ആകാശവാണി കൊച്ചി FM 102.3. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, 102.3 MHz FM ബാൻഡിൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948, ആഷാഢം 22, കൊല്ലവർഷം 1201, മിഥുനം 29, 2026 ജൂലൈ 13 തിങ്കളാഴ്ച. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 50 സെക്കൻഡും. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. സുപ്രഭാതം.

0: സുഭാഷിതം.
1: സ്നേഹബന്ധം വിഷമം പിടിച്ചതാകുന്നത് എന്തുകൊണ്ടായിരിക്കും? ആഴത്തിൽ സ്നേഹമുണ്ടെങ്കിൽ പോലും അറിഞ്ഞോ അറിയാതെയോ കിരികിരിപ്പുണ്ടാക്കുന്ന അവസ്ഥയായി സ്നേഹം മാറുന്നത് എന്തുകൊണ്ടാണ്? രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്നേഹം ഭാഗികമായി അനുഭവപ്പെടുന്നത് കൊണ്ടാണ് അതൊരു ബന്ധനമാകുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്. ബന്ധത്തിൽ പൂർണ്ണത അനുഭവിക്കാൻ കഴിയുന്നില്ല, എന്തോ ഒരു കുറവ് അനുഭവപ്പെടുന്നു. സ്നേഹത്തിൽ അപൂർണത അനുഭവിക്കുന്നതിന് കാരണം സ്നേഹം ഭാഗികമായതുകൊണ്ടാണെങ്കിൽ സ്നേഹത്തെ പൂർണ്ണവും സമഗ്രവുമാക്കുന്നതെങ്ങനെ? രണ്ട് വ്യക്തികൾക്കിടയിൽ മാത്രമായി പൂർണ്ണത അനുഭവിക്കുക അസാധ്യമാണ് എന്നതാണ് സത്യം. എത്ര മനസ്സിലാക്കിയാലും എത്രയൊക്കെ ഉൾക്കൊള്ളാൻ ശ്രമിച്ചാലും ആഗ്രഹങ്ങളെയും താൽപ്പര്യങ്ങളെയും പരസ്പരം പൂർത്തീകരിച്ചു കൊടുത്താലും രണ്ട് വ്യക്തികൾക്കിടയിൽ മാത്രമുള്ള പരിശ്രമമായിട്ടാണ് പൂർണ്ണതയ്ക്ക് വേണ്ടിയുള്ള നമ്മുടെ ശ്രമമെങ്കിൽ അത് അപൂർണതകൾ മാത്രമേ സമ്മാനിക്കുകയുള്ളൂ. കൂടുതൽ ബന്ധനസ്ഥമാകുന്ന അനുഭവങ്ങളിലേക്കേ ആ ശ്രമം നമ്മെ കൊണ്ടുപോവുകയുള്ളൂ. സ്നേഹിക്കുന്ന മനുഷ്യർക്കിടയിൽ മാത്രം ശ്രദ്ധ ഉടക്കിപ്പോയവരായി എന്നതാണ് നമ്മുടെ പ്രശ്നം. ജീവിതത്തിലെ മറ്റെല്ലാ താല്പര്യങ്ങളെയും മാറ്റിവെച്ച് നാം സ്നേഹിക്കുന്നവരാരാണോ അവരുമായുള്ള പൂർണ്ണതയ്ക്കായി ശ്രമിച്ചു എന്നുള്ളതാണ് നമുക്ക് സംഭവിച്ച അപൂർണത. ചിന്തയും വാക്കും പ്രവൃത്തിയും സ്വപ്നങ്ങളുമെല്ലാം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയിലേക്ക് കേന്ദ്രീകൃതമായാൽ അതുതന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നം. രണ്ട് വ്യക്തികൾക്കിടയിലുള്ള സ്നേഹത്തിൽ സംഭവിക്കുന്ന സ്വാർത്ഥതയും അഭിപ്രായ വ്യത്യാസങ്ങളും അവർക്കിടയിൽ മാത്രം ചർച്ച ചെയ്ത് തീർക്കാവുന്നതല്ല. കാരണം പ്രശ്നം സ്നേഹിക്കുന്നവർ തമ്മിൽ ആവണം എന്നില്ല. ഒന്നിലേക്കു മാത്രം കൂനിക്കൂടുന്ന പരിശ്രമങ്ങളൊക്കെ ജീവിതവിരുദ്ധമാണ്. ഈ ശ്രമങ്ങളിൽ സ്വാതന്ത്ര്യമനുഭവിക്കാൻ കഴിയില്ല. മാത്രവുമല്ല, സ്നേഹം കൂടുതൽ ബന്ധനമാകുന്ന ബോധത്തിലേക്ക് നമ്മെ ഇറക്കിക്കൊണ്ടുപോകാനേ സാധ്യതയുള്ളൂ. ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുമായി ഉള്ള സ്നേഹം പൂർണ്ണമായി അനുഭവിച്ച നിമിഷങ്ങളിലൂടെ നാം കടന്നുപോയിട്ടുണ്ട്. അവിടെ നമ്മൾ ബന്ധനം അനുഭവിക്കാതിരിക്കുകയും ആഴമേറിയ സ്വാതന്ത്ര്യം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. സ്നേഹബന്ധം ഏറ്റവും സ്വാതന്ത്ര്യത്തോടെ അനുഭവിച്ചിട്ടുള്ള നിമിഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ബന്ധനമില്ലാതെ സ്വാതന്ത്ര്യത്തോടെ പ്രിയപ്പെട്ട ആളോടൊപ്പം സ്നേഹത്തിലിരിക്കുന്നതിന് മറ്റു പല കാരണങ്ങളും ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്നേഹം സ്വാതന്ത്ര്യമായി അനുഭവിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിത വീക്ഷണത്തെയും കർമ്മമണ്ഡലത്തെയും നാം വികസിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് സ്വയം സ്നേഹം തോന്നുന്ന, തൃപ്തി തോന്നുന്ന ജീവിതത്തെ വ്യക്തിപരമായി നാം രൂപപ്പെടുത്തേണ്ടതുണ്ട്. അത് നമ്മൾ സ്നേഹിക്കുന്ന ആളുമായി മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നല്ല, മറിച്ച് നമുക്ക് ദിവസവും ഇടപഴകേണ്ടി വരുന്ന എല്ലാ ഇടങ്ങളുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മനുഷ്യരോട്, പ്രകൃതിയോട്, മറ്റു ജീവജാലങ്ങളോട് പ്രസന്നതയോടെയും ഉത്തരവാദിത്വത്തോടെയും ഇടപഴകി ബോധത്തെ വിശാലമാക്കേണ്ടതുണ്ട്. മനുഷ്യരെ നോക്കി ചിരിക്കുക, സന്തോഷം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക, വായിക്കുക, പാട്ട് കേൾക്കുക, നല്ല സിനിമ കാണുക, മനുഷ്യേതര ജീവജാലങ്ങളുമായി സാങ്കല്പികമായോ നേരിട്ടോ സൗഹൃദത്തിലാകുക, അങ്ങനെ അങ്ങനെ. നക്ഷത്രങ്ങളോടും പുഴയോടും മലകയോടുമെല്ലാം കിന്നാരം പറഞ്ഞ് ആ സൗഹൃദത്തെ വികസിപ്പിച്ചു കൊണ്ടുവന്നാൽ ഉള്ളിലിത്തിരി വിശാലത തെളിയും. നമുക്ക് നമ്മോട് തന്നെ ഒരിഷ്ടം കൂടും, തൃപ്തി നിറയും, സ്നേഹമുണരും. നമുക്ക് നമ്മോട് ഇഷ്ടവും സ്നേഹവും തൃപ്തിയും തോന്നാത്തിടത്തോളം കാലം എത്രമേൽ സ്നേഹിക്കപ്പെട്ടാലും സ്നേഹം ആഴത്തിൽ അനുഭവപ്പെടില്ല എന്നതാണ് സത്യം. കമഴ്ത്തിവെച്ച കുടത്തിനു മുകളിൽ വെള്ളമൊഴിക്കുന്നത് പോലെയായിരിക്കും അവരവരിൽ തൃപ്തരല്ലാത്ത മനുഷ്യർക്ക് സ്നേഹം കിട്ടിയാലുള്ള അനുഭവം. നമ്മെ ആരെത്ര സ്നേഹിച്ചാലും അപൂർണത നാം അനുഭവിച്ചുകൊണ്ടേയിരിക്കും. തൃപ്തിയില്ലാത്ത ഒരാളുടെ സ്നേഹം എത്ര കിട്ടിയാലും അയാളും അപൂർണത അനുഭവിക്കും. സ്നേഹത്തിൻ്റെ കൊടുക്കൽ വാങ്ങലുകൾ നടത്താതിരിക്കുന്നതല്ല നമ്മുടെ പ്രശ്നം. അങ്ങോട്ടുമിങ്ങോട്ടും സ്നേഹം പങ്കുവയ്ക്കാൻ പരമാവധി നാം ശ്രമിക്കുന്നുണ്ട്. എന്നിട്ടും അപൂർണത അനുഭവിക്കുന്നതിൻ്റെ പ്രധാന കാരണം എനിക്ക് എന്നെ തൃപ്തിയോടെ സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഒരു നോട്ടം കൊണ്ടോ വാക്കുകൊണ്ടോ ചെയ്തി കൊണ്ടോ നമുക്ക് ചുറ്റുമുള്ളവരനുഭവിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള അസ്വസ്ഥതയ്ക്ക് നേരിയ ഒരു പരിഹാരമാകാൻ നമുക്ക് കഴിഞ്ഞാൽ, അങ്ങനെയുള്ളൊരു മനസ്സോടുകൂടിയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, നമ്മുടെ വ്യക്തിബന്ധങ്ങൾക്ക് തീർച്ചയായും

0: ഊഷ്മളത കൂടുക തന്നെ ചെയ്യും.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഷൗക്കത്ത് എവി.
3: ആകാശവാണി FM വാർത്തകൾ.
4: ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിൽ ഉന്നതതല ഇന്ത്യൻ ബിസിനസ് പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യം. എഥനോൾ കലർത്തിയ പെട്രോൾ ഇന്ധന ടാങ്കിൽ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ചിത്രം വ്യാജമാണെന്ന് കേന്ദ്ര ഗവൺമെന്റ്. രാജ്യത്ത് വിതരണം ചെയ്യുന്ന എഥനോൾ കലർത്തിയ പെട്രോൾ കർശന ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ സമർപ്പിക്കാം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ രാത്രി 10 മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കും. മുംബൈയിൽ നിന്ന് വസതിയിലേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുന്നതിന് പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ ജില്ലകളിൽ നടത്തുന്ന റവന്യൂ വകുപ്പ് അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കം. കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ഓണാഘോഷവേളയിലെ തിരക്ക് കുറയ്ക്കാൻ 3 പ്രത്യേക ട്രെയിനുകൾ കൂടി റെയിൽവേ അനുവദിച്ചു. തിരുവനന്തപുരം നോർത്ത് മംഗളൂരു, ചെന്നൈ കൊല്ലം, ബംഗളൂരു എറണാകുളം ട്രെയിനുകളാണ് അനുവദിച്ചത്.
3: ആകാശവാണി FM വാർത്തകൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ, വിപണി 6:32 റീഗൾ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര, വൈലോപ്പള്ളി ശ്രീധര മേനോന്റെ തുയിലുണർത്തൽ എന്ന കവിത, 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം, ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7:00 മഹിത മലയാളം, ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആരോഗ്യക്കുറിപ്പുകൾ.
5: ഗ്രീൻ മൌണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൌണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: 7:35 FM ഡയറി തുടരും, ഇതിൽ സമകാലികം. ജോലി നഷ്ടമാകുന്ന IT കോർപ്പറേറ്റ് തൊഴിൽ മേഖലകൾ. 7:50 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. 8:05 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിയിലേക്ക്.

0: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പ്രഭാതഗീതത്തിൽ അടുത്തതായി മധു ബാലകൃഷ്ണൻ പാടിയ ഗാനം. ഗാനമൊരുക്കിയത് PS നമ്പീശൻ, മോഹൻദാസ്.

മധു ബാലകൃഷ്ണൻ, പി ജയചന്ദ്രൻ, ചിത്ര എന്നിവർ പാടിയ ഗാനങ്ങളാണ് ശ്രോതാക്കൾ പ്രഭാതഗീതത്തിൽ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 കാർഷിക വാർത്തകൾ. കേരളത്തിലെ കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുകയും കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പാക്കുന്ന പദ്ധതിയാണ് പൾസസ് മിഷൻ. പയറുവർഗ വിളകളുടെ മൂല്യവർദ്ധന ഉറപ്പാക്കുകയും കൊയ്ത്തിനുശേഷമുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും പ്രോസസിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനും ഈ പദ്ധതിയിലൂടെ ധനസഹായം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. റബ്ബർ ടാപ്പിംഗ് തൊഴിലാളികൾക്കായി റബ്ബർ ബോർഡ് 2011-12 വർഷത്തിൽ ആരംഭിച്ച ഗ്രൂപ്പ് ലൈഫ് ഇൻഷുറൻസ് കം ടെർമിനൽ ബെനിഫിറ്റ് പദ്ധതിയിൽ ചേർന്നിട്ടുള്ളവർ ഈ മാസം 15-ാം തീയതിക്ക് മുൻപായി അതത് പ്രദേശത്തെ റബ്ബർ ബോർഡ് റീജിയണൽ ഓഫീസിൽ ഈ വർഷത്തെ വിഹിതമടച്ച് പോളിസി പുതുക്കണം. അപേക്ഷ ഫോറം ലഭിക്കാത്തവർ അതത് റീജിയണൽ ഓഫീസുകളുമായി ബന്ധപ്പെടുക. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 0481-2301-231. 0481-2301-231. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള ഈ പഠനകേന്ദ്രം പ്ലാന്റ് പ്രൊപ്പഗേഷൻ ആൻഡ് നഴ്സറി മാനേജ്മെന്റ് എന്ന ഓൺലൈൻ പഠന സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 6 മാസമാണ് കോഴ്സിന്റെ ദൈർഘ്യം. ഇംഗ്ലീഷ് ഭാഷയാണ് പഠനമാധ്യമം. 50% മാർക്കോടുകൂടി SSLC തത്തുല്യ വിദ്യാഭ്യാസമാണ് ഏറ്റവും കുറഞ്ഞ യോഗ്യത. താൽപര്യമുള്ളവർ www.celkau.in എന്ന വെബ്സൈറ്റിലെ ഈ കൃഷി പാഠശാല മുഖേന രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. ഫോൺ നമ്പർ 8547-837256. 8547-837256. ലോകബാങ്കിന്റെ സഹായത്തോടെ കൃഷിവകുപ്പ് നടപ്പാക്കുന്ന കേര പദ്ധതിയിലൂടെ പുനർനടീൽ നടത്തുന്ന റബ്ബർ കർഷകർക്ക് ഹെക്ടറിന് 75,000 രൂപ നിരക്കിൽ സർക്കാരിന്റെ നേരിട്ടുള്ള ധനസഹായം ലഭ്യമാക്കുന്ന സ്കീമിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 9037-824036. 9037-824036.

0: 3-6. ശ്രോതാക്കൾ കേട്ടത് കാർഷിക വാർത്തകൾ. വിപണി: വെളിച്ചെണ്ണ ക്വിന്റലിന് 22,500 രൂപ, കൊപ്ര ക്വിന്റലിന് 13,700 രൂപ, കുരുമുളക് ഗാർബിൾഡ് 71,000 രൂപ, കുരുമുളക് അൺഗാർബിൾഡ് 69,500 രൂപ, റബ്ബർ RSS-4 27,600 രൂപ, RSS-5 27,200 രൂപ. നിങ്ങൾ കേട്ടത് ഇന്നത്തെ വിപണി.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: പ്രകൃതിയുടെ രുചി.
3: ദിവസവും രാവിലെ 7 മണിക്ക് മഹിതം മലയാളം. മലയാള ഭാഷയുടെ അഴകും ആഴവും തിരഞ്ഞു പോകാം. കേൾക്കൂ മഹിതം മലയാളം ദിവസവും രാവിലെ 7 മണിക്ക്.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: ഹോർമുസിൽ വീണ്ടും ആക്രമണം. ഹോർമുസ് കടലിടുക്കിൽ ചരക്കു കപ്പലിന് നേരെയുണ്ടായ ഇറാൻ ആക്രമണത്തിന് മറുപടിയായി US പ്രത്യാക്രമണം. ആക്രമണത്തിൽ ഇന്ത്യക്കാരനായ ജീവനക്കാരിൽ ഒരാളെ കാണാതായി. എസ് ജാനകിക്ക് അന്ത്യോപചാരമർപ്പിച്ച് നാട്. തെന്നിന്ത്യയുടെ പ്രിയ ഗായിക എസ് ജാനകിക്ക് വിട. മൈസൂരു കനിയന ഹുണ്ടി ഫാം ഹൌസിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാരം. +1 ആദ്യ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ അപേക്ഷിക്കാം. ഹയർ സെക്കൻഡറി വകുപ്പിന്റെ പ്രവേശന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത്. ആധുനിക ഖത്തറിന്റെ ശില്പിയും മുൻ ഭരണാധികാരിയുമായ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനി അന്തരിച്ചു. കായികം. ലോകകപ്പ് ഫുട്ബോളിന്റെ രണ്ടാം സെമിഫൈനലിൽ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന ഇംഗ്ലണ്ടിനെ നേരിടും. വ്യാഴാഴ്ച പുലർച്ചെ 12:30 മത്സരം. ഒന്നാം സെമിയിൽ നിലവിലെ റണ്ണറപ്പായ ഫ്രാൻസ് മുൻ ചാമ്പ്യന്മാരായ സ്പെയിനിനെ നേരിടും. ബുധനാഴ്ച പുലർച്ചെ 12:30 മത്സരം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
2: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
2: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. സാഹിത്യ സുരഭി,
4: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
2: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
4: കേൾക്കൂ.
2: സാഹിത്യ സുരഭി
4: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9:00.
2: സാഹിത്യ സുരഭി,
4: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
2: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
4: സാഹിത്യ സുരഭി
2: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
4: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9:00.
2: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
6: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
7: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാര
1: മലയാളത്തിലെ കാലാതിവർത്തിയായ കവിതകളുടെ ആലാപനം.
0: കാവ്യധാരയിൽ ഇന്ന് വയലോപ്പള്ളി ശ്രീധരമേനോന്റെ തുയിലുണർത്തൽ എന്ന കവിത.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വൈലോപ്പിള്ളി ശ്രീധര മേനോന്റെ തുയിലുണർത്തൽ എന്ന കവിത. ആലാപനം കെ ആർ ശ്യാമ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി പി ഒ, കോതമംഗലം.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം.

0: ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
1: മീഡിയ വാണി
0: നമ്പർ മറക്കല്ലേ, 90 20 620 630.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
3: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
1: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
3: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
4: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ. 7 മണിക്ക് മഹിതം മലയാളം, ഗ്രീൻ മൌണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം, ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ, ആരോഗ്യക്കുറിപ്പുകൾ. FM ഡയറി തുടരും. സമകാലികം. ജോലി നഷ്ടമാകുന്ന IT കോർപ്പറേറ്റ് തൊഴിൽ മേഖലകൾ. 7:50 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം. തുടർന്ന് എന്തു പഠിക്കണം, എന്താകണം. FM 8:50 ലക്ഷ്മി ഹോസ്പിറ്റൽ FM ഹെൽത്ത് ലൈൻ, കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. കൺസൾട്ടന്റ് ഓർത്തോപീഡിക് ആന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം. 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ. 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും.

11 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് സഹയാത്രിക. മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ഹരിത ബാബുവുമായി അഭിമുഖം, അവസാന ഭാഗം. ശ്രോതാക്കൾ കേട്ടത് ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ഈ കഥ ഒരു ഫോട്ടോഗ്രാഫറും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്.
2: ഓ ലവ്ലി, വെൽ ഡൺ.
1: ബിസിനസ് ലോൺ അപ്രൂവ്ഡ്. ഇനി വലിയ സ്റ്റുഡിയോ ആകും. പുതിയ ക്യാമറ, പുതിയ ലൈറ്റ്സ്, കൊടുകൈ, പുതിയ കാർ വാങ്ങിക്കാം. അതേ ലോണ് കൊണ്ട് തന്നെ. നോ, ലോൺ എടുത്ത കാര്യത്തിന് തന്നെ ഉപയോഗിക്കണം. സമയത്തിന് EMI അടയ്ക്കൂ. ക്രെഡിറ്റ് സ്കോർ ഉയർത്തു. അടുത്ത ലോൺ എളുപ്പത്തിൽ നേടു. കാറ് വേണ്ടെങ്കിൽ എന്റെ ഒരു ഫോട്ടോ എടുക്കുന്നേ. നീ ആരാ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൗത്യത്തിന്റെ ഭാഗം

0: സംസ്ഥാനത്ത് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം. വാർത്തകൾ വിശദമായി. ആദ്യ ആളില്ലാ ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO അറിയിച്ചു. യാത്രാപേടകം കടലിൽ ഇറങ്ങുമ്പോൾ ചെരിഞ്ഞുപോയാൽ വീണ്ടും നേരെ നിർത്തുന്ന ക്രൂ മൊഡ്യൂൾ അപ്രൈറ്റിംഗ് സിസ്റ്റത്തിന്റെ ഇൻഫ്ലേഷൻ ടെസ്റ്റ്, ക്രൂ മൊഡ്യൂളിനെയും സർവീസ് മൊഡ്യൂളിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കേബിളുകൾ വേർപെടുത്തുന്ന ഡിസ്കണക്ട് സംവിധാനം, പേടകത്തിന് മുകളിലെ കവർ വേർപെടുത്തുന്നത് എന്നിവയാണ് പരീക്ഷിച്ച് ഉറപ്പുവരുത്തിയത്. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ന് ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം അറിയിച്ചു. ഖത്തറിന് വികസനത്തിന്റെയും സമൃദ്ധിയുടെയും വലിയ ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഖത്തർ ഭരണകൂടത്തെ ഇന്ത്യയുടെ അനുശോചനം അറിയിക്കുന്നതിന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ നേതൃത്വം നൽകുന്ന ഉന്നതതല പ്രതിനിധി സംഘം ഇന്നു മുതൽ 5 ദിവസം സ്പെയിൻ, ബെൽജിയം, ഫിൻലാൻഡ് എന്നീ യൂറോപ്യൻ രാജ്യങ്ങൾ സന്ദർശിക്കും. വ്യാപാരം, നിക്ഷേപം, സാങ്കേതികവിദ്യ, നവീകരണം, സുസ്ഥിരത എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് യൂറോപ്പുമായി ഇന്ത്യയുടെ സാമ്പത്തിക പങ്കാളിത്തം ശക്തിപ്പെടുത്തുകയാണ് സന്ദർശന ലക്ഷ്യമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: പര്യടനത്തിന്റെ ആദ്യഘട്ടത്തിൽ സംഘം ഇന്ന് സ്പെയിൻ സന്ദർശിക്കും. സ്പെയിനിലെ ചേംബർ ഓഫ് കോമേഴ്സ് CEO, ICEX, സ്പെയിൻ ട്രേഡ് ആന്റ് ഇൻവെസ്റ്റ്മെന്റ് എന്നിവയുമായി ബിസിനസ് ചർച്ചകളിലും സംഘം പങ്കെടുക്കും. നാളെയും മറ്റന്നാളും ബെൽജിയം സന്ദർശിക്കുന്ന കേന്ദ്രമന്ത്രി തേൽസ് ഗ്രൂപ്പിന്റെയും സിലോക്സ് ഗ്രൂപ്പിന്റെയും നേതൃത്വവുമായി കൂടിക്കാഴ്ചകൾ നടത്തും. 16-17
0: 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം നാഗ്പൂരിൽ സമാപിച്ചു. വ്യാഴാഴ്ചയാണ് ഇന്ത്യയുടെ അധ്യക്ഷതയിൽ 4 ദിവസത്തെ യോഗം ആരംഭിച്ചത്. സമാപന യോഗത്തിൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി അധ്യക്ഷനായിരുന്നു. സുസ്ഥിര ഗതാഗതം, ലോജിസ്റ്റിക്സ്, ഗതാഗത ഡീ കാർബണൈസേഷൻ, സുസ്ഥിര വ്യോമയാന ഇന്ധനം, നഗര മൊബിലിറ്റി, റെയിൽവേ ഗവേഷണം എന്നിവയുൾപ്പെടെ മേഖലകളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലെ സഹകരണം വിശദീകരിക്കുന്ന മന്ത്രിതല പ്രഖ്യാപനം ഏകകണ്ഠമായി അംഗീകരിച്ചതോടെയാണ് യോഗം അവസാനിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും ടോൾ ഫ്രീ നമ്പറായ 1800-11-7800 പൊതുജനങ്ങൾക്ക് സമർപ്പിക്കാം. നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ, MyGOV എന്നിവയിലൂടെ ഓൺലൈനായും നിർദ്ദേശങ്ങൾ പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ് വ്യക്തമാക്കി. മുദ്രാപദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാന്വേഷണ പരിശോധനാ വിഭാഗം അറിയിച്ചു. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. കലക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. റവന്യൂ സെക്രട്ടറി, ലാൻഡ് റവന്യൂ കമ്മീഷണർ, സർവേ ഡയറക്ടർ, ജില്ലാ കലക്ടർ തുടങ്ങിയ ഉന്നത ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുക്കും. ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ, പട്ടയപ്രശ്നങ്ങൾ, പട്ടികവർഗ മേഖലയിൽ മാതൃകാപരമായി നടപ്പാക്കി വരുന്ന ഓപ്പറേഷൻ സ്മൈൽ, ഡിജിറ്റൽ സർവേ, റീസർവേ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയാണ് മന്ത്രി അവലോകനം ചെയ്യുക. ജില്ലയിലെ വില്ലേജ് ഓഫീസർമാരെ മന്ത്രി ഓൺലൈനിൽ അഭിസംബോധന ചെയ്യും. വിയറ്റ്നാമിൽ ബോട്ടപകടത്തിൽ മരിച്ച കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്നും തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിക്കുന്ന മൃതദേഹങ്ങൾ കൊട്ടാരക്കരയിലെ വസതിയിലെത്തിക്കുന്ന പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്നും ഓഫീസ് വ്യക്തമാക്കി. വയനാട് കള്ളാടി ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തിയ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായി മന്ത്രി AP അനിൽകുമാർ പറഞ്ഞു. സമാനതകളില്ലാത്ത ഏകോപന പ്രവർത്തനമാണ് ഉണ്ടായതെന്ന് അദ്ദേഹം അറിയിച്ചു. ഇന്നലെയാണ് കാണാതായ അവസാനത്തെയാളുടെ മൃതദേഹവും കണ്ടെത്തിയത്. ദുരന്തത്തിൽ 8 പേർക്കാണ് ജീവൻ നഷ്ടമായത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന്റെ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസാന

0: ഉത്തരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. സപ്ലിമെന്ററി അലോട്ട്മെന്റിന്റെ ഒഴിവുകളും മറ്റു വിവരങ്ങളും അഡ്മിഷൻ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ സ്വർണ മെഡലുകൾ നേടി. ഈ മാസം 4 മുതൽ 12 വരെ കൊളംബിയയിലെ ബുക്കാറാമാങ്കയിലായിരുന്നു ഒളിമ്പ്യാഡ്. പൂനെയിലെ കനിഷ്ക് ജെയിൻ, ഇൻഡോറിലെ റിദ്ദേഷ് ആനന്ദ് ബെൻഡേവാല, ന്യൂഡൽഹിയിലെ റിഷിത് ഗാർഗ്, മുംബൈയിലെ ശ്രേഷ്ഠ സുരയ്യ, അഹമ്മദാബാദിലെ സുരിത് ജോഷി എന്നിവരാണ് മെഡൽ ജേതാക്കൾ. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി അന്വേഷക സംഘങ്ങൾ പരിശോധന വ്യാപകമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: കോഴിക്കോട്ട് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇയാളുടെ വീട്ടിൽ നിന്നും വിൽപ്പനയ്ക്കായി 6 ചാക്കുകളിൽ സൂക്ഷിച്ച ഏകദേശം 5000-ത്തോളം പാക്കറ്റ് ഹാൻസ് കണ്ടെടുത്തു. പദ്ധതിയുടെ ഭാഗമായി കൊല്ലം ജില്ലയിൽ നടത്തിയ പരിശോധനയിൽ 1 ഗ്രാമിലധികം MDMA ഓട്ടോറിക്ഷ ഡ്രൈവറായ യുവാവിനെ കരുനാഗപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. കരുനാഗപ്പള്ളി കല്ലേരി ഭാഗം സ്വദേശി സജിലാലാണ് അറസ്റ്റിലായത്. കോഴിക്കോട് സിറ്റി പോലീസ് സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നഗരത്തിലെ ജില്ലാ അതിർത്തികളിലെ പരിശോധനയിൽ 58 പേരെ അറസ്റ്റ് ചെയ്തു. 57 മയക്കുമരുന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തു. 59 ഇതര സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ ഉൾപ്പെടെ 1040 വാഹനങ്ങളും പരിശോധിച്ചു. മദ്യപിച്ച വാഹനം ഓടിച്ച 19 പേർക്കെതിരെയും കേസ് രജിസ്റ്റർ ചെയ്തു.
0: മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. രാവിലെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രി സന്ദർശിക്കുന്ന അദ്ദേഹം ഇരിങ്ങൽ സർഗാലയിലും എത്തും. ഉച്ചയ്ക്ക് വടകര ടൌൺഹാളിൽ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായം മന്ത്രി വിതരണം ചെയ്യും. വൈകിട്ട് കുറ്റ്യാടി MLA പാറക്കൽ അബ്ദുള്ളയുടെ ഓഫീസ് കെ മുരളീധരൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മന്ത്രിയുമായ OJ ജിനേഷിനും ജില്ലയിലെ കോൺഗ്രസിന്റെ MLA ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാവിലെ കോഴിക്കോട്ട് സ്വീകരണം നൽകും. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിലാണ് പരിപാടി. മന്ത്രി OJ ജനീഷ് കോട്ടക്കൽ കുഞ്ഞാലിമരക്കാർ സ്മാരകവും കാരന്തൂർ പാറ്റേൺ വോളി അക്കാദമിയും സന്ദർശിക്കും. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ സിംഗിൾസ് ടെന്നീസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ 100-ാം ഗ്രാൻഡ്സ്ലാം വിജയം നേടിയത്. വനിതകളുടെ ഡബിൾസിൽ ചൈനീസ് ഫ്രഞ്ച് താരങ്ങളായ ഗോവ ഹാനിയു, ക്രിസ്റ്റിന മ്ലദനോവിക്ക് സഖ്യം കനേഡിയൻ ബ്രസീൽ ജോഡികളായ ഗബ്രിയേല ഡെബ്രോവ്സ്കിയെയും ലൂസിയ സ്റ്റെഫാനിയെയും തോൽപ്പിച്ചു. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നെഹ്റു ട്രോഫി വള്ളംകളിക്ക് സംസ്ഥാന ഗവൺമെന്റ് നൽകുന്ന സഹായം 2 കോടി രൂപയായി വർദ്ധിപ്പിക്കുമെന്ന് മന്ത്രി PC വിഷ്ണുനാഥ് പറഞ്ഞു. KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടത് പ്രകാരമാണ് തുക അനുവദിക്കുന്നതെന്ന് മന്ത്രി ആലപ്പുഴയിൽ അറിയിച്ചു. വള്ളങ്ങളുടെ മെയിന്റനൻസ് ഗ്രാന്റിന്റെ കാര്യത്തിൽ ബജറ്റ് നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ച് അനുകൂലമായ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞു. വള്ളംകളിയിൽ 1-ാമതെത്തുന്ന ചുണ്ടന് 25 ലക്ഷം രൂപയും 2-ാം സ്ഥാനക്കാർക്ക് 20 ലക്ഷം രൂപ, 3-ാം സ്ഥാനത്തിന് 15 4-ാം സ്ഥാനത്തിന് 10 ലക്ഷം രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. തായ്ലന്റിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. പരിക്കേറ്റ നിരവധി പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് സംഘടിപ്പിക്കുന്ന BMH മാസ്റ്റർ പ്രീമിയർ ലീഗ് ക്രിക്കറ്റ് ടൂർണമെന്റിന്റെ താരലേലം കോഴിക്കോട് സംഘടിപ്പിച്ചു. ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിന്റെ ഭാഗമായ ക്രൂ മൊഡ്യൂളിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന 3 നിർണായക പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ഇന്ത്യയിൽ ഇന്ന് 1 ദിവസത്തെ ദേശീയ ദുഃഖാചരണം. റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് ഇന്ന് തുടക്കമാകും. സംസ്ഥാനത്ത് +1 സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ പുരുഷ ടെന്നീസ് സിംഗിൾസ് കിരീടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55 മിനിറ്റും 10 സെക്കൻഡും.

പ്രിയ ശ്രോതാക്കൾക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. FM ഡയറിയിലേക്ക് അറിവും ആനന്ദവും ഒത്തുചേർന്ന് വിവിധ ഇനങ്ങളുമായി ആരംഭിക്കാം ഇന്നത്തെ FM ഡയറി. ചിന്താശകലം. ജ്ഞാനമുണ്ടാവുന്നത് പ്രായത്തിൽ നിന്നല്ല,

വിദ്യാഭ്യാസത്തിൽ നിന്നും പഠനത്തിൽ നിന്നുമാണ്. ജ്ഞാനമുണ്ടാവുന്നത് പ്രായത്തിൽ നിന്നല്ല, വിദ്യാഭ്യാസത്തിൽ നിന്നും പഠനത്തിൽ നിന്നുമാണ്. ആന്റൺ ചെക്കോവയുടെ വാക്കുകൾ.

ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക്. എന്താണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ? ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട് ഏത്? ചോദ്യം ആവർത്തിക്കാം. എന്താണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ? ആദ്യമായി പൗരത്വം ലഭിച്ച റോബോട്ട് ഏത്? ഈ ചോദ്യത്തിന് ഉത്തരം പറയാം FM ഡയറിയുടെ അവസാന ഭാഗത്ത് 8:30 തൊട്ടുമുൻപ്. നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ചങ്ങമ്പുഴ നീലാംബരി അവതരിപ്പിക്കുന്ന ഗാനമേള വൈകിട്ട് 6 മണിക്ക്.

0: സേവന വാർത്തകൾ. 2025-26 അധ്യയന വർഷത്തിൽ SSLC പ്ലസ് ടു ഡിഗ്രി PG കോഴ്സുകളിൽ ആദ്യ അവസരത്തിൽ തന്നെ ഉയർന്ന മാർക്കോടെ വിജയിച്ച പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പട്ടികവർഗ വികസന വകുപ്പ് നൽകുന്ന പ്രത്യേക പ്രോത്സാഹന ധനസഹായത്തിന് അപേക്ഷ ക്ഷണിച്ചു. കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പഠിച്ച് ആദ്യ തവണ തന്നെ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കാണ് അർഹത. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 0475-22-22-35, 0475-22-22-35. നാഷണൽ എംപ്ലോയ്മെന്റ് സർവീസ് വകുപ്പിന് കീഴിൽ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ പ്രവർത്തിക്കുന്ന എംപ്ലോയ്മെന്റ് ഇൻഫർമേഷൻ ആന്റ് ഗൈഡൻസ് ബ്യൂറോ മോഡൽ കരിയർ സെന്റർ എറണാകുളം ജില്ലയിലെ വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികൾക്കായി പഠനത്തോടൊപ്പം പാർട്ട് ടൈം ജോലിക്കുള്ള അവസരമൊരുക്കുന്നു. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 0484-25-76-756, 0484-25-76-756. പട്ടികജാതി വികസന വകുപ്പ് നടപ്പാക്കി വരുന്ന ഇ ഗ്രാന്റ്സ് വിദ്യാഭ്യാസാനുകൂല്യ പദ്ധതി നടത്തിപ്പിനായി കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ നിയമിക്കുന്നു. ഒരു വർഷത്തേക്കാണ് നിയമനം. വിദ്യാഭ്യാസ യോഗ്യത: ബിടെക്, MCA, MSc, IT, MSc കമ്പ്യൂട്ടർ സയൻസ്. പ്രായപരിധി 35 വയസ്സ്. താൽപര്യമുള്ളവർ ഈ മാസം 18 വൈകിട്ട് 5 കോട്ടയം ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷ നൽകണം. ഫോൺ നമ്പർ 0481-25-62-503, 0481-25-62-503. മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് IIT, NIT എൻട്രൻസ് പരിശീലനത്തിനുള്ള ധനസഹായത്തിന് അപേക്ഷിക്കാം. സംസ്ഥാന ഫിഷറീസ് വകുപ്പ് മുഖേന ഒരു വർഷത്തെ എൻട്രൻസ് കോച്ചിംഗിനാണ് നൽകുന്നത്. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി തലത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വിഷയങ്ങൾക്ക് 85% മാർക്കോ അതിനു മുകളിലോ നേടി വിജയിച്ച് ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് അപേക്ഷിക്കാം. ഒരു വിദ്യാർത്ഥിക്ക് ഒരു തവണ മാത്രമേ ആനുകൂല്യത്തിന് അർഹതയുള്ളൂ. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ ഇതാണ്: 0486-82-34-505, 0486-82-34-505. സേവന വാർത്തകൾ തുടരും FM ഡയറിയിലൂടെ.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ട്

0: അറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
2: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
3: വാക്കറിവും നാട്ടറിവും. വള്ളുവനാട് ഏറനാട് പ്രദേശങ്ങളിലെ ഏതാനും ഭാഷാഭേദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആറ് നാട്ടിൽ 100 മലയാളം. തെക്കുവടക്കുകൾ തമ്മിൽ വായയിൽ വ്യത്യാസം, വയിൽ വ്യത്യാസം എന്നൊക്കെ കുഞ്ഞുണ്ണി പറഞ്ഞത് ഓർക്കുക. വൈയക്തികമായും പ്രാദേശികമായും ജാതീയമായും മതസംബന്ധിയായും മറ്റും ഭാഷാഭേദങ്ങൾ ഒരേ ഭാഷയ്ക്കകത്ത് സ്വാഭാവികമാണ്. സംസ്കാര സൂചകങ്ങളാണ് പദങ്ങൾ, പ്രത്യേകിച്ച് അവയുടെ ഭാഷാഭേദങ്ങൾ. ഒരു ഭാഷയിലെ പദങ്ങൾ അത് സംസാരിക്കുന്ന ജനതയുടെ ലോകബോധത്തിൻ്റെ അടയാളങ്ങളാണ്. മലപ്പുറം ഭാഷാഭേദം മലയാള ഭാഷാ പരിണാമത്തിൻ്റെ പ്രക്രിയയിൽ സുപ്രധാനമാകുന്നു. എന്തെന്നാൽ ഭാഷയുടെ പ്രാചീന ദശകളിലെ ഒട്ടേറെ പദങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. പ്രാചീന മലയാള കൃതികളിൽ കാണുന്നതും പിൽക്കാലത്ത് പ്രയോഗലുപ്തവുമായ പദങ്ങളാണ് അവ. എന്നാൽ സംസാര ഭാഷയിൽ ഇപ്പോഴും ഈ പ്രദേശത്തിൻ്റെ വിവിധ ദിക്കുകളിൽ ശിഷ്ട സംസ്കൃതിയായി അത്തരം പദങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഭാഷാഭേദങ്ങളിൽ കൂടുതലും ഉച്ചാരണഭേദങ്ങളാണ്. ഉദാഹരണം: മഷി, മസി, മഷി, മൈ. പഴയ വള്ളുവനാട് ഏറനാട് പ്രദേശങ്ങളിലെ, അതായത് ഇന്നത്തെ മലപ്പുറം കോഴിക്കോട് ഭാരതപ്പുഴയുടെ ഇരുകരകൾ, ആ പ്രദേശങ്ങളെയാണ് ഞാൻ വള്ളുവനാട് ഏറനാടൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അവിടങ്ങളിലുള്ള ചില പദങ്ങളുടെ പഴമ ഒന്ന് നോക്കാം. ഒന്ന്, കഴനി. കയനി എന്ന് സാമാന്യമായിട്ട് പറയുന്നു. ശരിക്കുള്ള വാക്ക് കഴനി ആണ്, ഒരു മരമാണ് അത്. എന്നാൽ വയൽ എന്ന അർത്ഥത്തിലും ഈ പദം പഴയ മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നു. രണ്ട്, കൊളർക്കുക. അത് ഞാൻ അത്ര കൊളർത്തില്ല കേട്ടോ എന്ന് ഭാരതപ്പുഴയുടെ അക്കരെ ഇക്കരെയുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ ഇപ്പോഴും പറയുന്നു, ഞാനും പറയുന്നു. അത് ഞാൻ അത്ര ഓർത്തില്ല എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ഓർക്കുക, ശ്രദ്ധിക്കുക എന്ന് അർത്ഥം. കൊൾ എന്ന ക്രിയാധാതുവിൽ നിന്നാവാം ഈ വാക്കിൻ്റെ പിറവി. ചങ്ങായിച്ചി, ചങ്ങാതിയുടെ സ്ത്രീ സൂചകമാണ് ചങ്ങാതിച്ചി. അതിൻ്റെ ശബ്ദവികാരം വന്ന വാക്കാണ് ചങ്ങായിച്ചി. ചങ്ങാതിയും ചെങ്ങായിയും വ്യാപകമായി ഏറനാട് ഭാഗത്തുണ്ട്. ചങ്ങാതിച്ചിയും ചെങ്ങായിച്ചിയും പലയിടങ്ങളിലും ഭാഷാഭേദരൂപമായി കാണാം. 4, കടുപ്പം, പ്രയാസം, കാഠിന്യം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ആള് ഇത്തിരി കടുപ്പക്കാരനാണ് എന്ന് പറയുന്നിടത്ത് കാഠിന്യസ്ഥിതി ബോധിക്കുന്നു. കടുപ്പത്തിലൊരു ചായ വീര്യമുള്ള ചായയാണ്. പൊതുവേ കടു ധാതുവിൽ നിന്നാണ് പദനിഷ്പത്തി. യഗിറ്, മലപ്പുറത്ത് പ്രചാരമുള്ള ഒരു പഴയ പദമാണ് യഗിറ്. ആനക്കൊമ്പ്, പല്ല്, തേറ്റ എന്നൊക്കെയാണ് പഴയ മലയാള കൃതികളിൽ ഈ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഇന്നും മലപ്പുറം ഭാഗങ്ങളിൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്, ഈ അർത്ഥത്തിലല്ല. വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന ഇല്ലിമുൾ ചില്ലയാണ് എഗിറ്. മുള്ള് ആയിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നത്. ഭാഷാഭേദ പഠനം, പഴയ മലയാള പദങ്ങളുടെ പഠനം എന്നിവ സാംസ്കാരികമായ പുതുവെളിച്ചം പകരും.
0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
5: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസി.
6: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില

0: 99 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: September 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
4: സേവന വാർത്തകൾ. കേരള ഈറ്റ കാട്ടുപള്ളി തഴ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ അംഗങ്ങളായിട്ടുള്ള തൊഴിലാളികളുടെ മക്കളിൽ 2025 മാർച്ചിലെ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങി പാസായ വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പ്, 1 ഗഡു 1,000 രൂപ കൈപ്പറ്റിയവർ, 2 ഗഡു ലഭിക്കുന്നതിനായി വിദ്യാർത്ഥി +2 പഠിക്കുന്നു എന്നുള്ള കോഴ്സ് സർട്ടിഫിക്കറ്റ്, വെള്ളപ്പേപ്പറിലുള്ള അപേക്ഷ, തൊഴിലാളിയുടെ ക്ഷേമനിധി കാർഡിന്റെ പകർപ്പ്, അംശാദായ കുടിശ്ശികയില്ലാതെ അടച്ചതിന് തെളിവായി ക്ഷേമനിധി പാസ്ബുക്കിന്റെ ബന്ധപ്പെട്ട പേജിന്റെ പകർപ്പ് എന്നിവ സഹിതം September 30 മുൻപായി അങ്കമാലിയിലുള്ള ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ കാര്യാലയത്തിൽ സമർപ്പിക്കണം. ഫോൺ നമ്പർ 0484245443, 0484245443. ഭാരതീയ ചികിത്സാ വകുപ്പിന് കീഴിൽ പാലക്കാട് ജില്ലയിൽ ഒഴിവുള്ള ആയുർവേദ ഫാർമസിസ്റ്റ് തസ്തികയിലേക്ക് ദിവസ വേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഈ മാസം 15 രാവിലെ 11:30 കൂടിക്കാഴ്ച നടക്കും. SSLC സർക്കാർ അംഗീകരിച്ച ആയുർവേദ ഫാർമസി ട്രെയിനിങ്ങും മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന 1 വർഷത്തെ കോഴ്സുമാണ് യോഗ്യത. പ്രായപരിധി 18-36 മധ്യേ. വയസ്, ജനനതീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവയുടെ അസൽ സഹിതം സുൽത്താൻപേട്ടയിലെ ജില്ലാ ഓഫീസിൽ നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പങ്കെടുക്കണം. ഫോൺ നമ്പർ ഇതാണ്: 0491-2544-296, 0491-2544-296. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ ആലുവ സബ് ജയിൽ റോഡിന് സമീപം പ്രവർത്തിച്ചു വരുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളിലുള്ള പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ, മറ്റ് പിന്നാക്ക വിഭാഗ വിദ്യാർത്ഥികൾക്ക് SSLC +2 ഡിഗ്രി അടിസ്ഥാന യോഗ്യതയാക്കി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന പരീക്ഷകൾക്കായി 6 മാസം ദൈർഘ്യമുള്ള സൌജന്യ പരിശീലന ക്ലാസുകൾക്കായി അപേക്ഷകൾ ക്ഷണിച്ചു. 1 ലക്ഷത്തിൽ താഴെ വരുമാനമുള്ള OBC, OEC വിഭാഗത്തിൽപ്പെട്ടവർക്ക് 30% സീറ്റ് അനുവദനീയമാണ്. പരിശീലനത്തിന് തിരഞ്ഞെടുക്കുന്ന പട്ടികജാതി, പട്ടികവർഗ വിഭാഗ വിദ്യാർത്ഥികൾക്ക് നിയമാനുസൃതം സ്റ്റൈപ്പൻഡും ലഭിക്കുന്നതാണ്. അപേക്ഷകർ ഫോട്ടോ, ജാതി, വരുമാനം, SSLC സർട്ടിഫിക്കറ്റ്, വിദ്യാഭ്യാസ യോഗ്യതാ സർട്ടിഫിക്കറ്റ് എന്നിവയുടെ പകർപ്പുകൾ സഹിതം ഈ മാസം 15 5 മണിക്ക് മുൻപായി അപേക്ഷകൾ സമർപ്പിക്കണം. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട്: 6282-85-83-74, 6282-85-83-74. എഴുപത്തിരണ്ടാമത് നെഹ്റു ട്രോഫി ജലോത്സവത്തോടനുബന്ധിച്ച് പ്രസിദ്ധീകരിക്കുന്ന സ്മരണികയിലേക്ക് ആലപ്പുഴയുടെ ചരിത്രപരവും സാംസ്കാരികവുമായ പൈതൃകത്തെയും വള്ളംകളി പാരമ്പര്യത്തെയും ആസ്പദമാക്കിയുള്ള കഥ, കവിത, ലേഖനം എന്നീ വിഭാഗങ്ങളിൽ രചനകൾ ക്ഷണിച്ചു. താൽപര്യമുള്ള എഴുത്തുകാർ തങ്ങളുടെ മൌലിക രചനകൾ ഈ മാസം 25 കൺവീനർ NTBR സുവനീർ കമ്മിറ്റി ആൻഡ് അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ്, കളക്ട്രേറ്റ്, ആലപ്പുഴ എന്ന വിലാസത്തിൽ അയക്കണം. ഫോൺ നമ്പർ 0477-22516-76, 0477-22516-76. ഇതാകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ ഗാനം.

0: ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗൺ സ്പൈസസ്.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗൺ കറി മസാലകൾ.
1: ഗ്രീൻ മൗൺ കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: സിബി മലയിലിന്റെ സംവിധാനത്തിൽ സുരേഷ് ഗോപി, ബിജു മേനോൻ, മഞ്ജു വാര്യർ, ദിവ്യ ഉണ്ണി എന്നിവർ പ്രധാന വേഷത്തിൽ അഭിനയിച്ച് 1998 പുറത്തിറങ്ങിയ ചിത്രമാണ് പ്രണയവർണ്ണങ്ങൾ. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന സച്ചിദാനന്ദൻ പുഴങ്കര, സംഗീതം വിദ്യാസാഗർ, പാടിയത് സുജാത മോഹൻ.

0: നിങ്ങൾ കേട്ടത് ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ഈ പരിപാടിയുടെ പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ്.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
2: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
1: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
4: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
3: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
4: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
3: സന്ദർശിക്കൂ www.irctctourism.com.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യ കുറിപ്പുകൾ, പ്രായോജകർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ.
6: ഫോൺ 8129110087.
7: ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകൾ കൂടുതൽ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ശരീരത്തിൽ ഉണ്ടാകുന്ന വേദനകൾ. അത് ചിലപ്പോൾ ശരീരത്തിന്റെ മൊത്തമായി ബാധിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഭാഗങ്ങളിൽ മാത്രമായിട്ടുള്ള വേദനകൾ വരാം, ചിലപ്പോൾ കൂടുതൽ മാംസപേശികളിൽ, മസിൽസിൽ വരുന്ന വേദനയാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ജോയിൻസിനെ മാത്രം, എന്ന് വെച്ചാൽ നമ്മുടെ സന്ധികളെ മാത്രം ബാധിക്കുന്ന വേദനകളാവാം. അതിന് പലതരം കാരണങ്ങളുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത് വേദനകളിൽ ഫൈബ്രോമയാൾജിയ എന്ന് പറഞ്ഞൊരവസ്ഥയാണ്. അത് കൂടുതലും നമ്മുടെ മസിൽസ്, മാംസപേശികളെയാണ് കൂടുതൽ ഈ വേദനകൾ ബാധിക്കുന്നത്. അത് നമ്മുടെ മസ്തിഷ്കവും നാഡീവ്യൂഹവും അതിൻ്റെ വേദനാ സിഗ്നലുകൾ അമിതമായി പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ആ വേദനകൾ വരുന്നത്. അതിൽ മസിൽസിൽ മുറിവുകളോ പരിക്കുകളോ ഒന്നും കാര്യമായിട്ട് ഉണ്ടാവില്ല, പക്ഷെ വേദനയോട് നമ്മൾ കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. ഇപ്പൊ ചെറിയ വേദന പോലും നമുക്ക് വലുതായിട്ട് തോന്നും. അത് കൂടുതൽ മാനസിക സമ്മർദ്ദങ്ങൾ, മെന്റൽ സ്ട്രെസ് ആണ് കൂടുതൽ ഇതിന്റെ മെയിൻ ഒരു കാരണം. കൂടുതലും നമ്മുടെ കഴുത്തിലെ പേശികള്, പുറം, നടു, തല, ഇതൊക്കെയാണ് കൂടുതൽ വേദനകൾ അനുഭവപ്പെടുന്നത്. ഇപ്പൊ ചില രോഗികൾ പറയും വേദന ഭയങ്കര കൂടുതലാണ്, നമ്മുടെ ദേഹത്ത് തൊടാൻ പറ്റില്ല, ഡ്രസ്സ് തൊടാൻ പറ്റില്ല, ചിലപ്പോൾ ബെഡ് കിടക്കാൻ പറ്റൂല, എനിക്ക് ഭയങ്കര വേദനയാണെന്നൊക്കെ പറയും പേഷ്യൻസ്. അപ്പൊ ഈ വേദന കൊണ്ട് ചിലപ്പോൾ ആ രോഗിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ, ചിലപ്പോൾ നമുക്ക് ഈ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഭയങ്കര ദേഷ്യം, ജോലി ചെയ്യാനുള്ള ഒരു ശ്രദ്ധക്കുറവ്, ഓർമ്മക്കുറവ് വരാം, ഒരു ഡിപ്രഷൻ പോലെയൊക്കെ ഈ വേദന കൊണ്ട് വരാം. മാനസിക സമ്മർദ്ദം തുടർന്നു കൊണ്ടിരിക്കുകയാണെങ്കിൽ മസിൽസിൽ ടെൻഷൻ വരും, കടുപ്പം വരും. എന്ന് വെച്ചാൽ നമുക്ക് ടെൻഷൻ വരുമ്പോൾ, മാനസിക സമ്മർദ്ദം വരുമ്പോൾ ചില ഹോർമോൺസുകളൊക്കെ ആക്റ്റീവ് ആവുകയും മസിൽസിൽ അതിൻ്റെ ഉൽപ്പാദനം കൊണ്ട് മസിൽസ് കൂടുതലും കടുപ്പമാവുകയും ചെയ്യും, മസിൽസ് സ്റ്റിഫ്നെസ് പോലെ വരും. അപ്പം നമുക്കിങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ ശരീരം ഇങ്ങനെ ബലം പിടിച്ചിരിക്കണ പോലെ തോന്നും. രാവിലെ എഴുന്നേറ്റ് കുറച്ച് ചെറുതായിട്ടൊരു ആക്ടിവിറ്റീസൊക്കെ തുടങ്ങി കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് ആ വേദന ചിലരിൽ പതിയെ കുറഞ്ഞു കുറഞ്ഞു വരും.
0: ഈ വിവരങ്ങൾ പങ്കുവച്ചത് ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നീതു ചന്ദ്രൻ.
8: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
9: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കണ്ണാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം, അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
5: ബ്രാഞ്ചുകൾ ചേർപ്പാൻ, ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ആരോഗ്യ കുറിപ്പുകൾ, പ്രായോജികർ
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ, നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
10: സേവന വാർത്തകൾ. പട്ടികജാതി വകുപ്പിന് കീഴിൽ ആലുവയിൽ പ്രവർത്തിക്കുന്ന ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലുകളിലേക്കുള്ള പട്ടികജാതി, പട്ടികവർഗ, മറ്റർഹ ജനറൽ വിഭാഗം ഒഴിവുകളിലേക്ക് പ്രവേശനത്തിനായി ഇ ഗ്രാൻസ് ആനുകൂല്യം ലഭിക്കുന്ന പോസ്റ്റ് മെട്രിക് വകുപ്പിന്റെ പരിശീലന കോഴ്സുകൾക്ക് പഠിക്കുന്നവരോ ആയ വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മണിക്ക് മുൻപായി

ബന്ധപ്പെട്ട ഹോസ്റ്റലുകളിലെ റെസിഡന്റ് ട്യൂട്ടർമാർക്കോ കാക്കനാട് സിവിൽ സ്റ്റേഷൻ മൂന്നാം നിലയിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിലോ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 0484242256 0484242256. വായന മാസാചരണത്തിന്റെ ഭാഗമായി പാലക്കാട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസ്, പി എൻ പണിക്കർ ഫൌണ്ടേഷൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ എന്നിവയുടെ ആഭിമുഖ്യത്തിൽ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്കായി റീൽസ് മത്സരം സംഘടിപ്പിക്കുന്നു. പ്രിയപ്പെട്ട പുസ്തകത്തിലെ ഒരു ഭാഗം സർഗാത്മകമായി ദൃശ്യാവിഷ്കാരം നടത്തി ഇൻസ്റ്റഗ്രാം റീൽ ഫോർമാറ്റിൽ ലഭ്യമാക്കുന്നതാണ് മത്സരം. വീഡിയോകൾ DIO PKD2026@gmail.com എന്ന ഇമെയിലിൽ ഡോക്യുമെന്റായി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അവസാന തീയതി ഈ മാസം 15. ഫോൺ നമ്പർ 944693349943, 944693349943. കേരള മീഡിയ അക്കാദമിയുടെ ഓഡിയോ പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൌണ്ട് എഞ്ചിനീയറിംഗ്, ആർജെ ട്രെയിനിംഗ്, ഡബ്ബിംഗ്, പോഡ്കാസ്റ്റ്, വോയ്സ് മോഡുലേഷൻ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുന്നതാണ് കോഴ്സ്. തിരുവനന്തപുരം കൊച്ചി സെന്ററുകളിലെ റേഡിയോ കേരള സ്റ്റുഡിയോയിലാണ് ക്ലാസും പരിശീലനവും. രണ്ടര മാസമാണ് കാലാവധി. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15. വിശദവിവരങ്ങൾക്കായി www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. www.kma.ac.in. പാലക്കാട് ജില്ലയിലെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്റർ കേരളയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന SRC കമ്മ്യൂണിറ്റി കോളേജ് 2026 ജൂലൈ സെഷനിൽ ആരംഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ജനറൽ ഡ്യൂട്ടി അസിസ്റ്റന്റ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ദീർഘിപ്പിച്ചു. 10 ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള പ്രോഗ്രാമിന് 6 മാസമാണ് കാലാവധി. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പർ ഇതാണ്: 9656300978, 9656300978. ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി പദ്ധതിയിലേക്ക് അംഗത്വം നൽകുന്നതിനും നിലവിലുള്ള അംഗങ്ങൾക്ക് കുടിശ്ശിക തീർത്ത് അംഗത്വം പുതുക്കുന്നതിനും ക്യാമ്പ് നടത്തുന്നു. ആലത്തൂർ അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 16-നും ഒറ്റപ്പാലം അസിസ്റ്റന്റ് ലേബർ ഓഫീസിൽ ഈ മാസം 28-നും രാവിലെ 11 മുതൽ വൈകിട്ട് 3 വരെയാണ് ക്യാമ്പ് നടക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കായുള്ള ഫോൺ നമ്പർ ഇതാണ്: 8547653356, 8547653356. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ FM ഡയറിയുടെ ആദ്യ ഭാഗം ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി തുടർന്നു കേൾക്കാം 7:35. ഇതാകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും.

0: അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. മരിച്ചവരിൽ രണ്ട് മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ വിശദമായി. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ത്യ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ചു. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഖത്തറിനെ വികസനത്തിന്റെയും സമൃദ്ധിയുടെയും ഉയരങ്ങളിലേക്ക് നയിച്ച ദീർഘവീക്ഷണമുള്ള നേതാവായിരുന്നു ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽത്താനിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ മൈ GOV എന്നിവയിലൂടെയും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. വിശദാംശങ്ങളിലേക്ക്.
1: കടലിൽ തെറിച്ചു വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ബഹിരാകാശ യാത്രികർ തങ്ങുന്ന ക്രൂ മൊഡ്യൂളിനും പവറും പ്രൊപ്പൽഷനും നൽകുന്ന സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മൊഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപ്പെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷി മൂന്നാമത്തെ പരീക്ഷണം വിലയിരുത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. തായ്ലന്റ് തലസ്ഥാനമായ ബാങ്കോക്കിൽ മദ്യശാലയിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. 60-ലധികം പേർക്ക് പരിക്കേറ്റു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു. അപകടകാരണം ഷോർട്ട് സർക്യൂട്ടാണെന്നാണ് പ്രാഥമിക നിഗമനം. കേന്ദ്ര സഹകരണ മന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ പുതിയ കാർഷിക വിപണന കേന്ദ്രം ഉദ്ഘാടനം ചെയ്യും. കാർഷിക ഉൽപാദന വിപണന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന അമൃത് മഹോത്സവത്തിന്റെ ഭാഗമായാണ് പുതിയ സംരംഭം. ഇതോടനുബന്ധിച്ച് ഏക് പേഡ് മാ കെ നാം പ്രചാരണത്തിന് കീഴിൽ ശ്രീ ഷാ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കും. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ നാഗ്പൂരിൽ നടന്ന 3-ാമത് ബ്രിക്സ് ഗതാഗത മന്ത്രിമാരുടെ യോഗം വിജയകരമായി പൂർത്തിയായി. സുസ്ഥിര ഗതാഗതം, അർബൻ മൊബിലിറ്റി, സുസ്ഥിര വ്യോമയാന ഇന്ധനം, റെയിൽവേ ഗവേഷണം ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിൽ ബ്രിക്സ് രാജ്യങ്ങൾ തമ്മിലുള്ള സഹകരണം ശക്തമാക്കുന്ന പ്രഖ്യാപനങ്ങളോടെയാണ് യോഗം സമാപിച്ചത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജിതം. കൊട്ടാരക്കര സ്വദേശികളായ എ.സി. തോമസ്, ഭാര്യ ലൊവീനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ ഇന്ന് രാത്രി 10-ഓടെ മുംബൈ വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും മൃതദേഹങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കും. കേരളത്തിൽ പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഒഴിവുകളും മറ്റ് വിവരങ്ങളും hscap.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷിക്കാൻ സാധിക്കുക. സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി ലഭ്യമായ സീറ്റുകളും മറ്റു വിവരങ്ങളും ഇന്ന് രാവിലെ 9 മണി മുതൽ ഏകജാലക വെബ്സൈറ്റിൽ ലഭ്യമാകും. ഇതിനുശേഷം 10 മണി മുതൽ ഓൺലൈനായി അപേക്ഷയും സമർപ്പിക്കാം. മുഖ്യ അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും പ്രവേശനം നേടി TC വാങ്ങിയവർക്കും സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ അപേക്ഷിക്കാൻ സാധിക്കില്ല.
0: കൊളംബിയയിലെ ബുഖറാമംഗയിൽ നടന്ന 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒന്നാമതെത്തി. പുനെ സ്വദേശി കനിഷ്ക് ജെയിൻ, ഇൻഡോറിൽ നിന്നുള്ള ഋഷേദ് അനന്ത് ബിൻഡാല, ന്യൂഡൽഹിയിൽ നിന്നുള്ള ഋഷിത് ഗാർഗ്, മുംബൈ സ്വദേശി ശ്രേഷ്ഠ് സുരയ്യ, അഹമ്മദാബാദിൽ നിന്നുള്ള സ്വരിത് ജോഷി എന്നിവരാണ് സ്വർണ്ണമെഡൽ നേടിയത്.

0: രാജ്യങ്ങളിൽ നിന്നുള്ള 381 വിദ്യാർത്ഥികൾ പങ്കെടുത്ത മത്സരത്തിൽ റഷ്യ, ചൈന, കസാഖിസ്ഥാൻ, ദക്ഷിണ കൊറിയ, തായ്വാൻ എന്നിവർക്കൊപ്പമാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം പങ്കിട്ടത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ഈ മാസം 20 ആരംഭിക്കും. ഓഗസ്റ്റ് 13 വരെയാണ് സമ്മേളനം. ഇറാനെതിരെ സൈനിക ആക്രമണം കടുപ്പിച്ച് അമേരിക്ക. ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നുപോകുന്ന വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇറാൻ ആക്രമണം തടയുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് US സെൻട്രൽ കമാൻഡ് പറഞ്ഞു. തെക്കൻ ഇറാനിയൻ നഗരങ്ങളായ ജാസ്ക്, ബന്ദർ അബ്ബാസ്, സിറിക് എന്നിവിടങ്ങളിൽ ആക്രമണമുണ്ടായതായി ഇറാൻ അവകാശപ്പെട്ടു. അതേസമയം ഹോർമുസ് അടച്ചിട്ടില്ലെന്നും ഇറാനുമായുള്ള താൽക്കാലിക കരാർ തകർന്നതായും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. പശ്ചിമേഷ്യയിലെ സംഘർഷ സാഹചര്യത്തിൽ UN സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ആശങ്ക രേഖപ്പെടുത്തി. വിംബിൾഡൺ ടെന്നീസിൽ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. ഫൈനലിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ പരാജയപ്പെടുത്തിയാണ് കിരീട നേട്ടം. സിന്നറുടെ തുടർച്ചയായ രണ്ടാമത്തെ വിംബിൾഡൺ കിരീടവും അഞ്ചാമത്തെ ഗ്രാൻഡ്സ്ലാം കിരീടവുമാണിത്. വനിതാ ഡബിൾസ് ഫൈനലിൽ ചൈനീസ് ഫ്രഞ്ച് ജോഡി ജേതാക്കളായി. കാനഡ ബ്രസീൽ സഖ്യത്തെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് അവർ പരാജയപ്പെടുത്തിയത്. ഫിഫ ലോകകപ്പിലെ 100 മത്സരങ്ങൾ പൂർത്തിയായി. ഇനി അവശേഷിക്കുന്നത് 2 സെമി ഫൈനലുകളും ഫൈനൽ മത്സരവുമാണ്. വിജയിച്ചവരുടെ വീരഗാഥകൾ വാനോളം ഉയരുമ്പോഴും പോരാട്ട വഴികളിൽ കാൽ ഇടറിയവരുടെ കൂടി ഓർക്കുമ്പോഴാണ് കാൽപന്ത് മഹോത്സവം പൂർണ്ണമാകുന്നത്. ആകാശവാണിക്ക് വേണ്ടി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആഫ്രിക്കൻ ടീമുകളിൽ മൊറോക്കോ, കേപ്പ് വെർദെ, ഗാന, കോംഗോ, ഈജിപ്ത് ടീമുകൾ നടത്തിയ പോരാട്ടം വീറിച്ചതായിരുന്നു. യൂറോപ്യൻ ടീമുകളിൽ പോർച്ചുഗൽ, നെതർലാൻഡ്സ്, സ്വിസ് ബെൽജിയം, ക്രൊയേഷ്യ ടീമുകൾ വമ്പന്മാരുടെ കോത്താണ് മടങ്ങിയതെങ്കിൽ ജർമ്മനി നിരാശപ്പെടുത്തി. കൊളംബിയയും ജർമ്മനിയുടെ വഴിമുടക്കിയ പരാഗ്വേയും ശ്രദ്ധ പിടിച്ചുപറ്റിയപ്പോൾ മറ്റൊരു തെക്കേ അമേരിക്കൻ ടീമായ ഉറൂഗ്വേ പ്രതീക്ഷയ്ക്ക് ഉയർന്നില്ല. ബ്രസീലും വഴിമാറി. ഏഷ്യയിൽ നിന്നുള്ള ജപ്പാൻ, ആസ്ട്രേലിയ ടീമുകൾ ഒഴിച്ച് മറ്റെല്ലാവരുടെയും പ്രകടനം വിചാരിച്ച നിലവാരത്തിലേക്ക് ഉയർന്നില്ല. വടക്കേ അമേരിക്കൻ ടീമുകൾ, മെക്സിക്കോ, കാനഡ, അമേരിക്കൻ ടീമുകൾക്ക് പിടിച്ചിൽക്കാനായില്ല. വാനോളം പ്രതീക്ഷകളും മോഹങ്ങളുമായി വടക്കേ അമേരിക്കയിലെ പുൽമൈതാനങ്ങളിലേക്ക് എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്.
0: ചൈനയിലെ ഓർഡോസിൽ നടന്ന ഏഷ്യൻ U23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ 4 സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ചൈന 51 പോയിന്റുമായി ഒന്നാമതെത്തി. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭങ്ങൾക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് PIB വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്കു കിഴക്കൻ മേഖല, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഉൾനാടൻ കർണാടക, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ, തെലങ്കാന എന്നിവിടങ്ങളിൽ ശനിയാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായുള്ള വിവരശേഖരണം കേരളത്തിൽ പുരോഗമിക്കുന്നു. ഈ മാസം 30 വരെയാണ് എന്യൂമറേറ്റർമാരുടെ ഭവന സന്ദർശനം. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പ്രധാന പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തിൽ ആദരസൂചകമായി ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം പ്രഖ്യാപിച്ച് ഇന്ത്യ. കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. 56-ാമത് അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ 5 ഇന്ത്യൻ വിദ്യാർത്ഥികൾക്ക് സ്വർണം. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ ഊർജ്ജിതം. മരിച്ചവരിൽ 2 മലയാളികളും. വിംബിൾഡൺ പുരുഷ സിംഗിൾസ് കിരീടം നിലനിർത്തി ഇറ്റലിയുടെ യാനിക് സിന്നർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 7:35:15. പ്രിയ ശ്രോതാക്കൾക്ക് ഒരിക്കൽ കൂടി സ്വാഗതം FM ഡയറിയിലേക്ക്.
4: തൊഴിൽ മേഖല ഏറെ പ്രവചനാതീതമാണ്. ഇന്ന് ജോലിയെക്കുറിച്ചുള്ള ധാരണകൾ ദിനം പ്രതി മാറ്റിയെഴുതപ്പെടുകയാണ്. സമയം, സ്ഥലം, ഭാഷ ഇവയൊന്നും ഇന്ന് ജോലി ചെയ്യാൻ പ്രതിബന്ധമാകുന്നില്ല. ഇങ്ങനെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്നവരാണ്

0: ഐ ടി മേഖലയിലും കോർപ്പറേറ്റുകളിലും ഏറെയും. യുവജനങ്ങൾക്ക് ഏറെ തൊഴിൽ നൽകുന്ന ഈ മേഖലകളിലെ കൂട്ട പിരിച്ചുവിടൽ വലിയ ആശങ്കകളാണ് സൃഷ്ടിക്കുന്നത്. ജോലി സ്ഥിരത എന്നത് ഒരു മരീചികയാവുകയാണോ? സമകാലികം ഇന്ന് അന്വേഷിക്കുന്നത് ഐ ടി കോർപ്പറേറ്റ് രംഗത്തെ പിരിച്ചുവിടലുകളെക്കുറിച്ചാണ്.
1: ഞാൻ 3 വർഷത്തോളം മെഡിക്കൽ കോഡിംഗ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. US ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്ത കമ്പനി.
0: ഐ ടി മേഖലയിലെ തന്റെ ജോലി 5 മാസം മുൻപ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു തൊഴിലാളി.
1: 900 എംപ്ലോയീസ് ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. പെട്ടെന്നൊരു നിമിഷം HR വന്ന് പറഞ്ഞു നിങ്ങളെ ടെർമിനേറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കാര്യത്തിലാണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞതാണ് കമ്പനി ലോസിലാണ്, കമ്പനിക്ക് തീരെ പ്രോഫിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങളുടെ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലല്ല നിങ്ങളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തെന്നുള്ളൂ അങ്ങനെ പറഞ്ഞത് അവര്. എന്റെ ടെർമിനേഷൻ നടക്കുന്നത് 16 ജനുവരി. ടെർമിനേറ്റ് ചെയ്യുന്ന ടൈമില് ഇവര് നമ്മളോട് ചെയ്യുന്ന സമീപനം ഭയങ്കര ായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം നമുക്ക് വാഷ്റൂമിലേക്കോ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോടോ സംസാരിക്കാനോ ഒന്നിനും അവർ അനുമതി ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു തടങ്കിലാക്കിയ രൂപത്തിലായിരുന്നു അവര് നമ്മളോട് പെരുമാറിയിരുന്നത്. ഞങ്ങള് ടെർമിനേറ്റ് ചെയ്ത ടൈമിൽ തന്നെ കേരളത്തിന് പുറത്ത് ഇവർക്ക് ഹയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇവർക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 5 ദിവസമുള്ളൂ വർക്കിന്റെ ഒരാഴ്ചയില്. നമ്മളോട് അധികമായിട്ടുള്ള ജോലി ഭാരം തന്നിട്ട് നമ്മൾക്ക് ശനിയും ഞായറും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവരെത്തിക്കും നമ്മളെ. അതായത് ക്വാളിറ്റി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല. പ്രൊഡക്ഷനിലൊക്കെ നല്ല പ്രഷറാണ് തരുന്നത്. ഏറ്റവും കൂടുതൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കേരള ബ്രാഞ്ചസ് ആണ്. എന്നിട്ട് പോലും ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്, പ്രോഫിറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഒരു എംപ്ലോയിക്ക് വേണ്ട സാമാന്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ, അത് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ ബ്രാഞ്ചസ് ഒക്കെ എടുത്ത് കളയാൻ കാരണം. കാരണം ഞാൻ കോയമ്പത്തൂരിലോടും വർക്ക് ചെയ്തതാണ്. അവിടെ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല, ഒരു 15 ദിവസത്തിന്റെ കാലയളവെങ്കിലും തരണമായിരുന്നു. എന്താണ് റീസൺ? നമുക്കൊരു റൈറ്റ്സ് ഉണ്ടാവുമല്ലോ. മിനിമം ശരിക്കും ഒരു 3 മാസത്തിന് മുന്നേ ഒരു എംപ്ലോയിനോട് പറയണം ടെർമിനേഷന്റെ കാര്യങ്ങളൊക്കെ. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മളോട് നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ട എന്ന് പറയുമ്പോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ അവിടെ 3 വർഷം വർക്ക് ചെയ്ത ചില കമ്പനികളിൽ ഇങ്ങനൊന്നുമില്ല. അവിടെ ഇതായിട്ടുള്ള മാനേജ്മെന്റിന്റെ ഇതുണ്ടാവും. പിന്നെ അവിടെ 5 ദിവസം മാത്രമേ വർക്കിംഗ് ഉള്ളൂ. എംപ്ലോയീസിനെ നല്ല ട്രീറ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, തഴയുന്ന കമ്പനിയുണ്ട്. ഓഫീസ് ടൈം പറയണത് 9 to 6 ആണ്. 7:30 വന്നിട്ട് രാത്രി 8 മണി വരെ വർക്ക് ചെയ്യണവരുണ്ട്. പോരാ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വീക്കെൻഡിലും വർക്ക് ചെയ്യേണ്ടി വരും.
0: ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്ന വിഷ്ണു
2: ഇവിടെ ഏകദേശം ഒരു 800 പേര് പറഞ്ഞു വിട്ടു. അത് അപ്പൊ കമ്പനി പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യായിരുന്നു. അപ്പം ഇതില് അതിലൊരു ഭാഗമാണ് ഞാനും. പല ആംഗിളുകളുള്ളതാണ് ഈ ഒരു ഇതിനകത്ത്. അതായത് ലോക സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഐ ടി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളെല്ലാം വരുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നേരിടുന്ന ചെറിയ ചെറിയ ചലനങ്ങളും വലിയ ചലനങ്ങളും ഇവിടെ ഒരു വലിയ ചലനമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. അപ്പം നമ്മള് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും, സാധാരണ എന്ന് പറയുന്നത് ഐ ടി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല ജോലികളും, അതില് സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഡെവലപ്പിംഗ് ഉണ്ടാവും, കോഡിംഗ്, മെഡിക്കൽ കോഡിംഗ്, അങ്ങനെ എല്ലാത്തിനെയും ബാധിക്കുന്നു. അപ്പം അതിനകത്ത് ഇപ്പോഴുള്ള നിയമനിർമ്മാണങ്ങളിൽ ചില വ്യത്യാസം വരുത്തേണ്ടതാണ്. ഇപ്പോ കാണുന്ന ഒരു പുതിയ ട്രെൻഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ട്രെയിൻ ചെയ്യുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നിയമം എന്ന് വെച്ചുകഴിഞ്ഞാൽ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നേടുന്ന വരുമാനത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് കമ്പനിയിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യണം. അതായത് ആ പ്രോഫിറ്റ് കമ്പനിക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല, അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് എംപ്ലോയീസിനും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ളൊരു നിയമമുണ്ട്. അതുകൊണ്ടും അങ്ങനെ ഒരു നിയമം വരുന്നത് ജീവനക്കാർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. പിന്നെ തൊഴിൽ ചൂഷണങ്ങൾ, അതായത് 8 മണിക്കൂർ ജോലി, 1 മണിക്കൂർ റെസ്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള അധികമായിട്ട് വർക്ക് ചെയ്യുന്ന ഓരോ മണിക്കൂറും ഡബിൾ പേ ഒക്കെ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അതാത് സ്ഥലങ്ങളിലുള്ള ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ജോലി അത് സ്ഥിരമായിട്ടുള്ള ജോലിയാണ്. പിന്നെ പുതിയ നിയമങ്ങൾ പ്രകാരം 300 ജീവനക്കാരുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നും ആരെങ്കിലും പിരിച്ചുവിടുവാണെങ്കിൽ അങ്ങനെയുള്ള പിരിച്ചുവിടൽ കമ്പനികൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഉള്ള കമ്പനികളിൽ ആരാണ് ഇതിന്റെ മാനേജ്മെന്റിന്റെ ഹയർ അതോറിറ്റി, ഹൂസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ, അതായത് ആരാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്കൊരു ഇതുണ്ടാകണം. കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ഡാറ്റയാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന ഒരു കമ്പനി നാളെ വേറൊരു രാജ്യത്തെ മാറ്റി അവിടെയുള്ള ജീവനക്കാരെ വെക്കാനായിട്ട് അധികം സമയം എടുക്കത്തില്ല. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇല്ല. നമുക്കൊരു ലാപ്ടോപ്പ്, ലാപ്ടോപ്പിനകത്ത് ചെയ്യുന്ന വർക്ക് അടുത്ത് ആ ലാപ്ടോപ്പ് മാറ്റേണ്ട കാര്യം പോലും ഇല്ല. വേറൊരു സ്ഥലത്തേക്ക് അത് മാറ്റി ഇവിടെ നടക്കുന്ന ജോലി വേറൊരു സ്ഥലത്തേക്ക് ആക്കാനായിട്ട് പറ്റും. അതാണ് ഗവൺമെന്റ്.

0: ശ്രദ്ധിക്കേണ്ടത്. അത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ ലോകത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഐടിയുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് വ്യത്യാസമുണ്ട്. ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക് ഫിസിക്കലായിട്ട് ഒരു പ്രൊഡക്ഷൻ കാണാൻ പറ്റുന്നില്ല, അതും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ കമ്പനികളുടെയും എംപ്ലോയേഴ്സ് അവർ ഇൻവിസിബിൾ ആണ്. എംപ്ലോയേഴ്സും അതിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റും ഇൻവിസിബിൾ ആണ്. ദേ ആർ റീപ്ലേസബിൾ, പെട്ടെന്ന് അവർ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. സോ അങ്ങനെയുള്ളത് ഒരു സമൂഹത്തിന് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. ഒരു വർഷത്തേക്ക് ഏറ്റവും കൂടുതലും ടാക്സ് അടയ്ക്കാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു വർക്ക് ഫോഴ്സ് ആണ് ഐ ടി മേഖലയിലുള്ളത്. അതുകൂടാതെ കമ്പനി നിലനിൽക്കുന്ന ഏരിയയിലുള്ള പലരുടെയും ജീവിതവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. സോ കൃത്യമായിട്ട് നിയമനിർമ്മാണങ്ങൾ ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം എന്നാണ് എന്റെ കാഴ്ചപ്പാട്.
1: ഐ ടി മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ച് കോഴിക്കോട് സ്വദേശിയായ ജസീൽ അബൂബക്കർ.
2: ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളം ഐ ടി മേഖലയിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ഇപ്പോൾ കേരളത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടുക. ഈ 10 വർഷമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഇത്രയും ആളുകൾ ഈ ഫീൽഡിലേക്ക് വരുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഐ ടി മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ ജോലിയുടെ ഒരു ഡിമാൻഡിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഓൾറെഡി അവർക്ക് ഒരുപാട് പേരെ അവർ അവൈലബിൾ ആയിട്ട് പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം ഐ ടി തൊഴിലാളികളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് ഈ ഐ ടി തൊഴിലാളികളുടെ ഭാഗത്ത് നിന്നാണ്. അതായത് ഐ ടി എംപ്ലോയീസ് ആണ് നമ്മളുടെ കണക്കുകൾ അതാണ് പറയുന്നത്. എന്നിട്ടും ഈ കേരളത്തിൽ ഒരു സുരക്ഷയുമില്ലാത്ത, ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു മേഖല എന്ന് പറയുമ്പോൾ ഐ ടി മേഖലയിലാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു നിയമം, അവരുടെ ജോബ് സെക്യൂരിറ്റി എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ നിലവിൽ കേരളത്തിലില്ല. കാരണം വിദേശ കമ്പനികളാണ് കൂടുതലും ഐ ടി മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കമ്പനികളെ നമ്മൾ രാജ്യത്തേക്ക് ആകർഷിക്കണം, അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വേണം. അതേസമയം ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഒരു ജോലിയുടെ ഒരു സുരക്ഷ അത് ഉറപ്പുവരുത്താനും കഴിയേണ്ടതുണ്ട്. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ആളുകൾ പിരിച്ചുവിട്ടിട്ടുണ്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് അവർക്കെതിരെ ശബ്ദമുയർത്താനോ അവരെ തടയാനോ ആരും മുന്നോട്ട് വന്നില്ല. ഇന്ന് കേരളത്തിൽ ഈ വിഷയം വന്നപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ ഇവിടുത്തെ 900-ത്തോളം കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നു വന്നപ്പോൾ മുന്നിട്ടിറങ്ങി ഇത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇത്രയും വലിയൊരു ജനശ്രദ്ധ നേടിയത്. ഇങ്ങനെയുള്ള കമ്പനികൾ ഇങ്ങനെയുള്ള ആക്ഷൻസുകൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശക്തമായൊരു നിയമനിർമ്മാണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാളെ ഈ കേരളത്തിലെ മറ്റ് ഐ ടി കമ്പനികളിലും എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും നമ്മളിത് പ്രതീക്ഷിക്കേണ്ടി വരും. ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി കിട്ടണം. 1-2 മാസത്തെ ശമ്പളം തന്നിട്ട് ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂന്ന് തെരുവിലേക്ക് ഇറക്കി വിടുന്നത് തൊഴിലില്ലായ്മയുടെ വ്യാപ്തി കൂട്ടുകയേ ഉള്ളൂ. ഈ രാത്രിയും പകലും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്നത് 12 മണിക്കൂറും 14 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരിക, 14 ദിവസം 16 ദിവസം ഒരു ദിവസം പോലും അവധിയില്ലാതെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരോഗ്യത്തെയും മാനസിക സമ്മർദ്ദങ്ങൾ കൂട്ടും. എല്ലാ തരത്തിലും മാനസിക ശരീരാരോഗ്യത്തെ അത് ബാധിക്കുന്നതാണ്. ലോകവ്യാപകമായിട്ടുള്ള ഒരു 8 മണിക്കൂർ എന്നുള്ള ഒരു ജോലി സമയമുണ്ട്, പക്ഷെ അത് പാലിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ വരുമ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്തണം. അത് ഏത് മേഖലയിലാണെങ്കിലും എല്ലാ തൊഴിലാളികൾക്കും അവരുടെ അവകാശങ്ങളും അവരുടെ കർത്തവ്യങ്ങളും അത് ഒരുപോലെ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റണം. അതാണ് ഇതില് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്.
1: തൊഴിൽ നിയമങ്ങൾ വിദേശ കമ്പനികൾക്ക് ബാധകമല്ലേ?
3: വിദേശത്തുള്ള കമ്പനി, അത് ഏത് കമ്പനി ആയാലും, ഏത് രാജ്യത്താണോ പ്രവർത്തിക്കുന്നത്, ആ രാജ്യത്തിന്റെ ഏത് സ്റ്റേറ്റിലാണോ പ്രവർത്തിക്കുന്നത്, ആ സ്റ്റേറ്റിന്റെ നിയമം ബാധകമാണ്.
1: അഡ്വക്കേറ്റ് മറിയാമ്മ മേഴ്സി ജോർജ്.
3: അത് അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താ വെച്ചാല്, ഇപ്പൊ ഇന്ത്യയിലൊരു നിയമമുണ്ടല്ലോ കോമൺ ആയിട്ട്, അതല്ലാതെ ഇപ്പൊ തന്നെ ഇപ്പൊ കേരളത്തിൽ കേരളത്തിന്റേതായ നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ കേരള ഷോപ്സ് ആക്ട്, ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ ആക്ട് ഉണ്ടല്ലോ നിലവിൽ, അതുപോലെ കേരള ഹെഡ് ലോഡേഴ്സ് വെൽഫെയർ ആക്ട്, അങ്ങനെയുള്ള ആക്ടുകളൊക്കെ അത് കേരളത്തിന്റെ മാത്രം തനതായ ആക്ടാണ്. അത് ഇപ്പൊ കേരളത്തിലാണ് ഈ വിദേശ കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ഈ ആക്ടിന് കീഴിൽ വരുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യണമെങ്കിൽ ഈ കേരളത്തിലെ ആക്ട് അവർക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പോ ഏത് രാജ്യത്ത് നിന്ന് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള കമ്പനി എന്നുള്ളതല്ല, ഏത് രാജ്യത്താണോ പ്രവർത്തിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണോ പ്രവർത്തിക്കുന്നത്, അവിടുത്തെ നിയമം അവർക്ക് ബാധകമാണ്. അതാണ് ഇന്ത്യയിലെ പൊതുനിയമം, പൊതുവായിട്ടുള്ള കാര്യം. പിന്നെ ചില സാമ്പത്തിക തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ചില കമ്പനികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ അത് ഇന്ന സ്ഥലത്തെ ജൂറിസ്ഡിക്ഷൻ, ബോംബെ ജൂറിസ്ഡിക്ഷനാണ് അല്ലെങ്കിൽ ചെന്നൈ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ജൂറിസ്ഡിക്ഷനാണെന്നൊക്കെ പറഞ്ഞ് അവർ പ്രത്യേകമായിട്ട് അതിനെ നോട്ട് നോട്ടിഫൈ ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ ജൂറിസ്ഡിക്ഷൻ വരും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ തർക്കം ആ സ്റ്റേറ്റിന്റെ നിയമത്തിന്റെ കോടതി കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഇന്ത്യയിലെ തൊഴിൽ നിയമം തന്നെയാണ് ഇതിന് ബാധകം. അതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഈ ചില സ്ഥാപനങ്ങൾക്ക് ഇപ്പൊ സർക്കാർ പ്രഖ്യാപിച്ച ഒഴിവാക്കുന്ന സ്ഥാപനമൊക്കെ ഉണ്ട്. അതങ്ങനെ സർക്കാർ പ്രഖ്യാപിച്ച് ഒഴിവാക്കിയ സ്ഥലം ചില നിയമങ്ങളൊക്കെ അവരതിൽ നിന്ന് ഒഴിവാക്കി

0: ഒഴിവാക്കി എന്ന് പറഞ്ഞ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ആ ഇത് ചിലപ്പോ അവർക്ക് ബാധകമാവും. അതല്ലാതെ ഏത് ഐ ടി കമ്പനിയോ അല്ലെങ്കിൽ ഏത് കമ്പനിയും ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ തൊഴിൽ നിയമം ആണ് ബാധകം. ഇന്ത്യയിലെ തൊഴിൽ നിയമമാണ്, കേരളത്തിലാണ് കേരളത്തിലെ തൊഴിൽ നിയമമാണ്. ഏത് ആക്ടിന്റെ അടിയിൽ വരും എന്നുള്ളതനുസരിച്ച് ആ തൊഴിൽ നിയമം അവർക്ക് ബാധകമാണ്. വിദേശ കമ്പനി അവിടെയാണ് അവരുടെ ഉറവിടം എന്ന് മാത്രമേ ഉള്ളൂ, അതെവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ആ നിയമം ബാധകം. അതാണ് ഒരു കോമൺ ആയിട്ട് വിദേശ കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് നിയമമാണ് ബാധകം എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്.
1: ഇതേക്കുറിച്ച് തൊഴിൽ മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സമകാലികത്തോട്.
2: ലോകവ്യാപകമായി ഒരു വലിയ ഭീഷണിയായി നിൽക്കുകയാണ് തൊഴിൽ സുരക്ഷിതത്വം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകൾ നിന്ന പോരാട്ടത്തിനൊടുവിലാണ് നിരവധി നിയമങ്ങൾ തൊഴിലാളികളെ സംരക്ഷിക്കുന്നത്.

0: പതിറ്റാണ്ടുകൾ നിന്ന പോരാട്ടത്തിനൊടുവിലാണ് നിരവധി നിയമങ്ങൾ തൊഴിലാളികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയത്. സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പുമായി, സ്വാതന്ത്ര്യാനന്തര കാലഘട്ടത്തിലുമായി നിരവധി തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പ്രസ്താവിച്ചു. അതിന്റെ പിൻബലത്തിൽ ജീവനക്കാർക്ക് സംരക്ഷണം കൊടുത്തു വരികയായിരുന്നു. ആഗോളതലത്തിൽ തന്നെ AI സാധ്യതകൾ അതിവ്യാപകമായതോടുകൂടി തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നും ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചു വിടുന്ന കാഴ്ച ലോകമെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിലും യാഥാർത്ഥ്യമായപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് വളരെ വ്യക്തമായ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. അവർക്കിവിടെ വേർട്ടിക്കൽ കിട്ടാനില്ല, പ്രത്യേകിച്ച് ജോലി ചെയ്യാനില്ല, അതുകൊണ്ട് ജീവനക്കാരെ പിരിച്ചു വിടുന്നതെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഫിനാൻഷ്യൽ ലോസോ ഇന്റർനെറ്റിലെ രേഖകൾ പ്രകാരം 1,000 കോടി രൂപയുടെ ലാഭത്തിൽ പോകുന്ന കമ്പനിയാണ്. അപ്പോ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു ക്രൈസിസ് വന്നാൽ പല സെന്ററുകളിൽ നിന്നായി ആളുകളെ ഒഴിവാക്കിയാൽ കുറേശ്ശെ ഒഴിവാക്കിയാൽ മനസ്സിലാവും. കേരളം എന്ന സംസ്ഥാനത്ത് നിന്ന് മുഴുവൻ അടച്ചു കൂട്ടുന്നതും അങ്ങനെ പുതിയ ലേബർ കോഡിലെ IR കോഡ് അനുസരിച്ച് 60 ഡേയ്സ് നോട്ടീസ് തരേണ്ടതാണ് സംസ്ഥാന സർക്കാരിന്. അങ്ങനെ ഒന്നും തരാതെ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഗവൺമെന്റ് ഇടപെടൽ നടത്തി. പക്ഷെ പല മേഖലകളിലും ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ കാണുന്നു. സാധ്യമായ സംവിധാനങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് ചെയ്യാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്.
1: ആഗോള സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും കോർപ്പറേറ്റ് IT മേഖലകളിലെ തൊഴിൽ നഷ്ടങ്ങൾക്ക് കാരണമാകുന്നത്. AI തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യയുടെ വരവും ഇതിന് ആക്കം കൂട്ടുന്നു. മാറുന്ന സാഹചര്യങ്ങളെ നേരിടാൻ എപ്പോഴും സജ്ജമായിരിക്കുക, മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടുക, ഇവയൊക്കെ ഒരു വ്യക്തിയെ മറ്റൊരു തൊഴിൽ കണ്ടെത്താൻ സഹായിച്ചേക്കാം. എപ്പോഴും തൊഴിൽ അന്വേഷകരാകാതെ തൊഴിൽദായകരാകാനും യുവത മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. തൊഴിൽ രംഗം തന്നെ പ്രവചനാതീതമാകുന്ന കാലത്ത് മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക?
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
4: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
3: 9447007786.
5: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ, മാലിന്യം വലിച്ചെറിയാതിരിക്കൂ, സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
6: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
7: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
6: പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: പ്രകാർ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1-4-5-5-5 पर कॉल करें।
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
2: ഉച്ച കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, നിരത്തിൽ നല്ല തിരക്ക്. ആളുകൾ ചന്തയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ ഭാഗത്തുകൂടെയും രാമർ നടന്നു. അങ്ങനെ നടന്ന് നടന്ന് വളകൾ വിൽക്കുന്ന ചന്തയുടെ കവാടത്തിലെത്തി. വളച്ചെട്ടികളുടെ തമിഴും തെലുങ്കും കലർന്ന സംസാരം പെണ്ണുങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി ഈണത്തിലാക്കിയിരിക്കുന്നു. അവിടേക്ക് കയറണമോ വേണ്ടയോ എന്ന് ശങ്കിച്ചു. മടങ്ങിപ്പോകാമെന്ന് കരുതി. പിന്നെ വിചാരിച്ചു, അതുവഴി കടന്ന് ഹൽവ ചന്തയിലൂടെ അപ്പുറത്തെത്താം. തെല്ലൊരു വിമുഖതയോടെ വളച്ചന്തയിലേക്ക് രാമർ കടന്നു. ഇരുഭാഗത്തും കൗതുകത്തോടെ ചെറുതായൊന്ന് നോക്കി. സ്ത്രീകൾ വളകളും നെറ്റിപ്പൊട്ടുകളും തിരുപ്പനും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളകളിടാൻ നീട്ടിക്കൊടുക്കുന്ന ധാരാളം കൈകൾ. അവരുടെ നേരെ നിഗൂഢമായി ഒന്ന് നോക്കാൻ പോലും താൽപ്പര്യമില്ലാതെയാണ് രാമർ നടന്നിരുന്നത്. എന്നാൽ ഏതോ ഒരിടത്തെത്തിയപ്പോൾ രാമർ പെട്ടെന്ന് നിന്നു. അറിയാതെ നിന്നു പോവുകയായിരുന്നു. തൊട്ടുമുന്നിൽ വളരെ പരിചിതമായൊരു മുഖം. ഒരു നോട്ടത്തിന്റെ തെല്ല

0: അകലത്തിൽ മിന്നൽ പിണർത്തൊടുന്ന അനുഭവമായിരുന്നു അത്. രാമറിന് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇനിയും കാണുമെന്ന് കരുതിയതല്ല. പക്ഷേ ഇത് തൊട്ടു മുന്നിൽ അവൾ. വളകൾ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന അവൾ ഇഷ്ടപ്പെടാത്തവ മാറ്റി മറ്റൊന്ന് എടുക്കുന്നതിനിടയിൽ രാമറിനെ കണ്ടു.
1: നിങ്ങളോ?
0: അവളുടെ ചോദ്യത്തിൽ അവിശ്വസനീയത.
1: ഇഞ്ഞി ഇവിടെ?
0: രാമറിന്റെ ശബ്ദം പതറിയിരുന്നു.
1: ചന്തയിൽ വന്നതല്ലേ?
0: പിന്നെ എന്തു ചോദിക്കണമെന്നറിയാതെ രാമർ പരിങ്ങി. അവളുടെ കൂടെ ഒരാൺകുട്ടിയുണ്ടായിരുന്നു, 10 or 12 വയസ്സ് പ്രായം. അവനെ നോക്കി നിന്നപ്പോൾ അവൾ പറഞ്ഞു,
1: എന്റെ ആങ്ങളെയാ, കാർത്തികേയൻ. നിങ്ങൾ ഇവിടെയാണല്ലേ?
0: അതെങ്ങനെ അറിയാ?
1: ഞാൻ ചോദിച്ചറിഞ്ഞിനി.
0: എവിടെയാ
1: നിന്റെ വീട്?
0: മണിയൂര മന്ത്രവാദി ചേക്കോട്ടീന്റെ മോളാ ഞാൻ. ആ മറുപടി കേട്ടപ്പോൾ രാമർ ഉറപ്പിച്ചു, ഇവൾ ബുദ്ധിമതി തന്നെ. തന്റെ സംശയങ്ങൾക്കെല്ലാം ഒറ്റ വാചകത്തിൽ മറുപടി തന്നിരിക്കുന്നു. അവൾ വളയെടുക്കുന്നത് നിർത്തി അയാളോട് സംസാരിക്കുവാൻ സന്നദ്ധയായി. തിരക്കിൽ ആരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഒരുപാട് ആളുകൾ വളച്ചന്തയിലുണ്ടെങ്കിലും അവിടെ താനും അവളും മാത്രമേ ഉള്ളൂവെന്ന തോന്നലിലായിരുന്നു അയാൾ. എന്നിട്ട് ഇനി എന്ത് സംസാരിക്കണമെന്നറിയാതെ രാമർ വിഷമിച്ചു. അപ്പോൾ അവൾ പറയുന്നത് കേട്ടു,
1: നിങ്ങൾ അന്ന് കല്യാണത്തിന് വന്നപ്പോൾ കള്ളു കുടിക്കാൻ പോണവരെ തടഞ്ഞത് വലിയ കാര്യമായി. കാർന്നോമാരിപ്പോ കല്യാണം കഴിഞ്ഞ കള്ളു കുടിക്കാൻ പോവാറില്ല.
0: രാമറിന് അതൊരു പുതിയ അറിവായിരുന്നു. കേട്ടപ്പോൾ സന്തോഷം. നിങ്ങൾ അന്ന് ശരിക്കും നല്ല ധൈര്യ കാണിച്ചത്. നാട്ടുകാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി. എന്തു പറയണമെന്നോ ചോദിക്കണമെന്നോ രാമറിന് അപ്പോഴും തോന്നിയില്ല. ഒടുവിൽ ഇങ്ങനെയൊരു ചോദ്യമാണ് നാവിൻ തുമ്പിൽ വന്നത്,
1: പൂവെടീന്റെ അന്ന് അമ്പലത്തിൽ വരുമോ?
0: ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയത്. ഏതോ ഒരു പെൺകുട്ടിയോട് ഈ ചോദ്യം ചോദിക്കാമായിരുന്നുവോ? എന്നാൽ അത്തരമൊരു സന്ദേഹത്തെ നിരാകരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു,
1: പൂവെടിക്കിനി ഒരാഴ്ചയല്ലേ ഉള്ളൂ.
0: മറ്റൊന്നും ചോദിക്കാനാവാതെ ചന്തയിൽ നിന്നും ഇറങ്ങുമ്പോൾ അറിയപ്പെടാത്ത ഒരു ദേശത്തിന്റെ നാടുവാഴിയായ അനുഭവമായിരുന്നു രാമർക്ക്. എങ്കിലും അവളെ അവിചാരിതമായി കണ്ടുമുട്ടി എന്നത് വിശ്വസിക്കുവാൻ അയാൾക്ക് ഇനിയും കഴിഞ്ഞിരുന്നില്ല. അവളെ ഇനി ഒരു തരത്തിലും കാണുവാൻ പറ്റില്ല എന്നൊരു തോന്നൽ ചെറിയൊരു ദുഃഖമായി മനസ്സിലെവിടെയോ കുറേ കാലമായി കിടക്കുകയായിരുന്നു. ചന്തയിലേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ അഗാധമായി സ്നേഹിക്കുവാൻ അയാൾക്ക് തോന്നി. അതിന് പ്രേരകമായ കൊല്ലൻ കുഞ്ഞിക്കണ്ണന്റെ വാക്കുകളെ വളരെ പ്രേമപൂർവ്വം അയാൾ ഓർത്തുകൊണ്ടിരുന്നു. പിറ്റേന്ന് വൈകിട്ട് കുഞ്ഞിക്കേളുവിനെ കണ്ടപ്പോൾ യാതൊരു ശങ്കയും കൂടാതെ ചോദിച്ചു, മണിയൂര മന്ത്രവാദി ചെക്കോട്ടിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ?
1: എന്തിനു കേൾക്കുന്നു, ഓറെ എനിക്കറിയാലോ.
0: എന്താ ചോദിച്ചത്?
1: മന്ത്രവാദം കഴിക്കാനുണ്ടോ?
0: ഓറുടെ മോളെ അറിയോ നിങ്ങൾക്ക്?
1: ഓർക്കൊറ്റ മോളെ ഉള്ളൂ, കല്യാണി. നാടുനായര സ്കൂളിൽ 7-ാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്.
0: ഇനി എന്താ നിനക്കറിയേണ്ടത്? കുഞ്ഞിക്കേള് ചോദിച്ചു. അതിന് മറുപടിയായി രാമർ ഒരു വാക്ക് മാത്രം പറഞ്ഞു,
1: ഓളെ എനിക്കും അറിയാം.
0: കുഞ്ഞിക്കേള് പൊട്ടിച്ചിരിച്ചു,
1: അമ്പട കള്ളാ, ഇതായിരുന്നു നിന്റെ തിമർപ്പിന്റെ കാര്യം. നിക്കപ്പോളേ തോന്നിയിരുന്നു ഏതോ ഒരു പെണ്ണ് എന്നെ കുടുക്കീന്ന്. അത് നീ പറയാൻ കാത്തിരുന്നതാ ഞാൻ.
0: ഓള് പറയാ, ഞാൻ കാരണോ കാർന്നോമാര് കല്യാണത്തിന്റെ അന്നുള്ള കള്ളുഷാപ്പിലേക്ക് പോക്ക് നിർത്തിയെന്ന്.
1: ഓക്കത് വലിയ കാര്യായി.
0: ഓളതും പറഞ്ഞോ?
1: അതിനർത്ഥം ഓക്ക് നിന്നെ പിടിച്ചു എന്നല്ലേ. ഓക്ക് നിന്നെക്കാൾ പഠിപ്പുണ്ട്.
0: അതും നല്ലത് തന്നെ, നിന്നെ അക്ഷരം പഠിപ്പിക്കാലോ. അപ്പോൾ മനസ്സിലേക്ക് എന്തോ തികട്ടി വന്നിട്ടെന്നോണം രാമർ പറഞ്ഞു,
1: ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല.
0: എന്നെങ്കിലും ചിന്തിക്കണ്ടേ രാമറേ? അതിപ്പോഴേ തുടങ്ങിയാല് എന്താ കുഴപ്പം?
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
3: മെഗാ കളക്ഷൻ, മെഗാ വില കുറവ്. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്കൽ. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
6: എന്ത് പഠിക്കണം, എന്താകണം? കരിയർ ഗൈഡൻസ്.

0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
1: ഹലോ,
2: എന്റെ പേര് ലൈജു എന്നാണ്, എറണാകുളത്ത് നിന്നാ വിളിക്കുന്നത്.
1: ചോദ്യം എന്താണ്?
2: എന്റെ മകൻ ഇപ്പൊ ഡിഗ്രി പാസ്സായി. അപ്പൊ അവൻ എടുത്തത് ബിവോക്ക് ജേർണലിസം ആൻഡ് മാസ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇനിയിപ്പൊ അവന് അതിന്റെ എന്തെങ്കിലും കോഴ്സ് പഠിക്കാൻ പറഞ്ഞിട്ട് അത് താല്പര്യമില്ലെന്നാ പറയുന്നത്. അപ്പൊ ജോലി കിട്ടാൻ വേണ്ടിട്ട് വേറെ ഏതാണ് കോഴ്സ് എന്നുള്ളത് അറിയാനാണ്.
1: അവിടെ ഉണ്ടോ?
2: അവിടെ ഉണ്ട്.
1: ഒന്ന് കൊടുക്കുവോ?
3: ഹലോ,
1: മോന് ഏത് മേഖലയിലാ ജോലി വേണ്ടത്? ഞാൻ രണ്ടു മൂന്ന് മേഖല പറയട്ടെ, ഇഷ്ടമാണ് പറയാവോ?
3: ജേർണലിസം.
1: ജേർണലിസം ആണ് പഠിച്ചത് അല്ലേ? ജേർണലിസ്റ്റ് തന്നെ പഠിക്കുക മോൻ. ജേർണലിസ്റ്റിന് നമുക്ക് മീഡിയയിൽ കുറെ കമ്പനികളുണ്ട്, കുറെ പത്രങ്ങളുണ്ട്. ജേർണലിസ്റ്റ് ഒക്കെ പഠിച്ച ഒരാൾക്ക് ഇഷ്ടംമാരി വേക്കൻസി ആണ്. നമ്മൾ വെറുതെ ഒന്ന് അപ്ലൈ ചെയ്താൽ കിട്ടും. അവിടെ പോയിട്ട് നമ്മളൊരു ട്രെയിനി ആയിട്ട് പോവുക. എവിടെ പോയാലും ട്രെയിനിങ്ഷിപ്പ് ഇഷ്ടംമാരി വേക്കൻസി ആണ്. ഇപ്പൊ ട്രെയിനി ആയിട്ട് പോയിട്ട് മീഡിയയിൽ വർക്ക് ചെയ്യുക, 6-7 മാസം കൊണ്ട് സ്കില്ല് കിട്ടിയാൽ നമുക്കൊരു സൂപ്പർ ജോലി കിട്ടും. മോൻ പഠിച്ച ഫീൽഡ് നല്ലതാണ്, എല്ലാം നല്ലതാണ്, സൂപ്പർ ആണ്. ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.
0: ആകാശവാണി FM വാർത്തകൾ. പ്രധാനമന്ത്രി മുദ്രാ യോജന പ്രകാരം 350 രൂപ പ്രോസസിംഗ് ഫീസ് അടച്ചാൽ 500,000 രൂപ വായ്പ അനുവദിക്കുമെന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത വ്യാജമെന്ന് കേന്ദ്ര ഗവൺമെന്റ്. മുദ്രാ പദ്ധതി വഴി വ്യക്തികൾക്കോ ചെറുകിട സംരംഭകർക്കോ നേരിട്ട് വായ്പ നൽകുന്നില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. സംസ്ഥാനത്ത് പ്ലസ് വൺ സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്ന് മുതൽ ഓൺലൈനിൽ അപേക്ഷിക്കാം. മുഖ്യ അലോട്ട്മെന്റിൽ അപേക്ഷിച്ചിട്ടും അവസരം ലഭിക്കാത്തവർക്ക് ഇത് പ്രയോജനപ്പെടുത്താം. മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും. കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയും ഇരിങ്ങൽ സർഗാലയും സന്ദർശിക്കുന്ന അദ്ദേഹം വടകര ടൌൺഹാളിൽ കേരള ഹോട്ടൽ ആന്റ് റെസ്റ്റോറന്റ് അസോസിയേഷന്റെ ധനസഹായവും വിതരണം ചെയ്യും. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിൽ 72-ാം വാർഡിൽ അങ്കണവാടിക്ക് സമീപത്തെ മാലിന്യം നീക്കം ചെയ്ത് രേഖാമൂലം വിശദീകരണം സമർപ്പിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ജുഡീഷ്യൽ അംഗം കെ ബൈജുനാഥ്. ദൃശ്യമാധ്യമ വാർത്തയുടെ അടിസ്ഥാനത്തിൽ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് നടപടി. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ സമ്മാനത്തുകയും ബോണസും കാലോചിതമായി പരിഷ്കരിക്കുമെന്ന് കെ സി വേണുഗോപാൽ MP. വള്ളംകളിയിൽ ഒന്നാമതെത്തുന്ന ചുണ്ടന് 25,000 രൂപയും രണ്ടാം സ്ഥാനക്കാർക്ക് 20,000 രൂപ, മൂന്നാം സ്ഥാനത്തിന് 15,000, നാലാം സ്ഥാനത്തിന് 10,000,000 രൂപ എന്ന രീതിയിൽ വർദ്ധിപ്പിക്കണമെന്ന് MP നിർദ്ദേശിച്ചു. തായ്ലന്റിലെ ബാങ്കോക്കിൽ അർദ്ധരാത്രി പബ്ബിലുണ്ടായ തീപിടുത്തത്തിൽ 27 പേർ മരിച്ചു. തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തായ്ലന്റ് പ്രധാനമന്ത്രി അറിയിച്ചു. കോഴിക്കോട്ട് നിരോധിത പുകയിൽ ഉൽപ്പന്നങ്ങളുമായി ഒരാളെ ഫറൂഖ് പോലീസ് പിടികൂടി. രാമനാട്ടുകര സ്വദേശി മുസ്തഫയാണ് പിടിയിലായത്. ഇറ്റലിയുടെ ജാനിക് സിന്നറിന് വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് കിരീടം. ജർമ്മനിയുടെ അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചാണ് ജാനിക് സിന്നർ വിജയം നേടിയത്. ശ്രോതാക്കൾ കേട്ടത് ആകാശവാണി FM വാർത്തകൾ.

0: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി.
1: ശാസ്ത്രദീപ്തി.
2: നിഗൂഢതകളുടെ പുസ്തകം. അമേരിക്കയിലെ യേൽ സർവകലാശാലയുടെ ലൈബ്രറിയിൽ MS 408 എന്ന നമ്പറിൽ 240 പേജുകളുള്ള ഒരു കൈയെഴുത്ത് പുസ്തകമുണ്ട്. വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പുസ്തകം ലോകത്തെ ഏറ്റവും നിഗൂഢമായ പുസ്തകമെന്നറിയപ്പെടുന്നു. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, അത് ആരാണ്

0: എന്താണ് എഴുതിയെന്ന് ആർക്കും അറിയില്ല. രണ്ടാമത്, അത് ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടതെന്നും അറിയില്ല. കഴിഞ്ഞില്ല, അതിലുള്ള പല ചിത്രങ്ങളും നിഗൂഢമാണ്. ആ ചിത്രങ്ങളിലുള്ള സസ്യങ്ങൾ ഒരു സസ്യശാസ്ത്രജ്ഞനും ഇതേവരെ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 24 സെൻറ്റിമീറ്റർ നീളവും 16 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഈ പുസ്തകത്തിന് ഏതാണ്ട് 600 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ചുള്ള പഠനത്തിലൂടെ കണക്കാക്കിയിരുന്നത്. കൈകൾ കൊണ്ട് എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ കൈകൾ കൊണ്ട് തന്നെ വരച്ചിരിക്കുന്ന ധാരാളം ചിത്രങ്ങളുണ്ട്. ഭാവനയിലുള്ള സസ്യങ്ങൾക്കൊപ്പം കോട്ടകൾ, കുളിക്കുന്ന സ്ത്രീകൾ, ജ്യോതിഷ സംബന്ധമായ ചിത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ വിവിധങ്ങളായ ധാരാളം ചിത്രങ്ങളും വരച്ചിരിക്കുന്നു. 1912 പോളിഷ് ബുക്ക്സെല്ലറായ വിൽഫ്രഡ് വോയ്നിച്ച് ആ ബുക്ക് ഉണ്ടായിരുന്ന ജെസ്യൂട്ട് കോളേജിൽ നിന്നും അത് വാങ്ങുകയും അതിൻ്റെ പ്രത്യേകതകൾ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീട് അത് അമേരിക്കയിൽ അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്താണ് അതിനെ വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് എന്ന് വിളിച്ചത്. പിന്നീട് ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും അതിനെ അധികരിച്ചുണ്ടായി. അതുവരെ പരിചിതമല്ലാത്ത ഒരു ഭാഷയിലാണ് അത് എഴുതപ്പെട്ടതെന്ന് അവർ കണ്ടെത്തി. ഓരോ പേജിലും കൃത്യമായ അകലത്തിൽ ചില വാക്കുകളും അക്ഷരങ്ങളും ഒരേപോലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അടുത്തടുത്ത 2 പേജുകളിൽ 2 കൈകൾ ചേർത്ത് എഴുതിയതുപോലെയാണ് അത് കാണപ്പെട്ടത്. കൂടാതെ 3മത്തൊരു കൈകൾ കൊണ്ട് ചിത്രം വരച്ച പോലെയും. വായിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അതിലെ നിഗൂഢതയെ കൈയൊഴിയാൻ ഗവേഷകർ തയ്യാറായില്ല. അവർ ധാരാളം സാധ്യതകൾ മുന്നോട്ട് വെച്ചു. പുതിയൊരു ഭാഷയുണ്ടാക്കുവാനുള്ള ശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ ആരോ നടത്തിയെന്നായിരുന്നു ഒരു പഠനം. മറ്റു ചിലർ വിശ്വസിക്കുന്നത് 13 നൂറ്റാണ്ടിൽ ഫിലോസഫറായ റോജർ ബാക്കൺ എഴുതിയതായാണ്. ഇതിൽ കോഡ് ഭാഷകൾ ധാരാളമായി ഉണ്ടായിരുന്നതിനാൽ കോഡുകൾ വിശദീകരിക്കുന്ന വിദഗ്ധർ അതെന്താണെന്ന് കണ്ടെത്താൻ വലിയ ശ്രമം നടത്തിയെങ്കിലും ഒന്നും വിജയകരമായില്ല. യുദ്ധകാലത്ത് ജർമ്മനിയുടെ കോഡുകൾ കണ്ടെത്തിയ ബ്രിട്ടീഷ് വിദഗ്ധരും അമേരിക്കൻ വിദഗ്ധരുമൊക്കെ ഈ സംഘത്തിൽ പങ്കാളികളായി. ലാറ്റിൻ ഭാഷയെ തന്നെ മറ്റൊരു രീതിയിൽ മാറ്റിക്കൊണ്ട് മറ്റൊരു കോഡിലേക്ക് മാറ്റിയതെന്ന് ഒരു സംഘം വാദിച്ചു. വാമൊഴി ഭാഷയെ കോഡുകളുമായി ചേർത്ത് തയ്യാറാക്കിയതാണെന്നും വാദങ്ങൾ ഉയർന്നു. പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, എവിടെയും ഒരു തെറ്റോ തടയലോ വെട്ടിത്തിരികളോ ഇല്ല എന്നാണ്. അത്രയും കൃത്യമായി ആരോ എഴുതിയതാണ് എന്നർത്ഥം. ഒരിക്കൽ IBMന്റെ സഹായത്തോടെ ഈ അക്ഷരങ്ങളെ കണ്ടെത്താനായി വിവിധ ഗ്രൂപ്പുകളാക്കി തിരിയുകയുണ്ടായി. 100,000-ൽ അക്ഷരങ്ങളും അവ ചേർന്ന 35,000-ന് വാക്കുകളും ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നിരുന്നാലും കൂടുതലായി ഒന്നും കണ്ടെത്താൻ കഴിയാതെ വരികയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. വിൽഫ്രഡ് വോയ്നിച്ചിന്റെ മരണത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ അത് യേൽ സർവകലാശാലയ്ക്ക് സമ്മാനിച്ചു. 2020 ഒരാൾ ഇതിലെ കോഡുകൾ ഡീകോഡ് ചെയ്തെന്നും അത് ഹിബ്രു ഭാഷയിലെ അക്ഷരങ്ങളാണെന്നും വാർത്തകളുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ 10 പേജുകളിൽ ഔഷധ ഗുണമുള്ള സസ്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ അതിനും ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. ടെക്നോളജി ഇത്രയൊക്കെ വളർന്ന ഈ ആധുനിക കാലത്തും വോയ്നിച്ച് മാനുസ്ക്രിപ്റ്റ് ആർക്കും പിടികൊടുക്കാതെ നിഗൂഢതകൾ പേറിയ ഒരു പുസ്തകമായി ഇന്നും നിലനിൽക്കുന്നു.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്. ശാസ്ത്രദീപ്തി.

0: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗ്യാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100.
1: ഇന്ന് ഈ പരിപാടിയിൽ കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ. ഇതേക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി അഭിമുഖം.
2: ഇന്ന് എഫ് എം ഹെൽത്ത് ലൈൻ ചർച്ച ചെയ്യുന്നത് കാൽമുട്ട് മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും പ്രായമാകുമ്പോൾ വരുന്ന അസ്ഥി സംബന്ധമായ ചില അസുഖങ്ങളെക്കുറിച്ചുമാണ്. സാധാരണ പ്രായമായവർക്ക് പലപ്പോഴും നടക്കാൻ വലിയ പ്രയാസമായി വരാവുന്ന ഒരു അസുഖമാണ് ഈ കാൽമുട്ടിനുണ്ടാവുന്ന വേദന. കാൽമുട്ട് വേദനയുടെ കാരണങ്ങൾ എന്താണ്?

0: അല്ല മകം, പ്രത്യേകിച്ച് പ്രായമായവരിൽ.
1: ഒരു ആൾക്ക് വേദന വരാൻ പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ വേറെ മെഡിക്കലായിട്ടുള്ള ഒരു വാദസംബന്ധമായിട്ടുള്ള ഒരു അസുഖമൊന്നും ഇല്ലാത്തൊരു വ്യക്തിക്ക് പ്രായം കൂടുമ്പോൾ ഉണ്ടാവുന്ന മുട്ടിനുണ്ടാവുന്ന ഏജിങ് റിലേറ്റഡ് ആയിട്ടുള്ള വ്യത്യാസങ്ങളിൽ നിന്നും മുട്ടിൽ നിന്ന് ഉണ്ടാവുന്ന തരുണാസ്ഥിക്കുള്ള കേടുപാടുകൾ ഒരു പരിധിക്ക് കൂടുതൽ വർദ്ധിക്കുമ്പോൾ ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് ആയിട്ടുള്ള ഒരു ആർത്രൈറ്റിസിനെയാണ് നമ്മൾ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് എന്ന് നമ്മൾ വിളിക്കുന്നത്. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും കൂടുതലായിട്ട് ഒരു പ്രായം കഴിഞ്ഞാൽ കണ്ടുവരുന്ന തരത്തിലുള്ള മുട്ടുവേദനയുടെ ഒരു പ്രധാന കാരണം പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണ്. ഈ പ്രൈമറി ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പതുക്കെ പതുക്കെ നമ്മുടെ ജീവിതത്തിൽ കയറി വരുന്ന ഒരു അസുഖമാണ്. അതിൻ്റെ ഒരു പ്രകൃതം എന്ന് പറഞ്ഞാൽ അത് ആരംഭത്തിൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാക്കത്തില്ല. പതുക്കെ പതുക്കെ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മൾ കണ്ടു തുടങ്ങും. നടക്കുമ്പോൾ നടക്കുന്നതിൻ്റെ ശൈലി കുറച്ചൊരു വ്യത്യാസം, സ്റ്റെപ്പ് കയറാൻ ഇറങ്ങാനുള്ളൊരു ബുദ്ധിമുട്ട്, ഇരുന്നിടത്തിൽ നിന്ന് എണയക്കാനുള്ളൊരു ബുദ്ധിമുട്ട്, നേരത്തെ തറയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി പിന്നെ തറയിൽ ഇരിക്കാൻ പറ്റാതെയാവുന്നു, കസേരയിൽ മാത്രം ഇരിപ്പാവുന്നു, ഇന്ത്യൻ ടോയ്ലറ്റ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആൾ യൂറോപ്യൻ ടോയ്ലറ്റിൽ മാത്രം ഉപയോഗിക്കുന്നു. പിന്നെ അസുഖത്തിൻ്റെ അളവ് കൂടുന്തോറും ജീവിതം തന്നെ ഒന്നോ രണ്ടോ മുറികളായിട്ട് ചുരുങ്ങുന്ന രീതിയിലുള്ള ഒരു അസുഖം ആണ് പ്രൈമറി ഓസ്റ്റിയോആർത്രൈറ്റിസ്. സ്റ്റാർട്ടിങ്ങിൽ അത് എപ്പോഴും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവണമെന്നില്ല, മിക്ക ദിവസവും നിങ്ങൾ ഓക്കെ ആയിരിക്കും.
0: ഇതിന്റെ ഒരു സിംപ്റ്റം എന്ന് പറഞ്ഞാൽ ലക്ഷണം എന്തായിരിക്കും? ഈ സ്റ്റെപ്പ് കയറാനുള്ള ബുദ്ധിമുട്ട് തന്നെയാണ് ആദ്യം വരുന്നത്.
1: വേദന, പെയിൻ ആണ് ബുദ്ധിമുട്ട്. അത് ചിലപ്പോൾ ആരംഭത്തിലുള്ള വേദന നമുക്ക് ഒരു യാത്രയ്ക്ക് ശേഷം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് പോയി അവിടെ കുറേ സ്റ്റെപ്പ് കയറേണ്ട ആവശ്യം വന്നു, അല്ലെങ്കിൽ നിരപ്പല്ലാത്ത കുറച്ച് സ്ഥലത്ത് നടക്കേണ്ട ഒരു ആവശ്യം വന്നു, അങ്ങനെ എന്തെങ്കിലും ഒരു കാരണവശാൽ അതിനുശേഷം മുട്ടിനൊരു നീര് അനുഭവപ്പെടുക, ഒരു വേദന അനുഭവപ്പെടുക, ഒരു പക്ഷേ അതാവാം ആദ്യത്തെ ലക്ഷണം.
0: ഇത് ശരിക്കും ഡീജനറേറ്റീവ്, അതിന്റെ ഒരു പ്രായം കൊണ്ടുവരുന്ന തേയ്മാനം തന്നെയാണോ?
1: അതെ, പ്രായം കൂടുമ്പോൾ നമ്മുടെ മുട്ടെന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ജോയിന്റ് ആണ്. അത് നമ്മുടെ അസ്ഥിയുടെ അഗ്രഭാഗത്ത് ഉള്ള തരുണാസ്ഥി ഒരു സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ ആണ്. നമ്മുടെ ശരീരത്തിന്റെ ലോഡ് എടുക്കാൻ കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള, കുറച്ച് പ്ലയബിൾ ആയിട്ടുള്ള, കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ഒരു ടിഷ്യൂ ആണ് ഈ തരുണാസ്ഥി, ആർട്ടിക്കുലർ കാർട്ടിലേജ് എന്ന് പറയുന്ന കാർട്ടിലേജ്. അത് കൂടാതെ നമ്മുടെ തൊടയുടെ അസ്ഥിയുടെയും കാലിന്റെ അസ്ഥിയുടെയും ഇടയിൽ ഷോക്ക് അബ്സോർബർ ആയിട്ട് പ്രവർത്തിക്കുന്ന മെനിസ്കസ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യലൈസ്ഡ് കാർട്ടിലേജിന്റെ റിംഗും കൂടെയുണ്ട്, രണ്ടെണ്ണം ഉള്ളിൽ വശത്തും ഔട്ടർ സൈഡിലും. പ്രായം കൂടുന്തോറും ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അങ്ങോട്ട് മാറും. ചെറുപ്പത്തില് അത് നല്ല സോഫ്റ്റ് ലോഡ് എടുക്കാൻ പറ്റുന്ന ഒരു റബ്ബർ പോലെ അതിന്റെ ഷേപ്പ് കുറയുകയും വലുതാവുകയും ചെയ്യുന്ന ഒരു ടിഷ്യൂവിൽ നിന്നും അതിന്റെ ഉള്ളിലുള്ള ഈർപ്പം കുറയുകയും പിന്നെ ലോഡ് എടുക്കുമ്പോൾ അത് കുറച്ച് പൊടിഞ്ഞു തുടങ്ങുന്നത്. നമുക്ക് ഒരു ചെരുപ്പ് കുറേ നാൾ ഉപയോഗിക്കാതിരുന്നിട്ട് പിന്നെ ഉപയോഗിക്കുമ്പോൾ ചെരുപ്പ് പൊടിഞ്ഞു തുടങ്ങത്തില്ലേ? അതുപോലെ ഈ തരുണാസ്ഥി കുറച്ചൊന്ന് പൊടിഞ്ഞു തുടങ്ങുകയും അതിന് അതിൻ്റേതായ കുറച്ച് വ്യത്യാസങ്ങൾ വരികയും ചെയ്യും. അത് ഒരു പ്രാവശ്യം വന്നു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വർദ്ധിക്കും. അത് കൂടിയിട്ട് ആ തരുണാസ്ഥി ഒരു അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസ് ലെവലിലേക്ക് ആകുമ്പോഴത്തേക്കും പൂർണ്ണമായിട്ട് തേഞ്ഞു പോയി അതിൻ്റെ അടിയിലുള്ള അസ്ഥിയും മറ്റേ സൈഡിലുള്ള അസ്ഥിയും തമ്മിൽ കൂട്ടിമുട്ടുന്ന ഒരു കണ്ടീഷൻ ആകുമ്പോഴാണ് അതൊരു അഡ്വാൻസ്ഡ് ആർത്രൈറ്റിസ് എന്ന് നമ്മൾ പറയുക, അല്ലെങ്കിൽ എക്സ്റേയിൽ നോക്കുമ്പോൾ ഒരു ബോൺ ഓൺ ബോൺ ആർത്രൈറ്റിസ് എന്ന് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുക.
0: അപ്പോഴാണ് കടുത്ത വേദന അനുഭവപ്പെടുന്നത്.
1: പെയിൻ എന്ന് പറയുന്നത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് മൾട്ടി ഫാക്ടോറിയലാണ്. ആർത്രൈറ്റിസ് മാത്രമല്ല വേദനയുടെ കാരണം, ഒരാളുടെ സൈക്കോളജിക്കൽ പ്രൊഫൈലും വേദനയുടെ ഒരു കാരണമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാടത്ത് 8 മണിക്കൂർ ജോലി ചെയ്യുന്ന ആൾക്കാർ കുറച്ച് മുട്ടുവേദന എന്ന് പറഞ്ഞ് വരുന്ന ആ ഒരു വ്യക്തിയുടെ എക്സ്റേ എടുക്കുമ്പോൾ ചിലപ്പോൾ അത് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ആർത്രൈറ്റിസ് ലെവലിലായിരിക്കാം. അത് ഞാൻ പറഞ്ഞു വന്നത് ആർത്രൈറ്റിസിൻ്റെ ലെവല് എക്സ്റേയിൽ ഏതാണ് എന്നുള്ളത് ഒരു മനുഷ്യൻ നേരിടുന്ന ബുദ്ധിമുട്ടും തമ്മിലൊരു ഡയറക്റ്റ് കോറിലേഷൻ ഇല്ല. 4 ഗ്രേഡിലാണ് ആർത്രൈറ്റിസ് എക്സ്റേയിൽ കാറ്റഗറൈസ് ചെയ്യുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഒരു ഗ്രേഡ് 3 ആർത്രൈറ്റിസ് ഉള്ളൊരു വ്യക്തി കഠിന വേദന സഹിച്ചുകൊണ്ടിരുന്ന ജീവിതം വളരെയധികം എഫക്റ്റഡ് ആയിട്ടിരിക്കുന്ന ഒരാളാവാം. ഗ്രേഡ് 4 ആർത്രൈറ്റിസ് ഉള്ളൊരു വ്യക്തി ചിലപ്പോൾ മറിച്ച് നല്ല ഫങ്ഷണലായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയും ആവാം. ഇതിന് ട്രീറ്റ്മെൻറ്റ് നമ്മൾ ബേസ് ചെയ്യുന്നത് രോഗിക്ക് നേരിടുന്ന ബുദ്ധിമുട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, അത് എക്സ്റേയുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ല.
0: ഇത് ശരിക്കും ഒരു ഏജ് ഗ്രൂപ്പ്, നമുക്കൊരു ഇതിൻ്റെ ഒരു പ്രായം അങ്ങനെ പറയാൻ പറ്റുമോ? അതോ ഓരോ വ്യക്തിക്കും ഇത് വ്യത്യസ്തമാകുമോ?
1: ഇറ്റ് വേരീസ് വൈൽഡ്ലി. ഇപ്പം നമ്മൾ പ്രൈമറി ആർത്രൈറ്റിസ് എന്ന് പറയുന്നത്, വേറെ ഒരു കാരണം ഇല്ലാതെ ഉണ്ടാവുന്ന ആർത്രൈറ്റിസ് എന്ന് പറയുന്നത് യൂഷ്വലി ഒരു 50s ഒക്കെ ആകുമ്പോഴാണ് തുടങ്ങുക. അത് ഒരു വളരെ കൂടിയ ഒരു സർജിക്കൽ ഇന്റർവെൻഷൻ ആവശ്യമുള്ള ഗ്രേഡിൽ ഒരു ആർത്രൈറ്റിസ് ആകുമ്പോഴത്തേക്കും ഒരു 60s ഒക്കെ കഴിഞ്ഞിട്ടാണ് സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരുന്നത്. പക്ഷേ സെക്കൻഡറി ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അത് ചിലപ്പോൾ ആ മുട്ടിന് നേരത്തെ ഒരു പരിക്ക് പറ്റിയതിന് ശേഷം ഉണ്ടാവുന്ന ഡീജനറേറ്റീവ് ചേഞ്ച് ആവാം. ഒരു ഫ്രാക്ചർ ആവാം, ലിഗമെന്റിന്റെ ഇഞ്ചറി ആവാം, മെനിസ്കസിന്റെ ഇഞ്ചറി ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ വാദസംബന്ധം

0: ചെറിയ ചില അസുഖങ്ങൾ, ആമവാദം, റിയാക്റ്റീവ് ആർത്രൈറ്റിസ് അങ്ങനത്തെ കുറച്ച് അസുഖങ്ങളുള്ള വാദസംബന്ധമായിട്ടുള്ള അസുഖങ്ങളാണെങ്കിൽ, ഇപ്പോൾ ഇത്തരം സെക്കൻഡറി ആർത്രൈറ്റിസുകൾ കുറച്ചും കൂടെ നേരത്തെയാണ് നമ്മൾ കാണാറുള്ളത്. ഇപ്പോൾ 40s തേർട്ടീസിലൊക്കെ നമ്മൾ ആർത്രൈറ്റിസ് കാണാറുണ്ട്.
1: സാധാരണ ഇപ്പോൾ ഡോക്ടർ പറയണ്ടായി നമുക്ക് പടികൾ കയറാൻ വേദനയായിരിക്കും ഒരുപക്ഷെ കാണുന്നത്. അങ്ങനെയുള്ളപ്പോൾ നമ്മൾ ഈ പടികൾ കയറുന്നത് നിർത്തിവെക്കുകയാണോ വേണ്ടത്, അതോ തുടർന്നും ശ്രമിച്ചുകൊണ്ടേയിരിക്കണോ?
0: ദാറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. എനിക്ക് ഒ പിയിൽ വരുന്ന കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട്. ഒരുപക്ഷെ ചില ഡോക്ടേഴ്സിൻ്റെ അഡ്വൈസും കാരണം ആവാം, മുട്ടിന് തേയ്മാനമുണ്ട്, അപ്പോൾ ഇനി അധികം ഒന്നും നടക്കരുത്, അധികം ഒന്നും ചെയ്യാതെ എവിടെയെങ്കിലും ഒതുങ്ങിക്കൂടി ജീവിക്കുന്നതാണ് നല്ലത് എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയല്ല. ഈ ജോയിൻറ്റ് കാർട്ടിലേജ് എന്ന് പറയുന്ന കാർട്ടിലേജിന് അതിന് അതിൻ്റെതായ ഒരു ബ്ലഡ് സപ്ലൈ ഇല്ല. അതിന് കിട്ടുന്ന ന്യൂട്രിയൻസ് എല്ലാം ജോയിൻറ്റ് ഫ്ലൂയിഡിൽ നിന്ന് അല്ലെങ്കിൽ അതിൻ്റെ പരിസരത്തുള്ള ബ്ലഡ് വെസൽസിൽ നിന്ന് ഡിഫ്യൂസ് ചെയ്ത് വരുന്ന ന്യൂട്രിയൻസ് ആണ്. ജോയിൻറ്റിനെ ലോഡ് ചെയ്യുമ്പോഴാണ് ജോയിൻറ്റ് കാർട്ടിലേജിന് ന്യൂട്രിയൻസ് കിട്ടുക. അതിന് ലോഡിങ് ഇഷ്ടമാണ്. നമ്മൾ അതിനെ ലോഡ് ചെയ്തില്ലായെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ കൂടത്തേ ഉള്ളൂ.
1: നമ്മൾ ലോഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ എന്താണ് ഡോക്ടർ?
0: ഭാരം വഹിക്കുക എന്നുള്ളത്, നടക്കുക എന്നുള്ളത്. മറിച്ച് വേറൊരു കാര്യം കൂടി ഉള്ളത്, നമുക്ക് ആർത്രൈറ്റിസ് ഏത് ഗ്രേഡും ആവട്ടെ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്ന ഒരു ഫങ്ഷണൽ ലിമിറ്റേഷൻ അത് നിയന്ത്രിക്കുന്നത് ആ ജോയിൻറ്റിൻ്റെ ചുറ്റുമുള്ള മസിൽസ്, ആ ജോയിൻറ്റ് എത്രമാത്രം നമ്മൾ അനക്കുന്നു എന്നൊക്കെ അനുസരിച്ചിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഫാർമറിൻ്റെ ഒരു എക്സാമ്പിൾ, അദ്ദേഹം പണിയെടുത്തോണ്ടിരിക്കുകയാണ്, ആ ജോയിൻറ്റ് നല്ലപോലെ മടങ്ങുന്നുണ്ട്, നിവരുന്നുണ്ട്, ചുറ്റുമുള്ള മസിൽസ് എല്ലാം വളരെ സ്ട്രോങ് ആണ്. അത് കാരണം അദ്ദേഹത്തിന് ഗ്രേഡ് 4 ആർത്രൈറ്റിസ് ആയിട്ടും പുള്ളിക്ക് വലിയ ഫങ്ഷണൽ ലിമിറ്റേഷൻ ഇല്ല. ഫങ്ഷണൽ ലിമിറ്റേഷൻ ഇല്ലെങ്കിൽ നമുക്ക് നീ റീപ്ലേസ്മെന്റ് മുതലായ ട്രീറ്റ്മെന്റിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, മനസ്സിലായില്ലേ? മറിച്ച് നമ്മൾ ഒരു വേദനയെ പേടിച്ച് വേറൊരാൾ പറഞ്ഞു ഇനി അനങ്ങരുത്, നമ്മൾ ഒതുങ്ങിക്കൂടി ഒരു സ്ഥലത്ത് ജീവിക്കുകയാണ്, സദം എല്ലാം വീക്കായി, ബോണ് ലോഡ് ചെയ്താലേ അവിടെ കാൽഷ്യം ഡെപ്പോസിഷൻ നടക്കത്തുള്ളൂ, ബോൺസ് വീക്കായി, വളവ് കൂടി, ഡിസബിലിറ്റി കൂടുന്നു, നമുക്ക് ഒരു പക്ഷേ നേരത്തെ തന്നെ ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യേണ്ടി വരും. ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്ത് കഴിഞ്ഞാലും അങ്ങനത്തെ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന റിക്കവറി വിൽ ബി മച്ച് സ്ലോവർ ആൻഡ് പ്രോബബ്ലി പുവറർ ദാൻ ഒരു നല്ലപോലെ ആക്റ്റീവ് ആയിട്ട് മസിൽസ് എല്ലാം സ്ട്രോങ് ആയിരിക്കുന്ന ഒരു വ്യക്തിക്ക് ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യുമ്പോൾ ഉള്ള റിസൾട്ട്സ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ.
1: എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്തുകൊണ്ടിരിക്കണം, അതല്ലെങ്കിൽ ചെറിയ വ്യായാമമെങ്കിലും കൊടുത്തുകൊണ്ടിരിക്കണം, എങ്കിൽ മാത്രമേ
0: ഡെഫിനറ്റ്ലി നമ്മൾ സർജറി ഇല്ലാതെ ഒരു നീ ആർത്രൈറ്റിസ് പ്രൈമറി ആർത്രൈറ്റിസ് മാനേജ് ചെയ്യുകയാണ് എങ്കിൽ അതിൻ്റെ മെയിൻ ഒരു ഫാക്ടർ എന്ന് പറയുന്നത് ശരീരഭാരം കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുക, അതൊന്ന്. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ ഫോർ ദി ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ഈ GLP-1 ഡ്രഗ്സും കുറേ ഈ ഒബേസിറ്റി അമിതമായ വണ്ണം കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇൻ്റർവെൻഷൻസും മരുന്നുകളും എല്ലാം ലഭ്യമാണ്. അത് ഒരു പക്ഷേ ഉപയോഗിക്കുകയാണെങ്കിൽ, ശരീരഭാരം കുറയ്ക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ മുട്ടിൻ്റെ സിംറ്റംസ് നമുക്ക് ഒഴിവാക്കാൻ സാധിക്കുന്നതാണ്, അതൊന്ന്. രണ്ട്, മുട്ടിൻ്റെ ഫംഗ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ മുട്ടിൻ്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ മുട്ടിന് മടങ്ങണം, നിവരണം, മുട്ട് വഴങ്ങാൻ വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യുക. രണ്ട്, മുട്ടിന് ഭാരം കൊടുക്കണം, മുട്ടിന് ചുറ്റുമുള്ള സദം നല്ല സ്ട്രോങ് ആയിരിക്കണം. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള എക്സസൈസുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അസുഖം എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും ഏത് ഗ്രേഡ് ആർത്രൈറ്റിസും ആയിക്കോട്ടെ എല്ലാ ദിവസവും ഒരുപോലെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കത്തില്ല, മിക്ക ദിവസവും നിങ്ങൾ ഓക്കെ ആയിരിക്കും. ആ ഓക്കെ ആയിരിക്കുന്ന ദിവസങ്ങളുടെ എണ്ണം കൂടണമെങ്കിൽ ഈ എക്സസൈസുകൾ ചെയ്ത് ശരീരഭാരവും മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകണം. പിന്നെ കൂടുതൽ അസുഖം വഷളാവും തോറും നല്ല ദിവസങ്ങൾ കുറയുകയും മോശ ദിവസങ്ങൾ കൂടുകയും ചെയ്യുന്ന ഒരു അവസരം ചിലപ്പോൾ വന്നേക്കാം. അങ്ങനെ വരികയാണെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോവുക, നീ റീപ്ലേസ്മെന്റ് സംസാരിക്കുക.
1: നമുക്ക് ഒരിക്കലും സ്റ്റെപ്സ് കയറുന്ന നിർത്തുകയോ അനങ്ങാതിരിക്കുകയോ ചെയ്യേണ്ട കാര്യമില്ലെന്നാണ് ഡോക്ടർ പറയുന്നത്?
0: നോ നോ, ഡെഫിനറ്റ്ലി നോട്ട്. വേദനയുള്ള സമയത്ത് ഓഫ്കോഴ്സ് നമ്മൾ മാനേജ് ചെയ്യുക സിംറ്റംസ്, വേദന സംഹാരി മരുന്നുകൾ കഴിക്കുക, മുട്ടിന് പുറത്ത് ഐസ് വയ്ക്കുക, നീ സ്ലീവ്സ് ഉപയോഗിക്കുക, നീ ക്യാപ്പ് ഉപയോഗിക്കുക, പട്ടീസ് ഉപയോഗിക്കുക, റെസ്റ്റ് ചെയ്യുക. ആ കൂടിയ വേദന കുറഞ്ഞ് ഒരു ബേസ് ലൈൻ ലെവലിലേക്ക് എത്തുകയാണ് എങ്കിൽ പ്ലീസ് റെസ്യൂം ഓൾ യുവർ ആക്ടിവിറ്റീസ്.
1: സാധാരണ ഇതിന്റെ മെഡിക്കൽ ഇന്റർവെൻഷൻ എങ്ങനെയാണ്, ഇതിന്റെ ചികിത്സ നടക്കുന്നത്?
0: ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ഉള്ള ഒരു വ്യക്തി എപ്പോഴും സിംറ്റംസ് സെയിം അല്ല. ഇപ്പോൾ ഇതിന് രണ്ട് ഫേസ് ഉണ്ട്. ഒന്ന്, ഒരു ക്രോണിക് ഒരു അണ്ടർലൈങ് ആർത്രൈറ്റിക് ഡിസബിലിറ്റി ഉണ്ടാവും, അതിൻ്റെ മേലെ ഒരു അക്യൂട്ട് എക്സാസർബേഷൻ സംഭവിക്കും, ഒരു അക്യൂട്ട് വേഴ്സനിങ് സംഭവിക്കും. ഈ അക്യൂട്ട് വേഴ്സനിങ് ആണ് മുട്ടിൽ ഒരു നീര്, മുട്ട് പൂർണ്ണമായിട്ട് നിവർത്താൻ ഒരു ബുദ്ധിമുട്ട്, പൂർണ്ണമായിട്ട് മടക്കാൻ ഒരു ബുദ്ധിമുട്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ ഒരു അക്യൂട്ട് വേഴ്സനിങ് സംഭവിക്കുന്ന സമയത്ത് റെസ്റ്റ് ചെയ്യുക, ഐസ് വയ്ക്കുക, നീ സ്ലീവ്സ് അല്ലെങ്കിൽ നീ ക്യാപ്പുകൾ പട്ടീസ് ഉപയോഗിക്കുക, അതിൻ്റെ കൂടെ തന്നെ വേദന സംഹാരി മരുന്നുകൾ കഴിക്കുക, റെസ്റ്റ് ചെയ്യുക, കൂടിയിരിക്കുന്ന സിംറ്റംസ് കുറഞ്ഞ് ആ ക്രോണിക് അണ്ടർലൈങ് ഡിസബിലിറ്റിയിലേക്ക് നമ്മൾ തിരിച്ചെത്തും. ക്രോണിക് അണ്ടർലൈങ് ഡിസബിലിറ്റീനെ ഓപ്റ്റിമൈസ് ചെയ്യാൻ വേണ്ടിയുള്ള എക്സസൈസുകൾ ചെയ്യുക, ശരീരഭാരം കൂടാതെ മെയിൻറ്റെയിൻ ചെയ്യുക, നടക്കാൻ പോവുക, നിരപ്പായിട്ടുള്ള സ്ഥലത്ത് പ്രതലങ്ങൾ നടക്കുക, പിന്നെ അങ്ങനെ നോക്കി നമുക്ക് മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ ഇമ്പാക്റ്റ് കുറവായിട്ടുള്ള എക്സസൈസുകളിലേക്ക് ഏർപ്പെടുകയാണെങ്കിൽ, ഉദാഹരണം സൈക്ലിംഗ്, സ്വിമ്മിംഗ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ

0: നമ്മുടെ ഫങ്ഷൻ കുറച്ച് നാളത്തേക്ക് നമുക്ക് തീറ്റി കൊണ്ടുപോകാൻ പറ്റും.
1: ഈ സമയത്ത് നമുക്ക് ഈ ഫിസിയോതെറാപ്പി അതുപോലെ ഒഴിച്ചില്ല ഇതുകൊണ്ടൊക്കെ വല്ല പ്രയോജനം ഉണ്ടാവുമോ?
0: നല്ല റോളുണ്ട്. നമുക്ക് വേദനയും നീരും കൂടിയിരിക്കുന്ന സമയത്ത് ഫിസിയോതെറപ്പി മൊഡാലിറ്റീസ്, അൾട്രാസൗണ്ട് തെറപ്പി, ടെൻസ് തെറപ്പി, നമ്മൾ ചൂട് വെക്കുന്നത്, ഹോട്ട് ആൻഡ് കോൾഡ് ആൾട്ടർനേറ്റ് കൊടുക്കുന്നതെല്ലാം ഈ സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. ആ ഒരു സിംറ്റം മാറിയതിന് ശേഷം മുട്ടിൻ്റെ ഈ ബലം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഫിസിയോതെറപ്പി ബേസ്ഡ് എക്സസൈസുകളാണ് നമ്മൾ സാധാരണ രീതിയിൽ സജസ്റ്റ് ചെയ്യുന്നത്. അതിനൊരു ഫിസിയോതെറപ്പി സെൻ്ററിൽ പോകണമെന്ന് നിർബന്ധമില്ല. അവർ ഹോം എക്സസൈസുകൾ പഠിപ്പിച്ചു തരികയും അത് നിങ്ങൾക്ക് സ്വയമായിട്ട് വീട്ടിൽ ചെയ്യാനും സാധിക്കുന്നതാണ്.
1: ഏതൊരവസ്ഥയിലാണ് ശരിക്കും നമുക്ക് ഈ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് വേണം എന്നൊരു തീരുമാനത്തിലേക്ക് ഒരു ഡോക്ടർ എത്തുന്നത്?
0: ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് ഒരു മേജർ ഡിസിഷനാണ്. നമ്മുടെ ശരീരത്തിൽ ദൈവം തന്ന ഒരു ജോയിന്റിനെ നമ്മൾ മാറ്റി ഒരു ആർട്ടിഫിഷ്യൽ ജോയിന്റിലേക്ക് നമ്മൾ മാറ്റാൻ ഉള്ള പ്രേരണ വരുന്നത് അത് നല്ലപോലെ ആലോചിച്ചിട്ട് തന്നെ വേണം ആ ഒരു ഡിസിഷൻ എടുക്കാൻ. ഈ ഡിസിഷന്റെ അണ്ടർലൈങ് ബേസിസ് ആകെ ഒന്നേ ഉള്ളൂ, ഇതൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസിഷനാണ്. നിങ്ങൾ മുട്ടുവേദനയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സന്ധിയുടെ തേയ്മാന സംബന്ധമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതം അത് കാരണം കാര്യമായിട്ടുള്ള രീതിയിൽ നിങ്ങളെ പിടിച്ചു വെക്കുന്നുണ്ട് എങ്കിൽ നീ റീപ്ലേസ്മെന്റ് അല്ലെങ്കിൽ വേറെ ഏത് ജോയിന്റിന്റെയും ഒരു റീപ്ലേസ്മെന്റ് സർജറി നിങ്ങളൊരു കാൻഡിഡേറ്റ് തന്നെയാണ്. അത് ഡോക്ടർ എടുക്കേണ്ട തീരുമാനമല്ല, പേഷ്യന്റ് മാത്രമാണ് ആ ഡിസിഷൻ എടുക്കേണ്ടത്. എൻ്റെ ഒപിയിൽ വരുന്ന ചില പേഷ്യൻസ് വർഷങ്ങളായിട്ട് അവര് ഇതൊക്കെ പ്രായമായതിന്റെ പ്രശ്നമല്ലേ, നമുക്കിതിന് മാറ്റാൻ സാധിക്കത്തില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ അവരുടെ ജീവിതം ഒന്നോ രണ്ടോ മുറികളായിട്ട് ചുരുങ്ങിക്കൂടി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. കുളിമുറിയിൽ നിന്നും അവരുടെ മുറിയും അവരുടെ ഭക്ഷണമെല്ലാം ആ രണ്ട് മുറികളിൽ മാത്രമായിട്ട് ചുരുങ്ങിക്കൂടി ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട്. ഇവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് തോന്നുന്നത് ഈ ഹെൽത്ത് അവയർനെസ് പ്രോഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഓർത്തോപെഡിക്സിൽ ഡിസ്കസ് ചെയ്തേക്കുന്ന നീ റീപ്ലേസ്മെന്റിനെ പറ്റിയായിരിക്കും. പക്ഷേ വീണ്ടും വീണ്ടും നമ്മൾ ഈ ഡിസ്കഷനെ പറ്റി പോകുന്നതിൻ്റെ ഒരു കാരണം നമ്മുടെ സമൂഹത്ത് കുറേ ആൾക്കാർക്ക് ഇത് അറിയാമെങ്കിലും അറിയുന്നില്ല. അപ്പോൾ അവരിലൊരു അറിവ് ഇത് എത്തിക്കാനും കൂടെയാണ് നമ്മൾ ഈ സംസാരം.
1: ചിലർ ഇത്തരം പരിപാടികൾ വിളിക്കുമ്പോൾ പറയാറുണ്ട് ചില ഇഞ്ചക്ഷൻ തന്നു. എന്ത് ഇഞ്ചക്ഷനാണ് മുട്ടിൽ ഇഞ്ചക്ഷൻ തന്നു എന്ന് പറയുന്നത്? എന്താണ് ശരിക്കും ആ ഒരു ചികിത്സ?
0: നീ ആർത്രൈറ്റിസിന് 4 ഗ്രേഡ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ബിഗിനിങ് ഗ്രേഡ് 1, അഡ്വാൻസ്ഡ് ഗ്രേഡ് 4. ഇപ്പോൾ ഈ ഏർലി സ്റ്റേജസ് ഓഫ് ആർത്രൈറ്റിസ് ഗ്രേഡ് 1, 2, 3 ആ ലെവൽ ഓഫ് ആർത്രൈറ്റിസിനകത്ത് നമുക്ക് സിംറ്റംസിനെ മാനേജ് ചെയ്യാൻ വേണ്ടി കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ ഒരു ഓപ്ഷനാണ് ഇഞ്ചക്ഷൻസ് എന്നുള്ളത്. ഇപ്പോൾ ഇഞ്ചക്ഷൻസ് നമുക്ക് വിസ്കോസ് സപ്ലിമെൻറ്റേഷൻ എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്. ഹൈലുറോണിക് ആസിഡ് എന്ന് പറയുന്ന ഒരു വിസ്കസ് ആയിട്ടുള്ള കട്ടികൂടിയ ഒരു ലിക്വിഡ് മുട്ടിൻ്റെ ഉള്ളിൽ കുത്തിവെക്കുകയാണെങ്കിൽ ടെമ്പററിലി നമുക്ക് മുട്ടിൻ്റെ തേയ്മാന ആസ്വദമായിട്ടുള്ള സിംറ്റംസിന് മാനേജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ PRP എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതി വളരെ സോഷ്യൽ മീഡിയയിലൊക്കെ വളരെ കോമൺലി കണ്ടുവരുന്ന ഒരു ടോപ്പിക്കാണ്. പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ, നമ്മുടെ ഒരു വ്യക്തിയുടെ ബ്ലഡിൽ നിന്ന് നമ്മൾ എടുത്ത ഒരു അംശം സെൻട്രിഫ്യൂജ് ചെയ്ത് അതിൻ്റെ പ്ലേറ്റ്ലെറ്റ്സും മാത്രം എൻറിച്ച്ഡ് ആയിട്ടുള്ള സീറം മേൽഭാഗം എടുത്തിട്ട് തിരിച്ച് മുട്ടിലേക്ക് കുത്തിവെക്കുന്നു. അപ്പോൾ അതിൻ്റെ തിയറി എന്ന് പറയുന്നത് ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഉള്ളിൽ കുറേ ഹീലിംഗ് ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മുട്ടിലേക്ക് കുത്തി വെക്കുമ്പോൾ മുട്ടിന് ഒരു ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് സൃഷ്ടിക്കുകയും ആ ഇൻഫ്ലമേഷനിൽ നിന്നും അത് ഹീലിംഗ് സംഭവിക്കുമ്പോൾ ഈ ഡീജനറേറ്റീവ് ആയിട്ടുള്ള കാർട്ടിലേജ് ഉള്ള സ്ഥലങ്ങളിൽ കുറച്ചൊരു ഹീലിംഗ് ഉണ്ടാവുകയും പേഷ്യൻറ്റിന് കുറച്ച് റീജനറേഷൻ സംഭവിക്കുകയും എന്നുള്ള ഒരു തിയോറിറ്റിക്കൽ അഡ്വാൻറ്റേജിലാണ് ഈ ഒരു ചികിത്സാരീതി കണ്ടുവരുന്നത്. ഈ ടെക്നോളജി ലഭ്യമായിട്ട് 30-40 കൊല്ലമായി, പക്ഷേ ഇപ്പോഴും അത് എഫക്റ്റീവ് ആണോ എന്നുള്ള ചർച്ചകൾ നടക്കുന്നേ ഉള്ളൂ. ലോങ് ടേം അത്രമാത്രം ഒരു ബെനിഫിറ്റ് ഇല്ല എന്നാണ് എല്ലാ പഠനങ്ങളും നമ്മളെ പഠിപ്പിക്കുന്നത്.
1: ഇത് ഏത് ഗ്രേഡിലാണ് പറ്റുന്നത് അസുഖത്തിന്റെ?
0: ഏർലി ഗ്രേഡ്. ഒരു ഗ്രേഡ് 4 ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ചികിത്സാ രീതികൾക്കൊന്നും
1: ഇഞ്ചക്ഷൻ ഒന്നും കാര്യമില്ല.
0: പിന്നെ ഉള്ള ഒരു ഇഞ്ചക്ഷൻ ഇസ് നമ്മുടെ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സ്റ്റെറോയിഡ് ഇഞ്ചക്ഷൻ. മുട്ടിൻ്റെ ഉള്ളിൽ ഒരു ലോക്കലി ആക്ടിങ് സ്റ്റെറോയിഡ് കുത്തിവെക്കുകയാണെങ്കിൽ റിലയബിൾ ആയിട്ട് ഒരു 1-2 months ഓഫ് പെയിൻ റിലീഫ് നിങ്ങൾക്ക് കിട്ടും.
1: നമുക്ക് ഈ 1-2 months കഴിഞ്ഞിട്ട് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകാൻ കഴിയുമോ, ആവർത്തിച്ച് പോകാൻ?
0: നോ, നെവർ എ ഗുഡ് ഐഡിയ. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രാക്ടീസിൽ ഇപ്പോൾ സപ്പോസ് നല്ല ആർത്രൈറ്റിസ് ഉണ്ട്, പക്ഷേ വീട്ടിലൊരു കല്യാണം, നമുക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത തരത്തിൽ കുറച്ച് ഉത്തരവാദിത്തങ്ങൾ കുറച്ച് നടക്കണം, ആ സമയത്ത് വേദനയും കൊണ്ട് റെസ്ട്രിക്റ്റ് ആവാൻ സാധിക്കുന്നതല്ല, റീപ്ലേസ്മെന്റ് ആവശ്യമുണ്ട്, പക്ഷെ ഇപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല, കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഡെഫിനറ്റ്ലി ഇങ്ങനത്തെ ഇഞ്ചക്ഷൻസിന് ഒരു റോൾ ഉണ്ട്. ഇതിൻ്റെ ഡൗൺ സൈഡ് ഇസ് ദാറ്റ് നമ്മൾ എപ്പോഴും ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ നമ്മുടെ റിസ്ക് ഓഫ് ഇൻട്രൊഡ്യൂസിങ് എൻ ഇൻഫെക്ഷൻ, മുട്ടിലേക്ക് ഒരു ഇൻഫെക്ഷൻ, പുറമേ നിന്നൊരു സാധനം ഉള്ളിലേക്ക് കുത്തി വെക്കുമ്പോൾ ഒരു റിസ്ക് ഓഫ് ഇൻഫെക്ഷൻ ഒരിക്കലും 0 അല്ല, അതിനൊരു ചെറിയ പെർസെൻറ്റേജ് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് എപ്പോഴും കുറച്ച് വെക്കണം. അപ്പോൾ മൾട്ടിപ്പിൾ ഇഞ്ചെക്ഷൻസ് ഒരിക്കലും നമ്മൾ അഡ്വൈസ് ചെയ്യുന്നതല്ല. രണ്ട്, സ്റ്റെറോയിഡ് മുട്ടിൻ്റെ ഉള്ളിലേക്ക് കുത്തിവെക്കുമ്പോൾ ചില സ്റ്റഡീസ് പറയുന്നൊരു ഈ തേയ്മാനം കുറച്ച് അഗ്രിവേറ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റിപ്പീറ്റഡ് ഇഞ്ചെക്ഷൻസ് നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല.

0: ഇത്തരം സാഹചര്യങ്ങളിൽ തീർച്ചയായിട്ടും മുട്ടുമാറ്റി വയ്ക്കാൻ ശസ്ത്രക്രിയയെക്കുറിച്ച് ആലോചിക്കേണ്ടതാണ്. അത് വളരെ സേഫായിട്ട് സുരക്ഷിതമായി നമുക്ക് ചെയ്യാനും കഴിയുമെന്നാണ് ഡോക്ടർ പറയുന്നത്.
1: ഡെഫിനറ്റ്ലി ടെക്നോളജി ഹാസ് അഡ്വാൻസ് സോ മച്ച്. നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ കുറെ ആൾക്കാരുടെ മനസ്സിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, നമ്മൾ മുട്ട് മൊത്തം വെട്ടി മാറ്റി വേറെ മുട്ട് വെക്കാറ്. പക്ഷെ അങ്ങനെയല്ല, നമ്മുടെ ഈ നേരത്തെ പറഞ്ഞ തരുണാസ്ഥി എന്ന് പറയുന്ന അതിന്റെ അറ്റം മാത്രം, അപ്പോൾ ഒരു റീക്യാപ്പിംഗ്, അല്ലെങ്കിൽ പണ്ടൊക്കെ ടയറുകൾ നമ്മൾ റീത്രെഡിങ് ചെയ്യാറില്ലേ, അതുപോലെ ഒരു റീസർഫസിങ് ഓഫ് ദ ജോയിന്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. അത് നീ ആർത്രൈറ്റിസും കൊണ്ട് ജീവിക്കുന്നതിലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വളരെ അധികമായിട്ടുള്ള ഒരു ഫങ്ഷണൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഉണ്ടാകും. കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൈപ്പ് ഓഫ് ഒരു സിറ്റുവേഷനിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഈ സർജറിയുടെ ഉദ്ദേശം. വേദനയില്ലാതെ വഴക്കമുള്ള, ബാലൻസ് കിട്ടുന്ന, ബലമുള്ള ഒരു മുട്ട് നൽകുക എന്നുള്ളതാണ് സർജറിയുടെ ഉദ്ദേശം.
0: മാത്രമല്ല ഇത് നമുക്ക് വളരെ പ്ലാൻ ചെയ്ത് നമ്മുടെ ഇഷ്ടമുള്ള സമയത്ത് ചെയ്യാൻ കഴിയുന്ന ഒരു സൗകര്യവും കൂടി ഉണ്ട് അല്ലേ.
1: ഇതൊരു പ്യുവർലി എലക്റ്റീവ് പ്രൊസീജിയർ, ഒരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഡിസിഷൻ ആണ്. എപ്പോഴും ഈ സർജറി വളരെയധികം പ്ലാൻ ചെയ്ത്, നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിക്കവറിയും പ്ലാൻ ചെയ്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യേണ്ട ഒരു സർജറി തന്നെയാണ്. പിന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതൊരു പൊട്ടൻഷ്യൽ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ ശരീരത്തിൽ ഒരു പല്ലിൻ്റെ കേടുണ്ട്, നമുക്കൊരു റൂട്ട് കനാൽ ചെയ്യണം, അല്ലെങ്കിൽ ഒരു കഫക്കെട്ട്, ഒരു പനി, മൂത്രത്തിൽ പഴുപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്തതിന് ശേഷം, ആവശ്യത്തിന് ഒരു ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം ആണ് നമ്മളെപ്പോഴും നീ റീപ്ലേസ്മെൻ്റ് പോലത്തെ ഒരു ക്ലീൻ പ്രൊസീജിയർ നമ്മൾ പ്ലാൻ ചെയ്യത്തുള്ളൂ.
0: ഇത് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസ്, ഈ പ്രമേഹം, ബ്ലഡ് പ്രഷർ ഇതൊക്കെ ഉള്ളവർക്കും നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്.
1: ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഓപ്റ്റിമൈസ് ചെയ്തതിന് ശേഷം. അപ്പോൾ HbA1c വളരെയധികം കൂടിയൊരു വ്യക്തിയാണ് എങ്കിൽ എപ്പോഴും നമ്മൾ കുറച്ച് മാസങ്ങൾ നല്ല രീതിയിൽ ഷുഗർ കൺട്രോൾ ചെയ്തതിന് ശേഷം, അമിതമായിട്ട് വണ്ണമുള്ളൊരു വ്യക്തിയാണ് എങ്കിൽ വെയിറ്റ് പറ്റുന്നത്രയും കുറച്ചതിന് ശേഷം, BP ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുവാണെങ്കിൽ ഒന്നും കൂടെ ഒരു ഫിസിഷ്യനെ കണ്ട് മെഡിസിൻസ് എല്ലാം റിവ്യൂ ചെയ്ത് എല്ലാം ഒന്ന് ബേസ് ലൈൻ എത്രമാത്രം നമുക്ക് ഓപ്റ്റിമൈസ് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളുണ്ടോ അതെല്ലാം ഒന്ന് ഓപ്റ്റിമൈസ് ചെയ്തതിന് ശേഷമാണ് ഈ ഗണത്തെ ഒരു സർജറി, ഒരു എലക്ടീവ് പ്രൊസീജിയർ നമ്മൾ പ്ലാൻ ചെയ്യുക.
0: ഇന്ന് FMLT ലൈനിൽ മുട്ടുമാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയെക്കുറിച്ചും അതിന്റെ സാധ്യതകളെക്കുറിച്ചും ഇത്രയും സമയം വിശദമാക്കിയതിന് ഡോക്ടറോട് പ്രത്യേകം നന്ദി പറയുന്നു.
1: താങ്ക് യു.
2: കാൽമുട്ട് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, ഈ വിഷയത്തെക്കുറിച്ച് എറണാകുളം ലക്ഷ്മി ഹോസ്പിറ്റലിലെ കൺസൾട്ടന്റ് ഓർത്തോപീഡിക്സ് ആൻഡ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ ജോസഫ് ജോർജുമായി ഇതുവരെ സംസാരിച്ചത് MV ശശികുമാർ.

0: ലക്ഷ്മി.
1: സേവന പാരമ്പര്യത്തിന്റെ 4.5 പതിറ്റാണ്ടുകൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന പീഡിയാട്രിക് ഗൈനക്കോളജി വിഭാഗങ്ങൾ കൂടാതെ കാർഡിയാക്, ഓർത്തോപീഡിക്, ഗാസ്ട്രോ എൻട്രോളജി, യൂറോളജി, ജനറൽ മെഡിസിൻ, ക്യാൻസർ, ഡെന്റൽ തുടങ്ങി 35 വിഭാഗങ്ങൾ രോഗങ്ങൾ അകറ്റി ആശ്വാസം നൽകും. ആരോഗ്യലക്ഷ്മി, ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം, ആലുവ. ഫോൺ 0484-277-1100. ഈ പരിപാടിയുടെ പ്രായോജകർ ലക്ഷ്മി ഹോസ്പിറ്റൽ, എറണാകുളം. 0484-277-1100. ലക്ഷ്മി ഹോസ്പിറ്റൽ, FM ഹെൽത്ത് ലൈൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് 8:30 സ്പോൺസർഡ് പരിപാടി ഹലോ VPS ലേക്ഷോർ, 9 FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ, 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് ചിത്രമഞ്ജരി. 11 സഹയാത്രിക, മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണം, ഡോക്ടർ ഹരിത ഹരിബാബുവുമായി അഭിമുഖം അവസാന ഭാഗം. 11:30 NCERT സ്പോൺസർഡ് പരിപാടി ഉമംഗ്.

12:05 വികസനത്തിന്റെ പുതുവഴികൾ. ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. തുടർന്ന് ലളിതഗാനങ്ങൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഗാനോത്സവം, 2 മണിക്ക് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി.

3 മണിക്ക് പാട്ടിന്റെ നാട്ടുവഴി, ഇതിൽ കാഞ്ഞിരമറ്റം. 4 മണിക്ക് വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി 4 മണിപ്പൂക്കൾ. വൈകിട്ട് 5 മണിക്ക് ആകാശവാണി FM വാർത്തകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:50 കാർഷിക ജീവനം. ചോളം, കമ്പം തുടങ്ങിയ വിവിധ തരത്തിലുള്ള ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന അരയൻകാവിലുള്ള ലതിക രാജപ്പന്റെ കൃഷിവിശേഷങ്ങൾ. രാത്രി 8:05 യുവവാണി. ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു ആദ്യഭാഗം. 9:30 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത്ത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരയും പങ്കെടുത്ത പരിപാടി അവസാന ഭാഗം. 10 മണിക്ക് ഡോക്ടർ എം ബാലമുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി. അന്നവാർപ്പ രാമസ്വാമി വയലിൻ, കോയമ്പത്തൂർ രാമസ്വാമി മൃദംഗം. ഇനി ഇന്നത്തെ ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. എന്താണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ? ആദ്യമായി പൌരത്വം ലഭിച്ച റോബോട്ട് ഏത്? ഉത്തരം: മനുഷ്യ ശരീരവുമായി സാമ്യമുള്ള രീതിയിൽ നിർമ്മിച്ച ഒരു സ്വയംഭരണ യന്ത്രമാണ് ഹ്യൂമനോയിഡ് റോബോട്ട്. മനുഷ്യരൂപവും കൃത്രിമ ബുദ്ധിയും സെൻസറുകളും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ അവയ്ക്ക് മനുഷ്യരുമായി ഇടപഴകാനും മനുഷ്യർക്കായി രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിക്കാനും കഴിയും. ഹോങ്കോങ് ആസ്ഥാനമായ ഹാൻസൺ റോബോട്ടിക്സ് 2016 വികസിപ്പിച്ചെടുത്ത സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് ആദ്യത്തെ റോബോട്ട് സിറ്റിസൺ. അവളുടെ പ്രകടനാത്മകമായ മുഖഘടനയും സംഭാഷണ രീതിയും കാരണം സൌദി അറേബ്യ അവർക്ക് നിയമപരമായ പൌരത്വം കൊടുത്തു. ചോദ്യവും ഉത്തരവും ആവർത്തിക്കാം. എന്താണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ? ആദ്യമായി പൌരത്വം ലഭിച്ച റോബോട്ട് ഏത്? ഉത്തരം: മനുഷ്യ ശരീരവുമായി സാമ്യമുള്ള രീതിയിൽ നിർമ്മിച്ച ഒരു സ്വയംഭരണ യന്ത്രമാണ് ഹ്യൂമനോയിഡ് റോബോട്ട്. ഹോങ്കോങ് ആസ്ഥാനമായ ഹാൻസൺ റോബോട്ടിക്സ് 2016 വികസിപ്പിച്ചെടുത്ത സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ടാണ് ആദ്യത്തെ റോബോട്ട് സിറ്റിസൺ. അവളുടെ പ്രകടനാത്മകമായ മുഖഘടനയും സംഭാഷണ രീതിയും കാരണം സൌദി അറേബ്യ അവൾക്ക് നിയമപരമായ പൌരത്വം കൊടുത്തു. ചിന്താശകലം: ജ്ഞാനമുണ്ടാവുന്നത് പ്രായത്തിൽ നിന്നല്ല, വിദ്യാഭ്യാസത്തിൽ നിന്നും പഠനത്തിൽ നിന്നുമാണ്. ജ്ഞാനമുണ്ടാവുന്നത് പ്രായത്തിൽ നിന്നല്ല, വിദ്യാഭ്യാസത്തിൽ നിന്നും പഠനത്തിൽ നിന്നുമാണ്. ആന്റൺ ചെക്കോവിന്റെ വാക്കുകൾ. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സന്തോഷവും സമാധാനവും നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാവുന്നു. FM ഡയറി വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:55. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ 30 മിനിറ്റും 12 സെക്കൻഡും. ഇപ്പോൾ സ്പോൺസർ പരിപാടി ഹലോ VPS ലേക്ഷോർ.

ഹലോ VPS ലേക്ഷോർ, ഗുഡ് മോർണിംഗ് പ്രിയരെ. ഇന്നൊരു കഥ പറഞ്ഞു തരാം. കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ഒരു ദിവസം അർജുനൻ ശ്രീകൃഷ്ണനോടൊപ്പം ഹസ്തിനപുരത്തിന് പുറത്തുള്ള ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുകയായിരുന്നു. ഒരു ചെറിയ ഗ്രാമത്തിലെത്തിയപ്പോൾ ഒരു വൃദ്ധൻ വഴിയരികിലിരുന്ന് കരയുന്നത് അവർ കണ്ടു. അർജുനൻ ചോദിച്ചു,

0: കരയുന്നത്? വൃദ്ധൻ കണ്ണീരോടെ പറഞ്ഞു, ജീവിതം മുഴുവൻ ഞാൻ സമ്പാദിച്ചു, പക്ഷേ പണം എങ്ങനെ ചിലവാക്കണമെന്ന് ഒരിക്കലും പഠിച്ചില്ല. ആവശ്യമുള്ളപ്പോൾ ഞാൻ ചിലവാക്കിയില്ല. ഭാര്യയുടെ ചെറിയ ആഗ്രഹങ്ങൾ നിറവേറ്റിയില്ല. മക്കളോടൊപ്പം ഒരു ദിവസം സന്തോഷത്തോടെ യാത്ര പോയില്ല. ദരിദ്രർ വാതിൽക്കൽ വന്നപ്പോൾ പിന്നെയാകാം എന്ന് പറഞ്ഞ് എല്ലാം മാറ്റിവെച്ചു. ഇന്ന് പണം ബാക്കിയുണ്ട്, പക്ഷേ ഭാര്യയില്ല, മാതാപിതാക്കളില്ല, സുഹൃത്തുക്കളില്ല, ആരോഗ്യമില്ല. ഇപ്പോൾ ഈ പണത്തിന് എന്നെ ചിരിപ്പിക്കാൻ കഴിയുന്നില്ല. ഈ വാക്കുകൾ കേട്ടപ്പോൾ അർജുനൻ നിശബ്ദനായി. അല്പം മുന്നോട്ട് നടന്നപ്പോൾ ഒരു ചെറിയ കുടിലിൽ താമസിക്കുന്ന കുടുംബത്തെ അവർ കണ്ടു. അവർക്ക് വലിയ സമ്പത്തൊന്നും ഇല്ലായിരുന്നു. എന്നിട്ടും അന്ന് പാകം ചെയ്ത ഭക്ഷണത്തിൽ നിന്ന് ഒരു വിഹിതം വിശന്നെത്തിയ യാത്രക്കാരന് അവർ സന്തോഷത്തോടെ നൽകി. ഇത് കണ്ട് അർജുനൻ അത്ഭുതപ്പെട്ടു. കേശവ, ഇവർക്കൊന്നുമില്ല, എന്നിട്ടും ഇവർ കൊടുക്കുന്നു. അവിടെ ധാരാളം ഉണ്ടായിരുന്നവൻ ഒന്നും നൽകിയില്ല. എന്താണ് ഇതിന്റെ രഹസ്യം? ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അർജുന, പണം മനുഷ്യന്റെ കയ്യിലിരിക്കുന്നിടത്തോളം അത് ഉപകരണമാണ്. മനുഷ്യന്റെ മനസ്സിൽ കയറിയാൽ അത് യജമാനനായി മാറും. പണം ചിലവാക്കുന്നത് തെറ്റല്ല, പക്ഷേ അതെവിടെ ചിലവാക്കുന്നു എന്നതാണ് ജീവിതത്തിന്റെ മൂല്യം തീരുമാനിക്കുന്നത്. അർജുനൻ വീണ്ടും ചോദിച്ചു, അപ്പോൾ പണം എങ്ങനെ ചിലവാക്കണം? ശ്രീകൃഷ്ണൻ ശാന്തനായിട്ട് പറഞ്ഞു, ആദ്യം നിന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ചിലവാക്കുക, അതിനുശേഷം നിന്റെ ആരോഗ്യം സംരക്ഷിക്കാൻ ചിലവാക്കുക, പിന്നീട് നിന്നെ സ്നേഹിക്കുന്നവരുടെ സന്തോഷത്തിനായി ചിലവാക്കുക, അതിനുശേഷം ആവശ്യമുള്ളവരുടെ കണ്ണീരൊപ്പാൻ ചിലവാക്കുക. ഇതെല്ലാം കഴിഞ്ഞിട്ടും ശേഷിക്കുന്നതിനെ ഭാവിക്കായി കരുതി വെക്കുക. എന്നാൽ നാളെ ജീവിച്ചിരിക്കുമോ എന്നറിയാതെ ഇന്നത്തെ ജീവിതം മുഴുവൻ മാറ്റിവെച്ച് പണം മാത്രം കൂട്ടിവെക്കുന്നവൻ ഏറ്റവും വലിയ ദരിദ്രനാണ്. കാരണം പണം ജീവിതത്തെ സുരക്ഷിതമാക്കാം, പക്ഷെ ജീവിക്കേണ്ട നിമിഷങ്ങളെ തിരികെ വാങ്ങാൻ അതിന് കഴിയില്ല. അർജുനൻ ചോദിച്ചു, അതായത് കൂടുതൽ സമ്പാദിക്കേണ്ടതില്ല അല്ലേ? ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, സമ്പാദിക്കണം അർജുന, ധാരാളം സമ്പാദിക്കണം. പക്ഷെ ഓർക്കുക, പണം കൈവശമുണ്ടാകുന്നത് അനുഗ്രഹമാണ്, പണം ഹൃദയം കൈവശപ്പെടുത്തുന്നത് ദുരന്തമാണ്. ചിലവാക്കുമ്പോൾ ആഡംബരത്തിനല്ല, അർത്ഥത്തിനാണ് മുൻഗണന നൽകേണ്ടത്. കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം പകരുന്ന പണമാണ് യഥാർത്ഥ സമ്പത്ത്. മരണശേഷം നിന്റെ ബാങ്കിലെ സംഖ്യകൾ ആരും ഓർക്കില്ല, പക്ഷേ നിന്റെ പണം കൊണ്ട് വിരിഞ്ഞ ഒരു പുഞ്ചിരി, തുടച്ചു മാറ്റിയ ഒരു കണ്ണീർ, രക്ഷപ്പെട്ട ഒരു ജീവിതം, അവ കാലം മയക്കാത്ത സമ്പത്തായിരിക്കും. അർജുനൻ കൃഷ്ണന്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. ആ ദിവസം അവൻ മനസ്സിലാക്കി, പണം എത്ര സമ്പാദിച്ചു എന്നതല്ല ജീവിത വിജയം, അതെത്ര വിവേകത്തോടെ, സ്നേഹത്തോടെ, ധർമ്മത്തോടെ ചിലവാക്കി എന്നതാണ് യഥാർത്ഥ സമ്പത്ത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് നമുക്ക് ആരംഭിക്കാം നമ്മുടെ പ്രിയ പ്രോഗ്രാം ഹലോ VPS ലേക് ഷുവർ, സ്പോൺസർഡ് ബൈ VPS ലേക് ഷുവർ ഹോസ്പിറ്റൽ, എറണാകുളം. നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും ടാനി ജെയിംസ്. അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗ്യാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗ്യാസ്ട്രോ സയൻസ് VPS ലേക് ഷോർ ഹോസ്പിറ്റൽ ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഹലോ,
0: പ്രീതയാണോ?
2: അതെ
0: പ്രീത, ഇത് ഹലോ VPS ലേക്ഷോറിൽ നിന്ന് മാഷലതയാണ്.
2: അയ്യോ മാഡം,
0: എന്താ ഇടവും?
2: അയ്യോ സർപ്രൈസ് ആയി പോയി ആശേച്ചി.
0: സർപ്രൈസ് ആയി പോയി എന്റെ പ്രീത, എന്തൊക്കെയാണ് വിശേഷം?
2: ഞാനേ ആശേച്ചി സ്ഥിരം ആശേച്ചിയുടെ പരിപാടി കേൾക്കുന്ന ആളാ. എന്റെ മോളെ LKG പഠിക്കുമ്പോഴാണ് ഈ പ്രോഗ്രാം തുടങ്ങിയത്. അന്ന് മോളെ വണ്ടി കയറ്റി വിടാൻ വേണ്ടി നിക്കുന്ന അന്ന് അതാണ് എന്റെ ഓർമ്മ തുടങ്ങിയതിന്റെ.
0: അത് ശരി.
2: ഇപ്പൊ അവള് MSc അഗ്രികൾച്ചറിന് പഠിക്കുന്നു.
0: ആര്യാണോ?
2: ആര്യ.
0: ആര്യാണ് അറിയിച്ചു തന്നത്, അമ്മയെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചത്.
2: അയ്യോ സർപ്രൈസ് ആയി പോയി, അവള് പറഞ്ഞില്ലല്ലോ.
0: അവള് കള്ളത്തിയാണ്.
2: ആശേച്ചി എനിക്ക് ഭയങ്കര സന്തോഷായി ട്ടോ.
0: എനിക്കും ഭയങ്കര സന്തോഷായി.
2: ബാലേട്ടൻ ഒരു ദിവസം ഞങ്ങളുടെ സ്കൂളില് വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ലീവായിരുന്നേ. ഒരു പ്രോഗ്രാമില് കുട്ടമശ്ശേരി സ്കൂളില്, അന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല, ഭയങ്കര വിഷമമായി പോയി. ഓ, ഇത് വിചാരിക്കാതെ അവള് ഇന്ന് രാവിലെയും കൂടെ വിളിച്ചപ്പോ കള്ളി പറഞ്ഞില്ല എന്റെ അടുത്ത്.
0: അതാണ്. അവളിപ്പോ എവിടെയുള്ളത്?
2: അവള് തിരുവനന്തപുരത്താണ്, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിക്കുന്നത്.
0: അത് ശരി. ഒരു മോളെ ഉള്ളോ പ്രീതയ്ക്ക്?
2: മോളുണ്ട്, മോനുണ്ട്. മോൻ കുവൈറ്റിലായിരുന്നു, അപ്പൊ ഇവിടെ ഉണ്ട്. ഞാൻ ഹയർ സെക്കൻഡറിയിൽ ടീച്ചറായിരുന്നു, ഇപ്പൊ ഒരു വർഷം റിട്ടയർ ആയിട്ട്.
0: മോൻ എന്ത് ജോലി?

0: എന്തായിരുന്നു?
1: മോന് അവിടെ കുവൈറ്റിലെ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു KNPC.
0: ഓക്കെ.
1: ഇപ്പൊ പിന്നെ ഇങ്ങ് പോകുന്നു. ഹസ്ബൻഡ് ഇപ്പൊ മരിച്ചിട്ട് ഒരു വർഷമായി. ഞങ്ങൾ തന്നെ ആയതുകൊണ്ട് ഞാനും അവന്റെ വൈഫും മാത്രമേ ഉള്ളൂ.
0: മോനിപ്പോ എന്നിട്ട് ഇവിടെ ജോലിയിൽ കയറിയോ?
1: ആ, ഇവിടെ അവന് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ തുടങ്ങി.
0: മോളുടെ കല്യാണം കഴിഞ്ഞാണോ?
1: ഇല്ല, ആര്യയുടെ കല്യാണം കഴിഞ്ഞിട്ടില്ല. അവള് ഇപ്പൊ MSc ഫൈനൽ ഇയർ ആണ്. MSc അഗ്രികൾച്ചറിന് പഠിക്കണം.
0: എവിടെയാ താമസം?
1: സൗത്ത് വാഴക്കുളം, ആലുവ. ഞാൻ സൗത്ത് വാഴക്കുളം സ്കൂളിൽ തന്നെയായിരുന്നു ടീച്ചർ. 22 വർഷം ഒരേ സ്കൂളിൽ തന്നെ ആയിരുന്നു.
0: ഓക്കെ, വെരി ഗുഡ്.
1: ഞാൻ ആശയച്ചിയിലെ നാട്ടുകാരിയാണ്. നാട്ടുകാരി എന്ന് പറയാൻ പറ്റില്ല, വയനാടാണ് വീട്.
0: വയനാട്ടിലെവിടെയാണ്?
1: മാനന്തവാടി. ആശയച്ചി വന്നിട്ടാ മാനന്തവാടി.
0: പിന്നെന്താ, വയനാട്ടിലെ എല്ലാ സ്ഥലത്തും കൽപ്പറ്റ, മാനന്തവാടി എല്ലാ സ്ഥലത്തും വന്നിട്ടുണ്ട്. വൈത്തിരി.
1: ആ, വൈത്തിരിയൊക്കെ അല്ലേ?
0: എല്ലാ സ്ഥലത്തും എത്തിയിട്ടുണ്ട് വയനാട്ടില്.
1: ആ, ചേച്ചിയും ടീച്ചറായിരുന്നല്ലോ. ഞാൻ, എനിക്ക് എല്ലാ കഥകളും അറിയാം. കാരണം ദിവസവും പരിപാടി കേൾക്കുന്ന ആളാ.
0: ഞാൻ ടീച്ചറായിരുന്നു എന്നൊക്കെ പറയാനേ പറ്റുള്ളൂ. ആകെ ഒരു പ്രൊബേഷൻ പീരീഡ് മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ.
1: നിങ്ങളെ പ്രോഗ്രാമൊക്കെ വളരെ നന്നാവുന്നുണ്ട് കേട്ടോ.
0: താങ്ക് യു.
1: നമ്മളിങ്ങനെ ഒറ്റയ്ക്കിരുന്ന് ലോൺലിനെസ് ഒക്കെ ഉള്ളവർക്കൊക്കെ.
0: ആരാ ഒറ്റയ്ക്കല്ലാത്തത്? എല്ലാരും ഒറ്റയ്ക്ക് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് വലിയൊരു പനി വന്നു. അപ്പോ എന്റെ കൗണ്ടൊക്കെ കുറഞ്ഞു പോയി. അപ്പൊ എന്നിട്ട് ഞാൻ ഒരൊറ്റ കിടത്തായിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു രണ്ടാഴ്ച ഞാൻ ഒരൊറ്റ കിടത്തം കിടന്നു. എനിക്ക് ഡാനി സമ്മാനിച്ചതാണ് കേട്ടോ. അനിയൻ സ്നേഹത്തോടു കൂടി കൊണ്ടെത്തുന്നതാ പനി.
1: അശ്വിൻ സുഖായിരിക്കുന്നു.
0: അശ്വിനൊക്കെ സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ചു, ഒറ്റയ്ക്ക് ഇരിക്കുമ്പം ഇങ്ങനെയല്ലേ ഒറ്റയ്ക്ക് കിടക്കുന്നവരൊക്കെ. നമുക്ക് നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മള് നമ്മളെ പരിചരിക്കുക, അത്രേ രക്ഷയുള്ളൂ.
1: ഹസ്ബൻഡ് 33 വർഷം സൗദിയിലായിരുന്നു അശേച്ചി. അപ്പോഴേ കുടുംബത്തിന്റെ എല്ലാം ഒറ്റയ്ക്ക് തന്നെ ചെയ്ത്. ഇപ്പൊ പുള്ളി എല്ലാം നിർത്തിക്കൊണ്ട് പോന്നതായിരുന്നു. ഇനി പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എന്റെ റിട്ടയർമെന്റ് ലൈഫ് ഞങ്ങൾ അങ്ങനെ അടിപൊളിയായിട്ട് പോകാന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചിട്ട് ദൈവം സമ്മതിച്ചില്ല.
0: സാരമില്ല, നമ്മളൊന്നും വിചാരിക്കുന്നത് പോലെയല്ലല്ലോ കാര്യങ്ങൾ നടക്കുന്നത്. എന്തൊക്കെയോ ചില തിരക്കഥ മുകളിലുള്ള ആളെ എഴുതിയിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ അങ്ങ് ആക്ട് ചെയ്യുക, അത്രേ പറ്റുള്ളൂ.
1: ഞാൻ ആദ്യം ഈ പ്രോഗ്രാം കഴിയുമ്പോഴാണ് സ്കൂളിലേക്ക് പോകേണ്ട സമയം. അതായിരുന്നു റേഡിയോ.
0: നമ്മുടെ ഒരു ടൈമിംഗ് അങ്ങനെയായിരുന്നു അല്ലേ?
1: അതെ അതെ അതെ അതെ.
0: പ്രീതക്കുട്ടിക്ക് ഇപ്പൊ ഏത് പാട്ടാണ് ഞാൻ വെച്ചുതരേണ്ടത് പറയൂ.
1: അവള് പാട്ടൊന്നും പറഞ്ഞില്ല അശ്വിജി.
0: ഇല്ല, അവള് പാട്ടൊന്നും പറഞ്ഞില്ല. അമ്മക്ക് ഇഷ്ടമുള്ള പാട്ട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
1: അത് ശരി. അങ്ങനെ പെട്ടെന്ന് ചോദിക്കുമ്പോ ഒന്നും കിട്ടുന്നില്ലല്ലോ അശ്വിജി. മണിച്ചിത്രത്താഴിലെ പാട്ടില്ലേ? അത് അതായാലും മതി.
0: മണിച്ചിത്രത്താഴിലെ പാട്ട് വെച്ചുതരാ, കേട്ടോളൂ.
1: ആ ചേച്ചി, എല്ലാരോടും അന്വേഷണം പറയണം.
0: ഞാൻ എല്ലാരോടും അന്വേഷണം പറയാം.
1: ബാലേട്ടനോട് പറയണം.
0: വീട്ടിലുള്ള എല്ലാരോടും ഞങ്ങളുടെ അന്വേഷണം പറയും.
1: ഓക്കെ, വിളിച്ചതില് സന്തോഷം ചേച്ചി.
0: ഓക്കെ മോളെ, ശരി.
1: ഓക്കെ, താങ്ക് യു. ബൈ ബൈ.

0: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
1: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
0: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ VPS ലേക്ക്.

0: സ്നേഹതീരം VPS ലേക് ഷുവർ ഹോസ്പിറ്റൽ, എറണാകുളം. ഗുഡ് മോർണിംഗ് ബാലേട്ട.
1: ഗുഡ് മോർണിംഗ് ആശിച്ച്. ഞാൻ കത്ത് വായിക്കട്ടെ?
0: പിന്നെന്താ.
1: പ്രിയപ്പെട്ട ആശിച്ചി ബാലേട്ട, ഹലോ VPS ലേക് ഷോ.
0: യെസ്.
1: ഇടുക്കി ജില്ലക്കാരുടെ പ്രധാന ഭക്ഷണമാണ് എല്ലും കപ്പയും. കല്യാണം, കപ്പവാട്ടൽ, പുരപണി തുടങ്ങിയ അവസരങ്ങളിലെല്ലാം എല്ലും കപ്പയും ഇടുക്കി ജില്ലക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണത്രേ. തിരുവനന്തപുരത്ത് ജനിച്ചു വളർന്ന ഞാൻ ഇതിനെക്കുറിച്ച് കേട്ടിട്ട് പോലുമില്ലായിരുന്നു. കല്യാണ ശേഷമാണ് ആദ്യമായി ഈ ഭക്ഷണം കാണുന്നത് തന്നെ. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ എല്ലുകപ്പയും പരിചയപ്പെടാനാണോ ഇങ്ങ് തിരുവനന്തപുരത്ത് നിന്ന് പോയി അങ്ങ് ഇടുക്കി ജില്ലയിൽ പെണ്ണുകെട്ടിയത് എന്ന്. ചിക്കൻ ബിരിയാണിയിലെ എല്ലില്ലാത്ത കഷ്ണങ്ങൾ മാത്രം തിന്നു വളർന്ന എനിക്ക് കല്യാണം ആലോചിച്ചപ്പോൾ കിട്ടിയത് ഇടുക്കിക്കാരി പെണ്ണിനെയാണ്. ഇടുക്കിയിലെ ജനങ്ങൾ സിമ്പിളാണ്. ഇടുക്കിക്കാരുടെ കാടും മേടും പോലുള്ള സ്നേഹവും അതിഥികളെ കൊന്നു കൊലവിളിക്കുന്ന ആദിത്യ മര്യാദയും നമ്മളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കും. ഇടുക്കിയിലെ പ്രകൃതി സൗന്ദര്യം പോലെ സുന്ദരമാണ് ഇവിടുത്തെ ജനങ്ങളുടെ നിഷ്കളങ്കതയും സ്നേഹവും. കല്യാണം കഴിഞ്ഞ് ആദ്യ പെണ്ണുവീട് സന്ദർശന സമയത്താണ് മേൽപ്പറഞ്ഞ എല്ലും കപ്പയും ഞാൻ ആദ്യമായി കാണുന്നത്. തിരുവനന്തപുരത്ത് നിന്നും ഏതാണ്ട് 5 മണിക്കൂർ യാത്ര ചെയ്ത് ഇടുക്കിയിലെത്തിയപ്പോഴേക്കും അരിക്കൊമ്പനെ കണ്ടാലും തിന്നാനുള്ള വിശപ്പുണ്ടായിരുന്നു. വണ്ടി മുറ്റത്ത് വന്ന് നിന്ന പാടെ അളിയന്മാരുടെ വൻ പട തന്നെ വന്ന് എന്നെ സ്വീകരിച്ചു. കുശലാന്വേഷണങ്ങൾക്കൊടുവിൽ അവർ എന്നെ നേരെ ആനയിച്ചത് ഡൈനിങ് ടേബിളിലേക്കാണ്. കൈ കഴുകി അവിടെ ഇരുന്നതേയുള്ളൂ. അടുക്കളയിൽ നിന്നും അതാ വരുന്നു ഒരു വലിയ ചെമ്പിൽ, ആവി പറക്കുന്ന ഒരു വിഭവം. അത് മേശപ്പുറത്ത് വെച്ചതും എന്റെ കണ്ണ് തള്ളിപ്പോയി. ഉണക്കക്കപ്പ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ച് നല്ല മസാലയും തേങ്ങാക്കൊത്തും ചേർത്ത് വേവിച്ചെടുത്ത എല്ലുള്ള പോത്തിറച്ചിയും നന്നായി ഇളക്കി കുഴച്ചു വെച്ചിരിക്കുന്ന ഒന്നാം തരം ഒരൈറ്റം. ഇടുക്കിയുടെ സ്വന്തം എല്ലും കപ്പയും പുഴുങ്ങിയത് അതിന്റെ മണം മൂക്കിലേക്ക് അടിച്ചപ്പോൾ തന്നെ എന്റെ വായിൽ കപ്പലോടിക്കാനുള്ള വെള്ളം നിറഞ്ഞു. അളിയ, ഇതാണ് ഞങ്ങളുടെ ഐറ്റം, തിന്ന് തീർക്ക്. വലിയ എല്ലും കഷ്ണങ്ങളുള്ള കപ്പ എന്റെ പാത്രത്തിലേക്ക് വിളമ്പിക്കൊണ്ട് മൂത്ത അളിയൻ പറഞ്ഞു. നാട്ടിൽ വെച്ച് ബീഫ് ബിരിയാണിയിലെ ചെറിയ കഷ്ണം പോലും നുള്ളിത്തിന്നുന്ന എനിക്ക് ഇത്രയും പോന്ന എല്ലിൻ കഷ്ണങ്ങൾ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് ഒരു രൂപവുമില്ലായിരുന്നു. ചെറിയ അളിയൻ അപ്പോഴേക്കും എല്ലും കപ്പയുമായി യുദ്ധം തുടങ്ങിയിരുന്നു. ചെറിയ അളിയൻ ചെയ്യുന്നത് നോക്കി ഞാനും നിറയെ ഇറച്ചിയുള്ള ഒരു എല്ലും കഷ്ണം കയ്യിലെടുത്തു. അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇറച്ചി പല്ലുകൊണ്ട് കടിച്ചു പറിക്കാൻ ഞാൻ ഒരു ശ്രമം നടത്തി. ഒന്ന് കടിച്ചു വലിച്ചതേ ഓർമ്മയുള്ളൂ. സാധനം കയ്യിൽ നിന്നും വഴുതി നേരെ പ്ലേറ്റിലേക്ക് തന്നെ വലിയ ശബ്ദത്തോടെ വീണു. വീണ വീഴ്ചയിൽ പ്ലേറ്റിൽ ഉണ്ടായിരുന്ന കപ്പയും ചാറുമെല്ലാം തെറിച്ച് മേശപ്പുറത്തും എന്റെ ഇസ്തിരിയിട്ട ഷർട്ടിലും വീണു. അടുത്ത് നിന്നിരുന്ന എന്റെ ഭാര്യ എന്നെ നോക്കി ചിരിയടക്കുന്നത് ഞാൻ കൺകോണിലൂടെ കണ്ടു. എനിക്ക് നാണക്കേട് തോന്നി. അളിയന്മാരെല്ലാം വെച്ചു പിടിപ്പിക്കുകയാണ്. അമ്മായി അമ്മയാണേൽ കഴിക്കുമോനെ എന്ന് മോട്ടിവേഷൻ നടത്തിക്കൊണ്ട് അരികിൽ നിൽക്കുന്നു. എല്ല് എന്റെ കയ്യിൽ നിന്നും താഴെ പോയതൊന്നും അമ്മച്ചി കാര്യമാക്കാതെയാണ് മോട്ടിവേഷൻ തരുന്നത്. ആശിച്ച് തോൽക്കും കേട്ടോ ഈ മോട്ടിവേഷന്റെ മുമ്പിൽ. പാത്രത്തിലേക്ക് നോക്കിയ എനിക്ക് എല്ലിൽ തൊടാൻ തന്നെ പേടിയായി. ഞാൻ പിന്നെ എല്ലിൻ കഷ്ണങ്ങൾ ഒഴിവാക്കി കപ്പ മാത്രം തിരഞ്ഞെടുത്ത് തിന്നാൻ തുടങ്ങി. അപ്പോഴാണ് കുഞ്ഞളിയൻ ഒരു എല്ലിൻ കഷ്ണം വായിൽ വെച്ച് പ്രത്യേക ശബ്ദത്തിൽ വലിച്ച് തിന്നുന്നത് കണ്ടത്. അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകമായി. ഞാനും ഒരു എല്ലിൻ കഷ്ണം എടുത്ത് വായിൽ വെച്ച് ഒറ്റ വലി. ആ വലിയിൽ എന്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന നല്ല തിളയ്ക്കുന്ന ചൂടുള്ള ദ്രാവകം നേരെ പോയത് എന്റെ തൊണ്ടക്കുഴിയിലേക്കാണ്. എല്ലിന്റെ ഉള്ളിലുള്ള സാധനത്തിന് അത്രയും ചൂടുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരൊറ്റ നിമിഷം കൊണ്ട് എന്റെ കണ്ണ് തള്ളി, ശ്വാസം മുട്ടി, മുഖം തക്കാളി പോലെ ചുവന്നു തുടുത്തു. എനിക്ക് കഠിനമായ ചുമ വരാൻ തുടങ്ങി. ആ പരിഭ്രാന്തിയിൽ കയ്യിലിരുന്ന ആ വലിയ എല്ല് വഴുതി നേരെ പറന്നുപോയത് തൊട്ടടുത്ത് നിന്നിരുന്ന അമ്മായി അമ്മയുടെ വെളുത്ത ചട്ടയുടെ നേരെ. ചട്ടയും മുണ്ടും നിറയെ കറിയും നെയ്യുമായി. അളിയന്മാർ ചിരിയടക്കാൻ പാടുപെട്ട് ഡൈനിങ് ടേബിളിന്റെ അടിയിലേക്ക് നോക്കുകയാണ്. എന്റെ ഭാര്യയാണെങ്കിൽ ചിരിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് ഓടി. അമ്മച്ചി എന്റെ നെറുകയിൽ തട്ടി പിന്നെ വെള്ളം കുടിപ്പിച്ചു. ഇതൊക്കെ തിന്ന് ശീലമില്ലാത്തത് കൊണ്ട് സാരമില്ല മോനെ എന്നൊക്കെ ആശ്വസിപ്പിച്ചു. കുറച്ചു സമയം കഴിഞ്ഞ് ചുമയൊക്കെ മാറി കണ്ണു തുടച്ച് അപ്പാടെ ചമ്മി നാമാവിശേഷമായി ഇരിക്കുമ്പോൾ മൂത്ത അളിയൻ പറഞ്ഞു, സാരമില്ല അളിയ, ആദ്യമായി കഴിക്കുന്നതുകൊണ്ടാ, 2 ദിവസം കഴിയുമ്പോൾ പഠിക്കും. എന്നിട്ട് അടുക്കളയിലേക്ക് നോക്കി എന്റെ ഭാര്യയോട് വിളിച്ചു പറഞ്ഞു, എടി അളിയൻ അപ്പവും ബീഫും കൊടുക്ക്, ഇനിയിപ്പോ എല്ലും കപ്പയും കൊടുത്ത് അളിയനെ കൊല്ലണ്ട. എന്റെ ഭാര്യ ഉടനെ അപ്പവും ബീഫ് ഉലർത്തിയതും എന്റെ മുന്നിൽ വെച്ചു. ഇതിരുന്നിട്ടാണോ എല്ല് തന്ന് എന്നെ കൊല്ലാൻ നോക്കിയതെന്ന ഭാവത്തിൽ ഞാൻ ഭാര്യയെ തറപ്പിച്ചു നോക്കി. അവൾ ആവട്ടെ ചിരിയടക്കാൻ പാടുപെടുകയായിരുന്നു. എങ്ങനെയൊക്കെയോ തിന്നു തീർത്തു എന്ന് വരുത്തി തോമസ് കുട്ടി വിട്ടോട എന്ന് മനസ്സിൽ പറഞ്ഞ് എഴുന്നേറ്റ് റൂമിലേക്ക് ഓടി. അന്ന് ഉച്ചയ്ക്ക് മാത്രമല്ല 4 മണി ചായയുടെ കൂടെയും വൈകിട്ട് അത്താഴത്തിന്റെ കൂടെയും ഈ എല്ലും കപ്പയും ഉണ്ടായിരുന്നു. പേടി കാരണം ഞാൻ തൊടാൻ പോയില്ല. എന്നാൽ രണ്ടു മൂന്ന് ദിവസത്തെ ഭാര്യ

0: ഗൃഹവാസത്തിനിടയിൽ ആദ്യ ദിവസം എന്നെ നാണം കെടുത്തിയ എല്ലും കപ്പയും ആസ്വദിച്ചു കഴിക്കാൻ ഞാൻ പഠിച്ചു. പിന്നീട് സ്വന്തം വീട്ടിലെത്തിയപ്പോഴും ഇടയ്ക്കിടെ എല്ലും കപ്പയും ഉണ്ടാക്കാൻ ഞാൻ ഭാര്യയെ നിർബന്ധിക്കും. ഇന്ന് കേരളത്തിൽ പല തട്ടുകടകളിലും എല്ലും കപ്പയും കിട്ടുമെങ്കിലും ഇടുക്കിക്കാരുണ്ടാക്കുന്ന അത്രയും രുചിയൊന്നും ഒരിടത്തും കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് എന്റെ ഭാര്യയുടെ അമ്മ ഉണ്ടാക്കുന്ന എല്ലും കപ്പയും.
1: അതെ,
0: ഒരു ഒന്നൊന്നര എല്ലും കപ്പ സ്നേഹത്തോടെ തോമസ് ഊട്ടി.
1: തോമസ് കുട്ടി വിട്ടോടാ എന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ നിന്നായിരിക്കും ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല. നമ്മളെ നാട്ടില്, അതായത് ഞാനും ബാലേട്ടനും ഒക്കെ ഉള്ള മലബാർ സൈഡില് ഇങ്ങനെയുള്ള വിഭവങ്ങളൊന്നുമില്ല. എല്ലും കപ്പയും ഇല്ല. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് കണ്ട വേറൊരു വിഭവമാണ് വിന്ദാലു എന്ന് പറഞ്ഞിട്ട്, ബീഫ് വിന്ദാലു എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വന്നിട്ടാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. പിന്നെ ബോട്ടി, അതായത് നമ്മുടെ അവിടെയൊന്നും ഈ കുടലൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല.

0: ഇത് നമ്മുടെ അവിടെയൊന്നും ഈ കുടലൊന്നും ഇങ്ങനെ ക്ലീൻ ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയൊന്നുമില്ല. ഇങ്ങനെയുള്ള ഒരുപാട് വിഭവങ്ങൾ ഈ നാട്ടിൽ വന്നതിന് ശേഷം ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പലതും എനിക്ക് കഴിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ താറാവ് കറി, അതും മലബാറുകാർക്ക് വലിയ വിശേഷമുള്ള ഒരു കാര്യമൊന്നുമല്ല. എനിക്ക് തോന്നുന്നു ആലപ്പുഴയാണ് ഏറ്റവും കൂടുതൽ താറാവ് കറി ഉണ്ടാക്കുന്ന ഒരു രീതിയുള്ളത്. അപ്പൊ ഓരോ നാട്ടിലും നമ്മളീ ഭാഷയെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ ഓരോ നാട്ടിലും അവരവരുടേതായിട്ടുള്ള തനത് വിഭവങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികമാണ്.
1: ഈ ഭക്ഷണം ഒരു സംസ്കാരമാണെന്ന് പലപ്പോഴും പറയാറില്ലേ, അപ്പൊ അതുപോലെ തന്നെയാണ്. ഇപ്പൊ കേരളത്തിൽ തന്നെ 14 ജില്ലകളിലും വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷണം ഉണ്ടാവും. നമ്മൾ രാവിലത്തെ പ്രഭാത ഭക്ഷണം മീനും ദോശയൊക്കെ കഴിക്കുന്നത് മലബാറിൽ മാത്രം ഞാൻ കണ്ടിട്ടുള്ളതാണ്.
0: പൊറോട്ട നല്ലതൊക്കെ
1: അത് മലബാറിൽ പോയാൽ കിട്ടും, പക്ഷെ ഇവിടെയൊക്കെ പ്രഭാത ഭക്ഷണം പരമാവധി എനിക്ക് തോന്നുന്നു വെജിറ്റേറിയൻ തന്നെയായിരിക്കാനാണ് സാധ്യത.
0: അപ്പവും സ്റ്റൂവും ചിക്കൻ സ്റ്റൂ ഒക്കെ ഇവിടെ ഉണ്ടാവാറുണ്ട്. സാധാരണ വരെ ക്രിസ്മസ് പോലുള്ള ദിവസങ്ങളിലൊക്കെ അത് തന്നെയായിരിക്കും പ്രഭാത ഭക്ഷണം.
1: അങ്ങനെ ഓരോ നമ്മളെ ഓരോ നാട്ടിലും ഓരോ രീതിയിലുള്ള ഭക്ഷണമാണ്. ഇടുക്കിക്ക് അല്ലെങ്കിലും ഒരുപാട് എന്താണ് മിടുക്കിയാണ് ഇടുക്കി. ഒരുപാട് രസകരമായിട്ടുള്ള കാലാവസ്ഥ, പ്രകൃതി, നല്ല മനുഷ്യരുടെ ഏറ്റവും വലിയ കേന്ദ്രം, ഏറ്റവും സ്നേഹസമ്പന്നരായിട്ടുള്ള ആതിഥ്യ മര്യാദയുള്ള ആളുകൾ എന്നൊക്കെ നമ്മൾ എത്രയോ സൗഹൃദങ്ങളോട് അനുഭവിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് ഇടുക്കിക്ക് വേണ്ടിയിട്ടൊരു പാട്ടുണ്ടല്ലോ.
0: ആ പാട്ടിൽ തന്നെ മലമേലെ തിരിവച്ച് പെരിയാറിൻ തളയിട്ട് ചിരിതൂകും പെണ്ണല്ലേ ഇടുക്കി. ആ ഇടുക്കി എന്നുള്ളത് അത്രയും മുകളിൽ അങ്ങനെ പറയാൻ കാരണം ഇടുക്കി ഒരുപാട് മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമായത് കൊണ്ടാണത്രേ. അപ്പൊ നമുക്ക് ആ പാട്ട്

0: അസിഡിറ്റി, ഗ്യാസ്, ബ്ലോട്ടിംഗ്, വയറിലെ അസ്വസ്ഥതകൾ എന്നിവ പതിവാകുന്നുണ്ടോ? അവയെ നിസ്സാരമായി കാണരുത്. നിങ്ങളുടെ ദഹനാരോഗ്യം ശ്രദ്ധിക്കൂ. ഗാസ്ട്രോ മെഡിസിൻ വിദഗ്ധരുടെ നിർദ്ദേശത്തോടെ ശരിയായ പരിശോധനയും ചികിത്സയും സ്വീകരിക്കൂ. സെന്റർ ഓഫ് എക്സലൻസ് ഇൻ ഗാസ്ട്രോ സയൻസ്, VPS, ലേക് ഷോർ ഹോസ്പിറ്റൽ. ഏതാപൽ ഘട്ടങ്ങളിലും അതിവേഗ ചികിത്സയും വിദഗ്ധ പരിചരണവുമായി കൊച്ചിയിലെ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ എപ്പോഴും സജ്ജമാണ്. വിളിക്കൂ 9961640000.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: ഞാനെപ്പോഴും കത്ത വായിക്കുക എന്നുള്ളത് അറിയാലോ.
3: തീർച്ചയായും
2: നമ്മള് വാട്സപ്പിനോട് വലിയ താല്പര്യമില്ല. എത്രയും പേരപ്പെട്ട ആശേച്ചി ഇബാലേട്ട, 18 വയസ്സിൽ അച്ഛൻ മരിക്കുന്നത് വരെ അമ്മ ഞങ്ങൾക്ക് ഒരു അപ്രിയ കഥാപാത്രമായിരുന്നു. കടവും കുടിയും ഒഴിയാത്ത വിരുന്നുകാരും കൊണ്ട് ഉണ്ടായ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ അമ്മയെ ഒരു ദേഷ്യക്കാരിയാക്കിയിരുന്നു. എല്ലാം ഒന്നൊഴിഞ്ഞ് വീട് പണി തീരും മുമ്പേ 48-ാമത്തെ വയസ്സിൽ അച്ഛൻ മരിക്കുമ്പോൾ അമ്മയ്ക്ക് വയസ്സ് 42. 18-19 വയസ്സുള്ള ഞാനും ചേച്ചിയും 21 വയസ്സുള്ള ചേട്ടനും പഠിക്കുകയാണ്. വീട് പണി എങ്ങനെയൊക്കെയോ തീർത്ത് അങ്ങോട്ട് താമസം മാറുമ്പോൾ മുന്നോട്ടെന്ത് എന്ന ചിന്ത അമ്മയെ അലട്ടിയിരുന്നു. ഓരോരുത്തർക്കും ഒരു മുറി എന്നുദ്ദേശിച്ച് പണിത വീട്ടിൽ അടുക്കള ജോലി മാത്രം ചെയ്യാനറിയുന്ന അമ്മ വിധിയുടെ വിളയാട്ടം എന്ന പോലെ മുകളിലെ മുറികളിൽ പേയിങ് ഗസ്റ്റുകളെ താമസിപ്പിച്ചു. അപ്പോൾ കുറച്ചു കാലം അമ്മയുടെ

0: അമ്മയും വീട്ടിലുണ്ടായിരുന്നു. പേയിങ് ഗസ്റ്റായി വന്ന പെൺകുട്ടികളെയും അമ്മ മക്കളായി കരുതി ഭക്ഷണം വിളമ്പി ഞങ്ങളുടെ പഠിപ്പ് കഴിഞ്ഞ് കല്യാണം കഴിഞ്ഞ് സ്നേഹനിധിയായ അമ്മയ്ക്ക് 7 പേരക്കുഞ്ഞുങ്ങളും ജനിച്ചു. എല്ലാ തിരക്കുകൾക്കിടയിലും ജീവിതശൈലിയിൽ വന്ന വലിയ മാറ്റങ്ങൾ അമ്മയെ കടുത്ത ഡയബറ്റിക് രോഗിയാക്കി. അതിലൊന്നും ഞങ്ങളുടെ അമ്മയെ തളർത്താനായില്ല കേട്ടോ. ഇൻസുലിൻ അടിക്കുന്ന സാഹചര്യത്തിലും ചക്കയും മാങ്ങയും ഒന്നും ഇപ്പോഴും വിടാറില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ അമ്മ റേഡിയോ ഓൺ ചെയ്യും. ആശുചേച്ചിയുടെയും ബാലറ്റിന്റെയും തമാശകൾ കേട്ട് കുടുകുടയിച്ചിരിക്കും. ഞങ്ങൾക്ക് നിങ്ങളും കുടുംബാംഗങ്ങളായിട്ട് വർഷങ്ങൾ കുറേയായി. റേഡിയോയിൽ നിന്നും കിട്ടുന്ന ഇൻഫർമേഷൻസ് അമ്മ ഞങ്ങൾക്ക് പങ്കുവെക്കാറുണ്ട്. അമ്മമാരുടെ പിറന്നാളുകൾക്ക് വേണ്ടത്ര പരിഗണന ലഭിക്കാറില്ലെങ്കിലും നിങ്ങളിൽ നിന്നുമുള്ള ഒരു വിളിയും പിറന്നാൾ ആശംസയും ലഭിച്ചാൽ അമ്മയ്ക്ക് ഒരു വലിയ സമ്മാനമാവും ലഭിക്കുക. അച്ഛന്റെയും അമ്മയുടെയും സ്നേഹവും ഉത്തരവാദിത്തവും ഒരുമിച്ച് ചെയ്തു പോരുന്ന ഞങ്ങളുടെ അമ്മയ്ക്ക് 1000 പിറന്നാൾ ആശംസകൾ നേരുന്നു. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥയിലും അടിപ്പതരാതെ കുടുംബത്തിന്റെ ഭാരം ചുമക്കുന്ന 1000 അമ്മമാരെ ഒരുപാട് സ്നേഹത്തോടെ ഈ ഒരു അവസരത്തിൽ ഞങ്ങൾ ഓർക്കുകയാണ്. ദയവായി അമ്മയൊന്ന് വിളിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അമ്മയെ തീർച്ചയായിട്ടും വിളിക്കാം. ഇങ്ങനെ ഓരോ കുടുംബത്തെയും ഒരു വല്ലാത്ത അവസ്ഥയിൽ നിന്ന് കരകയറ്റി. കഴിഞ്ഞ ഏതോ ഒരു ദിവസം ബാലേട്ടൻ പറയുകയുണ്ടായി, അമ്മയ്ക്ക് കാല് വേദനിച്ചാലും അമ്മയോട് കാല് വേദനിക്കുന്നുണ്ടോ എന്ന് ആരും ചോദിക്കൂല എന്ന്. വേദനിച്ച കാലുമായിട്ട് അമ്മ മറ്റുള്ളവരെ പരിചരിക്കുന്നു. അപ്പൊ അതിനെക്കുറിച്ച് ഒരുപാട് കമന്റുകൾ നമ്മുടെ പ്രോഗ്രാമിൽ വന്നിട്ടുണ്ട്. എന്ത് തന്നെ അസുഖം ഉണ്ടെങ്കിലും അതൊന്നും കരുതാതെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ഒരു ജീവന്റെ പേരാന്ന് തോന്നുന്നു അമ്മ എന്ന് പറയുന്നത്.
1: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിച്ച നാൾ മുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, കേട്ടിട്ടുള്ളത്, വായിച്ചിട്ടുള്ളത്, അനുഭവിച്ചിട്ടുള്ളത് അമ്മമാരെ കുറിച്ചും അമ്മമാരുടെ സ്നേഹത്തെ കുറിച്ചും തന്നെയാണ്. പക്ഷെ ഓരോ ദിവസവും പറയാൻ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ധാരാളം ഉദാഹരണങ്ങളും ധാരാളം സംഭവങ്ങളും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. അപ്പൊ ഈ അമ്മമാരൊറ്റപ്പെട്ടു പോവുക എന്ന് പറയുന്നത് ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വളരെ കൂടി വരുന്ന ഒരു പ്രതിഭാസമാണ്. അതുകൊണ്ടാണ് ഇപ്പൊ നമ്മള് നമ്മുടെ സ്റ്റേറ്റ് തന്നെ ഇപ്പോ എന്താണ് അവർക്ക് വേണ്ടിയിട്ട് ഒരു പോർട്ട്ഫോളിയോ തന്നെ പ്രത്യേകം ഉണ്ടാക്കാനൊക്കെ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം എല്ലാ സ്ഥലങ്ങളിലും ഇപ്പൊ ഈ വൃദ്ധസദനങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം, ഒറ്റപ്പെടുന്നവരുടെ എണ്ണം കൂടി വരുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുകയാണ്. അവിടെ ഏറ്റവും വലിയ സങ്കടം തീർച്ചയായിട്ടും ഈ അമ്മമാരുടേതായിരിക്കും. അപ്പൊ ഞാൻ കുറേ നാളുകൾക്ക് ശേഷമാണ് 3 ദിവസം തുടർച്ചയായിട്ട് പോയിട്ട് അമ്മയുടെ കൂടെ തന്നെ കിടന്ന് അവിടെ തന്നെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് തിരിച്ചു വന്നത്. നല്ല അസുഖം ഉണ്ടായിരുന്നു അമ്മയ്ക്ക്. പക്ഷെ ഞാൻ ഈ 3 ദിവസം ഒരുമിച്ചെന്നെ ഉണ്ടായതോടുകൂടിയിട്ട് എല്ലാവരും പറയുക, ഇങ്ങനെ എപ്പോഴെങ്കിലും വരുന്നവരാണ് അമ്മക്ക് വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ അമ്മക്ക് നല്ല
0: സുഖം. അപ്പൊ
1: നല്ല സുഖമായി. അപ്പൊ രാത്രി ഞാൻ അവിടെ കിടക്കുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് എന്റെ ഒരു ഉറക്കിന്റെ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണ് ഉറങ്ങാനായിട്ട് പോയിട്ട് കിടക്കലൊന്നുമില്ല, എവിടെയെങ്കിലും കിടന്ന് അപ്പൊ തന്നെ എനിക്ക് ഉറക്ക് വന്നു പോകും. അപ്പൊ ഞാൻ അന്ന് കുറച്ച് നേരത്തെ കിടന്നപ്പോ അമ്മ മറ്റ് ചേട്ടന്മാരുടെ ഭാര്യമാരുടെ മോളെ ഒന്നും അവനെ കൊണ്ടുപോയിട്ട് മൂത്രം ഒഴിപ്പിച്ചിട്ട് കൊണ്ടുവന്നിട്ട് കിടക്കുക, അല്ലെങ്കിൽ വീണ്ടും രാത്രി അവൻ എഴുന്നേറ്റ് പോയിട്ട് ഒഴിക്കേണ്ടേന്ന്. അപ്പൊ രാവിലെ അത് പറഞ്ഞ് വീട്ടിൽ മുഴുവൻ ചിരിയാണ്. അതായത് ഈ 54-ാമത്തെ വയസ്സില് അമ്മയ്ക്ക് ചെറിയ മക്കൾ തന്നെയാണ് മക്കളായിട്ട് എപ്പോഴുള്ളത്. അപ്പൊ ഇത് നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സ്നേഹത്തിന്റെ ഹിമാലയമാണ് നമ്മുടെ മുമ്പിൽ അമ്മയായിട്ട് നിൽക്കുന്നത്. ആ അമ്മമാരെ പരിചരിക്കാൻ എപ്പോഴൊക്കെയാണോ അവസരം കിട്ടുന്നത് അപ്പോഴൊക്കെ പരിചരിക്കണം. നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവാം, നമുക്ക് പല രീതിയിലുള്ള എൻഗേജ്മെന്റ് ഉണ്ടാവും, ആ മക്കളുടെ കാര്യം ശ്രദ്ധിക്കാനുണ്ടാവും. പക്ഷെ ആ കൂട്ടത്തിൽ ഏറ്റവും വലിയ പരിഗണന തീർച്ചയായിട്ടും അമ്മയ്ക്ക് കൊടുക്കണം എന്ന് തന്നെയാണ് അഭ്യർത്ഥിക്കുന്നത്.

0: ഞാനും നീയും മാത്രം ആരോഗ്യത്തോടെ എന്നല്ല, നാം എല്ലാവരും ദീർഘായുസോടെ ഇരിക്കണം എന്നതാവണം പ്രാർത്ഥന.
1: ലോകമെന്ന കുടുംബം ആരോഗ്യത്തോടെ ഇരിക്കാനുള്ള കരുതലും കൈയടക്കവും കാര്യശേഷിയും സാങ്കേതിക തികവും ഉറപ്പുവരുത്തുന്നു VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ.
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷ്യർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: കഴിഞ്ഞ ദിവസം ബാലേട്ടൻ പറഞ്ഞിട്ട് എന്റെ അമ്മ ഒരു MLA കാണാൻ പോയിരുന്നല്ലോ, പറമ്പ് സംബന്ധമായിട്ടുള്ള ഒരു ആവശ്യത്തിന് പോയതാ. പറയാൻ വരുന്ന എന്താണെന്ന് വെച്ചാല്, സ്വന്തം മക്കള് നമ്മളെ പ്രസവിച്ച മക്കളൊന്നും ആവണമെന്നൊന്നുമില്ല. മമ്മി ഇപ്പൊ അവിടെ പോയിട്ട് MLAനോടും തഹസിൽദാറിനോടും ഒക്കെ സംസാരിക്കുന്നത് ബാലശംപേരിയന്റെ അമ്മയായിട്ടാ. ആ ഒരു അഭിമാനം ഒക്കെ കാണണം വന്നിട്ട് എന്നോട് പറയുമ്പോ. ഞാൻ അവരോട് ചെന്ന് പറഞ്ഞു ബാലശംപേരിയ പറഞ്ഞിട്ട് വരികയെന്ന്. ഞാൻ പറഞ്ഞു മമ്മി എന്തിനും ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നു. ഇല്ല ഇല്ല ഇല്ല, അപ്പൊ തന്നെ പ്രസംഗിക്കുന്നിടത്തുനിന്നൊക്കെയാണ് MLA ഇറങ്ങി വന്നത്. ആ അപ്പൊ ഞാൻ സന്തോഷമായോ? സന്തോഷമായോന്നോ? അതിൽ പര സന്തോഷം ഇനിയൊന്നുമില്ല.
3: ഞാനൊക്കെ അതാണ് നമുക്ക് ഏതാണ് അമ്മ എന്നല്ലല്ലോ. ആശേച്ചിയുടെ അമ്മയും എന്റെ അമ്മ പോലെ തന്നെയാണ് ഞാൻ കാണുന്നത്. പക്ഷെ എന്റെ അമ്മയെ ആശേച്ചി ഒരിക്കലും ആശേച്ചിയുടെ അമ്മയായിട്ട് കണ്ടിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
2: അമ്മയോട് ചോദിച്ചാൽ അമ്മ ഒരിക്കലും പറയില്ല കേട്ടാ.
3: ഏതായാലും ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. ഹലോ VPS ലേക്ക് ഷോറിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം നിങ്ങൾക്കറിയാം. ഹലോ VPS ലേക്ക് ഷോർ, സൗണ്ട് പാർക്ക് അക്കാഡമി, തൃക്കാക്കര PO.
2: മെയിൽ ID hello@vps.lakeshore@gmail.com ആണ്. നമ്പർ 8157000888.
3: എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് വിട പറയുന്നു നിങ്ങളുടെ സ്വന്തം ആശേച്ചിയും
2: സ്വന്തം ബാലകൃഷ്ണൻ പിരിയയും.
1: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക്ക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക്ക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
4: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 9:26. ഇപ്പോൾ FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. സ്വാഗതം പ്രിയ ശ്രോതാക്കളെ ഈ ചലച്ചിത്ര ഗാന പരിപാടിയിലേക്ക്. ആദ്യ ഗാനം സ്ഫടികം എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയത്, P ഭാസ്കറിന്റെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം.

എം ജി ശ്രീകുമാർ പാടിയ മറ്റൊരു ഗാനം കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ സംഗീതം. ചിത്രം മാലയോഗം.

0: പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തുവരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പറുകൾ ഇതാണ്: 0484-2624-387, 0484-2624-397, അല്ലെങ്കിൽ 9446-4558-88. സമയം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ. ഈ പരിപാടിയിലേക്ക് വിളിക്കുന്ന ശ്രോതാക്കൾ പേരും സ്ഥലവും കൃത്യമായി പറയേണ്ടതാണ്.
1: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവിൽ.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.
3: ഈ കഥ ഒരു നഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമ്മിക്ക് ആയാലോ?
4: വേണ്ട, ആദ്യം സേവിങ്സ്,
3: ആദ്യം ജിമ്മിക്ക്.

0: ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റി വെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
1: എന്നാലും ആ ജിമ്മിക്ക്
0: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
2: RBI പറയുന്നു,
0: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
3: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. തക്ഷശില എന്ന ചിത്രത്തിൽ MG ശ്രീകുമാർ പാടിയ ഗാനമാണിനെ. കെ ജയകുമാറിന്റെ വരികൾ, MG രാധാകൃഷ്ണന്റെ സംഗീതം.

0: 5 पर कॉल करें.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
4: ഇതാകാശവാണി കൊച്ചി FM 102.3. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. പൈതൃകം എന്ന ചിത്രത്തിലെ ഗാനമാണിനി. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, SP വെങ്കടേഷിന്റെ സംഗീതം. പാടിയത് ചിത്ര.

ചിത്രം ബട്ടർഫ്ലൈസ്. എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനത്തിന്റെ വരികളെഴുതിയത് കെ ജയകുമാർ, സംഗീതം നൽകിയത് രവീന്ദ്രൻ.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 4 മണി വരെ. FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. ഞാൻ ഗന്ധർവൻ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്, ഗാനമൊരുക്കിയത് കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ജോൺസൺ.

FM മോർണിംഗ് സെലക്ഷൻസിലെ അടുത്ത ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ONV കുറുപ്പിന്റെ വരികൾക്ക് ഇളയരാജയുടെ സംഗീതം. ചിത്രം അഥർവം.

യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന ചിത്രത്തിൽ മധു ബാലകൃഷ്ണൻ പാടിയ ഗാനമാണ് ശ്രോതാക്കൾ കേട്ടത്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വരികൾ, ജോൺസന്റെ സംഗീതം. FM മോർണിംഗ് സെലക്ഷൻസ് തുടർന്ന് കേൾക്കാം 10:15. ആകാശവാണി FM വാർത്തകൾ. വിയറ്റ്നാമിലെ ഫുക്വോക് ദ്വീപിനടുത്ത് ബോട്ടുമറിഞ്ഞ് മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങളുമായി വിയറ്റ്നാം എയർലൈൻസ് വിമാനം ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് ഇന്ത്യൻ സമയം വൈകിട്ട് 6:00 പുറപ്പെടും. രാത്രി 9:30 വിമാനം മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട് 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് അല്പസമയത്തിനകം ചർച്ച നടത്തും. KSRTCയുടെ പ്രിയദർശൻ

ഇനി സൌജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച് സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ചർച്ച. സിപിഐഎം കേന്ദ്ര കമ്മിറ്റി യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ സമാപിക്കും. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് രണ്ട് ദിവസത്തെ പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. വിമാനയാത്രാക്കൂലിയിലെ ഏറ്റക്കുറച്ചിലുകൾ നിയന്ത്രിക്കാൻ മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും. സാമൂഹിക പ്രവർത്തകൻ എസ് ലക്ഷ്മി നാരായണൻ നൽകിയ ഹർജി ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ ബെഞ്ചാണ് പരിഗണിക്കുന്നത്. സത്യപ്രതിജ്ഞയ്ക്ക് അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിലെ ബിജെപി കൌൺസിലർ ആർ സുഗതൻ സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി ഇന്ന് വിധി പറഞ്ഞേക്കും. കാപ്പ കേസിൽ പ്രതിയായി വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയുന്ന സുഗതന്റെ ജാമ്യാപേക്ഷ കാപ്പ ഉപദേശക സമിതി തള്ളിയതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത്. ചൈനയിലെ ഓർഡോസിൽ ഏഷ്യൻ അണ്ടർ 23 അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ നാലാം സ്ഥാനത്ത്. 3 സ്വർണം, 4 വെള്ളി, 9 വെങ്കലം എന്നിവയടക്കം 16 മെഡലുകളാണ് ഇന്ത്യൻ താരങ്ങൾ നേടിയത്. ശ്രോതാക്കൾ കേട്ടത് ആകാശവാണി FM വാർത്തകൾ. ഇനി 10 മണിക്ക് സ്പോൺസർഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.

0: തീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. കൌമാരപ്രായക്കാരുടെ ആരോഗ്യകരമായ ജീവിതം എങ്ങനെ എന്ന വിഷയത്തെ ആസ്പദമാക്കി റേഡിയോ ഹെൽത്ത് ഒരുക്കിയ ഒരു പ്രത്യേക അഭിമുഖ പരിപാടിയാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അമേരിക്കയിലെ വിദ്യാർത്ഥിയും പിയർ എഡ്യൂക്കേറ്ററുമായ മഹാദേവാണ്. ഒപ്പം ചേരുന്നു ദേശീയ കൌമാരാരോഗ്യ പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസറായ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: മഹാദേവ്, വെൽക്കം ടു ആരോഗ്യകേരളം റേഡിയോ ഹെൽത്ത്.
3: താങ്ക് യു സർ.
2: അപ്പോ മഹാദേവിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് എന്താന്ന് മഹാദേവ് തന്നെ ഒന്ന് പറഞ്ഞ് ഒന്ന് നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് പരിചയപ്പെടുത്താം.
3: ഞാൻ അമേരിക്കയിലെ ടെക്സസിലാണ് ജീവിക്കുന്നത്. ഞാൻ കേരളത്തിന് തന്നെയാണ്, പക്ഷെ അവിടെയാണ് ഞാൻ പഠിത്തം ചെയ്യുന്നത്. ഞാൻ അവിടെ ചെറുപ്പത്തിൽ തൊട്ട് എനിക്ക് ഹെൽത്തിനെ പറ്റി, കൌമാരക്കാരുടെ ഹെൽത്തിനെ പറ്റി ഒരു ഭയങ്കര ഇൻട്രസ്റ്റ് വന്നു. എന്നുവെച്ചാൽ രണ്ടുമൂന്ന് വർഷം മുമ്പേ അതിനെ കട്ടി കുറെ റീസെർച്ചും പഠിക്കാൻ ചെയ്തു. ഞാൻ അതിന്റെ സ്വന്തമായിട്ട് ഞാൻ എന്റെ പിയേഴ്സിന്റെ കൂടെ ഒരുപാട് അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ തുടങ്ങി. സ്കൂളിൽ തന്നെ അതിന്റെ ക്ലാസ്സസ് എടുക്കാൻ തുടങ്ങി. ഞാൻ ക്ലബ്സിൽ ജോയിൻ ചെയ്തു. എന്റെ കൂട്ടുകാരുടെ കൂടെ നമ്മൾ ഇതിനെ അഡ്വക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ അതിനുള്ള ക്ലബ്സ് ഉണ്ടാക്കി സ്കൂളിൻ്റെ അകത്ത് തന്നെ. സോ അങ്ങനെ വന്നിട്ടാണ് ഞാൻ ഇവിടെ വരുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഇവിടത്തെയും അവിടത്തെയും അഡലസൻസ് കൗമാരക്കാരാണെങ്കിലും ഒരുപാട് ഓവർലാപ്പ് അല്ലെങ്കിൽ ഒരുപാട് സിമിലാരിറ്റീസ് ഉണ്ട് അവരുടെ ഹെൽത്ത് ഇഷ്യൂസ് എന്ന് വെച്ചാൽ. ബിക്കോസ് എവിടെയാണെങ്കിലും ഈ ഏജ് റേഞ്ച് ഭയങ്കര സ്പെസിഫിക്കും ഇമ്പോർട്ടൻറ്റും ആണ് എന്റെ അറിവിൽ. സോ എന്റെ ബിലീഫ് അറ്റ്ലീസ്റ്റ് ഞാൻ കണ്ടിടത്തോളം ഒരു കൗമാരക്കാര് വന്ന് വേറൊരിടത്ത് സംസാരിക്കുമ്പോ അവർക്ക് കുറേം കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്.
2: ക്ലാസ് എടുത്തു എന്ന് മഹാദേവ് പറഞ്ഞു. അപ്പൊ ക്ലാസ് എടുക്കാന്ന് വെച്ചാൽ ഒരു ഇന്ററാക്ഷൻ, ഇടപഴകൽ വിദ്യാർത്ഥികൾ തമ്മിൽ. അപ്പോ മഹാദേവ് ഒരു ഗ്രൂപ്പ് ലീഡറെ പോലെ നിൽക്കുക, ഒരു അങ്ങനെ ഒരു ടീച്ചറും വിദ്യാർത്ഥിയും തമ്മിലുള്ള ഇന്ററാക്ഷൻ പോലത്തെ രീതിയിലായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയും നമ്മളത് ചെയ്യാറുണ്ട്. നമ്മുടെ ശ്രോതാക്കൾക്ക് ചിലപ്പോൾ പരിചയം

0: ഉണ്ടാവും. നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന മക്കളുടെ ഇടയ്ക്കൊക്കെ നമ്മൾ പിയർ എഡ്യൂക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞുള്ള കുട്ടികളുണ്ട്. നമ്മൾ തിരഞ്ഞെടുത്ത് കൗമാര വിഷയങ്ങളെപ്പറ്റി ഒരു പരിശീലനം കൊടുത്ത് അവർ തമ്മിൽ ശ്രദ്ധിക്കുക, തമ്മിൽ കൊച്ചു കൊച്ചു സഹായങ്ങൾ പറഞ്ഞു കൊടുക്കുക, തമ്മിലുള്ള കൊച്ചു കൊച്ചു റെഫറൽ സൂചനകൾ, എവിടെ പോകാം, ആരെ സമീപിക്കാം സഹായത്തിന് മുതലായ കാര്യങ്ങൾ, ബഡ്ഡി സ്പോട്ടിംഗ്, ബഡ്ഡി ഹെൽപ്പ്, ബഡ്ഡി റെഫറൽ, ഇങ്ങനെ ചെയ്യുന്ന ഒരു എന്താണ് ആക്ടിവിറ്റി നമുക്ക് ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലത്തെ ഒന്നാണ് ഇപ്പോൾ മഹാദേവ് പറഞ്ഞത്. സോ അങ്ങനെ ഈ ക്ലാസ് എടുക്കുകയോ അല്ലെങ്കിൽ ഇന്ററാക്ഷൻ ഇടപഴകൽ വന്നപ്പോൾ എന്തൊക്കെയാണ് മഹാദേവിൻ്റെ ശ്രദ്ധയപ്പെട്ട ഏറ്റവും, ഇപ്പോൾ കുറേ വിഷയങ്ങളുണ്ട് നാച്ചുറലി കൗമാരക്കാരെ ഇതാക്കുന്നത്, അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനപ്പെട്ട എന്തൊക്കെയാണ് തോന്നിയത്?
1: എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിടെ പോയി ഞാൻ സംസാരിച്ചപ്പോ അവർക്ക് കുറേം കൂടെ ഈസി ആയി, അവർക്ക് അവർ കുറേം കൂടെ, ആദ്യം വന്നപ്പോ അവരുടെ വിചാരം ആരോ ക്ലാസ് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടിട്ട് അത് കഴിഞ്ഞിട്ട് പോവാൻ, പക്ഷെ അവരുടെ പ്രായമായിട്ടുള്ള ഒരാൾ വന്നപ്പോ അവര് ആ സമയത്ത് മുഴുവൻ ചിരിക്കുക, ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അത് കഴിഞ്ഞിട്ട് വന്ന് എൻ്റെ അടുത്ത് സംസാരിച്ചു, ചോദ്യങ്ങൾ ചോദിച്ചു, ഇതെന്തോന്നാണ് അതെന്തോന്നാണെന്നൊക്കെ ചോദിച്ചിട്ട്. എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടത് എന്താന്ന് വെച്ചാൽ അവരുടെ അതേ പ്രായമായിട്ട് ഒരാൾ വന്നപ്പോ അവർക്ക് കുറേം കൂടെ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയെന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്.
0: അത് അത് നല്ലൊരു കാര്യമാണ്. കാരണം എനിക്ക് തോന്നുന്നു ഇവിടെയും വിദ്യാർത്ഥികൾ, എന്തിനാ വിദ്യാർത്ഥി, ഇപ്പൊ നിങ്ങൾ നമ്മൾ കേൾക്കുന്ന ശ്രോതാക്കളുടെ കൂട്ടത്തിൽ രക്ഷകർത്താക്കൾക്ക് ഉടനെ മനസ്സിൽ തട്ടുന്നത് നമ്മൾ നമ്മുടെ മക്കളോട് സംസാരിക്കുമ്പോൾ ഉടനെ കൗമാരക്കാരനെ അവർ പലപ്പോഴും നമ്മളെ എതിർക്കും, അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേൾക്കാത്തവരെങ്ങ് പോകും, അല്ലെങ്കിൽ അച്ഛനും അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ, ഇതൊക്കെ നമ്മുടെ ലോകം എന്ന് പറയുന്ന അങ്ങനെ ഒരു റിയാക്ഷൻ ആയിരിക്കും അവരുടെ നിന്ന് വരുന്നത്. പക്ഷെ ഇപ്പോൾ ഈ മഹാദേവ് പറഞ്ഞ അനുസരിച്ച് വിദ്യാർത്ഥികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഒരു ആക്സെപ്റ്റൻസ് അല്ലെ, ഒരു അംഗീകാരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്, അത് ഒരു സ്വീകാര്യത ഉണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതിൽ ഈ ഇപ്പം നമ്മൾ പറയും ഡ്രഗ്, പിന്നെ ആഹാരം, അങ്ങനെ പല പല വിഷയങ്ങളും പറയാറുണ്ട് വളർച്ച. അതിൽ മഹാദേവിന് ഏറ്റവും പ്രധാനമായിട്ട് തോന്നിയിട്ടുള്ള വിഷയങ്ങൾ അന്ന് നമ്മൾ സംസാരിച്ചപ്പോൾ ചില വിഷയങ്ങളൊക്കെ സൂചിപ്പിച്ചല്ലോ.
1: ഞാൻ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്ത സ്ഥലങ്ങൾ എന്ന് വെച്ചാൽ ആദ്യം സ്ലീപ്പ്, ഉറക്കം എന്ന് വെച്ചാൽ എല്ലാ രാത്രിയും എത്രയാണ് ഉറങ്ങേണ്ടത്, എങ്ങനെയാണ് ഉറങ്ങാൻ എളുപ്പത്തിന് എല്ലാ രാത്രിയും ചെയ്യാൻ പറ്റുന്നത്, പിന്നെ അത് കഴിഞ്ഞിട്ട് ന്യൂട്രിഷൻ, എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണം
0: എങ്ങനെയാണ്,
1: അതെ അതെ, അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ ഹെൽത്ത്, എല്ലാ ദിവസവും എക്സസൈസും ഓട്ടലും ചാട്ടലും പിന്നെ സ്പോർട്സ് കളിക്കാനും, അത് എന്താണ് റെക്കമെൻഡ്, എന്തുകൊണ്ടാണ് അത് നമ്മുടെ ബോഡിയിലെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ആ കീ ഫോക്കസ് ഈ എല്ലാ ടോപ്പിക്സും കൂടെ വന്നപ്പോൾ അത് എന്തുകൊണ്ടാണ് ചെയ്യുന്നത്, പിന്നെ എന്തിനാണ്, എങ്ങനെയാണ് അത് നമ്മുടെ ബോഡിനെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ അഡലസൻ പീരീഡിൽ മാത്രമല്ല, പക്ഷെ ഈ അഡലസൻ പീരീഡിൽ നമ്മളുടെ ഹെൽത്ത് നോക്കുമ്പോൾ അത് റെസ്റ്റ് ഓഫ് ദ ലൈഫ് എഫക്ട് ചെയ്യും.
0: ശരി ശരി, അപ്പോൾ വളരെ ശരിയാണ്. എനിക്ക് തോന്നുന്നു ഒട്ടേറെ വിഷയങ്ങളുണ്ടെങ്കിലും നമ്മളിവിടെ പ്രാധാന്യം കൊടുക്കുന്നതന്നെയാണ് മഹാദേവ് ഒരു വളരെ ബ്രൈറ്റ് വിദ്യാർത്ഥി എന്നുള്ള നിലയ്ക്ക് ആ മൂന്നെണ്ണത്തിൽ ഏറ്റവും നമ്പർ 1, 2, 3 ആയിട്ട് പറഞ്ഞത്. അത് ഉറക്കത്തിന്റെ ഇഷ്യൂസ്, പിന്നെ പോഷണം, കാരണം വല്ലാത്ത തരം ആഹാരങ്ങൾ, ബേക്കറി, ഫാസ്റ്റ് ഫുഡ്, ഹോട്ടല്, അങ്ങനെ അങ്ങനെ പോകുന്നു വേറൊരു സെറ്റ്. മൂന്നാമത്തേതാണ് ഈ ശാരീരികമായിട്ട് ഒരു കായികമായിട്ടുള്ള അധ്വാനമോ ആക്ടിവിറ്റി ഇല്ല, ഒരു അനക്കം, ശരീരത്തിന് അനക്കം ഇല്ല. അത് ഇവിടെയും ശരി തന്നെയാണ്, മുഴുവൻ നേരവും ഒന്നിക്കപ്പെടുത്തും അല്ലെങ്കിൽ എന്റർടൈൻമെന്റിലിരിക്കുന്നു. അപ്പൊ ഇത് നമുക്ക് ഓരോന്നോരോന്നായിട്ടൊന്ന് നോക്കിയാൽ ഒരു വളരെ ചുരുക്കിയിട്ട് ഈ മൂന്നിനും ഇപ്പൊ പോഷണത്തിന് എന്താണ് അവിടെ ഒരു എന്ത് കണ്ടെത്തി, എന്താണ് ശ്രദ്ധയിൽപ്പെട്ടത്, എന്താണ് നമ്മൾ ഏത് ദിശയിൽ നീങ്ങണം എന്നാണ് നിങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ എത്തിയ ഒരു ഫൈനൽ ഒത്തുതീർപ്പ് അല്ലെങ്കിൽ എഗ്രിമെന്റ്?
1: ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത യു എസിൽ ആദ്യം പറയാം, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ എല്ലാ ദിവസവും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഒരേപോലെ ഇരിക്കും പണ്ടത്തെ കാലങ്ങളിലെ കാട്ടിലും. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ പുതിയ ആയിട്ട് വരുന്ന ഭക്ഷണം, എസ്പെഷ്യലി പുറത്തുനിന്ന് വരുന്ന ഭക്ഷണം, അതിനകത്ത് ഉള്ള കോണ്ടന്റ്സ് ഭയങ്കര ഡിഫറെന്റ് ആണ് പണ്ടത്തിനെ കാട്ടിലും. ഈ ഷുഗേഴ്സ്, സോൾട്ട്സ്, നമ്മുടെ ഫാറ്റ്സ് എല്ലാം ഭയങ്കര എക്സ്ട്രീം ആണ്, എസ്പെഷ്യലി ഫാസ്റ്റ് ഫുഡ് ഭക്ഷണത്തിൽ. സോ പിന്നെ യു എസിൽ എസ്പെഷ്യലി, ടെക്സസ് ഞാൻ വരുന്ന സ്റ്റേറ്റിൽ എസ്പെഷ്യലി ഇത് ഭയങ്കര കൂടുതലായതുകൊണ്ട് എന്റെ പ്രായത്തിൽ തൊട്ട് ഒബീസിറ്റി ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ എന്റെ പിയേഴ്സിൽ സിഗ്നിഫിക്കന്റ് പെർസെന്റേജ് ഓഫ് ദം ഏറ്റവും കൂടുതൽ ആൾക്കാള് ഓവർ വെയിറ്റ് ആണ് എന്റെ പ്രായത്തിൽ തൊട്ട്.
0: ഇവിടെയും ഇപ്പൊ നമ്മൾ ഓവർ വെയിറ്റ് കാണുന്നുണ്ട്, അവിടുത്തെ ആ ഒരു എന്താണ് നിരീക്ഷണം ഇവിടെ ശരിയാണെന്ന് തോന്നുന്നു. ഇവിടെയും ഇപ്പൊ പണ്ടത്തേക്കുള്ള ഓവർ വെയിറ്റ് കാണുന്നുണ്ട് തീർച്ചയായിട്ടും, പ്രത്യേകിച്ചും നമ്മുടെ അരക്കെട്ടിന്റെ ഭാഗത്തൊക്കെ ഉള്ള ഓവർ വെയിറ്റ് ഭാവിക്ക് ദോഷമാണെന്നുള്ള ഇത് കേൾക്കുന്ന ശ്രോതാക്കളും ഒന്ന് ഓർത്തോണേ, നമ്മൾ ഇത് ശരി തന്നെയല്ലേ, ഇവിടെ ഈ ഓവർ വെയിറ്റ് ഉണ്ട്, പിന്നെ ഈ കൂടുതൽ ഉപ്പ്, എണ്ണ, മധുരം കൂടുതലുള്ള ആഹാരങ്ങളല്ലേ ഇന്ന് ചെറുപ്പക്കാരായ നിങ്ങളും ഒക്കെ കഴിക്കുന്നുള്ളത്, എല്ലാവർക്കും ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒന്നുകൂടെ ഈ കാര്യത്തിൽ എന്ത് ചെയ്യണം, കുറയ്ക്കണം എന്നാണോ എന്നാ പറയുന്നത്?
1: അതെ, എന്ന് വെച്ചാൽ നമ്മളെ നമ്മളുടെ പ്രായമാകുമ്പോ ഇതുപോലെ ഒരുപാട് ഭക്ഷണം കഴിച്ചാൽ നമ്മൾ നമ്മൾ അത്ര അറിയില്ല എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കും ഓ ഈ പ്രായമാണ് നമ്മൾക്ക് ഇപ്പോഴും നന്നായിട്ട് എല്ലാം എന്തും ചെയ്യാം. പക്ഷെ ഈ സമയത്താണ് ഈ

0: ഏജ് ഗ്രൂപ്പിലാണ് നമ്മൾ നമ്മളുടെ ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ ഇങ്ങനെ കഴിച്ചാൽ റെസ്റ്റ് ഓഫ് ദ ലൈഫ് അങ്ങനെ കഴിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ആ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. എന്ന് സോ ഞാൻ എന്റെ ഞാനും എന്റെ കൂട്ടുകാരും അത് സംസാരിച്ചും പഠിപ്പിക്കാനും പോകുമ്പോൾ നമ്മൾ എന്താ പറയുന്ന വെച്ചാൽ ഒരു ഹെൽത്തി ഡയറ്റ്, ഒരു ബാലൻസ് ഡയറ്റ് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കിട്ടാൻ പറ്റുന്നത്. പിന്നെ വേറെ വേറെ ഫുഡ് റെസ്ട്രിക്ഷൻസ് ഉണ്ടെങ്കിൽ, വെജിറ്റേറിയൻ ആണെങ്കിൽ അല്ലെങ്കിൽ മുട്ട മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ ഡയറ്റിലുള്ള എല്ലാം എങ്ങനെയാണ് എല്ലാ ദിവസവും എത്താൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ഒരു പോർഷൻ സൈസ്, ഞാൻ ഞാൻ ഫോക്കസ് ചെയ്ത ഒരു വലിയ സ്ഥലം കേരളത്തിൽ കാണുന്നത്, ഒരു പോർഷൻ സൈസിൽ നമ്മൾ ചിലപ്പോൾ ഒരു പ്ലേറ്റിൽ ഏറ്റവും കൂടുതൽ എടുക്കുന്ന കാർബോഹൈഡ്രേറ്റ്സ് ആയിരിക്കും നമ്മുടെ ചോറ്, നമ്മുടെ ചപ്പാത്തി. പക്ഷെ ശരിക്കും പറഞ്ഞാൽ അതിന്റെ പോർഷൻ കുറച്ചും നമ്മുടെ കൂട്ടാന്റെ പോർഷൻ കൂട്ടുന്നതാണ്, അതാണ് അറ്റ്ലീസ്റ്റ് സയൻസ് ബേസ് ചെയ്തിട്ട് ഏറ്റവും ഗ്രേറ്റ് റെക്കമെൻഡേഷൻ അവരുടെ ഡയറ്റിന് വേണ്ടി.
1: നല്ലൊരു നല്ല സൂചനയാണ്. സോ ഇത് പ്രധാനപ്പെട്ട ഒരു ഏരിയ. ഇനി നമുക്ക് അടുത്ത ഒരു ഏരിയ പറഞ്ഞത് നമ്മുടെ ഉറക്കത്തിനെ പറ്റിയാണ് അല്ലെ. ഉറക്കത്തിന്റെ കാര്യം പറഞ്ഞു, ഉറക്കം എന്നുള്ള അടുത്ത വിഷയത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു. ഇവിടെ കുട്ടികൾ ഉറങ്ങുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, മഹാദേവന്റെ നിരീക്ഷണം. ഇവിടുത്തെ കുട്ടികളോടും സംസാരിച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, നെറ്റിൽ കൂടെയൊക്കെ സംസാരിക്കാറുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് നിരീക്ഷണവും പിന്നെ ഒരു നിങ്ങളുടെ വിദ്യാർത്ഥികളുടെ എന്ത് ചെയ്യാം നമ്മൾക്ക് എന്നുള്ള ഫീലിംഗ് എന്താണ്?
0: എന്തെന്ന് വെച്ചാൽ ഉറങ്ങാൻ സമയമാകുമ്പോ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്തത് എന്റെ പ്രായത്തെ ആൾക്കാർക്ക് ആ ഉറക്കാൻ സമയമാകുമ്പോ ഉറക്കാൻ പറ്റുന്നില്ല. അവര് വെറുതെ ബെഡിൽ കിടന്നിട്ട് അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിന്റെ ഏറ്റവും കൂടുതലുള്ള റീസൺ ആ ഉറങ്ങുന്ന മുമ്പേ ഒരു മണിക്കൂർ അവർ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസും ഉപയോഗിക്കും. എന്ന് വെച്ചാൽ ഞാൻ എന്റെ റീസെർച്ചിൽ അത്രയും മനസ്സിലാവുന്നത് ആ ഫോൺ സ്ക്രീൻസും ടി വി സ്ക്രീൻസിലും വരുന്ന ലൈറ്റ് നമ്മളുടെ ബ്രെയിനിൽ പോയിട്ട് നമ്മളുടെ അടുത്ത് പറയാൻ ഉറങ്ങാൻ സമയം ആവാറായിട്ടില്ല. സോ ഞാൻ പറയുന്ന റെക്കമെൻഡേഷൻ ഉറങ്ങുന്ന മുമ്പേ അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂർ അതെല്ലാം താഴെ വയ്ക്കും. അപ്പൊ രാത്രി സമയത്ത് ഉറങ്ങാൻ സമയമാകുമ്പോൾ കുറേ കൂടെ എളുപ്പമാകും. പിന്നെ ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലാവാത്തത് നമ്മളുടെ പ്രായത്തിൽ ആകുമ്പോൾ തന്നെ നമ്മുടെ ബോഡിയിൽ കുറെ ചേഞ്ചസ് വരും. അപ്പൊ ആ സമയത്ത് തന്നെ നമ്മളുടെ ഉറക്കാൻ സമയം നല്ലോണം മാറും. ഏത് സമയത്താണ് നമുക്ക് ഉറങ്ങാൻ തോന്നുന്നത് അത് തന്നെ മാറും. പിന്നെ ഒരു റുട്ടീൻ ഉണ്ടാക്കി അത് ട്രെയിൻ ചെയ്യാൻ പറ്റും. എല്ലാ ദിവസവും ഒരേ പ്രാവശ്യം ഉറങ്ങാൻ പോയാൽ എണീക്കാൻ പോയാൽ അടുത്ത എല്ലാ ദിവസവും അത് കുറേ കൂടെ
1: ടൈമിംഗ് ഒക്കെ നമുക്ക് വരുന്നുണ്ട്.
0: അതെ അതെ,
1: ശരിയാണ്. ഉറക്കത്തില് ഉറക്കം കുറഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതെല്ലാം ശാസ്ത്രീയമായ അടിസ്ഥാനമുള്ള കാര്യങ്ങളാണ് മഹാദേവ് ഇപ്പോൾ ഷെയർ ചെയ്തത്. ഇവിടെയും ഇങ്ങനെ വായിക്കുന്ന വിദ്യാർത്ഥികളെ ഇത് കേൾക്കുന്ന പലർക്കും അറിയാം, മഹാദേവ് പറഞ്ഞ വളരെ സത്യമാണ്. രക്ഷകർത്താക്കൾ ഇതിനൊക്കെ വിദ്യാർത്ഥികൾക്ക് പ്രചോദനവും പ്രോത്സാഹനവും ഒക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആരോഗ്യ മേഖലയുടെ ഒരു റിക്വസ്റ്റ് സമൂഹത്തിനോട്. ഈ മൂന്നാമത്തെ വിഷയം പറഞ്ഞിരുന്നു, ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ല, ആരും ഒന്നും അനങ്ങുന്നില്ല, എല്ലാവരും ചുമ്മാ ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, അവിടെ ഇങ്ങനെയാണോ ഇവിടെ എല്ലാവരും ഇങ്ങനെയാണോ?
0: അവിടെ വേറെ വേറെ ആൾക്കാർക്ക് വേറെ വേറെ പോലെയാണ്. എന്ന് വെച്ചാൽ പഠിക്കുന്ന ആൾക്കാർക്ക് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ ഏറ്റവും കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മുടെ അത്ലീറ്റ്സ് മാത്രമേ ചെയ്യുന്നു. പക്ഷെ അവർക്ക് പഠിക്കാൻ അത്രയും
1: സ്പോർട്സുകാർ മാത്രം,
0: അതെ അതെ, അവരാണ് എല്ലാ ദിവസവും നല്ല ഇന്റൻസ് ആയിട്ട് ചെയ്യുന്നത്. പക്ഷെ ഞാൻ അറിയുന്നത്രത്തോളം എല്ലാ ദിവസവും ഒരു സെറ്റ് എമൗണ്ട് ഫിസിക്കൽ ആക്ടിവിറ്റി ആണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും ഹെൽത്തി. ഒരു അറ്റ്ലീസ്റ്റ് ഒരു മോഡറേറ്റ് വെരി വിഗറസ് ഫിസിക്കൽ ആക്ടിവിറ്റി എല്ലാ ദിവസവും കിട്ടിയാലാണ് നമ്മുടെ ബോഡിക്ക് ഏറ്റവും കൂടുതൽ ഹെൽത്തി.
1: എത്ര നേരം വേണമെന്നാണ്
0: തോന്നുന്നത്? ഒരു മണിക്കൂർ പോലും വേണ്ട. എന്ന് വെച്ചാൽ
1: ഒരു മണിക്കൂർ വേണ്ട, അതാ ശരിയാ.
0: അതെ,
1: ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് ഒക്കെ തന്നെ കിട്ടിയാൽ വലിയ കാര്യമാണ് ഡെയിലി കിട്ടുകയാണെങ്കിൽ.
0: പക്ഷെ അത് എന്ത് കുറെ ആൾക്കാർക്ക് മനസ്സിലാവാത്ത എന്ത് കുറെ കാര്യങ്ങൾ ഫിസിക്കൽ ആക്ടിവിറ്റിന്റെ അടിയിൽ ചെയ്യും. ഈ ഓടാൻ പോകുന്നത് മാത്രല്ല, കൂട്ടുകാരുടെ കൂടെ പുറത്തുപോയി സ്പോർട്സ് കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഈ ഫുട്ബോൾ കളിക്കുന്നത് ഭയങ്കര നല്ലതാണ്. പക്ഷെ ഇപ്പൊ പഠിക്കാൻ സമയമാകുമ്പോ, എസ്പെഷ്യലി എന്റെ പ്രായമാകുമ്പോ, കുറച്ചും കൂടെ ഓൾഡർ അഡലസന്റ് ആകുമ്പോ പഠിക്കാൻ ഭയങ്കര കൂടെ, എല്ലാ ദിവസവും കളിക്കാനും ഓടാൻ പോകാനും സമയമില്ല, എല്ലാ ദിവസവും പഠിക്കാൻ മാത്രമേ സമയമുള്ളൂ. പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് ഒരു എക്സാം സമയമാണെങ്കിൽ 2-3 ദിവസം പഠിക്കാൻ അത് ഭയങ്കര നല്ലതാണ്. പക്ഷെ എല്ലാ ദിവസവും ഈ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യാതിരുന്നാൽ നമ്മുടെ ബോഡി വിചാരിക്കും അത് അതിനി ഗ്രോ ചെയ്യാൻ സമയമായില്ല. പക്ഷെ ഈ അഡലസൻ്റ് പീരീഡിലാണ് ഈ ഫിസിക്കൽ ആക്ടിവിറ്റി നമ്മളുടെ ഹാർട്ട് ഹെൽത്തും നമ്മുടെ ലങ് ഹെൽത്തും എല്ലാം നമ്മുടെ മൈൻഡും എല്ലാം നല്ലോണം ഇമ്പ്രൂവ് ചെയ്യുന്ന ഈ സമയത്ത്. പിന്നെ ഹാർട്ട് ഡിസീസ് ആണല്ലോ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഏറ്റവും വലിയ കോസ് ഓഫ് ഡെത്ത്. സോ നമ്മുടെ പ്രായത്തിൽ തന്നെ ആ ഹാർട്ട് ഹെൽത്ത് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതല്ലേ നമ്മൾ ചെയ്യേണ്ടത്.
1: ശരി, അപ്പൊ നല്ല കുറച്ച് ആശയങ്ങൾ മഹാദേവ് ഷെയർ ചെയ്തു. നമ്മുടെ വിദ്യാർത്ഥികളോട് പറയാനൊരു ഒരു ഒരു

0: സിംഗിൾ സെന്റൻസ് അല്ലെ രണ്ട് വാക്കിൽ ഒരു ചുരുക്കി എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ട് എന്താണ് പറയാനുള്ളത് മഹാദേവന്? കാരണം ഇവിടെയും നിങ്ങളുടെ സെയിം ഏജ്, നിങ്ങളെല്ലാം ഒരേ പ്രായമാണ്.
1: ഞാൻ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഈ ഈ ടോപ്പിക്കിൽ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ എല്ലാ ആസ്പെക്ടും ഹെൽത്തും ഒരുമിച്ച് കണക്റ്റഡ് ആണ് എന്ന് വെച്ചാൽ ഒരു കാര്യം ഇംപ്രൂവ് ചെയ്താൽ മറ്റേ കാര്യം ഇംപ്രൂവ് ചെയ്യുന്ന നമ്മൾ അപ്പം തന്നെ നോട്ടീസ് ചെയ്യും. എന്തെന്ന് വെച്ചാൽ കൂടുതൽ ഉറങ്ങിയാൽ അടുത്ത ദിവസം കുറേയും കൂടെ ഹാപ്പിയർ ആവും, നമുക്ക് നമുക്ക് കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കാൻ തോന്നും, നല്ലോണം ഭക്ഷണം കഴിച്ചാൽ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാവും. എല്ലാ ദിവസവും നല്ലോണം ഓടും ചാടും ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്താൽ രാത്രിയാകുമ്പോൾ ഉറങ്ങാൻ കുറേയും കൂടെ എളുപ്പമാവും. സോ എൻ്റെ വിചാരം ഈ നമ്മളൊരു എഫേർട്ട് ഉണ്ടാക്കിയാൽ ഏതെങ്കിലും ഒരു സാധനം ഇംപ്രൂവ് ചെയ്താൽ ബാക്കിയെല്ലാം ഇംപ്രൂവ് ചെയ്യാൻ ഭയങ്കര എളുപ്പം. അത്
0: നല്ല നല്ല ബ്യൂട്ടിഫുൾ അഡ്വൈസ് അല്ലേ? നിങ്ങൾ കേട്ടവർക്കൊക്കെ തോന്നിയില്ലേ? കാരണം ഇത് സാധാരണ നമ്മൾ പേരൻസ് ആണ് കുട്ടികളെ നോക്കുന്നത്, മക്കളെ നോക്കുന്നത്. ഇതാ ഇപ്പൊ മക്കൾ പേരൻസിനോട് നല്ലൊരു സൂചന, ഒരു ഉപദേശം തന്നിരിക്കുന്നു. അപ്പൊ ഇത് നല്ല വില കൊടുത്ത് ഇത് കേൾക്കുന്ന എല്ലാ ഫാമിലീസും കുടുംബങ്ങളും നിങ്ങളുടെ വീട്ടിലെ കൗമാരക്കാരും ചെറുപ്പക്കാരും എല്ലാം അവരെ കെയർ ചെയ്യുന്നതിനകത്ത് ഇതിനുള്ള പ്രചോദനം, ഇതിനുള്ള നേരം ഉണ്ടാക്കാൻ എല്ലാ അച്ഛനമ്മമാരും ശ്രദ്ധിക്കണം. ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കളും ഇതൊക്കെ ഉൾക്കൊണ്ട് നമുക്കൊരു പുതിയ യുവതലമുറ ഉണ്ടാക്കാൻ ഇതൊക്കെ തുടക്കമാവട്ടെ. ഇതുപോലത്തെ ബ്രൈറ്റ് ആയിട്ടുള്ള ചെറുപ്പക്കാരും വിദ്യാർത്ഥികളായ ചർച്ചകൾ വീണ്ടും ആരോഗ്യകേരളം റേഡിയോ ഹെൽത്തിൽ ഉണ്ടാകും, പ്രതീക്ഷിക്കുക.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കും. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത് NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 കഴിഞ്ഞ 15:12. പ്രിയ ശ്രോതാക്കളെ, FM മോർണിംഗ് സെലക്ഷൻസ് തുടരുന്നു. മേഘമൽഹാർ എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ചിത്രയും ചേർന്ന് പാടിയത്, ONV കുറിപ്പിന്റെ വരികൾ, രമേശ് നാരായണന്റെ സംഗീതം.

പ്രിയ ശ്രോതാക്കളെ, ഈ ഗാനത്തോടെ ഇന്നത്തെ FM മോർണിംഗ് സെലക്ഷൻസ് ഇവിടെ പൂർണ്ണമാവുന്നു. കൂടുതൽ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവത്തിൽ.

0: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 സേവന വാർത്തകൾ. സർക്കാർ ഐഎച്ച്ആർഡി സ്വാശ്രയ പോളിടെക്നിക് കോളേജുകളിലേക്ക് നിലവിൽ ഒഴിവുള്ള റെഗുലർ സീറ്റുകളിലേക്ക് ജില്ലാതല കൌൺസിലിംഗ് ഈ മാസം 15 മുതൽ 18 വരെ പാലക്കാട് ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിൽ നടക്കും. കൌൺസിലിംഗിന് വരുന്നവർ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തി സ്ലിപ്പുമായി വരേണ്ടതാണ്. ഓരോ ദിവസത്തെയും വേക്കൻസി നില, പ്രവേശനം സംബന്ധിച്ച വിവരങ്ങൾ www.polyadmission.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടുക 8921-3352-61 8921-3352-61.
1: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
0: പാലക്കാട് ജില്ലയിൽ വിവിധ പദ്ധതികളിലെ ഒഴിവുകളിലേക്ക് രജിസ്ട്രേഡ് വെറ്ററിനറി ഡോക്ടർമാരെയും ABC സെന്ററുകളിലെ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്കും താൽക്കാലികാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 11 മുതൽ 12:30 വരെ കൂടിക്കാഴ്ച നടത്തും. ഉദ്യോഗാർത്ഥികൾ വെറ്ററിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്ററിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ എത്തിച്ചേരണം.
6: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. MyG ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ് കൊച്ചി.
7: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
8: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.

0: താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ www.irctctourism.com.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: വനിതാ ശിശുവികസന വകുപ്പ് നടപ്പിലാക്കുന്ന അഭയകിരണം പദ്ധതിയിൽ ധനസഹായം അനുവദിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തിക്ക് പ്രതിമാസം 1,000 രൂപ നൽകുന്നതാണ് പദ്ധതി. ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി December 15. വിശദവിവരങ്ങൾക്കായി ഫോൺ നമ്പറുണ്ട് 0481-2961-272. 0481-2961-272. കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് മേട്രൺ ഒഴിവിലേക്ക് വനിതകളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ബിരുദമാണ് യോഗ്യത. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അടുത്ത മാസം 5 മുൻപായി ഓൺലൈനായി അപേക്ഷിക്കണം. സ്വയം സാക്ഷ്യം വഹിച്ച അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും രജിസ്ട്രാർ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല, കൊച്ചി 22 എന്ന വിലാസത്തിലേക്ക് അടുത്ത മാസം 13 മുൻപായി ലഭിക്കത്തക്കവിധം അയയ്ക്കണം. അപേക്ഷയും മറ്റ് വിശദവിവരങ്ങൾക്കും recruit.cusat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. recruit.cusat.ac.in. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30:08.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 130 രൂപ കുറഞ്ഞ് 13,100 രൂപയും പവന് 104,800 രൂപയുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.

ആകാശവാണി കൊച്ചി FM 102.3. പ്രിയ ശ്രോതാക്കൾക്ക് ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ഹിന്ദി തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. മിഷൻ കാശ്മീർ എന്ന ചിത്രത്തിൽ ഉദിത് നാരായണും അൽക്ക യജ്ഞയ്ക്കും സംഘവും പാടിയ ഗാനം, രചന സമീർ, സംഗീതം ശങ്കർ എഹ്സാൻ ലോയ്.

0: ശ്രീറാം പാർത്ഥസാരഥിയുടെ ആലാപനം. ചിത്രം തങ്കമിങ്കിൽ. ഗാനരചന നാമുത്തുകുമാർ. സംഗീതം യുവൻ ശങ്കർ രാജ.
1: മകളെ പെട്ട അപ്പാക്കൾക്ക് മട്ടും താൻ തരും മുത്തം കാമത്തിൽ ചേർന്നതില്ലേ എന്ന്.

ചിത്രമഞ്ജരിയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ഫിസ എന്ന ചിത്രത്തിലെ. രചന ഗുൽസർ, സംഗീതം അനു മാലിക്, ഗായകൻ ജസ്പിന്ദർ നരുല.

ജി രവി, ഷാഷാ തിരുപതി എന്നിവർ പാടിയ ഗാനം. ചിത്രം കാത്തുവാക്കുള്ള രണ്ട് കാതൽ. രചന വിഘ്നേഷ് ശിവൻ, സംഗീതം അനിരുദ്ധ് രവിചന്ദർ.

ചിത്രം യുവ, ഗായകർ സുനിത സാരഥി, ലക്കിയലി കാർത്തിക്, രചന മെഹബൂബ്, സംഗീതം എ ആർ റഹ്മാൻ.

0: ചിത്രമഞ്ജരിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3 നാട്ടുവിശേഷം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ ചങ്ങമ്പുഴ നീലാംബരി അവതരിപ്പിക്കുന്ന ഗാനമേള വൈകിട്ട് 6. നാട്ടുവിശേഷം സമാപിച്ചു.
1: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
2: പ്രകാർ പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: സേവന വാർത്തകൾ. 2026-27 സാമ്പത്തിക വർഷത്തിൽ കസ്റ്റം ഹയറിംഗ് സെന്റർ, ഫാം മിഷണറി ബാങ്ക് എന്നീ ഘടകങ്ങളിലേക്കുള്ള ഓൺലൈൻ അപേക്ഷകൾ ഈ മാസം 15 രാവിലെ 11 മുതൽ സ്വീകരിക്കും. പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്കും ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സഹായങ്ങൾക്കും തൊടുപുഴ കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയവുമായോ കൃഷിഭവനുമായോ ബന്ധപ്പെടാം. ഫോൺ നമ്പർ 6282645910. നമ്പർ ആവർത്തിക്കാം, 6282645910.
2: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
3: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
7: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ.
8: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
7: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
9: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.
1: പാലക്കാട് തൃത്താല GMRS ദിവസവേതനാടിസ്ഥാനത്തിൽ IAE നിയമിക്കുന്നതിന് ഈ മാസം 13 രാവിലെ 11 അഭിമുഖം നടത്തും. സ്ത്രീകൾക്ക് മാത്രമാണ് അവസരം. മുൻപരിചയമുള്ളവർക്കും SC വിഭാഗത്തിനും മുൻഗണന ലഭിക്കും. MA അപ്ലൈഡ് ഇക്കണോമിക്സ് പ്രോഗ്രാമിലേക്കുള്ള റിയൽ ടൈം അഡ്മിഷൻ ഈ മാസം 15 രാവിലെ 10 അപ്ലൈഡ് ഇക്കണോമിക്സ് വകുപ്പിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് admissions.qsat.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടാനായി ക്യുസാറ്റിന്റെ ഫോൺ നമ്പർ 85

85 47 88 85 47 88 17 32. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി FM വാർത്തകൾ. ലഖ്നൗ കാൺപൂർ എക്സ്പ്രസ് ഹൈവേ ഉദ്ഘാടനം ഇന്ന്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചേർന്നാണ് ഉച്ചയ്ക്ക് ഹൈവേ ഉദ്ഘാടനം ചെയ്യുക. LDF ഗവൺമെന്റിന്റെ കാലത്ത് ആരോഗ്യവകുപ്പിൽ ഉപകരണങ്ങൾ വാങ്ങിയതടക്കം കാര്യങ്ങൾ 3-അംഗ IAS ഉദ്യോഗസ്ഥതല കമ്മിറ്റി അന്വേഷിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും അദ്ദേഹം കോഴിക്കോട്ട് അറിയിച്ചു. ഓപ്പറേഷൻ തൂഫാൻ ദ നാർക്കോ ഹണ്ടിന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനാ നേതാക്കളുടെ യോഗം മറ്റന്നാൾ ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ച യോഗത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീനും പങ്കെടുക്കും. CPIM കേന്ദ്ര കമ്മിറ്റിയുടെ 2 ദിവസത്തെ യോഗത്തിന് ഇന്ന് ന്യൂഡൽഹിയിൽ സമാപനം. കേരളത്തിലെ തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പശ്ചാത്തലത്തിലാണ് പ്രത്യേക കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നത്. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. നിങ്ങൾ ഇതുവരെ കേട്ടത് ആകാശവാണി FM വാർത്തകൾ.

0: പ്രിയ ശ്രോതാക്കളെ, സഹയാത്രികയിലേക്ക് സ്വാഗതം. വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം ഡോക്ടർ ഹരിത ഹരിബാബുവുമായുള്ള അഭിമുഖമാണ് കഴിഞ്ഞ ആഴ്ച നിങ്ങൾ കേട്ടത്. ഈ അഭിമുഖത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം. ഡോക്ടർ, ഈ മഴക്കാലത്ത് എണ്ണ തേച്ച കുളി എങ്ങനെയാണ്?
1: മഴക്കാലത്ത് നമ്മൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിച്ച് വന്നിരുന്ന എണ്ണകളെക്കാട്ടിലും ആയുർവേദ രീതിയിലുള്ള എണ്ണകൾ ഉപയോഗിക്കാം. അതായത് ആയുർവേദം അവരുടെ അസുഖം അനുസരിച്ച് ശരിയായ രീതിയിൽ ഏത് പ്രായക്കാരാണോ ഉള്ളത് അവർക്ക് അവരുടെ ആരോഗ്യം എന്ന നിലവിലെ രോഗാവസ്ഥ അതിനെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ മെഡിക്കേറ്റഡ് ഓയിൽസ് ആണല്ലോ ഈ ഔഷധ പ്രകാരമുള്ള, അങ്ങനെ ആ ഒരു തയ്യാറാക്കി വെച്ചിട്ടുള്ള എണ്ണകളുണ്ടല്ലോ അത് ഉപയോഗിക്കാം. അത് പറയുന്ന ഇമ്മ്യൂണിറ്റിയെയും നമ്മുടെ പേശിബലത്തിനെയൊക്കെ വർദ്ധിപ്പിക്കാനും എല്ലാ ദിവസവും അഭ്യംഗം ആചരിക്കണമെന്നാണ് പണ്ട് ആചാര്യന്മാർ പറഞ്ഞുകൊണ്ടിരുന്നത്. അഭ്യംഗം എന്ന് പറയുന്ന എണ്ണ തേച്ച് കുളിയെ തന്നെയാണ്. എണ്ണ തേക്കുക, കുറച്ചു നേരം ഒരു 45 മിനിറ്റ്സിൽ താഴെ വെക്കുക, എന്നിട്ട് നമ്മൾക്ക് കുളിക്കാം. ചെറും ചൂടുവെള്ളത്തിൽ കുളിക്കാം, തേച്ച് കുളിക്കുക. സന്ധികൾക്ക് പേശികൾക്കൊക്കെ ശക്തി ബലപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് എല്ലാ ദിവസവും ചെയ്യാവുന്നതാണ്. കർക്കിടകത്തിൽ കുറച്ചും കൂടെ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് ചെയ്യണമെന്ന് മാത്രം. അതിൽ എത്ര സമയം ചെയ്യുന്നു എന്നുള്ളതും പ്രാധാന്യമുണ്ട്. ദീർഘസമയം ചെയ്തു കഴിഞ്ഞാൽ ക്ഷീണം ഉണ്ടാകുന്നവരുണ്ട്. അപ്പൊ അവർക്ക് അത്രയും നേരം ചെയ്യാൻ പാടില്ല. അതുപോലെ ഡീഹൈഡ്രേഷൻ ഒക്കെ വരാതെ നോക്കാൻ വേണ്ടിട്ട് നമ്മൾ ഒരുപാട് നേരം അങ്ങനെ ഭയങ്കര ബലത്തിലൊന്നും എണ്ണ തേച്ചൊന്നും ആൾക്കാരെ ഇരുത്തരുത്. മൃദുവായിട്ടുള്ള സംവഹനം പോലെയുള്ള മൃദുവായ രീതിയിൽ എണ്ണ തേക്കും.
0: ഇപ്പൊ നമ്മൾ കർക്കിടക ചികിത്സ തുടങ്ങാൻ ആഗ്രഹിക്കുവാണെങ്കിൽ നമ്മൾ അതിനായിട്ടൊരു മുന്നൊരുക്കം നടത്തണ്ടേ? എന്തൊക്കെയാണ് ചെയ്യേണ്ടത്?
1: നമ്മള് തയ്യാറെടുപ്പുകൾ നടത്തിയിട്ട് പോയാൽ ഇതിന്റെ ഫലം കൂടുമെന്നാണ്. തയ്യാറെടുപ്പിൽ മെയിൻ ആയിട്ട് വരുന്നത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം നമ്മളിത് ചെയ്യുക എന്നുള്ളതാണ്. അനുയോജ്യമായ ചികിത്സ ഏതാണോ അത് ചെയ്യുക, സ്വയം ചികിത്സ ഒഴിവാക്കുക. പിന്നെ ഏറ്റവും ലഘുവായിട്ടുള്ള ഭക്ഷണക്രമം, ഫൈബർ റിച്ച് ആയിട്ടുള്ള ആഹാരങ്ങള്,
0: കഴിക്കുക,
1: നിറയെ വെള്ളം കുടിക്കുക. നമുക്ക് മഴക്കാലം ആകുമ്പോൾ ശരീരം വിയർക്കുന്നില്ല, അപ്പൊ നമ്മൾ വെള്ളം കുടിക്കില്ല. പക്ഷെ അങ്ങനെയല്ല, വെള്ളം നന്നായിട്ട് കുടിക്കണം. ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്, യൂറിനറി ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പൊ നിറയെ വെള്ളം കുടിക്കണം. പിന്നെ ഏറ്റവും പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുന്ന ഫുഡ് മാത്രം കഴിക്കുക, മാംസാഹാരത്തിന്റെ അളവ് കുറയ്ക്കുക.
0: അപ്പൊ കൂടുതലും പച്ചക്കറികളും പഴങ്ങളൊക്കെ കഴിക്കുന്നതാണ് നല്ലത്.
1: പഴങ്ങളിൽ തന്നെ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന നോക്കിയിട്ട് കഴിക്കണം. പിന്നെ മാംസാഹാരത്തിന്റെ ഉപയോഗം കുറയ്ക്കാൻ പറഞ്ഞാൽ പോലും സൂപ്പൊക്കെ കുടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ആയുർവേദത്തിൽ മാംസം കഴിക്കേണ്ടെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ആയുർവേദത്തിൽ മാംസം കഴിക്കാം. അപ്പൊ അതിന്റെ ഉപയോഗം കുറയ്ക്കുക, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ. എത്രത്തോളം നമുക്ക് ഈ പറയുന്ന ഇന്ദുപ്പ്, ലവണം എന്നൊക്കെ പറയും, സൈന്ധവ ലവണം എന്നൊക്കെ പറയും, അത് ത്രികടു എന്നൊക്കെ പറയുന്ന നമുക്ക് കുരുമുളകൊക്കെയാണ് തിപ്പലി, അത്

0: എല്ലാം ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. പെട്ടെന്ന് ഡൈജസ്റ്റ് ആകുന്ന തൃഗഡു പോലെയുള്ള ആഹാരങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കഴിക്കാം. മാംസമാണെങ്കിലും കഴിക്കാം. അതിൽ ചുക്ക്, കുരുമുളക്, തിപ്പലി പോലെയുള്ള തൃഗഡുക്കൾ, സൈന്ധവ ലവണം പോലെയുള്ള ഉപ്പ്, ഇതൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് സൂപ്പ് കുടിക്കാം. അതിൽ മാംസാഹാരം അവിടെ അനുയോജ്യമായിരിക്കും. പെട്ടെന്ന് ഡൈജസ്റ്റ് ആവുകയും ചെയ്യും, എന്നാൽ മാംസാഹാരത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുകയുമില്ല. ആയുർവേദത്തിൽ മാംസാഹാരം കഴിക്കാം, എവിടെയും പറയുന്നില്ല അത് കഴിക്കരുത് എന്ന് പറയുന്നില്ല, കഴിക്കാമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് കഴിക്കാം. തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ, തണുത്ത വെള്ളം കുടിക്കരുത്. പിന്നെ നേരത്തെ ഉറങ്ങുക, നേരത്തെ ഉണരുക. ഇതും കർക്കിടക മാസത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
1: നേരത്തെ ഉറങ്ങുക,
0: നേരത്തെ
1: നേരത്തെ ഉണരുക.
0: പിന്നെ വീട്ടിൽ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ, ഈ പറയുന്ന ആഹാരം ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലോ, താളിച്ചൊക്കെ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അങ്ങനെ ദഹനശക്തി വർദ്ധിപ്പിക്കുന്ന ആഹാരം, പിന്നെ ഡോക്ടർ പറയുകയാണെങ്കിൽ നെയ്യ്, നെയ്യ് ചേർത്തിട്ട് സേവിക്കാം. പിന്നെ ഉചിതമായിട്ടുള്ള തൈലമൊക്കെ പുരട്ടി അവരെ വേർപ്പിച്ചിട്ട് നമുക്ക് വയറിളക്കം വരെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്, ഡോക്ടറോട് പറഞ്ഞിട്ട് ചെയ്യാം. പിന്നെ ശരീരപ്രകൃതിക്ക് അനുസരിച്ചുള്ള രസായനങ്ങൾ കഴിക്കാം, മരുന്നുകളായിട്ട് തന്നെ കഴിക്കാം. പിന്നെ ഈ പറഞ്ഞ പഥ്യാനുഷ്ഠാനങ്ങൾ, വിശ്രമം, ഭയങ്കരമായിട്ട് നമ്മൾ ബോഡി ടയേർഡായി കഴിയുമ്പോൾ പഥ്യങ്ങളൊക്കെ ആ സമയത്ത് നോക്കാൻ പറ്റണമെന്നില്ല. ശരീരത്തിന് നല്ലതെന്ന് തോന്നുകയാണ് പഥ്യം, മരുന്നിനല്ല പഥ്യം വേണ്ടത്, നമ്മുടെ അസുഖത്തിനാണ് പഥ്യം വേണ്ടത്. അപ്പം അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ പത്തില തോരൻ, അതൊക്കെ കഴിക്കുക. പിന്നെ ഇലകളൊക്കെ പുഴുങ്ങി കഴിച്ചു കഴിഞ്ഞാൽ ഗുണം കുറയും. അപ്പം ഈ തോരൻ പോലെ നമ്മൾ വെക്കുമ്പോൾ കുറച്ച് നല്ലതാണ്, അപ്പം അങ്ങനെ കഴിക്കാം. പിന്നെ ഈ അടയില്ലേ, തവിട്, ശർക്കര, ഇതൊക്കെ വെച്ചിട്ട് അട ഉണ്ടാക്കി കഴിക്കാം, അത് ഭയങ്കര നല്ലതാ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മുക്കുടി, അത് മരുന്ന് കഞ്ഞി, ഇതൊക്കെ തന്നെയാണ് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് ഇതെല്ലാം കഴിച്ചുകൊണ്ട് തന്നെ ആയുർവേദ കർക്കിടക ചികിത്സയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു തയ്യാറെടുപ്പിന്റെ ഫലം എന്തായാലും ചികിത്സയ്ക്ക് ഉണ്ടാവും.
1: അപ്പൊ ഡോക്ടറെ, കർക്കിടക ചികിത്സ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ വർഷകാലത്തെ ഈ ഒരു ചികിത്സ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ടോ?
0: കർക്കിടക ചികിത്സ എന്ന് പറയുന്നത് നമ്മളെ ശരീരത്തെ മൊത്തത്തിൽ ശുദ്ധീകരിച്ച് പുനരുജ്ജീവിപ്പിച്ച് ചെയ്യുന്ന ഒരു പ്രക്രിയയാണല്ലോ. അപ്പൊ അത് കഴിയുമ്പോഴും അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിന്റെ ഗുണങ്ങളെ നിലനിർത്താനും ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താനും ഉള്ള ഒരു ബുദ്ധിമുട്ട് വരും. അപ്പം അതിനെ നിലനിർത്താൻ വേണ്ടി നമുക്ക് വീണ്ടും ചെയ്യാവുന്നത് പെട്ടെന്ന് ദഹനം സാധ്യമാക്കുന്ന ആഹാരങ്ങൾ കഴിക്കുക, വിരുദ്ധാഹാരങ്ങൾ ഒഴിവാക്കുക.
1: വിരുദ്ധാഹാരം,
0: എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് വിരുദ്ധാഹാരങ്ങൾ എന്താണ്. ചൂടുവെള്ളവും തണുത്ത വെള്ളവും ഒരുമിച്ച് കുടിക്കുന്നത് പോലും വിരുദ്ധമാണ്. അതായത് ചൂടുള്ള ഒരു ഭക്ഷണത്തിന്റെ കൂടെ തണുത്തൊരു ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പാടില്ല. അതുപോലെ പാലിന്റെ കൂടെ, പാല്, പാലുൽപ്പന്നങ്ങളുടെ കൂടെ പുളിയുള്ളത് കഴിക്കാൻ പാടില്ല. നമ്മൾ കഴിക്കുന്നതും ഏറ്റവും ടേസ്റ്റ് ഉള്ളതും എല്ലാം ഇത് തന്നെയാണ്, പക്ഷെ അത് കഴിക്കാൻ പാടില്ല. ചൂടുവെള്ളം തന്നെ കുടിക്കുക, ചെറു ചൂടോടെ വെള്ളം കുടിക്കുക. ഈ പറയുന്ന വിരുദ്ധാഹാരങ്ങൾ കുറേയുണ്ട്, എന്നാലും മെയിൻ ആയിട്ട് പറയുന്ന ഇതൊക്കെയാണ്. തേനും നെയ്യും ഒരേ അളവിൽ കഴിച്ച വിഷം പോലെ ആകുമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. പക്ഷെ നമ്മൾ അതേ എമൗണ്ടിൽ എടുക്കുന്നില്ല ഒരിടത്തും, അതുകൊണ്ട് തന്നെ ആൾക്കാർ അങ്ങനെ എന്തിനെങ്കിലുമൊക്കെ കൂടെ കഴിക്കാറുണ്ട്. പക്ഷെ വിരുദ്ധാഹാരങ്ങളുടെ സ്പെക്ട്രത്തിൽ ഇത് വരുന്നുണ്ട്. അപ്പോൾ വിരുദ്ധാഹാരങ്ങൾ ഒരു വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങനെ കഴിക്കാൻ പാടില്ല. അപ്പം ഈ മെയിനായിട്ട് പാല്, മീനില്ലേ, മീനിന്റെ കൂടെ മോരുകറിയൊക്കെ കഴിക്കുന്നവരുണ്ട്, ഭയങ്കര ടേസ്റ്റാണ്, പക്ഷെ കഴിക്കാൻ പാടില്ല. ബിരിയാണിയുടെ കൂടെ തൈര് കഴിക്കുന്നുണ്ട്, അഭിഷന്ധി ആയിട്ടുള്ള ആഹാരമാണ് ബിരിയാണി എന്നൊക്കെ പറയുന്നത്. അതിന്റെ കൂടെ നമുക്ക് തൈര് കഴിച്ചുകൂടാ, പക്ഷെ നമുക്ക് സാലഡ് കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തോ നഷ്ടമായ പോലെയാ. അപ്പൊ നമ്മൾ അത് കഴിക്കും,
1: നമുക്ക് ശീലമായിപ്പോയി,
0: ശീലമായിപ്പോയി. അപ്പൊ ഈ കർക്കിടക മാസത്തിലെങ്കിലും ആ ശീലങ്ങൾ ഒന്ന് വർജിച്ചു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. ചികിത്സ കഴിയുമ്പോൾ വിരുദ്ധാഹാരങ്ങൾ കഴിവതും ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇപ്പൊ ഈ പാലിന്റെ കൂടെ ഒരുപാട് പുളിയുള്ളത്, ഫ്രൂട്ട് സാലഡൊന്നും കഴിക്കരുത്. പഴങ്ങളും പാലും കൂടെ കഴിക്കുന്ന വിരുദ്ധമാണ്. ചൂടാഹാരം തണുത്താഹാരം പോലെ തന്നെ വിരുദ്ധമാണ്. പക്ഷെ നമ്മൾ ഫ്രൂട്ട് സാലഡ് കഴിക്കും, ഐസ്ക്രീം കഴിക്കും. ഈ ഒരു സമയത്ത് ട്രീറ്റ്മെന്റ് കഴിഞ്ഞിരിക്കുമ്പോഴെങ്കിലും അങ്ങനെ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ നല്ലതായിരിക്കും.
1: അപ്പം മഴക്കാലത്ത് ഇപ്പൊ നമ്മുടെ ഒരു രീതി അനുസരിച്ച് മലയാളികൾ എല്ലാ ദിവസവും കുളിക്കുന്നവരാണ്. അപ്പൊ ഈ മഴക്കാലത്തും തലനനച്ച് കുളിക്കുന്നത് അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതോ
0: കപദോഷമുള്ളവരുണ്ടല്ലോ, കപപ്രകൃതിയായിട്ട് കപദോഷം ഒരുപാട് കൂടിയിരിക്കുന്നവർ മഴക്കാലത്ത് തല നനച്ച് ഒരുപാട് കുളിക്കുന്നത് നല്ലതല്ല. കുളിക്കുകയാണെങ്കിൽ കഴിവതും പകൽ തന്നെ, രാവിലെ തന്നെ കുളിക്കുക. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ പിന്നെ കുളിക്കാനേ പാടില്ല, തല ഒട്ടും കുളിക്കാൻ പാടില്ല. മുടി ഉണങ്ങാൻ താമസം, മുടി കഴിവതും നമ്മൾ ഡ്രൈ ആക്കി തന്നെ സൂക്ഷിക്കണം, നല്ലോണം ഉണക്കി തന്നെ സൂക്ഷിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒന്നാമത് ഈർപ്പം, അത് കാരണം ഉണ്ടാകുന്ന താരന്റെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ നമ്മുടെ ഈ ഷോൾഡറിൽ തണുപ്പ് അങ്ങനെ നിൽക്കുന്നത് നല്ലതല്ല. സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ഒക്കെ ഉള്ളവർക്ക് അവിടെ നീര് കെട്ടിയിട്ട് തലനീര് ഇറങ്ങുക എന്ന് പറയുന്നില്ലേ, ആ സെർവിക്കൽ സ്പോണ്ടലൈറ്റിസ് ഉള്ളവർക്ക് അവിടെ നീര് വന്നു കഴിഞ്ഞാൽ ഈ ഡെയിലി അവിടെ നനഞ്ഞ് നനഞ്ഞിട്ടാണ് നീര് അങ്ങനെ നിൽക്കും, അവിടെ വീണ്ടും തണുപ്പ് കിട്ടുകയാണ്.

0: ജലദാഹം കൂടുകയാണ്. അപ്പോൾ വീണ്ടും ഈ കർക്കിടക മാസത്തിൽ നമ്മൾ ബോഡിയെ വീണ്ടും തണുപ്പിക്കുകയാണ്. അതുകൊണ്ട് അതത്ര നല്ലതല്ല. ചൂടുവെള്ളത്തിൽ, ഇളം ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതൊക്കെ നല്ലതാണ്. പിന്നെ നമ്മൾ ലഘുവായിട്ടുള്ള വ്യായാമമൊക്കെ ചെയ്തിട്ട് അതിൻ്റെതായ കൊണ്ട് ബോഡിക്കൊരു ഫ്ലെക്സിബിലിറ്റി ഒക്കെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്തും പറയുന്ന തണുപ്പ് ഒരുപാട് ചെല്ലുന്നത് നല്ലതല്ലാത്തത് കൊണ്ട് ബോഡിയെ കുറച്ചൊന്ന് നമ്മൾ ചൂടാക്കി വെക്കണം ആ ഒരു സമയത്ത്. അപ്പം അതുകൊണ്ട് തന്നെ പകല് കുളിക്കുക, രാത്രിയിൽ കഴിവതും കുളിക്കാതിരിക്കുക, തണുപ്പ് വർജിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്.
1: മാനസികാരോഗ്യം ഈ സമയത്ത് അതിന് നമ്മൾ എന്താണ് ചെയ്യാൻ പറ്റുക?
0: ആയുർവേദത്തിൽ ഒരു ശ്ലോകമുണ്ട്, മനഃശരീരയോ സ്താപം പരസ്പരം അനുവ്രജയത് എന്ന് പറയും. അതായത് മനസ്സിന്റെയും ശരീരത്തിന്റെയും അവസ്ഥകൾ എന്ന് പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. വളരെയധികം ബന്ധമുണ്ട് മാനസികാരോഗ്യത്തിനും ശാരീരികാരോഗ്യത്തിനും. അപ്പൊ ശരീരത്തിന്റെ ആരോഗ്യം എന്ന് പറയുന്നത് മനസ്സിനെ ആസ്പദമാക്കിയാണ് ഇരിക്കുന്നത് തിരിച്ചും. അതുകൊണ്ട് തന്നെ മനസ്സിന് സുഖമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ആരോഗ്യവാനായി ഇരിക്കാന്ന് പറയാൻ പറ്റില്ല. WHO ഹെൽത്തിന്റെ ഡെഫിനിഷനിൽ പോലും മനസ്സിന്റെ ആരോഗ്യത്തിന് അവർ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ആ ഡെഫിനിഷനെ ലാസ്റ്റിൽ അവർ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടീഷൻ ഓഫ് വെൽബീയിങ് ഓഫ് മൈൻഡ് എന്നും കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് മാനസികാരോഗ്യം എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്ന ഒരു വരിയാണല്ലോ നമ്മൾ അവിടെ കാണുന്നത്. അപ്പൊ അത് ഇവിടെയും ആപ്ലിക്കബിളാണ്. കാരണം മനസ്സിന്റെ ആരോഗ്യം എത്രത്തോളം നമ്മൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളത് ഈ ഒരു ദിനചര്യകളൊക്കെ ചെയ്തു വരുമ്പോൾ നമ്മളെ എത്രത്തോളം ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും. അപ്പോൾ നമ്മളെല്ലാ കർക്കിടക ചികിത്സയും ചെയ്തു, കഞ്ഞിക്കൂട്ടൊക്കെ കഴിച്ചു, പക്ഷെ മാനസികമായിട്ട് സുഖമില്ല എന്നുണ്ടെങ്കിൽ അതിലൊന്നും ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് പണ്ടുള്ളവർ കർക്കിടക മാസത്തിൽ രാമായണ പാരായണം, ആൾക്കാർ ധ്യാനത്തിനൊക്കെ പോകുന്നത്, ഇതെല്ലാം ഈ ഒരു മാസങ്ങളിൽ ചെയ്യുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധമുണ്ടെന്നല്ല, പക്ഷെ കർക്കിടക മാസത്തിൽ രാമായണം വായിക്കുന്നത് തന്നെ കുറച്ച് കോൺസെൻട്രേഷൻ, നമ്മുടെ ആങ്സൈറ്റി ഒക്കെ കുറയ്ക്കുക, ഇങ്ങനത്തെ കാര്യങ്ങളിൽ കുറച്ചും കൂടി സ്പിരിച്വലി കുറച്ചും കൂടെ നമ്മൾ ഇൻവോൾവ് ആവുക, അതൊക്കെ മനസ്സിന്റെ ഒരു ഇതിനെ നിയന്ത്രിതമാക്കാനാണല്ലോ. അപ്പൊ ധ്യാനം, പ്രാർത്ഥന പോലെയുള്ള കാര്യങ്ങൾ, മാനസികാരോഗ്യത്തിന് വേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം കർക്കിടകത്തിന് ഒരു രണ്ടു മൂന്ന് ദിവസം തൊട്ട് തന്നെ നമ്മൾ ശീലിക്കണം. കാരണം മൈൻഡ് ഓക്കെ അല്ലാതെ നമ്മൾ ഇത്രയും ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ മെയിനായിട്ട് മെഡിറ്റേഷൻ, യോഗ ഇതൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. യോഗാസനം അല്ലെങ്കിൽ പോലും കണ്ണടച്ചിരുന്ന് മെഡിറ്റേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. ഒരുപാട് ആങ്സൈറ്റി ഉള്ളവർ അത് ചെയ്ത്, കണ്ണടച്ചിരിക്കാൻ പാടില്ല, ജസ്റ്റ് ബ്രീത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അവർക്ക് മെഡിറ്റേറ്റ് ചെയ്യാം. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ വായിക്കുക, പുസ്തകങ്ങളൊക്കെ വായിക്കുക, മൈൻഡിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇപ്പം പിത്തം കോപിച്ചിരിക്കുന്ന ആൾക്കാർക്ക് നമ്മൾ പറയും കൊച്ചുകുട്ടികൾ, തണുത്ത സാധനങ്ങൾ, മുത്തുമാലകൾ, ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളുണ്ട് അഷ്ടാംഗത്തിൽ പറയുന്നത്. അതൊക്കെ പണ്ട് കാലത്ത് ആചാര്യന്മാർ എഴുതിയതാ. ഇപ്പൊ പോലും തെറാപ്പിസ്റ്റുകൾ നമ്മൾ സൈക്കോളജി ഹെൽപ്പിന് വേണ്ടിയിട്ട് പേഷ്യൻസ് പോകുമ്പോൾ അവർ പറയുന്നത് നിങ്ങളുടെ മൈൻഡിന് ഇഷ്ടമുള്ളത് പെറ്റ്സ് ആണോ, കുട്ടികളാണോ, തണുത്ത സാധനങ്ങളാണോ, ഇതൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് ഏറ്റവും നല്ല ആങ്സൈറ്റി കുറയ്ക്കുന്ന കാര്യങ്ങൾ ചെയ്യൂ എന്നാണ്. അത് തന്നെ പണ്ട് എഴുതി വെച്ച കാര്യങ്ങളാണ് ആ ശ്ലോകങ്ങളും. ഇപ്പോഴത്തെ ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുമ്പോൾ ഭയങ്കര സിമിലാരിറ്റി ഉണ്ട്. അപ്പം അത്രയും വർഷങ്ങൾക്ക് മുന്നേ ആയുർവേദത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് എന്ന് കാണുമ്പോൾ നമുക്ക് അത്ഭുതമാണ്. അപ്പോൾ മൈൻഡിന് ഏറ്റവും നല്ലൊരു പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട സമയമാണിത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു പ്രയോജനം ഇല്ലാതെയാവും. നമ്മൾ ഈ കർക്കിടക ചികിത്സ ചെയ്യുന്നത് ബോഡിക്ക് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല, മനസ്സിന് സന്തോഷം സമാധാനം കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാം.
1: നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷാംശം മാറ്റാൻ വേണ്ടി കൂടിയാണ് നമ്മൾ ഈ ചികിത്സകളൊക്കെ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ വിഷാംശം നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്?
0: ബോഡിയിൽ ദിനംപ്രതി ഒരുപാട് വിഷാംശങ്ങൾ എത്തുന്നുണ്ട്. നമ്മൾ കുടിക്കുന്ന വെള്ളം, ശ്വസിക്കുന്ന വായു, നമ്മൾ കഴിക്കുന്ന മരുന്നുകള്, ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളിൽ നിന്ന് വരെ നമ്മുടെ ബോഡിയിൽ ടോക്സിൻസ് വരുന്നുണ്ട്. അതെല്ലാം ശരീരത്തിൽ വിഷാംശം ഉണ്ടാക്കുന്നതാണ്. അപ്പൊ ഇതിന് ഇതെല്ലാം ബോഡിയിൽ നിലനിന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അതിന്റെ കൂടെ തന്നെ നമുക്ക് ഓൾറെഡി ഉള്ള രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും. അപ്പം ഇതിനെ എല്ലാം ഇറാഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെ, ഇതിനെ എല്ലാം നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഡീടോക്സിഫിക്കേഷൻ ചെയ്യുന്നത്. അതായത് ഇതിന്റെ എല്ലാ വിഷാംശം റിമൂവ് ചെയ്യുന്നത്. അതിനാണ്
1: വിഷാംശം നീക്കി നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കുന്നത്.
0: അതാണ് കർക്കിടക ചികിത്സ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ ഒരു വർഷമായിട്ട് കുടിക്കുന്ന വെള്ളം, നമ്മൾ ഈ ശ്വസിക്കുന്ന വായു, ഇതിന്റെ എല്ലാം പ്രശ്നങ്ങളും നമ്മുടെ ബോഡിയിൽ ഉണ്ട്, നമ്മൾ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. ഇപ്പം ഡിയുവോം പോലും ആൾക്കാർ ചെയ്യുന്നില്ല. വിരയിളക്കിൽ പോലും പേഷ്യൻസിനോട് ചോദിക്കുമ്പോൾ നിങ്ങൾ വിരയിളക്കിട്ട് എത്ര മാസമായി, അപ്പൊ ചിലർ ഇതുവരെ വിരയിളക്കിയിട്ടില്ല, കുഞ്ഞില് എന്തോ കഴിച്ചതാണ് ഡിവോം ടാബ്ലറ്റ്, പിന്നെ ഒരു 35 വയസ്സുവരെ കഴിച്ചിട്ടില്ല എന്നാ പറയണേ. അപ്പൊ അതത്ര നല്ലതല്ല. അപ്പൊ നമ്മള് ഒരു 6 മാസം കൂടുമ്പോ വിരയിളക്കുക, ഇതൊക്കെ ടോക്സിൻസിനെ കളയുന്ന കാര്യങ്ങളാ. അപ്പം ഡിവോം ചെയ്യുക, പിന്നെ ഈ പറയുന്ന സൗന്ദര്യവർദ്ധക വസ്തുക്കളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ അറിയാതെ അടിഞ്ഞുകൂടുന്ന ഇതുണ്ട്, എന്താ പറയാ, വിഷാംശങ്ങളുണ്ട് ശരീരത്തില്,

0: മനസ്സിൻ്റെതും ഉണ്ട്. നമ്മൾ ഇത്രയും നാളും ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കിടക്കുകയാണ്. ഇതിനെയൊന്നും നമ്മൾ പുറന്തള്ളുന്നില്ല. ഇതിനെല്ലാം പുറന്തള്ളാനായിട്ട് എപ്പോഴും ആയുർവേദത്തിൽ പറയുന്ന വർഷത്തിൽ ഒരിക്കലെങ്കിലും നമ്മളിത് ചെയ്യുക. അപ്പോൾ കർക്കിടക മാസമാണെങ്കിൽ കുറച്ചും കൂടെ നല്ലത് എന്നേ പറയുന്നുള്ളൂ. അതായത് ശരീരത്തിന് ഇമ്പ്യൂരിറ്റീസിനെ പുറന്തള്ളി ശരീരം ശുദ്ധീകരിക്കുക, അത്രയേ ഉള്ളൂ ഈ കർക്കിടക ചികിത്സ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇത്രയും നാൾ നമ്മൾ ചെയ്യാതിരുന്നത് കൊണ്ട് നമ്മൾ അടുത്ത വർഷത്തേക്ക് കൂടെ മാറ്റി വെക്കുമ്പോൾ വീണ്ടും ഇതിന്റെ എഫക്റ്റ് വീണ്ടും നമ്മൾ കൂട്ടി ചെയ്യേണ്ടതായിട്ട് വരും. അതുകൊണ്ട് വർഷത്തിൽ ഒരിക്കലും ഇതൊക്കെ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. മൈൻഡിനും ഇതുപോലെ എന്തെങ്കിലും നമ്മളൊരു എല്ലാവരും പറയില്ലേ, ഞാൻ അവിടെ ഒന്ന് ചിലർ റിസോർട്ടിൽ പോയിട്ട് റെജുവനേഷൻ തെറാപ്പി പറയില്ലേ, അതൊക്കെ മൈൻഡിന്റെ ഒരു റിട്രീറ്റ് പോലെ തന്നെ. നമ്മൾ മനസ്സിന്റെയും ശരീരത്തിന്റെ ഒരേപോലെയാണ് ഹെൽത്ത് എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അവരുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനും ശരീരത്തിനെ പ്രൊട്ടക്ട് ചെയ്യാനുമുള്ള കാര്യങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ഇതൊക്കെ ചെയ്യണം. ചെയ്തില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇതിന്റെ ഇരട്ടി നമുക്ക് ജോലിയായിട്ട് വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ എന്താ പറയുക, ഇത്രയും ടോക്സിൻസിനെ പുറന്തള്ളുക, അത്രയേ ഉള്ളൂ. ഈ ടോക്സിൻസ് ഡെയിലി നമ്മുടെ ബോഡിയിൽ കയറുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല. പറഞ്ഞ ഡീവോമിങ് ചെയ്യുന്നില്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അപ്പൊ അതും ചെയ്യുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബോഡി ആവിയൊക്കെ കൊടുക്കുക നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പിന്റെ ആധിക്യം മൂലം. അതും കുറേ നാള് നീർവീഴ്ചയൊക്കെ ഉള്ള പേഷ്യൻസ് വരും, അവരൊക്കെ വന്നിട്ട് ഒന്ന് സ്റ്റീം ബാത്ത് ചെയ്താൽ തന്നെ അവർക്ക് ബോഡി ഭയങ്കര ലൈറ്റാവും. അപ്പൊ ആവി കൊടുക്കുക ഇടയ്ക്കൊക്കെ. അങ്ങനെ എളുപ്പം ചെയ്യാവുന്ന ചില ടോക്സിൻസ് നിർമാർജനങ്ങളുണ്ട്. അതല്ലാതെ ഈ പറയുന്ന കർക്കിടക മാസം മാത്രം ചെയ്യാവുന്നതാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇത് രണ്ടും മാറി മാറി ചെയ്യുക എന്നുള്ളതാണ് കാര്യം. നാം എന്ത് കഴിക്കുന്നോ അതാണ് നമ്മൾ എന്നാണ് പറയുന്നത്. നാം എന്താണോ കഴിക്കുന്നത് അതാണ് നമ്മൾ. അപ്പോൾ നമ്മൾ ആഹാരം കഴിക്കുന്നത് ഔഷധമാക്കി കഴിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ഔഷധം നമ്മൾ ആഹാരം പോലെ കഴിക്കരുത്. നമുക്ക് ആഹാരം എന്ന് പറയുന്നത് ഔഷധമാക്കി തന്നെ കഴിക്കുക. നമ്മൾ ഇന്നൊരു ആഹാരം കഴിക്കുന്നു, അതിനകത്ത് ഔഷധ ഗുണങ്ങൾ ഉണ്ടാകും. എല്ലാ ദ്രവ്യങ്ങൾക്കും എന്താ പറയുക ഔഷധ ഗുണമുണ്ട്. അമന്ത്രം അക്ഷരം നാസ്തി, നാസ്തി ദ്രവ്യം അനൌഷധം എന്നാണ് പറയണേ. മന്ത്രമല്ലാത്ത ഒരു അക്ഷരവുമില്ല, എന്താ ഔഷധമല്ലാത്ത ഒരു ചെടി പോലും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം ഒരു ഒരു ചെടികളും ഔഷധ ഗുണം ഇല്ലാത്തതായിട്ടില്ല, നമ്മളത് അറിഞ്ഞു കഴിക്കണം എന്നാണ് പറയുക. അപ്പം നമുക്ക് ഇഷ്ടമുള്ള ടേസ്റ്റിൽ, നമുക്ക് ഇഷ്ടമുള്ള കാലത്ത്, എല്ലാ ദിവസങ്ങളിലും നമുക്ക് ആഹാരം ഔഷധമാക്കി തന്നെ കഴിക്കാം. അപ്പോൾ അതിൻ്റെ അളവ്, അതിൻ്റെ സമയം, ചൂട് തണുപ്പ് ഇതെല്ലാം നോക്കി, നമ്മൾ അതിൻ്റെ ഗുണങ്ങൾ നോക്കി, വീര്യം നോക്കി, അതിൻ്റെ പാകം നോക്കി കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാ മാസവും നമുക്ക് കർക്കിടക മാസം പോലെ തന്നെ ചികിത്സ, സുഖ ചികിത്സയാണെങ്കിലും നല്ല ചികിത്സയാണെങ്കിലും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും. എല്ലാ മാസവും കർക്കിടകം പോലെ ബുദ്ധിമുട്ടുകൾ ഏറിയതായിരിക്കില്ല, പക്ഷെ നമ്മുടെ ബോഡിയെ നമ്മൾ കുറേ അധികം എന്താ പറയുക വേദനിപ്പിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ നിന്നൊരു റിലീഫ് എന്ന വണ്ണം എല്ലാ ദിവസവും നമ്മൾ നല്ല ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഇത്രയും വർഷത്തിൽ ഒരിക്കൽ ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് കുറഞ്ഞു കിട്ടും.
1: വേണ്ടത് വേണ്ട സമയത്ത്
0: വേണ്ടതുപോലെ അറിഞ്ഞു കഴിക്കുക. അപ്പോൾ ആഹാരത്തെ ഔഷധമാക്കിയാണ് പണ്ട് ആചാര്യന്മാർ കണ്ടുകൊണ്ടിരുന്നത്. വർഷത്തിൽ ഒരു ദിവസം ഔഷധ സേവാ ദിനമാക്കി കാണും. അതും ഈ കർക്കിടകം 16-ാം തീയതി ആയിരുന്നു. അപ്പം അതിന്റെ ആവശ്യം തന്നെ ഇല്ല. എല്ലാ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ അതിനെ ഔഷധ ഗുണമുള്ളതാക്കി മാറ്റുക. നേരത്തെ പറഞ്ഞ പോലെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ എല്ലാ ദിവസവും നമുക്ക് കഴിക്കാവുന്നതാണ്. അപ്പൊ അതിനെ അങ്ങനെ ഔഷധം ആന്ന് കാണാതെ ആഹാരം പോലെ തന്നെ കഴിക്കാം, അത്രേ ഉള്ളൂ.
1: അപ്പൊ പ്രിയ ശ്രോതാക്കളെ, ഇന്ന് മഴക്കാലത്തെ ആരോഗ്യ സംരക്ഷണത്തെ കുറിച്ചാണ് ഡോക്ടർ ഹരിത ഹരിബാബു നമ്മളോട് പറഞ്ഞത്. ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു അഭിമുഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ആഹാരം ഔഷധം പോലെ കഴിക്കാം, ആരോഗ്യത്തോടെ ഇരിക്കാം.
0: അതെ,
1: താങ്ക് യു ഡോക്ടർ.
0: താങ്ക് യു.
1: വർഷകാലത്തെ ആരോഗ്യ സംരക്ഷണം, ഇതേക്കുറിച്ച് ഡോക്ടർ ഹരിത ഹരിബാബുവുമായുള്ള അഭിമുഖമാണ് നിങ്ങൾ കേട്ടത്. ഇനിയൊരു ഗാനം പാടിയത് മിൻമിനി. ഗാനരചന സി രാമചന്ദ്ര മേനോൻ, സംഗീതം രമേശ് സദാശിവ.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് നമുക്ക് ഒരു സൂപ്പ് ഉണ്ടാക്കാം. ഈ സൂപ്പ് രാത്രി കുടിക്കുന്നതാണ് കൂടുതൽ നല്ലത്. അപ്പോൾ നമുക്ക് ഈ സൂപ്പ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു 4 ചെറിയ സവാള അരിഞ്ഞു വച്ചത്, പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് പുഴുങ്ങി എടുത്തത്, പിന്നെ അല്പം മല്ലിയില, ഒലിവെണ്ണ, 4-5 കഷ്ണം ബ്രെഡ്, ബട്ടർ, ഇത്രയുമാണ് ഈ സൂപ്പ് ഉണ്ടാക്കാൻ നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ സവാള നമുക്ക് അരിഞ്ഞു വയ്ക്കാം. 4 ചെറിയ സവാളയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അത് അരിഞ്ഞൊരു പാത്രത്തിലാക്കി വയ്ക്കുക. ഒരു കട്ടിയുള്ളൊരു പാത്രത്തിൽ, ഒരു ചീനച്ചട്ടിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ ഒലിവ് എണ്ണ ഒഴിക്കുക. 1-2 സ്പൂൺ ഒലിവെണ്ണ ഒഴിച്ചാൽ മതിയാവും. ഇതിലേക്ക് ബട്ടറിട്ട് നല്ലതുപോലെ വഴറ്റുക. ബട്ടർ ഉരുകിയ ശേഷം നമുക്ക് സവാള ഇട്ട് വഴറ്റാം. ഏതാണ്ട് 15 മിനിറ്റ് സമയമെടുക്കും ഈ സവാള നല്ലതുപോലെ വഴന്നു വരാൻ. ഇതിലേക്ക് പുഴുങ്ങിയ ഒരു ഉരുളക്കിഴങ്ങ് ചെറിയ കഷ്ണങ്ങളായി നുറുക്കിയത് ചേർത്ത് വീണ്ടും വഴറ്റുക. ഇതിൻ്റെ കൂടെ ഉള്ളിത്തണ്ട് നുറുക്കിയത് ചേർക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ ഇതിന് വേണ്ട വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കുന്നത് നല്ലതാണ്. പച്ചക്കറി വെന്ത വെള്ളം ഉണ്ടെങ്കിൽ അതാണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ ഇത്രയും ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി ഉപ്പും ചേർത്ത് അടച്ച് വേവിക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് ബ്രെഡ് കഷ്ണങ്ങളായി നുറുക്കി ഒരു പാനിൽ ഒലിവ് ഓയിലും അല്പം ബട്ടറും ചേർത്ത്, ബട്ടർ ഉരുകിയ സമയത്ത് ഈ നുറുക്കിയ ബ്രെഡിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കണം. ബട്ടർ ചേർത്തതിന് ശേഷം ഒരു ചെറിയ വെളുത്തുള്ളി, ഒരു വെളുത്തുള്ളി അല്ലി മാത്രം മതി. അത് പൊടിയായി അരിഞ്ഞത് ചേർത്ത് വഴറ്റിയാൽ സൂപ്പിന് കുറച്ചുകൂടി നല്ല മണവും, പ്രത്യേകിച്ച് വെളുത്തുള്ളി ആയതുകൊണ്ട് അതിൻ്റെ ഒരു ഗുണവും ലഭിക്കും. അപ്പോൾ ഈ ബ്രെഡ് മുരിഞ്ഞ ശേഷം അത് നമുക്ക് കോരിയെടുത്ത് വയ്ക്കാം. ബ്രെഡ് നല്ലതുപോലെ ഒന്ന് മുരിഞ്ഞു വരണം, അപ്പോഴാണ് ഇത് സൂപ്പിൽ കിടന്നിട്ട് കഴിക്കാൻ നമുക്കൊരു സുഖം ഉണ്ടാവുക. ഇനി വെന്ത സൂപ്പ്, അത് നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. കട്ടിയുള്ളൊരു തവി കൊണ്ട് ആ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ അലിയുന്ന രീതിയിൽ അത് ഉടച്ച് ഈ സൂപ്പിനോട് ചേർക്കണം. അതിനുശേഷം മല്ലിയില, ക്രീം, കുരുമുളക്, അല്പം ഉപ്പുകൂടി, ഇത്രയും ഈ സൂപ്പിലേക്ക് ചേർത്ത് നമുക്ക് വിളമ്പി കഴിക്കാവുന്നതാണ്. മല്ലിയില ഇഷ്ടപ്പെടുന്നവർക്ക് ഏറെ മല്ലിയില ഇതിലേക്ക് നുറുക്കി ചേർക്കാം. അത് മല്ലിയിലയുടെ ഗുണവും ലഭിക്കും, ആ സൂപ്പിന് നല്ലൊരു മണവും ലഭിക്കും.

അപ്പം മല്ലിയില ചേർക്കുന്നത് ഏറെ നല്ലതാണ്. ചിലർക്ക് മല്ലിയിലയുടെ മണം ഇഷ്ടപ്പെടാറില്ല, അങ്ങനെയുള്ളവർ അത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പം ഇങ്ങനെയാണ് വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് സൂപ്പുണ്ടാക്കിയെടുക്കുന്നത് ഇങ്ങനെയാണ്. എന്തായാലും എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇന്നത്തെ സഹയാത്രിക സമാപിക്കുന്നു. നിർവഹണം ലൗലി, സഹായം കെ.വി. ലീല.

ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 11 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. ക്ഷമിക്കണം, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 6 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്.

0: चेतना
1: और मंजू जी के साथ आज्ञा दीजिए।
0: नमस्कार।
2: उमंग उमंग उमंग उमंग।
3: നിങ്ങൾ ഇതുവരെ കേട്ടത് NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ ആകാശവാണി FM വാർത്തകൾ. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചു. പാലക്കാട് ജില്ലാ അഡീഷണൽ ജഡ്ജി കൊന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി പിന്നീട് പ്രഖ്യാപിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച തുടങ്ങി. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതി സംബന്ധിച്ച സ്വകാര്യ ബസ്സുകളുടെ ആശങ്കകൾ പരിഹരിക്കാനാണ് ഗതാഗത കമ്മീഷണറുടെ ഓഫീസിൽ ചർച്ച. മന്ത്രി AP അനിൽകുമാർ പങ്കെടുക്കുന്ന സംസ്ഥാന റവന്യൂ വകുപ്പിന്റെ ജില്ലാതല അവലോകന യോഗങ്ങൾക്ക് കാസർകോട്ട് അല്പസമയത്തിനകം തുടക്കമാകും. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ചിന്തകൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്ക് ആശയങ്ങളും നിർദ്ദേശങ്ങളും പൊതുജനങ്ങൾക്ക് ഈ മാസം 24 വരെ സമർപ്പിക്കാം. അയോധ്യ രാമക്ഷേത്ര കാണിക്ക മോഷണ വിഷയത്തിൽ സുപ്രീംകോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന് AICC സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. കണ്ണൂരിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാലാ നഗരസഭ അധ്യക്ഷ ദിയ ബിനു പുളിക്ക് കണ്ടതിനെതിരെ പ്രതിപക്ഷമായ LDF കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയം ഈ മാസം 21 ചർച്ച ചെയ്യും. അവിശ്വാസ പ്രമേയ ചർച്ചയ്ക്ക് മുന്നോടിയായി നഗരസഭയിൽ നാളെ മുതൽ 4 ദിവസം കൌൺസിൽ യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. സ്വർണ്ണവില കുറഞ്ഞു. പവന് 1040 രൂപ കുറഞ്ഞ് 104,800 രൂപയായി. ഗ്രാമിന് 13,100 രൂപ. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കം ചെന്ന റബ്ബർ മരത്തിന് ചികിത്സ. വൃക്ഷത്തിന്റെ ആരോഗ്യസ്ഥിതി, ചിതൽ, ഫംഗസ് രോഗബാധയുടെ വ്യാപ്തി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തി പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരമാണ് മരത്തിന് ചികിത്സ നൽകാൻ മ്യൂസിയം അധികൃതർ തീരുമാനിച്ചത്. നിങ്ങൾ ഇതുവരെ കേട്ടത് ആകാശവാണി FM വാർത്തകൾ. ഇപ്പോൾ ഇന്ന് ഈ നിലയത്തിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. പന്ത്രണ്ട് 5 വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ അറിയാം. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. തുടർന്ന് ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. ഇതിൽ പ്രസവാനന്തര പരിചരണം. ആശാ KP സംസാരിക്കുന്നു. തിരുവനന്തപുരം റിലേ. 12:50 വാർത്തകൾ. തിരുവനന്തപുരം റിലേ. 1 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ.
4: നിങ്ങൾക്കും ആകാശവാണിയിലൂടെ പരസ്യം ചെയ്യണോ എങ്കിൽ വിളിക്കൂ 90 20 620 630.
5: മീഡിയ വാണി
4: നമ്പർ മറക്കല്ലേ 90 20 620 630.
6: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
3: 2 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 ആകാശവാണി FM വാർത്തകൾ. പാട്ടിന്റെ നാട്ടുവഴി, കാഞ്ഞിരമറ്റം. 4 ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വാട്സാപ്പ് സന്ദേശഗാന പരിപാടി 4 പൂക്കൾ. 4:55 സേവന വാർത്തകൾ. 5 ആകാശവാണി FM വാർത്തകൾ ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്രഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം. ചോളം, കമ്പം തുടങ്ങിയ വിവിധ തരത്തിലുള്ള ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന അയൻകാവുള്ള

0: തികാർ രാജപ്പന്റെ കൃഷി വിശേഷങ്ങൾ.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്, കൊച്ചി.
0: 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലെ 7:35 മുതൽ 9 വരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ജോലി നഷ്ടമാകുന്ന IT കോർപ്പറേറ്റ് തൊഴിൽ മേഖലകൾ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി, ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസ്ലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻകുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികൾ. 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹിയിലെ.
4: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറി.
5: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
6: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
5: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോൾ, ഇടപ്പള്ളി.
3: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
7: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ. 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം
3: ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
8: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
9: എന്നും രാവിലെ 10:30.
8: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
9: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 9:30 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുത്ത പരിപാടി അവസാന ഭാഗം. 10:00 ഡോക്ടർ എം ബാലപുരണി മുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി. അന്നവാർപ്പ് രാമസ്വാമി വയലിൻ, കോയമ്പത്തൂർ രാമസ്വാമി മൃദംഗം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹിയിലെ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
10: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെക്കുറിച്ച് അറിയാം.
11: രാജ്യത്തെ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും തൊഴിൽ മേഖലയെ കൂടുതൽ ഓർഗനൈസ് ചെയ്യുന്നതിനും ഊന്നൽ നൽകുന്ന ഒരു കേന്ദ്ര സർക്കാർ പദ്ധതിയാണ് 2025 August 15 ആരംഭിച്ച പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന. പുതിയതായി ജോലിയിൽ പ്രവേശിക്കുന്ന എല്ലാവർക്കും 15,000 രൂപ ഇൻസെന്റീവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഫോമൽ എംപ്ലോയ്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നതിനായിട്ടാണ് സെൻട്രൽ ഗവൺമെന്റ് പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന ഈ സ്കീം കൊണ്ടുവന്നിരിക്കുന്നത്. 1,00,000 കോടി രൂപയാണ് കേന്ദ്ര സർക്കാർ ഈ സ്കീമിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന ഈ സ്കീം വഴിയുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ക്രൈറ്റീരിയസ് ഒക്കെ ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1 August 2025 ശേഷം ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ള ആളുകൾക്കാണ് PMVBRY എന്ന ഈ സ്കീമിന്റെ ആനുകൂല്യം ലഭിക്കുക. 1,00,000 രൂപയിൽ താഴെ മാസശമ്പളമുള്ളവർക്കാണ് ഈ ഇൻസെന്റീവ് ലഭിക്കുക. ജോലി നൽകുന്ന സ്ഥാപനം നിങ്ങൾക്ക് പ്രൊവിഡന്റ് ഫണ്ട് പ്രൊവൈഡ് ചെയ്തിരിക്കണം. ഇതൊക്കെയാണ് ഈ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജനയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള ചില മാനദണ്ഡങ്ങൾ. 2 ഘട്ടങ്ങളിലായിട്ടായിരിക്കും ഈ ഒരു തുക നിങ്ങൾക്ക് ലഭിക്കുക. അതായത് തുടർച്ചയായി 6 മാസം ഒരു സ്ഥാപനത്തിൽ തന്നെ ജോലി ചെയ്യുന്നവർക്കാണ് ആദ്യത്തെ ഗഡു ലഭിക്കുക. അതേ സ്ഥാപനത്തിൽ തന്നെ 1 വർഷം പൂർത്തിയാക്കുന്നവർക്ക് 2-ാമത്തെ ഗഡുവായിട്ടുള്ള എമൗണ്ട് ലഭിക്കും. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന സ്കീമിൽ എംപ്ലോയീസിന് മാത്രമല്ല ഇൻസെന്റീവ്സ് ലഭിക്കുക, എംപ്ലോയർക്കും ഇൻസെന്റീവ് ലഭിക്കുന്ന ഒരു സ്കീമാണ് PMVBRY. കൂടുതൽ ആളുകളെ, ഫ്രഷേഴ്സിനെ ജോലിയിൽ പ്രവേശിപ്പിക്കുക, പ്രത്യേകമായിട്ട് മാനുഫാക്ചറിംഗ് മേഖലയിലേക്ക് കൂടുതൽ ആളുകളെ കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് സർക്കാരിനുള്ളത്. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് EPF പോലുള്ള സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾക്ക്

0: കീഴിൽ കൂടുതൽ തൊഴിലാളികളെ കൊണ്ടുവരാനായിട്ട് ഈ പദ്ധതി ലക്ഷ്യമിടുന്നുണ്ട്. ഇനി നമുക്ക് തൊഴിലുടമകൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. തൊഴിലുടമകൾക്ക്, അതായത് കമ്പനികൾക്ക്,
1: ഓരോ ഫ്രഷേഴ്സും ജോയിൻ ചെയ്ത
0: 2 വർഷത്തേക്ക് ഓരോ ജീവനക്കാരനും പ്രതിമാസം 3000 രൂപ വരെ ഇൻസെന്റീവായിട്ട് ലഭിക്കും. മാനുഫാക്ചറിംഗ് സെക്ടറിൽ എംപ്ലോയർക്ക് 4 വർഷം വരെ ഈ ഇൻസെന്റീവ് ലഭിക്കും. കൂടുതൽ ആളുകൾക്ക് ജോലി ലഭ്യമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ PMVBRY എന്ന ഈ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ PMVBRY അഥവാ പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന ഈ സ്കീമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തരാനായിട്ട് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓഫീസ് എറണാകുളത്ത് നിന്ന് ശരത് ആർ നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്.
2: PMVBRY പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന കേന്ദ്ര ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച തൊഴിൽ പ്രോത്സാഹന പദ്ധതിയാണ് PMVBRY. പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സ്ഥാപനങ്ങളെ സഹായിക്കുക എന്നതാണ് ലക്ഷ്യം. 2 വർഷം കൊണ്ട് 3.5 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക എന്നതാണ് ഗവൺമെന്റ് വിഭാവനം ചെയ്യുന്നത്. തൊഴിലാളിയും തൊഴിലുടമയും ഈ സ്കീം വഴിയുള്ള ഇൻസെന്റീവിന് അർഹരാണ്. EPFO ആദ്യമായി ചേരുന്ന തൊഴിലാളിക്ക് ആദ്യ മാസത്തെ ശമ്പളത്തിന്റെ തുല്യമായ തുക 2 ഗഡുക്കളായി കിട്ടും, പരമാവധി 15,000 വരെ. തൊഴിലുടമയെ സംബന്ധിച്ചിടത്തോളം 1 ലക്ഷം വരെ ശമ്പളമുള്ള പുതിയ ജീവനക്കാരെ എടുത്താൽ ഓരോ ജീവനക്കാരന്റെയും PF വിഹിതത്തിനനുസരിച്ച് ഇൻസെന്റീവ് 2 വർഷത്തേക്ക് നൽകും. പ്രതിമാസം 3000 വരെ പുതിയതായി ചേർക്കപ്പെടുന്ന തൊഴിലാളിയുടെ പുറത്ത് തൊഴിലുടമയ്ക്ക് ഇൻസെന്റീവ് ലഭിക്കുന്നതാണ്. യോഗ്യത: ജീവനക്കാരന്റെ ശമ്പളം 1 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. EPFOയിൽ രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്ക് മാത്രം. PMVBRY പാർട്ട് ബി രജിസ്ട്രേഷൻ പൂർത്തിയായിരിക്കണം. കാലാവധി: പദ്ധതി 2 വർഷത്തേക്കാണ്. മാനുഫാക്ചറിംഗ് മേഖലയ്ക്ക് 3-4 വർഷങ്ങളിൽ കൂടി അധിക ആനുകൂല്യം ലഭിക്കും.
0: താങ്ക് യു സർ. പ്രധാനമന്ത്രി വികസിത് ഭാരത് റോസ്ഗാർ യോജന എന്ന സ്കീമിനെ കുറിച്ചുള്ള വിവരങ്ങൾ നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന്.
3: വികസനത്തിന്റെ പുതുവഴികൾ, ഭാരത് സർക്കാരിന്റെ ജനക്ഷേമ പദ്ധതികളെ കുറിച്ച് അറിയാം.
4: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ശ്രീവത്സൻ ജയമേനോൻ പാടിയത്, രചന PK ഗോപി, സംഗീതം പെരുമ്പാവൂർ G. രവീന്ദ്രനാഥ്.

0: ലളിതഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. ആലപ്പുഴ ചെറിയ കലവൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 25 ആരംഭിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് സർട്ടിഫിക്കറ്റോടുകൂടിയ നഴ്സിംഗ് അസിസ്റ്റന്റ് കോഴ്സിലേക്ക് 5 സീറ്റുകൾ ഒഴിവുണ്ട്. താല്പര്യമുള്ളവർ ഈ മാസം 15 ചെറിയ കലവൂരുള്ള അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിലെത്തി അഡ്മിഷൻ ഉറപ്പാക്കേണ്ടതാണ്. ഫോൺ നമ്പർ 94 95 99 96 82. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 94 95 99 96 82.
1: ക്രിയാറ്റിനിൻ യൂറിയ യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യേഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പവും 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: മെഗാ കളക്ഷൻ, മെഗാ വില കുറവ്, കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം. വലിയ കളക്ഷൻ, മൾട്ടി ഫ്യൂച്ചർ എപ്പിക്കിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൾട്ടി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
0: കേരള മീഡിയ അക്കാദമിയുടെ ഓഡിയോ പ്രൊഡക്ഷൻ ഡിപ്ലോമ കോഴ്സിന്റെ പുതിയ ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സൗണ്ട് എഞ്ചിനീയറിംഗ്, RJ ട്രെയിനിങ്, ഡബിംഗ്, പോഡ്കാസ്റ്റ്, വോയിസ് മോഡുലേഷൻ എന്നീ വിഷയങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് കോഴ്സ്. തിരുവനന്തപുരം കൊച്ചി സെന്ററുകളിലെ റേഡിയോ കേരള സ്റ്റുഡിയോയിലാണ് ക്ലാസും പരിശീലനവും. 2.5 കാലാവധി. അടിസ്ഥാന യോഗ്യത +2. അക്കാദമി വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 15. www.kma.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 62 82 91 93 98. 62 82 91 93 98.
6: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
7: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
8: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
7: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
9: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
10: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ.
9: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.
0: പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഒഴിവുള്ള അധ്യാപക തസ്തികകളിലേക്ക് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ്, ആരോഗ്യ വകുപ്പ് എന്നിവിടങ്ങളിൽ നിന്നും ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനം നടത്തുന്നതിന് യോഗ്യരായ ജീവനക്കാരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491 295 1010. ആവർത്തിക്കാം, 0491 295 1010. തൃശൂർ ജില്ലയിലെ വടക്കാഞ്ചേരിയിൽ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു വർഷത്തെ ഹോട്ടൽ മാനേജ്മെന്റ് സർട്ടിഫിക്കറ്റ് കോഴ്സുകളിൽ SC/ST വിഭാഗത്തിൽ ഏതാനും സീറ്റ് ഒഴിവുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 99 46 88 31 90 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. 99 46 88 31 90. പാലക്കാട് ജില്ലയിലെ കൊഴിഞ്ഞാമ്പാറയിൽ പെൺകുട്ടികൾക്കായുള്ള പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലിലേക്ക് സർക്കാർ എയ്ഡഡ് പോസ്റ്റ് മെട്രിക് സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, OBC, മറ്റ് സമുദായങ്ങൾ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0491 25 0505. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം,

0491 2505 0005. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് 12:40 പ്രകാശധാര, തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാ വിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. വാർത്തകൾ വിശദമായി. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഇന്ന് ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കിട്ടും. ഔദ്യോഗിക വിനോദ പരിപാടികളൊന്നും ഉണ്ടായിരിക്കില്ല. ഇന്ത്യയുടെ അനുശോചനം നേരിട്ടറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞു. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ അടുത്തഘട്ടം രാജ്യവ്യാപകമായി ആരംഭിച്ചു. ഇതോടനുബന്ധിച്ച് ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിലായി സംഘടിപ്പിക്കുന്ന മത്സരങ്ങൾക്കായി മൈ ഭാരത് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. 15 മുതൽ 29 വയസ്സുവരെ പ്രായമുള്ളവർക്ക് 5 വിഭാഗങ്ങളിലായുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കാം. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24-ന് ആരംഭിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ നിയമന കാര്യങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശമുണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. സർക്കാർ നടപടിയിൽ തെറ്റുണ്ടെങ്കിൽ കോടതിക്ക് അഭിപ്രായം പറയാമെന്നും പ്രതികരണങ്ങൾ കോടതിയോടുള്ള ധിക്കാരമല്ലെന്നും അദ്ദേഹം കോഴിക്കോട് മാധ്യമങ്ങളോട് പറഞ്ഞു.
1: ദേവസ്വം കമ്മീഷണർ നിയമിക്കുന്ന ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തിരുവിതാംകൂറിന് വരുമ്പോൾ ഒരു പട്ടിക തയ്യാറാക്കി കോടതിക്ക് കൊടുക്കണം, കോടതിയാണ് തീരുമാനമെടുക്കുന്നത്. ഇങ്ങനെയൊക്കെയുള്ള ന്യൂനതകളാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചത്. അതല്ലാതെ കോടതിയോടുള്ള ധിക്കാരമോ ബഹുമാനക്കുറവോ അല്ല. ഈ കാര്യത്തിൽ ഗവൺമെന്റിന് കുറച്ച് ഫ്രീഡം വേണമെന്നാണ് ഗവൺമെന്റ്. അങ്ങനെ ഫ്രീഡം ഗവൺമെന്റ് എടുക്കുമ്പോൾ അതിൽ തെറ്റുകളുണ്ടെങ്കിൽ കോടതിക്ക് ഇടപെടാൻ തിരുത്താം.
0: ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ SIT റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം സർക്കാരിന് ഒന്നും ചെയ്യാനാകില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. നടപടികൾ വൈകുന്നത് പ്രതികൾ രക്ഷപ്പെടാനുള്ള സാധ്യത കൂട്ടുമെന്നും ശ്രീ കെ മുരളീധരൻ പറഞ്ഞു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായ ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യമന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. പാലാ നഗരസഭയിൽ രാഷ്ട്രീയ പൊരുമുരുകുന്നു. നഗരസഭാ അധ്യക്ഷ ദിയാബിനു പുളിക്കക്കണ്ടത്തിനെതിരെ LDF നൽകിയ അവിശ്വാസ പ്രമേയത്തിന്മേലുള്ള ചർച്ച ഈ മാസം 21-ന് നടക്കും. ഇതിന്റെ പശ്ചാത്തലത്തിൽ നഗരസഭയിൽ നാളെ മുതൽ തുടർച്ചയായ 4 ദിവസം കൌൺസിൽ യോഗങ്ങൾ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ

0: നാളെ മുതൽ ഈ മാസം 17-ാം തീയതി വരെ എല്ലാ ദിവസവും വൈകിട്ട് 3:30-ക്കാണ് കൌൺസിൽ യോഗങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത്. അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നതിന് മുമ്പ് LDF ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് കൌൺസിലിലൂടെ കൃത്യമായ മറുപടി നൽകുക എന്നതാണ് ഭരണപക്ഷത്തിന്റെ ലക്ഷ്യം. നാളെ നടക്കുന്ന ആദ്യ യോഗത്തിൽ നഗരസഭാധ്യക്ഷയുടെ ചേംബറിൽ നിന്ന് ഫയൽ നഷ്ടപ്പെട്ട സംഭവം, മഴക്കാലപൂർവ്വ ശുചീകരണം, കുമാരനാശാൻ സ്മാരക ചിൽഡ്രൻസ് പാർക്കിൽ പ്രതിമ നിർമ്മിക്കുന്നതുൾപ്പെടെയുള്ള പ്രധാന വിഷയങ്ങൾ ചർച്ചയാകും.
1: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രസ്താവിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27-ന് തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള ആശങ്കകൾ പരിഹരിക്കാനാണ് ബസ് ഉടമകളെ ചർച്ചയ്ക്ക് വിളിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് ഈ മാസം 26-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും ഈ മാസം 24 വരെ പങ്കുവയ്ക്കാം. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മൊഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ISRO. കടലിൽ വീണതിനുശേഷം ക്രൂ മൊഡ്യൂളിന് സ്വന്തമായി ശരിയായ സ്ഥാനം കൈവരിക്കാൻ സാധിക്കുമോ എന്നതായിരുന്നു ആദ്യ പരീക്ഷണം. ക്രൂ മൊഡ്യൂളിനും സർവീസ് മൊഡ്യൂളിനും ഇടയിലുള്ള വേർതിരിക്കൽ സംവിധാനം രണ്ടാമത്തെ പരീക്ഷണത്തിൽ പരിശോധിച്ചു. പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപെടുത്താനുള്ള ക്രൂ മൊഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 നാൾ കൂടി. 2 സെമിഫൈനലും 3-ാം സ്ഥാനത്തേക്കുള്ള മത്സരവും കഴിഞ്ഞാൽ ഈ മാസം 20-ന് ഫൈനൽ പോരാട്ടമായി. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: ആകെയുള്ള 104 മത്സരങ്ങളിൽ 100 പൂർത്തിയായി കഴിഞ്ഞു. കപ്പിൽ തൊടാൻ അർജന്റീന, ഫ്രാൻസ്, സ്പെയിൻ, ഇംഗ്ലണ്ട് കടുപ്പമേറിയ പോരാട്ട വീഥികളിൽ കാലിടറാതെ മുന്നേറിയ 4 ടീമുകൾ. ഫിഫ ലോക റാങ്കിങ്ങിൽ മുന്നണിയിലുള്ള 4 കൊമ്പന്മാർ തന്നെയാണ് കിരീട പോരാട്ടത്തിൽ അവശേഷിക്കുന്നത്. പ്രതീക്ഷകളും മോഹങ്ങളുമായി എത്തിയ 44 ടീമുകളിൽ ചിലരെങ്കിലും എക്കാലവും ഓർക്കാനുള്ള അടയാളങ്ങൾ ബാക്കിയാക്കിയാണ് മടങ്ങുന്നത്. കണ്ണീർ പൊഴിച്ച് യാത്ര പറഞ്ഞ പ്രിയ താരങ്ങളുടെ വേദന കാൽപ്പന്ത് ആരാധകരുടെ ഹൃദയത്തിൽ നിറഞ്ഞു തന്നെ നിൽക്കും.
1: രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404-ലും നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 1,040 രൂപ കുറഞ്ഞ് 1,04,800 രൂപയും ഗ്രാമിന് 13,100 രൂപയുമാണ് ഇന്നത്തെ വില. പ്ലസ് വൺ പ്രവേശനത്തിനായുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റിന് ഇന്നു മുതൽ ഓൺലൈനായി അപേക്ഷിക്കാം. ഏകജാലക സംവിധാനത്തിലൂടെ ഇതുവരെ അപേക്ഷിക്കാൻ സാധിക്കാതിരുന്നവർക്കും അപേക്ഷിച്ചിട്ടും അലോട്ട്മെന്റ് ലഭിക്കാതിരുന്നവർക്കുമാണ് അവസരം. തിരുവനന്തപുരം മ്യൂസിയം വളപ്പിലെ 150 വർഷം പഴക്കമുള്ള റബ്ബർ മുത്തശ്ശിക്ക് ചികിത്സ നടത്തുന്നു. ചിതൽ രോഗം ബാധിച്ചതോടെയാണ് ഫംഗസ് രോഗ ചികിത്സ, നിയന്ത്രിത പ്രൂണിംഗ് എന്നിവ ഉൾപ്പെടെ നടത്താൻ തീരുമാനിച്ചത്. കഴിഞ്ഞ മാസം 13-ന് മഴയിലും കാറ്റിലും ശിഖരം ഒടിഞ്ഞു വീണതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് രോഗബാധ കണ്ടെത്തിയത്. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: പാലോട് ബൊട്ടാണിക്കൽ ഗാർഡനിലെ വിദഗ്ധരുടെ നിർദ്ദേശപ്രകാരം വൃക്ഷത്തിന്റെ നിലവിലുള്ള ആരോഗ്യസ്ഥിതി, ശാസ്ത്രീയമായ സംരക്ഷണ മാർഗങ്ങൾ എന്നിവ വിലയിരുത്തിയാണ് ചികിത്സ ഒരുക്കുന്നത്. റബ്ബർ മുത്തശ്ശിയെ ഹെറിറ്റേജ് ട്രീയായി കണക്കാക്കി കഴിയുന്നത്ര കാലം സുരക്ഷിതമായി നിലനിർത്താനുള്ള ശാസ്ത്രീയ സംരക്ഷണ മാർഗങ്ങൾ സ്വീകരിക്കുമെന്ന് മ്യൂസിയം അധികൃതർ അറിയിച്ചു. മ്യൂസിയത്തിൽ നിൽക്കുന്ന ഈ മരത്തെ ഒറ്റനോട്ടത്തിൽ റബ്ബറാണെന്ന് പറയില്ല. ധാരാളം ശിഖരങ്ങളുള്ള വൻമരം പോലെയാണ് കാണപ്പെടുന്നത്. തിരുവിതാംകൂർ മഹാരാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയുടെ കാലത്താണ് സിലോണിൽ നിന്ന് ഈ വൃക്ഷത്തെ കേരളത്തിലെത്തിച്ചത്.
1: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടന്ന മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിലെ US ആക്രമണത്തിനുള്ള മറുപടിയായി I-4 and I ഓപ്പറേഷൻ നടത്തിയതായാണ് പ്രതികരണം. നീതി ആയോഗിന്റെ പുരസ്കാരം നേടിയ കാസർഗോഡ് പരപ്പ ആസ്പിറേഷണൽ ബ്ലോക്ക് പ്രോഗ്രാമിന്റെ ഭാഗമായി 20 ആരോഗ്യ കേന്ദ്രങ്ങൾ കൂടി NQAS പരിശോധനയ്ക്ക് സജ്ജമായി. 44 ആരോഗ്യ കേന്ദ്രങ്ങളെ NQAS നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ്. തൃശൂർ കുന്നംകുളത്ത് ജീവൻ ഒടുക്കാൻ ശ്രമിച്ച 4-അംഗ കുടുംബത്തിലെ 2 പേർ മരിച്ചു. പിതാവ് സിബിയും മകൾ അലീനയുമാണ് മരിച്ചത്. ഭാര്യ ബീന, മകൻ ആദിത്യൻ എന്നിവർ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്നാണ് സിബി വിദേശത്ത് നിന്ന് നാട്ടിലേക്കെത്തിയത്. പ്രധാന വാർത്തകൾ വീണ്ടും. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ

0: ഘട്ടത്തിന് തുടക്കമായി വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. വിയറ്റ്നാം ബോട്ട് അപകടത്തിൽ മരിച്ച രണ്ടു മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമറ കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷാവിധി മറ്റന്നാൾ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നിയമനങ്ങളിൽ സർക്കാരിന് പരിപൂർണ അവകാശം ഉണ്ടാകണമെന്ന് ദേവസ്വം മന്ത്രി കെ മുരളീധരൻ. പ്രിയദർശിനി സൌജന്യ യാത്രാവിഷയത്തിൽ സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗതമന്ത്രി സി പി ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തുന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
1: ആകാശവാണി ഇപ്പോൾ പ്രകാശധാര. പ്രസവാനന്തര പരിചരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ കെവി സംസാരിക്കുന്നു.
2: പ്രസവാനന്തര കാലഘട്ടം എന്ന് പറയുന്നത് ഈ സമയത്ത് അമ്മയുടെ ശരീരത്തിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാകുന്നു. ശരീരം ഗർഭകാലത്തിന് മുമ്പുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു. പ്രസവത്തിന്റെ സമയത്തുണ്ടാകുന്ന പോഷകനഷ്ടങ്ങളും മറ്റ് ആയാസങ്ങളും മാറി ശരിയായ ആരോഗ്യം വീണ്ടെടുക്കേണ്ട സമയമാണ് ഇത്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ മുലയൂട്ടുന്നതിനും ആരോഗ്യപരമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺ വ്യത്യാസങ്ങളും കുഞ്ഞിനെ നോക്കുന്ന ഉത്തരവാദിത്വവും കൂടെ ആകുമ്പോൾ മാനസികമായി ചില മാറ്റങ്ങളും ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്രസവാനന്തര കാലഘട്ടം. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് അമ്മയ്ക്ക് മാനസികമായും ശാരീരികമായും പരിചരണം ആവശ്യമാണ്. പ്രസവാനന്തരം അമ്മയുടെ പരിചരണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം. ശുചിത്വം വളരെ പ്രധാനമാണ്. ആദ്യത്തെ രണ്ടാഴ്ചയോളം അമ്മയ്ക്ക് യോനിസ്രവം ഉണ്ടായിരിക്കും. ഇത് ആദ്യത്തെ 4 ദിവസങ്ങളിൽ നല്ല ചുവപ്പ് നിറത്തിൽ കാണപ്പെടുന്നു. ക്രമേണ നിറം കുറഞ്ഞു വരുന്നതാണ്. മിക്കവാറും സ്ത്രീകൾക്ക് യോനിയിൽ മുറിവുണ്ടാക്കിയതിന്റെ തുന്നലുണ്ടായിരിക്കും. ഇതും ഉണങ്ങി വരേണ്ടതുണ്ട്. ദിവസേന കുളിക്കുക, വൃത്തിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ഓരോ മലമൂത്ര വിസർജനത്തിന് ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് പെരിനിയം വൃത്തിയാക്കുക, മുന്നിൽ നിന്ന് പിന്നിലേക്ക് കഴുകുക, ശുചിയായ പാഡുകൾ ഉപയോഗിക്കുക, 4 മുതൽ 6 മണിക്കൂർ ഇടവേളകളിൽ പാഡ് മാറ്റുക, സിസേറിയൻ മുറിവ് വൃത്തിയായി ഈർപ്പമില്ലാതെ സൂക്ഷിക്കുക, കുളിച്ചു കഴിഞ്ഞ് വൃത്തിയുള്ള കോട്ടൺ തുണി ഉപയോഗിച്ച് നനവ് മാറ്റുക, ചുവപ്പ്, വീക്കം, പഴുപ്പ് എന്നിവ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. ഈ സമയത്ത് പോഷകാഹാരം കഴിക്കേണ്ടത് വളരെയധികം ആവശ്യമാണ്. അമ്മയുടെ ആരോഗ്യം നിലനിർത്തുന്നതിനും മുലയൂട്ടുന്നതിനും അധിക പോഷകങ്ങൾ ആവശ്യമാണ്. മുലയൂട്ടുന്ന അമ്മയ്ക്ക് ദിവസേന 400 കാലറി വരെ അധികമായി ആവശ്യമാണ്. നിത്യേന 75 ഗ്രാം പ്രോട്ടീൻ വേണം. മീൻ, മുട്ട, പാൽ, പയർവർഗ്ഗങ്ങൾ, ഇറച്ചി എന്നിവ ആവശ്യാനുസരണം കഴിക്കണം. പ്രസവ സമയത്തുണ്ടാകുന്ന ബ്ലീഡിംഗ് കാരണവും അമ്മയുടെ ശരീരത്തിൽ ഇരുമ്പിന്റെ അളവ് കുറയുന്നു. ഇത് തിരികെ കിട്ടാനായി കൂടുതൽ ഇരുമ്പടങ്ങിയ ആഹാരം കഴിക്കണം. ചീര, മുരിങ്ങയില, ഈന്തപ്പഴം, കരൾ, പയർവർഗ്ഗങ്ങൾ എന്നിവയിൽ നിന്നും ഇരുമ്പ് ലഭിക്കുന്നു. മുലപ്പാലിലൂടെ നഷ്ടപ്പെടുന്ന കാൽസ്യത്തിന്റെ അളവ് നികത്താനായി പാൽ, തൈര്, ചെറിയ മീനുകൾ തുടങ്ങിയ കാൽസ്യം അടങ്ങിയ ആഹാരം കഴിക്കുന്നത് നല്ലതാണ്. കൂടാതെ ഭക്ഷണത്തിൽ നാരുകളും വിറ്റാമിനുകളും ആവശ്യമാണ്. ഇതിനായി ദിവസേന ഇലക്കറികൾ, സലാഡ്, പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക. നിത്യേന 2.5 മുതൽ 3 വരെ ലിറ്റർ വെള്ളം കുടിക്കണം. പ്രസവശേഷം വിശ്രമവും ഉറക്കവും ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് രോഗപ്രതിരോധ ശേഷി ഉണ്ടാകുന്നതിനും മാനസികാരോഗ്യം നിലനിർത്താനും മതിയായ ഉറക്കം ആവശ്യമാണ്. മുലയൂട്ടലിന് സഹായകമായ ഹോർമോൺ ഉണ്ടാകുന്നതിനും പ്രസവാനന്തരമുള്ള ഉത്കണ്ഠയും സമ്മർദ്ദവും കുറയ്ക്കാനും വിശ്രമം ആവശ്യമാണ്. അമ്മയ്ക്ക് വിശ്രമിക്കാൻ സമയം നൽകുക. കുടുംബാംഗങ്ങൾ വീട്ടുജോലിയിലും കുഞ്ഞിന്റെ പരിചരണത്തിലും പങ്കെടുക്കുക. ഉറക്കക്കുറവ്, വിഷാദം, അമിത ക്ഷീണം എന്നിവയുണ്ടെങ്കിൽ ആരോഗ്യ പ്രവർത്തകരുടെ സഹായം തേടുക. സാധാരണ പ്രസവത്തിന് ശേഷം 6 ആഴ്ച വരെയും സിസേറിയൻ ആണെങ്കിൽ 3 മാസം വരെയും കഠിനമായ ജോലികളും ഭാരം എടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. വിജയകരമായ മുലയൂട്ടലിനും സ്തനവേദനയും മറ്റ് പ്രശ്നങ്ങളും ഒഴിവാക്കുന്നതിനും സ്തനപരിചരണം സഹായിക്കുന്നു. ദിവസേന കുളിക്കുമ്പോൾ സ്തനങ്ങൾ ശുദ്ധജലത്തിൽ കഴുകുക. അമിതമായി സോപ്പോ അണുനാശിനികളോ ഉപയോഗിക്കരുത്. സ്തനങ്ങൾ ഈർപ്പരഹിതമായി സൂക്ഷിക്കുക. ശരിയായ വലുപ്പത്തിലുള്ള ബ്രാ ധരിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. മുലക്കണ്ണിനോടൊപ്പം ചുറ്റിലുമുള്ള കറുത്ത ഭാഗവും കുഞ്ഞിന്റെ വായ്ക്കുള്ളിലായിരിക്കണം. സ്തനങ്ങളിൽ കല്ലിപ്പ്, ചുവപ്പ്, കടുത്ത വേദന, പനി എന്നിവയുണ്ടെങ്കിൽ ഡോക്ടറെ കാണിക്കുക. പ്രസവശേഷമുള്ള ഏതാനും ആഴ്ചകളിൽ മലമൂത്ര വിസർജനം പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. യോനി മുറിവിന്റെ വേദന കാരണവും മറ്റും അമ്മയ്ക്ക് മൂത്രമൊഴിക്കാൻ പ്രയാസം തോന്നാം. മൂത്രാശയം നിറഞ്ഞിരിക്കുന്നത് ഗർഭപാത്രം ചുരുങ്ങാതിരിക്കാൻ കാരണമാകുന്നു. മൂത്രനാളികളിൽ അണുബാധ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. നന്നായി വെള്ളം കുടിക്കുക. 2-3 മണിക്കൂർ ഇടവിട്ട് മൂത്രമൊഴിക്കണം. ക്രമമായ ഇടവേളകളിൽ നടക്കുന്നത് മൂത്രാശയത്തിന്റെ മസിൽ ടോൺ വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. ദിവസേനയുള്ള മലശോധനയും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നന്നായി വെള്ളം കുടിക്കുന്നതും നാരുകളടങ്ങിയ ആഹാരവും ആവശ്യമാണ്. നടത്തിയും ലഘുവായ വ്യായാമങ്ങളും ഇതിന് സഹായിക്കുന്നു. അമ്മയ്ക്ക് നൽകേണ്ട മാനസിക പിന്തുണ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ഷീണം, ഉറക്കക്കുറവ്, കുഞ്ഞിനെ പരിചരിക്കുന്നതിലെ ആശങ്കകൾ എന്നിവ കാരണം മാനസിക സമ്മർദ്ദം അനുഭവപ്പെടാം. ആത്മവിശ്വാസമുള്ള അമ്മമാർ കുഞ്ഞിനെ നന്നായി പരിചരിക്കുന്നു. മാത്രമല്ല അമ്മയും കുഞ്ഞും തമ്മിലുള്ള ആത്മബന്ധം ഉണ്ടാകാനും ഇത്

ആവശ്യമാണ്. പങ്കാളിയുമായും മറ്റു കുടുംബാംഗങ്ങളുമായും മനസ്സ് തുറന്ന് സംസാരിക്കാനുള്ള അവസരം നൽകുക. സുഹൃത്തുക്കളുമായും ബന്ധുക്കളുമായും ബന്ധം നിലനിർത്താൻ സഹായിക്കുക. അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയമായ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് അമ്മയ്ക്ക് ആത്മവിശ്വാസം നൽകുന്നു. പ്രസവാനന്തര വ്യായാമങ്ങൾ ചെയ്യുന്നത് അമ്മയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. വയറിലെയും ഇടുപ്പിലെയും മസിലുകൾക്ക് ബലം ലഭിക്കാൻ വ്യായാമങ്ങൾ പ്രയോജനകരമാണ്. മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനും ഇത് ആവശ്യമാണ്. നടത്തമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പ്രസവശേഷം ഏതാനും മണിക്കൂറുകൾ കഴിയുമ്പോൾ തന്നെ അമ്മയ്ക്ക് നടന്നു തുടങ്ങാം. ഇത് ഗർഭപാത്രം ചുരുങ്ങുന്നതിന് സഹായിക്കുന്നു. ശ്വസന വ്യായാമം, കാലുകളുടെ വ്യായാമം എന്നിവയും ചെയ്യാം. കാൽമുട്ടുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യണം. പാദം രണ്ട് വശങ്ങളിലേക്കും കറക്കുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് ഇടുപ്പിലെ മസിലുകളെ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്നു. കാൽമുട്ടുകൾ മടക്കി വെച്ച് മലർന്നു കിടക്കുക, എന്നിട്ട് നടുഭാഗം താഴേക്ക് അമർത്തുക. ഇതാണ് പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ്. കീഗൽ എക്സസൈസ് പെരിനിയൽ മസിൽസിനെ ശക്തിപ്പെടുത്താൻ നല്ലതാണ്. ഇതിനായി പെരിനിയം ഇടവിട്ട് മുറുക്കുകയും അയയ്ക്കുകയും ചെയ്യുക. പ്രസവാനന്തരം ലഘുവായ വ്യായാമങ്ങൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓരോ വ്യായാമവും ചെയ്ത് തുടങ്ങുമ്പോൾ 4-5 തവണ മാത്രം ചെയ്യുക. ക്രമേണ വ്യായാമത്തിന്റെ തവണ വർദ്ധിപ്പിക്കുക. പ്രസവശേഷം ചില ലഘുവായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അവ എന്തെല്ലാമാണെന്ന് നോക്കാം. ആഫ്റ്റർ പെയിൻ എന്ന് പറയുന്ന വയറുവേദന. പ്രസവശേഷം ആദ്യത്തെ 1-2 ആഴ്ചകളിൽ ഗർഭാശയം സാധാരണ വലിപ്പത്തിലേക്ക് ചുരുങ്ങുന്ന സമയത്ത് ഉണ്ടാകുന്ന വേദനയാണ്. ഇതിന് പ്രത്യേക ചികിത്സ ആവശ്യമില്ല. കൃത്യമായ ഇടവേളകളിൽ മൂത്രമൊഴിക്കുന്നത് ഈ വേദന കുറയാൻ സഹായിക്കുന്നു. വേദന കൂടുകയാണെങ്കിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വേദന സംഹാരികൾ കഴിക്കാം. യോനി മുറിവിന്റെ വേദനയാണ് മറ്റൊരു പ്രശ്നം. പെരിനിയത്തിന്റെ ശുചിത്വം വളരെ പ്രധാനമാണ്. 1-2 ആഴ്ചകൾ കൊണ്ട് മുറിവ് ഉണങ്ങുകയും വേദന മാറുകയും ചെയ്യുന്നു. ഇരിക്കുമ്പോൾ ഈ മുറിവിൽ മർദ്ദം ഉണ്ടാകാതിരിക്കാനായി തുടകൾക്കിടയിലായി ഉള്ളിലേക്ക് ഒതുക്കി വച്ചിരുന്നതിനു ശേഷം ഇരിക്കാൻ ശ്രദ്ധിക്കുക. സ്തനവീക്കം ചില അമ്മമാർക്ക് ഉണ്ടാകാറുണ്ട്. ആദ്യത്തെ 2 ദിവസങ്ങളിൽ കൊളസ്ട്രം എന്ന മഞ്ഞ നിറത്തിലുള്ള സ്രവമാണ് ഉണ്ടാകുന്നത്. 3-ാം ദിവസം മുതൽ പാൽ ഉണ്ടാകാൻ തുടങ്ങുന്നു. ഈ സമയത്ത് മുലയൂട്ടൽ തുടരണം. എന്തെങ്കിലും കാരണങ്ങളാൽ മുലപ്പാൽ കെട്ടിക്കിടന്നാൽ സ്തനവീക്കവും മറ്റ് പ്രശ്നങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുഞ്ഞിന് ആവശ്യാനുസരണം പാൽ നൽകുകയാണ് ഇതിന്റെ പ്രതിവിധി. സ്തനങ്ങൾ കട്ടിയായി പാൽ പുറത്തേക്ക് വരുന്നില്ല എങ്കിൽ ചൂടുവെള്ളത്തിൽ മുക്കിപ്പഴിഞ്ഞ കോട്ടൺ തുണി ഉപയോഗിച്ച് 20 മിനിറ്റ് ചൂട് നൽകാം. അതിനുശേഷം മുലയൂട്ടുക. അധികമായി പാൽ മാറിടത്തിൽ ബാക്കിയുണ്ടെങ്കിൽ അത് പിഴിഞ്ഞെടുക്കുക. അതിനുശേഷം തണുത്ത വെള്ളത്തിൽ മുക്കിപ്പിഴിഞ്ഞ തുണി കൊണ്ട് തണുപ്പ് നൽകാം. ഇതാണ് സ്തനവീക്കം സുഖപ്പെടുത്താനുള്ള മാർഗം. മുലക്കണ്ണിനുണ്ടാകുന്ന വേദനയും വിള്ളലുമാണ് മറ്റൊരു പ്രശ്നം. ശരിയായ ശുചിത്വം പാലിക്കണം. മുലയൂട്ടുമ്പോൾ കുഞ്ഞിനെ ശരിയായ രീതിയിൽ പിടിക്കുക. പാൽ ഊട്ടിയതിനു ശേഷം അല്പം മുലപ്പാൽ മുലക്കണ്ണിൽ പുരട്ടുക. പ്രസവാനന്തര കാലഘട്ടത്തിൽ അമ്മമാർക്ക് വിയർപ്പ് കൂടുതലായി കാണുന്നു. ഇത് സ്വാഭാവികമാണ്. ആവശ്യാനുസരണം വെള്ളം കുടിക്കണം. ശരീരശുചിത്വവും പ്രധാനമാണ്. അമ്മമാർക്ക് ക്ഷീണവും ഉണ്ടാകാറുണ്ട്. ഇതിനായി വിശ്രമവും സമീകൃത ആഹാരവും ആവശ്യമാണ്. അയൺ, കാൽസ്യം തുടങ്ങിയ ഡോക്ടർ നിർദ്ദേശിച്ചിട്ടുള്ള ഗുളികകൾ കഴിക്കുക. കാലുവേദന, നടുവേദന എന്നിവയും കാണപ്പെടുന്നു. പ്രസവ സമയത്ത് ഉണ്ടായ പേശികളുടെ വലിവ് കാരണവും ശരിയായ രീതിയിലല്ലാതെ ഇരിക്കുന്നതുകൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാകുന്നത്. കുഞ്ഞിനെ മുലയൂട്ടുമ്പോൾ പുറം ഭാഗത്ത് ആവശ്യത്തിനുള്ള സപ്പോർട്ട് നൽകണം. ചാരിയിരുന്ന്, വേണമെങ്കിൽ പുറകിലായി തലയിണ വച്ച് സുഖപ്രദമായി ഇരുന്ന് പാലൂട്ടുക. പെൽവിക് ടിൽറ്റിംഗ് എക്സസൈസ് ചെയ്യുന്നത് നടുവേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കാൻ നല്ലതാണ്. കാലുകളുടെ വ്യായാമം, നടത്തം എന്നിവ ചെയ്യുന്നതിലൂടെ കാലുകളുടെ ശക്തിയും തിരികെ വരുന്നു. പ്രസവത്തിന് ശേഷം ആദ്യ ദിവസങ്ങളിൽ അമ്മമാരിൽ ഉണ്ടാകുന്ന താൽക്കാലികമായ മനോവിഷമത്തെ പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുന്നു. ഹോർമോൺ വ്യതിയാനങ്ങൾ, ഉറക്കക്കുറവ്, മാതൃത്വത്തോടുള്ള പൊരുത്തപ്പെടൽ എന്നിവയാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ. പെട്ടെന്ന് കരയുക, ചെറിയ കാര്യങ്ങൾ വിഷമം തോന്നുക, ക്ഷീണം, ശ്രദ്ധക്കുറവ് എന്നിവ ഇതിന്റെ ലക്ഷണങ്ങളാണ്. ഇത് സാധാരണയായി പ്രസവശേഷം 2-3 ദിവസങ്ങളിൽ തുടങ്ങി 1-2 ആഴ്ചയ്ക്കുള്ളിൽ താനെ മാറിപ്പോകുന്നു. അമ്മയ്ക്ക് മാനസിക പിന്തുണ നൽകുക, വിമർശനങ്ങൾ ഒഴിവാക്കി വേണ്ട പ്രോത്സാഹനവും സഹകരണവും നൽകുന്നത് ഈ വിഷമങ്ങൾ മാറ്റാനായി പ്രയോജനകരമാണ്. പ്രസവാനന്തരം 4-5 ദിവസങ്ങൾക്കുള്ളിൽ അമ്മയും കുഞ്ഞിനെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യുന്നു. അതിനുശേഷം മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിൽ 6 ആഴ്ചകളാകുമ്പോഴാണ് ചെക്കപ്പിന് പോകേണ്ടത്. എന്നാൽ ചില രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തണം. 1-2 മണിക്കൂറിനുള്ളിൽ പാഡ് നിറയുന്നത് പോലുള്ള രക്തസ്രാവം ഉണ്ടെങ്കിൽ അത് ഗുരുതരമാണ്. തീവ്രമായ പനി, ശ്വാസംമുട്ടൽ, ദുർഗന്ധമുള്ള യോനീസ്രവം എന്നിവയ്ക്കും പെട്ടെന്നുള്ള ചികിത്സ ആവശ്യമാണ്. കടുത്ത തലവേദന, വയറുവേദന, കാഴ്ചമങ്ങൽ, മുഖത്തോ ശരീരത്തോ നീര് എന്നിവയും അപകട സൂചനകളാണ്. കാലിൽ വേദനയോടൊപ്പം നീര്, ചുവപ്പ് എന്നിവയുണ്ടെങ്കിൽ രക്തം കട്ട പിടിക്കുന്നതിന്റെ ലക്ഷണങ്ങളാണ്. ഉടനെ തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കണം. സ്തനവീക്കത്തോടൊപ്പം പനിയോ ചുവപ്പ് നിറമോ ഉണ്ടെങ്കിൽ ഉടൻ ചികിത്സ ആവശ്യമാണ്.
അമിതമായ ഉത്കണ്ഠ, തുടർച്ചയായ ദുഃഖം, ഉറക്കമില്ലായ്മ, അമിത ഉറക്കം എന്നീ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ ചികിത്സ തേടണം. കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ചിന്തകൾ, സ്വയം ജീവൻ അവസാനിപ്പിക്കാനുള്ള ചിന്തകൾ തുടങ്ങിയവ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തുക. പ്രസവാനന്തര പരിചരണം ഒരു കുടുംബത്തിന്റെ കൂട്ടായ ഉത്തരവാദിത്തമാണ്. അമ്മയുടെ പരിചരണത്തിൽ സവിശേഷ ശ്രദ്ധ നൽകുന്നതിലൂടെ അമ്മയുടെയും കുഞ്ഞിന്റെയും സുസ്ഥിതി നമുക്ക് ഉറപ്പാക്കാം.

0: പ്രസവാനന്തര പരിചരണം, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകാശധാരയിൽ ഇതുവരെ സംസാരിച്ചത് തിരുവനന്തപുരം ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ആശ കെ വി.
1: ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി അല്പസമയത്തിനുള്ളിൽ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം മുരളി.

0: വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ യുഎസ് സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. ഗഗൻയാൻ ദൌത്യത്തിലെ ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട മൂന്ന് പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന. പ്രധാന സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടെയാണ് പരീക്ഷിച്ചത്. പ്രവർത്തനം സുഗമമാണെന്നും ക്രൂ മോഡ്യൂൾ ഘടനാപരമായി സ്ഥിരതയുള്ളതാണെന്നും പരിശോധനയിൽ സ്ഥിരീകരിച്ചു. ദൌത്യത്തിനിടെ പാരച്യൂട്ടുകളെ സംരക്ഷിക്കുന്ന അപെക്സ് കവർ വേർപ്പെടുത്താനുള്ള ക്രൂ മോഡ്യൂളിന്റെ ശേഷിയും വിലയിരുത്തി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. തുടർ നടപടികൾക്ക് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളോട് അതാത് കുടുംബങ്ങളുമായി ചേർന്ന് ഏകോപന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് അഭ്യർത്ഥിച്ചതായും എംബസി വ്യക്തമാക്കി. കൊട്ടാരക്കര സ്വദേശികളായ എ സി തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്കും തുടർന്ന് കൊട്ടാരക്കരയിലെ വസതിയിലേക്കും എത്തിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നോർക്ക ഏകോപിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. അന്തരിച്ച ഖത്തർ മുൻ അമീർ ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയോടുള്ള ആദരസൂചകമായി ഇന്ത്യയിൽ ഒരു ദിവസത്തെ ദേശീയ ദുഃഖാചരണം. രാജ്യത്തുടനീളം ഇന്ന് ദേശീയ പതാക പകുതി താഴ്ത്തിക്കെട്ടും. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് അനുശോചനം അറിയിക്കുന്നതിനായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ഖത്തർ സന്ദർശിക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിൻ, ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങൾ സന്ദർശിക്കും. ഇന്നു മുതൽ ഈ മാസം 17 വരെയാണ് സന്ദർശനം. വ്യാപാരം, നിക്ഷേപം, സാങ്കേതിക വിദ്യ എന്നിവയ്ക്ക് ഊന്നൽ നൽകുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. 21 വയസ്സുകാരിയായ പെൺകുട്ടി കൊല്ലപ്പെടുന്നതിന് തൊട്ടുമുമ്പ് കടുത്ത ശാരീരിക മർദ്ദനം നേരിട്ടതായി ആരോപണത്തിൽ കമ്മീഷൻ ആശങ്ക രേഖപ്പെടുത്തി. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായി ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താനും പെൺകുട്ടിയുടെ കുടുംബത്തിന് പിന്തുണ ഉറപ്പാക്കാനും ആവശ്യപ്പെട്ട് കമ്മീഷൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. 7 ദിവസത്തിനുള്ളിൽ റിപ്പോർട്ട് നൽകാനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ലഹരിമുക്ത ഭാരതം എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയം സംഘടിപ്പിക്കുന്ന നശാമുക്ത യുവ ഫോർ വികസിത് ഭാരത് രാജ്യവ്യാപക മത്സരങ്ങളുടെ ജില്ലാതല രജിസ്ട്രേഷൻ ഇന്നു മുതൽ ആരംഭിച്ചു. മേരാ യുവഭാരത് അഥവാ മൈ ഭാരത് പോർട്ടൽ വഴിയാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവാക്കൾക്കാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ അവസരം. വ്യക്തിഗതമായോ ഗ്രൂപ്പുകളായോ അപേക്ഷിക്കാം. നൃത്തം, സംഗീതം, റീൽസ് അല്ലെങ്കിൽ ഹ്രസ്വചിത്രം, തെരുവ് നാടകം, സ്ലാം പോയട്രി എന്നീ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. മലയാളം ഉൾപ്പെടെയുള്ള പ്രാദേശിക ഭാഷകളിലോ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിലോ സൃഷ്ടികൾ തയ്യാറാക്കാവുന്നതാണ്. 3 ഘട്ടങ്ങളായാണ് മത്സരം ക്രമീകരിച്ചിരിക്കുന്നത്. ജില്ലാതല മത്സരങ്ങൾ ഈ മാസം 24 മുതൽ 27 വരെ നടക്കും. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന മികച്ച 3 എൻട്രികൾ ജൂലൈ 30 മുതൽ ഓഗസ്റ്റ് 6 വരെ നടക്കുന്ന സംസ്ഥാനതല മത്സരങ്ങളിൽ പങ്കെടുക്കും. സംസ്ഥാന ചാമ്പ്യന്മാരാകുന്നവർക്ക് ഓഗസ്റ്റ് 12-13 തീയതികളിൽ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ യുവജന ഉച്ചകോടിയിലെ ഫൈനലിൽ മാറ്റുരയ്ക്കാം. താൽപര്യമുള്ളവർ മൈ ഭാരത് .gov.in എന്ന ഔദ്യോഗിക വെബ്സൈറ്റ് വഴി തങ്ങളുടെ സർഗാത്മക സൃഷ്ടികൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ മന്ത്രാലയത്തിന്റെയും കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയത്തിന്റെയും അംഗീകാരത്തോടെ ഡോക്ടർമാർക്കും മറ്റ് പ്രൊഫഷണലുകൾക്കും ഇന്റേൺഷിപ്പ് വാഗ്ദാനം ചെയ്യുന്നതായി കാണിച്ച് സാമൂഹിക മാധ്യമത്തിൽ പ്രചരിക്കുന്ന ഗൂഗിൾ ഫോം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഒരു മന്ത്രാലയവും ഇത്തരമൊരു ഇന്റേൺഷിപ്പ് പദ്ധതിക്കുള്ള ഔദ്യോഗിക അറിയിപ്പോ അപേക്ഷാ ഫോമോ നൽകിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി.

0: പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം സ്വദേശി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതായാണ് കേസ്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. രാജ്യത്തെ ആരോഗ്യ ഗവേഷണ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിനും ഉയർന്ന നിലവാരമുള്ളതും ധാർമ്മികവും നൂതനവുമായ ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഒരു തന്ത്രപരമായ ചട്ടക്കൂട് നൽകുക എന്നതാണ് ലക്ഷ്യം. ഈ മാസം 27 അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. അടുത്ത 3 ദിവസങ്ങളിൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖല, പശ്ചിമബംഗാൾ, ബീഹാർ എന്നിവിടങ്ങളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. വിശദാംശങ്ങളിലേക്ക്.
2: ഈ മാസം 15 വരെ കിഴക്കൻ ഉത്തർപ്രദേശ്, ഒഡീഷ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട്. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ജമ്മു കാശ്മീർ, ലഡാക്ക്, ആന്ധ്രാപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന എന്നിവിടങ്ങളിലും വരും ദിവസങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയും ശക്തമായ കാറ്റും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഒഡീഷ, തമിഴ്നാട്, പുതുച്ചേരി, കാരക്കൽ എന്നിവിടങ്ങളിൽ ഇന്ന് ചൂടും ഈർപ്പവും നിറഞ്ഞ കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ട്. അതേസമയം ആന്ധ്രാപ്രദേശിന്റെ തീരദേശ മേഖലകളിൽ നാളെ വരെ ഉഷ്ണതരംഗം അനുഭവപ്പെടുമെന്നാണ് റിപ്പോർട്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിസൈൽ, ഡ്രോൺ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. ഇറാനിയൻ സൈനിക മേഖലകളിൽ അടുത്തിടെ US സെൻട്രൽ കമാൻഡ് നടത്തിയ ആക്രമണത്തിനുള്ള മറുപടിയായാണ് നടപടിയെന്ന് IRGC അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ കൂടുതൽ US സൈനിക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെയും IRGC മുന്നറിയിപ്പ് നൽകി. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുന്നതിനും അന്താരാഷ്ട്ര സമുദ്ര വ്യാപാരം തുടരുന്നതിനുമാണ് സെൻട്രൽ കമാൻഡ് ആക്രമണങ്ങൾ ലക്ഷ്യമിട്ടതെന്ന് US പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ആഭ്യന്തരമന്ത്രി വിളിച്ചു ചേർക്കുന്ന വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ യോഗത്തിൽ സംബന്ധിക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ യോഗത്തിൽ നടക്കും. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജലവിഭവ വിനിയോഗത്തിൽ രാജ്യം സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂട്ടായ പ്രവർത്തനം ആവശ്യമാണെന്ന് പഞ്ചായത്തീരാജ് മന്ത്രാലയം സെക്രട്ടറി വിവേക് ഭരദ്വാജ്. ന്യൂഡൽഹിയിൽ ഗ്രാമപഞ്ചായത്തുകൾക്കായി സംഘടിപ്പിച്ച വാട്ടർ ബജറ്റിംഗ് ആന്റ് വാട്ടർ സെക്യൂരിറ്റി പ്ലാനിംഗ് മാസ്റ്റർ ട്രെയിനർമാരുടെ ദേശീയതല പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നരേന്ദ്രമോദി മൊബൈൽ ആപ്ലിക്കേഷൻ MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഗഗൻയാൻ ദൌത്യത്തിൽ സുപ്രധാന ചുവടുവയ്പ്പുമായി ISRO. ക്രൂ മോഡ്യൂൾ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട 3 പരീക്ഷണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. മരിച്ചവരുടെ കുടുംബങ്ങളുമായി ചേർന്ന് തുടർ നടപടികൾ ഏകോപിപ്പിക്കാൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിച്ചതായി ഇന്ത്യൻ എംബസി. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള വ്യവസായ പ്രതിനിധി സംഘത്തിന്റെ ത്രിരാഷ്ട്ര സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. അറബ് രാഷ്ട്രങ്ങളിലെ US സൈനിക താവളങ്ങളിൽ നടത്തിയ മിന്നൽ ആക്രമണങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് ഇറാൻ. ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് അമേരിക്ക. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
3: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 1 കഴിഞ്ഞ് 25 സെക്കൻഡ്. ഗാനോത്സവത്തിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. അന്ന എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകിയും യേശുദാസും പാടിയ ഗാനം കേൾക്കാം.

AM രാജയും എസ് ജാനകിയും പാടിയ ഗാനം. ചിത്രം പഴശ്ശിരാജ. രചന വയലർ രാമവർമ്മ. സംഗീതം ആർ കെ ശേഖർ.

ആലാപനം കമുകറ പുരുഷോത്തമൻ, എസ് ജാനകി എന്നിവർ. രചന തിരുനേനാർ കുറിച്ചി മാധവൻ നായർ. സംഗീതം MS ബാബുരാജ്. ചിത്രം കറുത്തകൈ.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: ഗാനോത്സവം തുടരുന്നു. എസ് ജാനകിയുടെ ശബ്ദം, ചിത്രം ബാല്യകാല സഖി, ഗാനശില്പികൾ പി ഭാസ്കരൻ, എം എസ് ബാബുരാജ്.

0: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്, മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മൈ ജി ഫ്യൂച്ചർ എപ്പിക് മെയിൻ ഡ്രൈവ് കൊച്ചി.
1: യേശുദാസിന്റെ ആലാപനം, ചിത്രം ആറടി മണ്ണിന്റെ ജന്മി, രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം ആർ കെ ശേഖർ.

ചിത്രം മിസ് മേരി, ഗായകർ പി ജയചന്ദ്രൻ, പി സുശീല. ഈരടികൾ ശ്രീകുമാരൻ തമ്പി, ഈണം നൽകിയത് ആർ കെ ശേഖർ.

0: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
0: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ചിത്രം കന്യാകുമാരി, യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയത്. വരികൾ രചിച്ചത് വയലാർ രാമവർമ്മ, സംഗീത സംവിധാനം MB ശ്രീനിവാസൻ.

ഗായകൻ കെ ജെ യേശുദാസ്, ചിത്രം ചന്ദ്രകാന്തം. ശ്രീകുമാരൻ തമ്പി വരികൾ എഴുതി, എം എസ് വിശ്വനാഥൻ ഈണം നൽകിയ ഗാനം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
3: യേശുദാസിന്റെ ആലാപനം, ചിത്രം മദനോത്സവം, ഗാനരചന ONV കുറുപ്പ്, സംഗീത

യേശുദാസും സംഘവും പാടിയ ഗാനം. ഗാനം രചിച്ചത് ശ്രീകുമാരൻ തമ്പി, സംഗീതം നൽകിയത് ശ്യാം. ചിത്രം അസ്തമയം.

0: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും. മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
1: ചിത്രം എനിക്ക് വിശക്കുന്നു. ഗാനരചന പി ഭാസ്കരൻ, സംഗീതം ജയവിജയ. ആലപിച്ചിരിക്കുന്നത് യേശുദാസ്.

ശുദ്ധികലശം എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രൻ പാടിയ ഗാനം. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, സംഗീതം നൽകിയത് ശ്യാം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം, ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഗാനോത്സവത്തിൽ അടുത്ത ഗാനം യേശുദാസ് ആലപിച്ചത്, ചിത്രം കടത്തനാട്ടുമാക്കം. ഗാനശില്പികൾ പി ഭാസ്കരൻ, ജി ദേവരാജൻ.

0: 8 3 3 9 7 4.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
2: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്രോൺ മോൾ ഇടപ്പള്ളി.
4: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
4: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
7: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എല്ലാ ദിവസവും രാവിലെ 6:35.
8: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
0: പട്ടികജാതിയിലെ ദുർബല വിഭാഗക്കാരായ അരുന്ധതിയാർ, ചക്ലിയൻ, വേളൻ, നായാടി, കള്ളാടി വിഭാഗക്കാർക്കുള്ള ദുർബല വിഭാഗ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി 2026-27 വർഷം നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ പദ്ധതിയിലേക്ക് എറണാകുളം ജില്ലയിലെ അർഹരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബ്ലോക്ക്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, പട്ടികജാതി വികസന ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്. അപേക്ഷ നൽകേണ്ട അവസാന തീയതി ഈ മാസം 25.
9: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
10: എല്ലാ LED TV പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
9: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ആലുവ കീഴ്മാട് പ്രവർത്തിക്കുന്ന ആൺകുട്ടികൾക്കായുള്ള ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ ക്ലാസ്സിലെ ഒഴിവുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായ സീറ്റിലേക്ക് അപേക്ഷിക്കാം. സപ്ലിമെന്ററി അലോട്ട്മെന്റ് മുഖേന ഏകജാലകം വഴി അപേക്ഷ സമർപ്പിക്കാം. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, കണക്ക് എന്നിവ ഉൾപ്പെടുന്ന സയൻസ് ഗ്രൂപ്പാണ് നിലവിലുള്ളത്. രക്ഷകർത്താവിന്റെ വാർഷിക വരുമാനം 2,00,000 രൂപയിൽ കവിയരുത്. കൂടുതൽ വിവരങ്ങൾക്ക് 0484-2624-115 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 0484-2624-115.
11: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ.
12: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
11: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
13: മാലിന്യമുക്ത ഭാരതം ഓരോ പൗരന്റെയും ഉത്തരവാദിത്വമാണ്. ശുചിത്വമുള്ള നാളേക്കായി പ്രതിജ്ഞയെടുക്കൂ. മാലിന്യം വലിച്ചെറിയാതിരിക്കൂ. സുന്ദരമായ ഇന്ത്യയ്ക്കായി ഒന്നിച്ചു നിൽക്കാം. പൊതുജന ബോധവൽക്കരണത്തിനായി ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്.
0: പാലക്കാട് സഹകരണ പരിശീലന കോളേജിൽ HDC ആൻഡ് BM കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. ബിരുദമാണ് അടിസ്ഥാന യോഗ്യത. കേരളത്തിലെ സഹകരണ ഡിപ്പാർട്ട്മെന്റ്, സഹകരണ സംഘങ്ങൾ എന്നിവയിലെ നിയമനത്തിനുള്ള അടിസ്ഥാന യോഗ്യതയാണ് HDC ആൻഡ് BM. അപേക്ഷ scu.kerala.gov.in ൽ ഓൺലൈനായി നൽകാം. SC/ST വിഭാഗം വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. അവസാന തീയതി ഈ മാസം 15. കൂടുതൽ വിവരങ്ങൾക്ക് 0491-2522-946 അല്ലെങ്കിൽ 97-45-28-78-95 എന്നീ നമ്പറിൽ അറിയാവുന്നതാണ്. നമ്പർ ആവർത്തിക്കാം, 0491-2522-946 അല്ലെങ്കിൽ 97-45-28-78-95. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 11 സെക്കൻഡ്. ആകാശവാണി FM വാർത്തകൾ. രാജ്യത്ത് ആരോഗ്യ ഗവേഷണത്തിന് ദേശീയ ആരോഗ്യ ഗവേഷണ അജണ്ട രൂപീകരിക്കണമെന്ന് ദേശീയ ആരോഗ്യ കരട് ഗവേഷണ നയത്തിൽ നിർദ്ദേശം. ഈ മാസം 27-നകം കരടിനെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നൽകാം. കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ ലിറ്റിൽ കൈറ്റ്സ് യൂണിറ്റുകൾക്ക് ഈ വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകൾ മുഖ്യമന്ത്രി VD സതീശൻ നാളെ സമ്മാനിക്കും. രാവിലെ നിയമസഭാ സമുച്ചയത്തിലെ R ശങ്കരനാരായണൻ തമ്പി ഹാളിലാണ് ചടങ്ങ്. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ അക്രമ സംഭവങ്ങളും പോലീസിന്റെ വീഴ്ചയും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല DGP നിർദ്ദേശം നൽകി. വിശദമായ അന്വേഷണം നടത്തി 3 ആഴ്ചയ്ക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിച്ചു.

ഗാനോത്സവമാണ് നിങ്ങളിതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സേവന വാർത്തകൾ. കൊരട്ടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഇൻസ്ട്രുമെൻറ്റേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽ ലെക്ചറർ തസ്തികയിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നതിനായി ബന്ധപ്പെട്ട വിഷയത്തിൽ 60% കുറയാത്ത ബിടെക് ബിരുദമുള്ള ഉദ്യോഗാർത്ഥികളെ ആവശ്യമുണ്ട്. നിശ്ചിത യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 15 രാവിലെ 10:30 കൊരട്ടി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജിൽ ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 04802737947 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. നമ്പർ ആവർത്തിക്കാം: 04802737

സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ശബരിമല സ്വർണ അപഹരണ കേസിൽ എസ് ഐ ടി റിപ്പോർട്ട് സമർപ്പിക്കാത്തിടത്തോളം ഗവൺമെന്റിനൊന്നും ചെയ്യാനാകില്ലെന്ന് മന്ത്രി കെ മുരളീധരൻ. നടപടികൾ വൈകുന്നത് പ്രതികൾക്ക് രക്ഷപ്പെടാൻ സാധ്യത കൂട്ടുമെന്ന് മന്ത്രി കോഴിക്കോട് പറഞ്ഞു. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും മന്ത്രിയുമായ ഒ ജെ ജനീഷിന് യൂത്ത് കോൺഗ്രസ് കോഴിക്കോട് സ്വീകരണം നൽകി. കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് ഉദ്ഘാടനം ചെയ്തു. ഉസ്ബെസ്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. സംഭവത്തിൽ വിദേശകാര്യ മന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ ആവശ്യപ്പെട്ട് കമ്മീഷൻ ഡി ജി പിക്ക് കത്തയച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 166 പോയിന്റ് താഴ്ന്ന് 77,404, നിഫ്റ്റി 61 പോയിന്റ് കുറഞ്ഞ് 24,146 വ്യാപാരം തുടരുന്നത്. ലോകകപ്പ് ഫുട്ബോൾ സെമി ഫൈനലിന് ബുധനാഴ്ച തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച സെമിയിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ആകാശവാണി FM വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, വെള്ളിത്തിരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ മുതൽ 3 മണിവരെ ഈ തത്സമയ ഇഷ്ടഗാന പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഇനി പറയാം. 9446455588888. മറ്റ് 2 നമ്പറുകൾ കൂടിയുണ്ട്. 0484 എന്ന കോഡ് ചേർത്ത് 2426387, അതല്ലെങ്കിൽ 2426397. ഈ നമ്പറുകളിൽ ഏതെങ്കിലും ഒന്നിൽ ശ്രോതാക്കൾക്ക് ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കാവുന്നതാണ്. ഓർമ്മിക്കുക, ഇന്ന് ദേശീയ ദുഃഖാചരണം നിലനിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ അവതരണ സംഗീതമില്ലാതെ ഈ പരിപാടി ആരംഭിക്കുന്നത്. അപ്പോൾ ശ്രോതാക്കൾ ആവശ്യപ്പെടുന്ന പാട്ടുകളും അത്തരത്തിലുള്ള പാട്ടുകളായിരിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഖത്തറിൻ്റെ മുൻ ഭരണാധികാരി ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി വിടവർണ്ണ എൻ്റെ ആദരസൂചകമായി ദുഃഖസൂചകമായാണ് നാം ഇന്ന് ദേശീയ ദുഃഖാചരണം നടപ്പിലാക്കുന്നത്. അതിൻ്റെ ഭാഗമായാണ് ഇത്തരത്തിൽ പരിപാടികളിൽ ചില നിയന്ത്രണങ്ങൾ വന്നിട്ടുള്ളത്. എന്തായാലും നമുക്ക് ഇന്നത്തെ കോൾ വെള്ളിത്തിരയിലേക്ക് വിളിച്ചിട്ടുള്ള വ്യക്തി ആരും നോക്കാം. ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: എന്റെ പേര് മനോജ് എന്ന് പറയുക. മനോജ
0: അല്ലേ? മനോജ് എവിടെ നിന്നാ?
1: ഞാൻ കോട്ടയം ജില്ല.
0: കോട്ടയം ജില്ലയിൽ എവിടെയാണ്?
1: കോട്ടയം ജില്ല
0: എവിടെയാണ്?
1: പൂഞ്ഞാറ്. പൂഞ്ഞാറ്.
0: ആ പൂഞ്ഞാറ്.
1: പൂഞ്ഞാറ്. ശശികുമാർ സാറല്ലേ?
0: ആ, ഞാൻ ശശികുമാറാണ്, പറയും.
1: ആ ഓക്കെ, ഞാൻ കേട്ടിട്ടുണ്ട് സാറേ. ഞാൻ പറഞ്ഞ, ഞാനൊരു പാട്ട് പാട്ടിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്.
0: ഏത് പാട്ടാ ഉദ്ദേശിക്കുന്നത്?
1: മറിഞ്ഞിരുന്നാലും മനസ്സിന്റെ കണ്ണിന്
0: മലരായി. ചെറിയൊരു ദുഃഖഗാനം തന്നെയാണ്. എന്തായാലും നമ്മൾ അങ്ങനെ കൂടുതൽ സന്തോഷമുള്ള പാട്ടുകൾ ഒഴിവാക്കണമെന്ന് ശ്രോതാക്കളോട് അഭ്യർത്ഥിച്ചിരുന്നു. താങ്കൾ എന്തായാലും അത്തരം ഒരു പാട്ട് തന്നെയാണ് ആവശ്യപ്പെട്ടത്. കാരണം ദേശീയ ദുഃഖാചരണം അങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ഇത്തരം പരിപാടികളൊക്കെ സാധാരണ നിർത്തിവെക്കുകയാണ് പതിവ്. അപ്പോൾ ചെറിയൊരു നിയന്ത്രണം നടത്തി നമ്മൾ ശ്രോതാക്കളെ പങ്കെടുപ്പിച്ച് കൊണ്ട് തന്നെ പരിപാടി തുടരാമെന്ന് നിശ്ചയിക്കുകയായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് വേണമല്ലോ ശ്രോതാക്കളും അതിനോട് പ്രതികരിക്കുവാൻ. എന്തായാലും താങ്കൾ അത്തരം ഒരു പാട്ടാണ് ആവശ്യപ്പെട്ടത്.
1: അതെ, എനിക്ക് എനിക്ക് ഇഷ്ടമാണ് സാറേ. പഴയ പാട്ടുകളെല്ലാം തന്നെ എനിക്ക് ഏറെക്കുറെ ഇഷ്ടമാണ്.
0: ആ പറയൂ.
1: അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഒന്ന് സംരക്ഷണം ചെയ്യാൻ വേണ്ടിട്ട്.
0: അതെ, ജയനൊക്കെ അഭിനയിച്ച സിനിമയാണെന്നാണ് എന്റെ ഓർമ്മ. ജയൻ, സോമൻ, ജയഭാരതി ഒക്കെ ആയിരുന്നു തോന്നുന്നു അല്ലേ? പാട്ടിന്റെ പാട്ടിനെ കുറിച്ച് മറ്റെന്തെങ്കിലും പറയാനുണ്ടോ?
1: വേറൊരു പാട്ടുണ്ടായിരുന്നു സാറേ,
0: പറയും.
1: ഓർമ്മകളെ കൈവള ചാർത്തി എന്നുള്ള പാട്ട്, അത്
0: പ്രതീക്ഷയിലാണ്. ഓർമ്മകളെ കൈവള ചാർത്തി വരുവ് വിമുഖം ഈ വേദി അല്ലേ?

0: അതാണേലും വെച്ചാലും മതി. പാട്ടിന്റെ പേര് മാത്രം അറിയാം.
1: അത് പ്രതീക്ഷയിലാണ്. ഒ എൻ വി സലിൽ ചൗധരി ടീമിന്റെ പാട്ടായിരുന്നു, യേശുദാസാണ്. പക്ഷെ ഈ പാട്ട് ഇപ്പൊ എടുത്ത് ക്യൂ ചെയ്തു നമ്മളെ, യേശുദാസ് പാടിയത്. മറിഞ്ഞിരുന്നാലും യൂസഫ് അലി കേച്ചിയുടെയാണ് രചന. കെ ജെ ജോയിയുടെയാണ് ഈണം. ഓക്കെ, നമുക്ക് അടുത്തവണ നമുക്ക് പ്രതീക്ഷയിലെ പാട്ടിലേക്ക് പോവാം.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഇഷ്ടകരം കേട്ടോളൂ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഞാനിത് കോട്ടയം മാധവൻപടിവിൽ നിന്ന് സാബു എന്ന് പറഞ്ഞ ആളാണ് വിളിക്കുന്നത്.
0: കോട്ടയത്ത് നിന്ന് സാബു. ഇതിനു മുമ്പ് വിളിച്ച ആളും കോട്ടയത്ത് നിന്നായിരുന്നു. ഓക്കെ സാബു,
1: ഞാൻ ഇത് ആദ്യമായിട്ടാണ് വിളിക്കുന്നത്.
0: ആദ്യമായിട്ടാണല്ലേ. തൊട്ട് മുമ്പേ വിളിച്ച ആള് കോട്ടയത്ത് നിന്നൊരു മനോജായിരുന്നു.
1: അതറിയത്തില്ല അറിയത്തില്ല.
0: അതാ ഞാൻ പറഞ്ഞു. ആ പറയൂ. ആദ്യമായിട്ട് വിളിക്കുമ്പോൾ നമ്മുടെ ആകാശവാണി കൊച്ചി FM പരിപാടികളെ കുറിച്ച് വല്ലതും പറയാനുണ്ടോ?
1: നല്ല പരിപാടികളാണ്. ഞങ്ങൾ രാവിലെ സ്റ്റേഷനിൽ ആളക്കാരാ.
0: ആ ഹാ ഏത് പരിപാടിയാണ് സാബുവിന് കൂടുതൽ താല്പര്യം? അങ്ങനെയുണ്ടോ?
1: രാവിലെ വാർത്ത അതെല്ലാം
0: വാർത്തകളൊക്കെയാണ് കൂടുതൽ താല്പര്യം.
1: വാർത്ത പാട്ട് എല്ലാം കേൾക്കുന്നുണ്ട്, പക്ഷെ വിളിച്ചിട്ടുണ്ട് കിട്ടുന്നില്ല.
0: കിട്ടുന്നില്ല. ഒരുപാട് പേര് വിളിക്കുകയല്ലേ, അതാണ്. പക്ഷെ ചിലർക്കൊക്കെ തുടർച്ചയായി കിട്ടുന്നുമുണ്ട്. അതെന്താ അതിന്റെ സൂത്രം എന്ന് അറിഞ്ഞോട്.
1: പിന്നെ വേറെ ഇവിടെ വരില്ല, കുഴപ്പമൊന്നുമില്ല.
0: മഴയൊക്കെ ഉണ്ട് അല്ലെ? കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇന്ന് വേണ്ട പാട്ട് പറഞ്ഞല്ലോ സാബു.
1: ഏതെങ്കിലും ഒരു പാട്ട് വെച്ചാൽ മതി. സാറിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പാട്ട്?
0: ഇഷ്ടമല്ല, നമുക്ക് ഇന്നത്തെ അവസ്ഥയ്ക്ക് ചേർന്നൊരു പാട്ട്, എസ് ജാനകിയുടെ ഒരു പാട്ട് വെച്ചാലോ. എസ് ജാനകി ഇന്നലെ മിന്നാന്ന് ഇവിടെ പറഞ്ഞല്ലേ ഉള്ളൂ. അപ്പൊ എസ് ജാനകി ഒരുപാട് ദുഃഖഗാനങ്ങൾ പാടിയിട്ടുണ്ട്. അതിലൊരു ദുഃഖഗാനമാണ് കടൽ എന്ന ചിത്രത്തിലെ. വളരെ അർത്ഥവത്തായ വരികളുള്ള പാട്ടാണ്. ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കുവാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ തന്നിടൽ മാത്രം വരും. ശ്രീകുമാരൻ തമ്പിയുടെ വരികളാണ്, MB ശ്രീനിവാസിന്റെ സംഗീതം. നമുക്കപ്പോൾ ആ ചിത്രത്തിലെ പാട്ടിലേക്ക് പോയാലോ. സിനിമയിലെ ഈ പാട്ട് പാടുന്ന ശാരദയാണ്. ശാരദയ്ക്ക് വേണ്ടി വളരെ മനോഹരമായ ഒരുപാട് ഗാനങ്ങൾ എസ് ജാനകി ആലപിച്ചിട്ടുണ്ട്. ആ മഹാഗായിക കൂടി ഓർത്തുകൊണ്ട് നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. ഓക്കെ ആ പറയൂ സാബു, ആർക്കു വേണ്ടിയാണ് വിളിച്ചത്? എന്തായാലും ദുഃഖഗാനമായി പോയി ഇന്ന്. നമുക്ക് മറ്റൊരവസരത്തിൽ വളരെ സന്തോഷമുള്ള പാട്ടുകൾ കേൾപ്പിക്കാം. ഓക്കെ,
1: രമയ്ക്ക്
0: വേണ്ടിയിട്ട് നമുക്ക് ഗാനം കേൾക്കാം.
1: ഓക്കെ,
0: വിളിച്ചാൽ സന്തോഷം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
3: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
4: ഹലോ,
3: നമസ്കാരം, ആരാണ്?
4: ഹായ്, നമസ്കാരം സർ, ഞാൻ സുജാ പ്രദീപ് ആണ്.
3: സുജാ പ്രദീപ്, ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
4: ഞാൻ പാലാരിവട്ടം മെഡിക്കൽ സെന്ററിന്റെ അടുത്ത്.
3: ഓക്കെ, ടൗണിൽ തന്നെയാണ്, എറണാകുളത്ത് തന്നെയാണ് അല്ലേ?
4: അതെ അതെ അതെ.
3: നമ്മുടെ പ്രോഗ്രാം പറഞ്ഞോളൂ.
4: സാറിന്റെ പേര് എന്താണ്?
3: എന്റെ പേര് എം വി ശശികുമാർ. സംസാരിച്ചിട്ടില്ല. പരിപാടികൾ ഏതെല്ലാമാണ് താല്പര്യം, അങ്ങനെ ഉണ്ടോ?
4: എനിക്ക് കൂടുതലും വെള്ളിത്തിരി ആണ് ഞാൻ കൂടുതലും ഇഷ്ടപ്പെടുന്നൊരു.
3: പാട്ടുകളാണ് കൂടുതൽ താല്പര്യം. പാട്ടൊക്കെ പാടുന്ന വ്യക്തിയാണോ? ശരി. സ്കൂളിലെ കോളേജിലൊക്കെ അങ്ങനെ പാടിയിട്ടൊക്കെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് വേണ്ട പാട്ട് ഏതാ?
4: എനിക്ക് ഇന്ന് വേണ്ടത് തേനും വയമ്പും വയമ്പും പറഞ്ഞ പാട്ട്, ജാനകി അമ്മ പാടുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം ജാനകി അമ്മ നമ്മൾ വിട്ടു പോയല്ലോ.
3: അതെ, മിഞ്ഞാന്നായിരുന്നു, ജൂലൈ 11. ജാനകി അമ്മയെ ഓർത്തുകൊണ്ടാണ് അല്ലേ?
4: തീർച്ചയായും, നമ്മൾക്ക് നമ്മുടെ ഒരു അമ്മ, ആ ഒരു സ്നേഹമായിരുന്നു അത്.
3: തീർച്ചയായും, കാരണം നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള പാട്ടൊക്കെ അവര് അമ്മ വേഷത്തിൽ വന്ന നടികൾക്ക് വേണ്ടി പാടിയതായിരുന്നു അല്ലേ?
4: തീർച്ചയായും.
3: കൊഞ്ചി നിന്ന പഞ്ചമയോ എന്നൊക്കെ കേൾക്കുമ്പോ നമ്മളെ അമ്മ കൊഞ്ചിക്കുന്ന പോലെ തോന്നും അല്ലേ? ഓമന തിങ്കൾ കടാവോ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, പാടി പാടി നിന്നെ ഉറക്കാൻ. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന് പറഞ്ഞ ചിത്രത്തിലെ പാട്ടാണ്. എന്തായാലും അപ്പൊ ആ വലിയ ഗായികയെ ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് തേനും വയമ്പും, ബിജു തിരുമലയുടെയാണ് രചന, രവീന്ദ്ര മാസ്റ്ററുടെ ആദ്യകാല പാട്ടുകളിലൊന്നാണ്.
4: എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമുള്ളൊരു പാട്ടും, നല്ല ആ അമ്മയെ ഓർത്ത്, നല്ല എല്ലാ അമ്മമാർക്കും, എല്ലാ ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും
3: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം. ഓക്കെ, സുജ, സംസാരിച്ചാൽ വളരെ സന്തോഷം.
4: ഓ, താങ്ക് യു, എനിക്ക് സന്തോഷം.
3: ഇഷ്ടഗാനത്തിലേക്ക് പോകുന്നു. ഓക്കെ, താങ്ക് യു.

0: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈജി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്, കൊച്ചി.
1: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
2: ഹലോ, നമസ്കാരം സർ.
1: നമസ്കാരം, ആരാധ? അലിയർ പാനായിക്കുളം. നമ്മൾ സംസാരിച്ചിട്ടുണ്ട് മുമ്പ്. ഇല്ല, ഞാൻ ഈ പേര് വളരെ സുപരിചിതമാണ്. ഇന്ന് ജോലിയൊന്നും ഇല്ലേ? ഓ, ലഞ്ച് ബ്രേക്ക് ഉണ്ട് അല്ലേ. ഓണത്തിന്റെ ഒക്കെ തിരക്കായോ ഇപ്പൊ തയ്യലിന്? ആവുന്നേ ഉള്ളൂ അല്ലേ. സ്കൂളിന്റെ ഒക്കെ തിരക്ക് കഴിഞ്ഞേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് സാവകാശമുള്ള സമയമാണ്. ഷോപ്പില് റേഡിയോ ഉണ്ടോ?
2: ഉണ്ട്
1: അല്ലേ. വളരെ സന്തോഷം. എന്തായാലും ഇങ്ങനെ പരിപാടികൾ തുടർച്ചയായി

0: കേൾക്കുന്നു എന്ന് കേൾക്കുമ്പോൾ
1: ഓക്കെ,
0: വളരെ സന്തോഷം. അപ്പൊ ഇന്ന് വേണ്ട പാട്ട് പറയൂ.
1: എനിക്ക് വേണ്ടത് NH-47 ഒരു പാട്ടാണ്, നല്ലൊരു ദുഃഖപാട്ടുണ്ട് അതില്.
0: ആണോ?
1: ആ ഞാൻ പറഞ്ഞിട്ടുണ്ടത്.
0: ആ NH-47 പാട്ടാ വേണ്ടേ?
1: അല്ലേ,
0: അള്ളാ ജീവിതം വരെയുള്ളൂ, അവനിൽ തന്നെ ചേരുവാൻ, അങ്ങനെയല്ലേ അത്?
1: അതെ, സാറേ. അവരേക്കേറ്റ ഒരാൾക്കുള്ളൂ.
0: ആ
1: പാനായക്കുളത്ത് യൂണിയത്തിൽ എല്ലാവർക്കും.
0: എല്ലാവർക്കും അല്ലേ?
1: ആ
0: പോച്ചിൽ ഖദറിന്റെയാണ് രചന, ശ്യാമിന്റെ സംഗീതം. 1951 ചിത്രമായിട്ടായിരുന്നു NH-47.
1: കണ്ടിട്ടുണ്ട്
0: അല്ലേ? സുകുമാരൻ, TG രവി ഒക്കെ ഉണ്ടായിരുന്നു. ലാലു അലക്സ്, ദുഃഖപാട്ടാണ്. ഇന്ന് നമ്മൾ അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്, കാരണം ഖത്തറിലെ മുൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഖലീഫ അൽ താനി അദ്ദേഹത്തിന്റെ. അതെ അതെ, അപ്പൊ അങ്ങനെ തന്നെ ആവട്ടെ. നമ്മുടെ ദുഃഖാചരണം പ്രമാണിച്ച് നമുക്ക് ഈ പാട്ട് തന്നെ കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഇഷ്ടം കേട്ടോളൂ.
1: ശരി സാറേ.

0: ഹലോ, വെള്ളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, എൻ്റെ പേര് മോഹനൻ.
0: മോഹനൻ,
1: ഞാൻ ഈ കങ്ങാരപ്പടി അടുത്ത് പുളിയാമ്പ്രം എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ നിന്നാണ് ഇപ്പോൾ സംസാരിക്കുന്നത്.
0: പുളിയാമ്പ്രം
1: അതെ,
0: ഏത് ഭാഗത്താണത്?
1: ഇത് കളമശ്ശേരിക്ക് അടുത്ത് കങ്ങാരപ്പടി ചെറിയ ടൗൺ ഉണ്ട്. അതിൻ്റെ ഉൾഭാഗത്തുള്ള ചെറിയ
0: കളമശ്ശേരി അടുത്താണ് അല്ലേ?
1: അതെ, ആ ഗ്രാമമാണ്. ഞാൻ താങ്കളോട് ആദ്യമായിട്ട് സംസാരിക്കുന്നത്.
0: അതെ അതെ, ഞാൻ സംസാരിച്ചില്ല.
1: സംസാരിച്ച തന്നെ ഞാൻ 25th വിഷുവിൻ്റെ തലേ ദിവസം ആണ് സംസാരിച്ചിട്ടുള്ള ആദ്യ ലാസ്റ്റ് ഇതിൽ വെള്ളത്തിൽ സംസാരിച്ചു.
0: ഒരുപാട് നാളായി വിളിച്ചിട്ട് അല്ലേ?
1: അതെ അതെ, ആണോ വിളിച്ചിട്ടല്ല, വിളിക്കുന്നത് ഇവിടെ ട്രൈ ചെയ്യും, കിട്ടൂല. ഞാൻ പിന്നെ താങ്കളെ തന്നെ ഉദ്ദേശിച്ച് ഉള്ള സമയത്ത് വിളിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചോദിച്ച പാട്ട് ഒരു ചെമ്പന്നീർ പൂ വിളത്ത് ഞാൻ ഓമലെ ഒരു വേള നിനക്ക് നീട്ടിയില്ല എന്നുള്ളതാണ്.
0: അതെ അതെ, പ്രഭാവർമ്മ എഴുതിയ പാട്ടാണ്.
1: ആ, അതെ, പ്രഭാവർമ്മ അല്ലേ?
0: അതെ, പ്രഭാവർമ്മയുടെ പാട്ടാണ്. പാട്ടിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അത് പാടിയിട്ടുള്ളത് ഉണ്ണിമേനോൻ, അതിൻ്റെ സംഗീതം കൊടുത്തിട്ടുള്ള ഉണ്ണിമേനോൻ, തീർന്നില്ല അഭിനയിച്ചിട്ടുള്ളത് ഉണ്ണിമേനോനാണ് ആ സിനിമയിൽ. ഈ പാട്ട് പാടി അഭിനയിക്കുന്നത് ഉണ്ണിമേനോനാണ്.
1: അപ്പൊ എനിക്ക് എന്റെ ഞാൻ എന്റെ എനിക്ക് അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഈ സംഘരാചാര്യരുടെ താങ്കൾ ഇങ്ങനെ വിഷയങ്ങളൊക്കെ താങ്കൾ എടുത്തിടാൻ തരുന്നത്, ഭഗവത്ഗീത മഹാഭാരതൊക്കെ താങ്കളുടെ വിഷയങ്ങള് പെടാറുണ്ട്, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ശങ്കരാചാര്യരുടെ ദേവി അപരാധ ക്ഷമാപണ സ്തോത്രം എന്നുള്ള കാര്യത്തില് ഈ ഭക്തൻ ദേവിയോട് ഭക്തൻ ചെയ്ത അപരാധമായിട്ട് ദേവിയോട് ക്ഷമ ചോദിക്കുകയാണ്. ഞാനൊരു പനിനീർ പൂ പോലും ദേവിക്ക് സമർപ്പിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞില്ല എന്നുള്ളൊരു ഇതതിൽ പറയുന്നുണ്ട്, ഈ ഭക്തൻ പറയുന്നുണ്ട്. അപ്പോ ഈ പാട്ട് കേട്ടപ്പോ എനിക്ക് ആ സ്തോത്രത്തിൽ നിന്നുള്ളൊരു കാര്യം എടുത്ത് പ്രസ്താവിച്ചതാണോ എന്നൊരു തോന്നല് വന്നു.
0: സാധ്യത ഉണ്ട്, കാരണം അതിനൊക്കെ ഒരു ഇൻസ്പിറേഷൻ, അതല്ലെങ്കിൽ ഒരു ആശയം കിട്ടുന്ന അങ്ങനെയല്ലേ, അങ്ങനെ ആയിരിക്കാം ഒരു പക്ഷേ. പ്രഭാവർമ്മ ഒരു പക്ഷേ കുട്ടിക്കാലത്തെങ്കിലും വായിച്ച് കാണണം. അതെല്ലാം ശങ്കരാചാര്യരുടെ സ്തോത്രമല്ലേ താങ്കൾ പറഞ്ഞത്?
1: ദേവി അപരാധ ക്ഷമാപണം,
0: ശ്രീ ശങ്കര സ്തോത്രങ്ങളൊക്കെ അദ്ദേഹം പഠിച്ച് കാണണം. അത് വേണ്ട സമയത്ത് ഇത്തരത്തിൽ പ്രയോഗിക്കാൻ അദ്ദേഹത്തിന് അതായിരിക്കും കഴിയുന്നത്. അതെ,
1: താങ്കളുടെ ചില ഇപ്പോ ഈ എന്താ പറയുന്നത് പരസ്പരത്തിലൊക്കെ ഭഗവത്ഗീത ഉദ്ധരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു ശനിയാഴ്ചത്തെ പരിപാടിയിൽ മഹാഭാരതത്തെ മുൻനിർത്തിയ ഒരു പരിപാടി ചെയ്തു. പിന്നെ താങ്കൾ പാട്ടുകാരെ കുറിച്ച് ബുക്ക് എഴുതിയിട്ടുള്ളത് ഒരു ശശികുമാർ താങ്കളാണോ?
0: പാട്ടുകാരുടെ അഭിമുഖങ്ങളാണ് അത്, മലയാളത്തിന്റെ പാട്ടുകാർ അല്ലേ?
1: അതെ, ബുക്കാണോ?
0: ആ, ബുക്കാണ്.
1: ആ, അത് ശരി. ഒരിക്കൽ ഞാൻ ഇതിൽ തന്നെ കേട്ടു. അതുപോലെ തന്നെ ഒരിക്കൽ കേൾക്കണ്ടേ, ഞാൻ ഈ ടി പി രാജേഷിന് പിന്നെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പരിപാടിക്ക് ഒരു അവാർഡ് കിട്ടിയെന്ന് പ്രാദേശിക വാർത്തകൾ പറഞ്ഞു.
0: അതെ അതെ, ഒന്നൊന്നല്ല, അദ്ദേഹത്തിന് ഒരുപാട് അവാർഡ് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം.
1: അതേ കുറിച്ച് ഒന്നും പ്രതിപാദിച്ചിട്ടില്ല. അതെ,
0: അത് പിന്നെ അദ്ദേഹം ഇവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒഴിവാക്കിയതായിരിക്കാം, എനിക്ക് അതേ സംഭവത്തെക്കുറിച്ച് അറിയില്ല. പക്ഷേ ദീർഘകാലം ആരോഗ്യ എന്താ പറയുന്ന പ്രക്ഷേപണ രംഗത്ത് അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്, നിരവധി പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്.
1: ഓ, അറിയേണ്ടതാണ്. പിന്നെ താങ്കളുടെ ഈ പ്രത്യേകമായിട്ടുള്ള പല രീതിയിലുള്ള വായനകളിൽ നിന്ന് കിട്ടുന്ന അറിവൊക്കെ ചില സമയത്ത് കേൾക്കുമ്പോൾ അതൊരു സന്തോഷം തന്നെയാണ്. അതുപോലെ ചുമ്മാ അങ്ങനെ ആനുകാലികമായിട്ട് അല്ലാതെ ഇങ്ങനെ പൗരാണികമായ കാര്യങ്ങളും കൂടി ഉൾപ്പെടുത്തുമ്പോൾ വയസ്സായ ഞങ്ങളെ പോലുള്ളത് കുറച്ച് നല്ലതാണെന്നാണ്.
0: അതെ, നമുക്കൊന്ന് ഒരു ഓർമ്മപ്പെടുത്തലാകും, കാരണം ഇതെല്ലാം നിങ്ങൾക്കെല്ലാം അറിയുന്നതാണ്. നമ്മളിപ്പോൾ പറയുമോ നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അത് ഇത്തരത്തിലൊരു ഓർമ്മപ്പെടുത്തലാണ്. നമ്മൾ നമ്മുടെ വിജ്ഞാനം പ്രദർശിപ്പിക്കാനോ അതോ നിങ്ങൾക്കൊന്നും അറിയില്ലേ എന്ന് പറയാനോ അല്ല. ഈ നാരായണഗുരു പറഞ്ഞിട്ടുണ്ടല്ലോ, വാദിക്കാനും ജയിക്കാനും അല്ല എന്ന്, അറിയാനും അറിയിക്കാനുമാണെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇതൊന്ന് ഓർമ്മപ്പെടുത്താനാണ്. ഓർമ്മപ്പെടുത്തുക, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അറിയിക്കുക, അല്ലെങ്കിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർമ്മയിലേക്ക് വീണ്ടും കൊണ്ടുവരിക.
1: അതായത് ഇപ്പോ ആരോഗ്യ പരിപാടിയില് പിന്നെ ആയുർവേദം പിന്നെ അലോപ്പതി ഹോമിയോപ്പതി ഇതൊക്കെ പറയുന്നുണ്ട്. ഈ ആയുഷ് വിഭാഗത്തിൽ പെട്ടതാണ് ഇപ്പോ യോഗ. യോഗയുടെ നമ്മളെ കുറിച്ചുള്ളൊരു പ്രഭാഷണത്തിൽ ചോദിച്ചിരുന്ന ഈ ഇന്റർനാഷണൽ യോഗ ഡേ വരുന്ന അന്ന് മാത്രമേ ഉള്ളൂ.

അല്ല, അതിനു മുമ്പ് ധാരാളം നമ്മൾ ഇത്തവണ യോഗ നമുക്ക് റേഡിയോയ്ക്കുള്ള ഒരു പരിമിതി എന്താണെന്ന് വെച്ചാലേ, യോഗ നമ്മൾ കുറച്ചുകൂടി ദൃശ്യാത്മകമല്ലേ, നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അതല്ലെങ്കിൽ പണ്ട് ഒരു ബോബനും മോളിയും കാർട്ടൂണിലുള്ള പോലെ കൈ മടക്കി വയ്ക്കുക, അതിലേക്ക് കാല് തിരുകുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നമുക്കത് ഊരാൻ പറ്റാത്ത അവസ്ഥയാവുന്നൊരു കാർട്ടൂൺ പണ്ട് ബോബനും മോളിയിൽ ടോംസ് എഴുതിയിട്ടുണ്ട്, അതുപോലെ ആയിപ്പോകും. കാരണം യോഗ കണ്ട് ഗുരുമുഖത്ത് നിന്ന് മനസ്സിലാക്കി ചെയ്യേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ഒരു ശ്രവ്യമാധ്യമത്തിലൂടെ അതിനെക്കുറിച്ച് കൂടുതൽ, അതിൻ്റെ യോഗാസനങ്ങളെക്കുറിച്ച് സംസാരിക്കാം എന്നല്ലാതെ ഒരു പരിശീലനം കൊടുക്കാൻ കഴിയില്ല. അത് അതുപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത്തവണ യോഗ വരുന്നതിൻ്റെ ഒരു മാസം മുമ്പ് തന്നെ ഒരു ഡോക്ടർ വന്ന് സംസാരിച്ചിരുന്നു, പ്രമേഹ നിയന്ത്രണത്തിൽ യോഗയ്ക്കുള്ള സ്ഥാനം, അത്തരത്തിൽ ജീവിതശൈലി രോഗങ്ങളെ എങ്ങനെ യോഗയിലൂടെ നമുക്ക് നേരിടാമെന്നതിനെക്കുറിച്ചൊക്കെ ഒരു അഭിമുഖം തന്നെ ഉണ്ടായിരുന്നു. അതെ, യോഗ എല്ലാത്തിനും ഒരു സഹായകമായ ഒരു കാര്യമായിട്ട് പറയാറുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി കൂട്ടാനും ഒക്കെ യോഗ സഹായകമാവും. മാത്രമല്ല, അതൊരു വ്യായാമം മാത്രമല്ല, നമുക്ക് എന്താ പറയുന്നത്, മാനസിക സമ്മർദ്ദം കുറയ്ക്കാനും അതുപോലെ ഒരു വിശ്വാസമുള്ളവർക്ക് അതൊരു ആത്മീയ അന്വേഷണമൊക്കെ ആക്കാൻ പറ്റും. യോഗ വിദ്യ എന്നാണല്ലോ പറയാറ്. എന്തോ ഫോണിന് എന്തോ കുഴപ്പമായി തോന്നുന്നു. നമുക്കപ്പോൾ പാട്ടിലേക്ക് പോയാലോ. വളരെ സന്തോഷം. നമുക്ക് ഉണ്ണിമേനോൻ പാടിയ പാട്ടിലേക്ക് പോകാം.

0: ഹലോ, വെള്ളിത്തിരയാണ്. സ്വാഗതം.
1: ഹലോ,
0: നമസ്കാരം. ആരാണ്?
1: ഞാൻ ഷീബയാണ്.
0: ഷീബ.
1: ഷീബ പനയപ്പള്ളി നിന്ന്.
0: എവിടെയെന്നാ സ്ഥലം?
1: പനയപ്പള്ളി. പനയപ്പള്ളി
0: പാലിയപ്പള്ളി. എറണാകുളത്ത് തന്നെയാണോ? ആ, ശരി. കൊച്ചി എഫ് എമ്മിൻ്റെ സ്ഥിരം ശ്രോതാവാണോ ഷീബ?
1: സ്ഥിരം ശ്രോതാവാ. പാട്ടിന്റെ സ്ഥിരം ശ്രോതാവാണ്.
0: പാട്ടുകളാണ് കൂടുതൽ താല്പര്യം അല്ലേ?
1: പാട്ടിനോടാണ് കൂടുതൽ താല്പര്യം.
0: ആരുടെ പാട്ടുകളാ കൂടുതൽ ഇഷ്ടം? അങ്ങനെയുണ്ടോ?
1: എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പഴയ ഗാനങ്ങളുടെ.
0: അപ്പൊ യേശുദാസിന്റെ പാട്ടുകളായിരിക്കും കൂടുതൽ താല്പര്യം അല്ലേ? എല്ലാവരുടെയും ഇഷ്ടമാണ്. ആ, ഒരുപക്ഷെ നസീറിന് വേണ്ടി ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് യേശുദാസായിരിക്കും. ഏ, അതെ അതെ, മറ്റുള്ള എല്ലാവരും ഉണ്ട്. ഒരുപക്ഷെ എല്ലാ ഗായകർക്കും അനുയോജ്യമായ ഒരു മുഖമായിരുന്നു അദ്ദേഹത്തിൻ്റെയെന്ന് പറയാറുണ്ട്. അദ്ദേഹത്തിന് വേണ്ടി കമുകറ മുതൽക്ക്, അതല്ലെങ്കിൽ ബ്രഹ്മാനന്ദൻ, ജയചന്ദ്രൻ, എല്ലാവരും പാടിയിട്ടുണ്ട്. കൂടുതൽ ഗാനങ്ങൾ യേശുദാസിൻ്റെതായി പോയി എന്നേ ഉള്ളൂ. എൻ്റെ പേര് എം വി ശശികുമാർ. അത് ശരി. ഏത് പാട്ടാ ഇന്ന് വേണ്ട പറയും? മലർക്കൊടി പോലെ. ഉറക്കു പാട്ട് ഒരു അല്ലേ? താരാട്ടു പാട്ടാണ്. എസ് ജാനകിയെ കൂടുതൽ ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ ചോദിച്ചപ്പോൾ എസ് ജാനകിയുടെ പാട്ട് ചോദിച്ചപ്പോഴേ, രണ്ടു ദിവസം മുമ്പാണല്ലോ അവർ വിട പറഞ്ഞത്. ഈ പാട്ട് യേശുദാസും പാടിയിട്ടുണ്ട്. ശ്രീമാനന്ദമ്പിയുടെ രചന, സലിൽ ചൗധരിയുടെ സംഗീതം. ഈ വിഷ്കണിയൊക്കെ കണ്ടിട്ടുണ്ടോ ചിത്രം? അതെ അതെ, അതിലെ ഒരു പ്രത്യേകത ഉണ്ട്. അതിൽ അക്കാലത്തുള്ള മൂന്ന് പ്രധാന ഗായികന്മാരും പാടിയിട്ടുണ്ട്. വാണിജേറാം പാടിയിട്ടുണ്ട്. ആ, വാണിജേറാം പാടിയിട്ടുണ്ട്. അതിൽ പി സുശീലയും പാടിയിട്ടുണ്ട്, എസ് ജാനകിയും പാടിയിട്ടുണ്ട്. അതുപോലെ യേശുദാസും പാടിയിട്ടുണ്ട്, ജയചന്ദ്രനും പാടിയിട്ടുണ്ട്. പൊന്നൂഷ സിനുഭവനങ്ങൾ പൂവിടും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടല്ലോ. ആ, പിന്നെ ഇതിലെ ഏറ്റവും പ്രശസ്തമായ പാട്ട് പൂവിളി പൂവിളി പൊന്നോണമായി. അത് കേൾക്കാത്ത ഒരു ഓണം പോലും കടന്നു പോകാറില്ല. അതെ, ആ പാട്ട് കേട്ട് തുടങ്ങും അടുത്ത മാസം മുതല്. ഈ ഓണത്തെ കുറിച്ചുള്ള പാട്ടാണ് അതിലുള്ളത്. വിഷുക്കണി എന്നാണ് പേരെങ്കിലും ചിത്രത്തിന്. എനിക്ക് തോന്നുന്നത് അത് വിഷു റിലീസായിരുന്നു ഈ ചിത്രം 1977. അതുകൊണ്ടായിരിക്കാം വിഷുക്കണി എന്ന് പേരിട്ടത്. അതിൽ വിഷുക്കണിയെ കുറിച്ചൊന്നും പറയുന്നില്ല, പക്ഷേ നല്ലൊരു കാർഷിക സംസ്കാരത്തിന്റെ ചിത്രമുണ്ട്. അതുകൊണ്ടാണ് അത്തരത്തിലൊരു പാട്ട് പൂവിളി പൂവിളി.

0: നോണം, അപ്പൊ നോണമായി എന്ന് പറഞ്ഞ പാട്ട്.
1: കഴിഞ്ഞ അതടുത്ത മാസം തന്നെ പാട്ടിന്റെ വരികളും ഇതൊക്കെ തന്നെ ഇരിക്കുള്ളൂ ഓണത്തിന്റെ.
0: അതെ അതെ. അപ്പൊ എന്തായാലും നമുക്കിപ്പോ തൽക്കാലം ഈ താരാട്ട് പാട്ടിലേക്ക് പോകാം. എസ് ജാനകി പാടിയ.
1: അതെ,
0: ഓക്കെ, സംസാരിച്ചതിൽ സന്തോഷം ശിവ. ഇഷ്ടഗാനം കേട്ടോളൂ.

0: വെളിത്തിരയിലേക്ക് സ്വാഗതം.
1: ഹലോ, നമസ്കാരം സർ.
0: നമസ്കാരം.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഫസ്റ്റ് ടൈം ആണ് വിളിക്കുന്നത്.
0: ആഹാ, പേര് പറയൂ.
1: ഞാൻ നോർത്ത് പറവൂരിൽ നിന്ന് സിനിയാണ്. അവർക്ക് ഒരുപാട് ദിവസം ഒന്ന് ട്രൈ ചെയ്യുക, ഇന്നും കുറേ തുടക്കം മുതലേ ട്രൈ ചെയ്യുക, പക്ഷെ ഭാഗ്യത്തിന് എന്തോ കിട്ടി.
0: നോർത്ത് പറവൂരിൽ നിന്ന് സിനി.
1: ആ സിനി.
0: സിനി.

0: പങ്കെടുക്കും.
1: പങ്കെടുക്കുന്നുണ്ട് അല്ലേ, വളരെ സന്തോഷം.
0: പങ്കെടുക്കുന്നു.
1: പറയൂ, നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞൊരു,
0: രാവിലെ 6 മണിക്ക് ഇടുന്നതല്ലേ റേഡിയോ.
1: അതെ, പറയൂ നിങ്ങൾക്കറിയാമോ എന്ന് പറഞ്ഞൊരു പരിപാടി തുടങ്ങിയിട്ടുണ്ട് ബുധനാഴ്ചകളില്.
0: ആ ഞാൻ കേട്ടായിരുന്നു.
1: അതിന് ഉത്തരവൊക്കെ അയച്ചിട്ടുണ്ടോ?
0: ഇല്ല, ഇതുവരെ ഇല്ല.
1: ആ, ശ്രമിച്ചു നോക്കണം, എന്തായാലും രസകരമല്ലേ.
0: ശ്രമിച്ചു നോക്കണം.
1: ഓക്കെ ഓക്കെ. ശരിക്ക് എവിടെയും വർക്ക് ചെയ്യുന്നതോ വീട്ടിലെ ഹോം മേക്കർ?
0: ഞാൻ വർക്ക് ചെയ്യുന്നത്, ഞാൻ ഹൗസ് വൈഫ് ആണ്. പിന്നെ എന്റെ നാട് തിരുവനന്തപുരമാണ്, ഹസ്ബൻഡിന്റെ നാട് ഇവിടെയാണ്.
1: തിരുവനന്തപുരത്ത് എവിടെയാണ്?
0: തിരുവനന്തപുരം കാട്ടാക്കടയാണ്.
1: കാട്ടാക്കട,
0: കാട്ടാക്കട,
1: കിള്ളി കാട്ടാക്കട അല്ലേ? അതോ കിള്ളിയാണോ?
0: അതന്നെ അറിയാമോ?
1: ഓ, പിന്നെ തിരുവനന്തപുരം അറിയാലോ നമുക്ക്. അപ്പൊ ഇപ്പൊ ഇവിടെയാണ് അല്ലെ? എറണാകുളത്ത് എവിടെ? നോർത്ത് പറവൂര്.
0: നോർത്ത് പറവൂരിന്റെ കുന്നുകരാന്ന് പറയും.
1: ആ ശരി,
0: മഞ്ഞാലി കഴിഞ്ഞ്.
1: നിങ്ങളുടെ കാട്ടക്കടയിലെ സംസാരം ഇവിടുത്തെ സംസാരം വളരെ വ്യത്യാസമല്ലേ?
0: വ്യത്യാസമുണ്ട്, ഒരുപാട് വ്യത്യാസമുണ്ട്.
1: അപ്പൊ അതൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? ശരിക്കും
0: മിസ് ചെയ്യുന്നുണ്ടോ എന്ന് വെച്ചാലും ഇപ്പൊ വലിയ, കാരണം ഞാൻ 1-4 ക്ലാസ് മുതൽ 10-ം ക്ലാസ് വരെ തിരുവല്ല ബോർഡിംഗ് സ്കൂളിലാണ് പഠിച്ചേ.
1: നാടുമായിട്ട്
0: വലിയ അറ്റാച്ച്മെന്റ് അങ്ങനെ
1: ഇല്ല.
0: കുറച്ച് നാളെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതുകൊണ്ട്. എന്നാലും കുഴപ്പമില്ല, ഒരുപാട് മിസ് ചെയ്യും. ഇപ്പൊ മക്കളും അമ്മയും മാത്രമേ നാട്ടിലുള്ളൂ.
1: ശരി, എന്തായാലും സംസാരിക്കാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. എന്റെ പേര് എം വി ശശികുമാർ. ഏത് പാട്ടാ വേണ്ടതെന്ന്?
0: എനിക്ക് തീക്കാറ്റ് മൂവിയിലെ 1 കോടി സ്വപ്നങ്ങളാൽ.
1: 1 കോടി സ്വപ്നങ്ങളാ അല്ലേ? ഈ പാട്ടിന്റെ ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന്റെ സംഗീത സംവിധായകൻ മുരളി സിത്താര.
0: എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ പാട്ട്. എല്ലാ ദിവസവും ഈ പാട്ട് ഞാൻ കേൾക്കും, കാരണം കേൾക്കുന്നോറും കേൾക്കുന്നോറും ഇതിനൊരുമാതിരി അഡിക്റ്റ് പോലെ ആയിക്കുന്നു. അത്രയ്ക്ക് രസം ഈ പാട്ട് കേൾക്കാനായിട്ട്.
1: സത്യം പറഞ്ഞാൽ ഇതൊക്കെ അദ്ദേഹത്തോട് പറയാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അദ്ദേഹം ഇപ്പൊ ഇന്ന് നമ്മോടൊപ്പം ഇല്ല.
0: പ്രത്യേകിച്ച് രതീഷും കൂടെ അഭിനയിച്ചിരിക്കുന്നതുകൊണ്ട് ഒരു പ്രത്യേകത ഒരു ഇതാ. അതേപോലെ അറിയില്ല, അതിലെ പാട്ടുകളെല്ലാം നല്ലത്, പക്ഷെ ഈ പാട്ട് ഒരു പ്രത്യേക ഒരു ഇതാ. കേൾക്കുന്നോറും കേൾക്കുന്നോറും നമുക്ക് വീണ്ടും വീണ്ടും കേൾക്കാൻ തോന്നും.
1: ഈ മുരളി സിത്താര എന്ന് പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരം ആകാശവാണിയിൽ ജോലി ചെയ്തിരുന്നു. അവിടെ കമ്പോസർ ആയിരുന്നു, ഞങ്ങളുടെ ഒക്കെ കൂടെ ജോലി ചെയ്തിരുന്നു. അപ്പം ഇത്തരം വർത്താനമൊക്കെ അദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ആശിക്കാണ്. ഇപ്പൊ അദ്ദേഹം നമ്മോടൊപ്പം ഇല്ല. അദ്ദേഹം നല്ലൊരു വയലിനിസ്റ്റ് ആയിരുന്നു, കമ്പോസർ ആയിരുന്നു മുരളി. ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു മുരളി സിത്താരെ. അപ്പൊ നമുക്ക് ഇനി കൊല്ലം വിദ്യാധരൻ, അദ്ദേഹമാണ് ഇതിന്റെ വരികൾ എഴുതിയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഏറ്റവും ഹിറ്റായ ഒരു പാട്ടാണ്. അദ്ദേഹം കുറച്ചു കാലം തരംഗണി സ്കൂളിലെ അധ്യാപകനൊക്കെ ആയിരുന്നു മുരളി സിത്താര. സിത്താര എന്ന് പറഞ്ഞ ഇവരുടെ ഒരു ട്രൂപ്പായിരുന്നു, മോഹൻ സിത്താര, മുരളി സിത്താര എന്നൊക്കെ പറയുന്ന അതാണ്. അദ്ദേഹം വയലിനിസ്റ്റ് ആയിരുന്നു. വളരെ സന്തോഷം.
0: എന്തോരം ബുക്കുകളിലാണ് പാട്ടുകൾ എഴുതി തീർത്തിട്ടുള്ള. അല്ലാതെ പണ്ടത്തെ ചലച്ചിത്ര ഗാനങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ബുക്കുകളിൽ വാങ്ങാൻ കിട്ടുന്ന കടകളിലൊന്നും.
1: അതെ, പാട്ടുപുസ്തകം
0: അതെല്ലാം ഒരു കളക്ഷൻ ഉണ്ട്. ആ പിന്നെ ബ്ലൂടൂത്ത് വഴി ഒരുപാട് ഒരുപാട് 10,000-ക്കണക്കിന് പാട്ടുകൾ ഞാൻ എല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം നമുക്ക് 80-ന് ശേഷം ഉള്ളതാ.
1: എന്തായാലും പാട്ട് കളക്ട് ചെയ്യണം, ഇടയ്ക്ക് കേട്ടു നോക്കണം. ചില പാട്ടുകൾ നമ്മളുടെ ഓർമ്മയിൽ നിന്ന് ഇങ്ങനെ മാറിപ്പോകും.
0: 6 മണി മുതൽ ഇത് തന്നെയാ ജോലി.
1: നമ്മളെങ്കിലും
0: അത്യാവശ്യമായിട്ട് പോകുമ്പോൾ മാത്രമേ നമ്മളിത് മിസ് ചെയ്യുന്നുള്ളൂ. എന്നാലും കയ്യിൽ ഫോണുണ്ടല്ലോ, അതിൽ കണക്ട് ചെയ്ത് വെച്ചിരിക്കും.
1: ഓക്കെ, വളരെ സന്തോഷം. എന്തായാലും നമ്മളുടെ ഈ ശ്രവ്യ മാധ്യമത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി ആയി സംസാരിക്കാൻ കഴിഞ്ഞതിൽ
0: എനിക്ക് വിളിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് ദിവസം കൊണ്ടേ ട്രൈ ചെയ്യുക, പക്ഷെ കിട്ടുന്നേ ഇല്ലായിരുന്നു. എന്തോ ഭാഗ്യം തരില്ല, എന്തായാലും കിട്ടി.
1: വളരെ സന്തോഷം സിനി. എന്തായാലും തിരുവനന്തപുരത്ത് നിന്നുള്ള ഒരാളെ സംസാരിക്കാൻ കഴിഞ്ഞാലും ഇഷ്ടം കേട്ടോളൂ.
0: ഓക്കെ,
1: നമസ്തേ.

ഇന്നത്തെ വെള്ളിത്തിരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ എം വി ശശികുമാർ. സ്റ്റുഡിയോയിൽ നിങ്ങൾക്കായി പാട്ടുകൾ തെരഞ്ഞെടുത്തത് ഫാത്തിമത്ത് സുൽഫി. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം നിർവഹിച്ചത് സുനി ജോർജ്, രത്നബായ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.

ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 3:12. ആകാശവാണി എഫ് എം വാർത്തകൾ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച രണ്ട് മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി സി പി ജോൺ. സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നം പത്മകുമാർ IPS ചെയർമാനായ സമിതി പഠിച്ച ശേഷം റിപ്പോർട്ട് സമർപ്പിക്കും. ഫീൽഡ് സഞ്ചാരത്തിനിടയിൽ കാട്ടാനയുടെ മുമ്പിൽ അകപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ ഫോറസ്റ്റ് ഓഫീസർ സജീഷ് രാജിന് 5.5 ലക്ഷം രൂപയുടെ സാമ്പത്തിക സഹായം കൈമാറി. നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ശിക്ഷാവിധി മറ്റന്നാൾ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ലിറ്റിൽ കൈറ്റ്സ് IT ക്ലബ്ബുകളുടെ 2026 വർഷത്തെ സംസ്ഥാന ജില്ലാതല അവാർഡുകളുടെ വിതരണോദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ നാളെ തിരുവനന്തപുരത്ത് നിർവഹിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ നേതാക്കളുമായി ആഭ്യന്തരമന്ത്രിയുടെ കൂടിക്കാഴ്ച മറ്റന്നാൾ തിരുവനന്തപുരത്ത്. യുവജന കാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. കോഴിക്കോട് ചേവായൂർ ബാങ്ക് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുണ്ടായ അക്രമസംഭവങ്ങളും പോലീസിന്റെ വീഴ്ചയും അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കണമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല DGP നിർദ്ദേശം നൽകി. ഉസ്ബെക്കിസ്ഥാനിൽ മലയാളി മെഡിക്കൽ വിദ്യാർത്ഥിനി കൊല്ലപ്പെട്ട സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷൻ

സ്വമേധയാ കേസെടുത്തു. വിദേശകാര്യമന്ത്രാലയവുമായും താഷ്കെന്റിലെ ഇന്ത്യൻ എംബസിയുമായും ഏകോപിപ്പിച്ച് അടിയന്തര അന്വേഷണം നടത്താൻ കേരള പോലീസ് മേധാവിക്ക് കത്തയച്ചു. ആകാശവാണി FM വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

0: ശ്രോതാക്കളെ, ഇന്നത്തെ പാട്ടിൻ്റെ നാട്ടുവഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് എറണാകുളം ജില്ലയിലെ ആമ്പല്ലൂർ പഞ്ചായത്തിൽപ്പെട്ട കാഞ്ഞിരമറ്റം എന്ന പ്രദേശത്തേക്കാണ്. പ്രകൃതി സൗന്ദര്യം, മതസൗഹാർദ്ദം, സാംസ്കാരിക പാരമ്പര്യം എന്നിവയ്ക്ക് പേരുകേട്ട ഒരു സ്ഥലമാണ് കാഞ്ഞിരമറ്റം. വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾ ഇവിടെ ഐക്യത്തോടെയും സഹവർത്തിത്വത്തോടെയും ജീവിക്കുന്നു. കാഞ്ഞിരമറ്റം പള്ളിയിലെ ചന്ദനകുട മഹോത്സവം മതസൗഹാർദ്ദത്തിന്റെ പ്രതീകമായാണ് അറിയപ്പെടുന്നത്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം മതവിഭാഗങ്ങളുടെ ധാരാളം ആരാധനാലയങ്ങളും നമ്മൾക്കിവിടെ കാണാൻ സാധിക്കും. പ്രിയരെ, കാഞ്ഞിരമറ്റത്തിന്റെ വിശേഷങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പം ആദ്യം ചേരുന്നത് ഇവിടുത്തെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരനും കലാസ്നേഹിയുമൊക്കെയായ ഒരാളാണ്. അദ്ദേഹത്തെ പരിചയപ്പെട്ടുകൊണ്ട് നമുക്ക് ആരംഭിക്കാം.
1: ഞാൻ കാഞ്ഞിരമറ്റം സ്വദേശിയാണ്. എൻ്റെ പേര് ഗോപി, ഗോപി ഇടമ്പാടം എന്നാണ് അറിയപ്പെടുന്നത്. കാഞ്ഞിരമറ്റത്തിൻ്റെ ചരിത്രഭൂമിയിലേക്ക് എത്തിപ്പെട്ടിരിക്കുന്ന കൊച്ചി എഫ്എം ആകാശവാണിക്ക് എൻ്റെ ഹൃദ്യമായ ഞാൻ സ്വാഗതം ആശംസിച്ചു. ഈ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞാൽ ഈ ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ ഹൃദയഭൂമിയാണ്. ഒത്തിരി ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലം, പ്രത്യേകിച്ച് ഷെയ്ഖ് വലിയുദ്ദീൻ മഖ്ബറയൊക്കെയുള്ള ഈ പ്രദേശം ദക്ഷിണേന്ത്യയിലെ വിശ്വവിഖ്യാതമായ ഒരു തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കാഞ്ഞിരമറ്റം പ്രദേശത്തിനുള്ളൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മതമൈത്രിയുടെ നാടെന്നാണ് അറിയപ്പെടുന്നത്. അതായത് ഇവിടുന്ന് കാലത്തെ വാങ്കുവിളിയുടെ മനോഹരമായ ശബ്ദവും അതുപോലെ തന്നെ ഗുരുധർമ്മക്ഷേത്രത്തിലെ ഗുരുദേവ വൈഖരിയുടെയും അപ്പുറമുള്ള പുളിയേറ്റിക്കര പള്ളിയുടെ സങ്കീർത്തനങ്ങളുടെ സാന്ദ്രമായ സംഗീതവും ഇടകലർന്ന് പുതിയൊരു പ്രണവ മന്ത്രവുമായാണ് ഓരോ പ്രഭാതവും ഇവിടെ ഉണരുന്നത്. അപ്പോൾ ഈ കാഞ്ഞിരങ്ങളുടെ നാടാണ് ശരിക്കും ഈ കാഞ്ഞിരമറ്റം എന്ന് പറഞ്ഞാൽ. അതാണ് ഈ പേര് വരാൻ കാരണം. അതുപോലെ തന്നെ ഈ കാഞ്ഞിരമറ്റം പ്രദേശത്തിൽ ഈ മില്ലിങ്കൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മില്ലിങ്കലിൽ ഒരു കുളം ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു തോട് പോലെ ഇങ്ങനെ വെട്ടി, അപ്പോൾ അന്ന് ഒരു കുളമാണ്, ഇന്നത്തെ ഓട്ടോറിക്ഷയൊക്കെ കിടക്കുന്ന സ്റ്റാൻഡ്, ഓട്ടോറിക്ഷ സ്റ്റാൻഡൊക്കെ ഉള്ളത് ഒരു കുളമായിരുന്നു. അപ്പോൾ അവിടെയൊരു വലിയൊരു പാർക്ക് പോലെ ഉണ്ട്, പരിപാടികളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ നടത്തിയത് വലിയൊരു സെന്ററായി മാറുകയാണ്, സിറ്റി പോലെയായി. അതൊരു മനുഷ്യനിർമ്മിതമാണ്. അവിടുന്ന് പൂത്തോട്ട ഇവിടുന്ന് കായലിന്റെ അനുബന്ധിച്ച് ഇങ്ങോട്ട് ഉൾനാടൻ ഇല ഇതിന്റെ ഭാഗമായിട്ട് അപ്പൊ ഇങ്ങനെ വരികയും ഈ മില്ലുണ്ടായിരുന്നോണ്ടാണ് മില്ലിങ്കൽ നിന്ന് പേര് വന്നത്. പഴയകാലത്ത് വലിയ ചന്ത ഉണ്ടായിരുന്നു ഈ കാഞ്ഞിരമറ്റം. അതിപ്പോ ഈ രണ്ടു മൂന്ന് വർഷമായിട്ട് ചന്ത പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇപ്പൊ ചന്ത നടക്കുന്നുണ്ട്, രണ്ടോ മൂന്നോ ദിവസം ഉണ്ട് ചന്തയുണ്ട്. ഇപ്പൊ
2: സാധനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ടായിരിക്കും.
1: അതെ അതെ, ഈ മത്സ്യം വഞ്ചിയും ഇത് ബോട്ട് വരെയും വരാറുണ്ട്. മത്സ്യത്തൊഴിലാളികൾ വൈകുന്നേരം നേരങ്ങളിൽ മത്സ്യമൊക്കെ ആയിട്ട് വന്ന് വിൽക്കുവാന ഈ മാർക്കറ്റിൽ കൊണ്ടുവരും, അങ്ങനെ വിൽപ്പനയൊക്കെ നടത്തിക്കൊണ്ട് ഇപ്പൊ അതൊരു സിറ്റിയായി വളർന്നു
2: കഴിഞ്ഞു.
1: വയല് കയറി കിടക്കുവാണ്. എങ്കിലും അവിടെ നന്നായിട്ടുള്ള ഇപ്പൊ അത് മാലിന്യൊക്കെ നീക്കം ചെയ്യുന്നുണ്ട്. പഞ്ചായത്തിന്റെ സവിശേഷ ശ്രദ്ധ പതിഞ്ഞിട്ടുണ്ട്. മാലിന്യം അങ്ങനെ കൊണ്ട് തടയാനൊന്നും പറ്റില്ല.
2: ബോട്ടിംഗ് ഒക്കെ
1: ഇടയ്ക്കുണ്ട്, കുണ്ടകത്തേക്കൊക്കെ പോകും ബോട്ടിംഗ് സർവീസ് ടൂർ
3: ഇതായിട്ട്.
1: അപ്പൊ ഈ അമ്പല്ലൂര് ഇലക്ട്രോണിക്സ് പാർക്ക് എന്ന് പറഞ്ഞ ഇതിനു വേണ്ടി ഒത്തിരി സ്ഥലമൊക്കെ എടുത്തിട്ട് അത് പിന്നെ മാറിപ്പോവുകയാണ്. ഇപ്പൊ ഇതിന് പുതിയതായിട്ട് എന്താ വ്യവസായ പദ്ധതിയൊക്കെ വരാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പൊ ഈ പ്രദേശത്തെ ഒട്ടാകെ 19 ഹിന്ദു ദേവാലയങ്ങൾ, ഒരു 10 മുസ്ലിം പള്ളികളും, 9 ക്രിസ്ത്യൻ ദേവാലയങ്ങളുണ്ട്. അങ്ങനെ മൊത്തം 35 ആരാധനാലയങ്ങളുള്ള ഒരു പ്രദേശമാണ് ഈ അമ്പല്ലൂർ പഞ്ചായത്ത് എന്ന് പറയുന്നത്. ഈ പള്ളിയുടെ കീഴിൽ നന്നായിട്ടൊരു സ്കൂള് +2 വരെയും പ്രവർത്തിക്കുന്നു. നല്ല നല്ല രീതിയിൽ ആ സ്കൂള് നല്ല മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്നു. അതാണ് എന്റെ ഒരു പ്രത്യേകത.
2: പിന്നെ സാറ് ഇവിടെ കാഞ്ഞിരമറ്റത്തെ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരൻ കൂടിയാണ് അല്ലേ?
1: അപ്പൊ
2: സാറ് ഏത് മേഖലയിലാണ്? കവിതയാണോ കഥയാണോ?
1: കവിതയായിട്ടാണ് തുടങ്ങുന്നത്. അത് കവിത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1996 ഞാൻ ഹൗസിംഗ് ബോർഡിലാണ് എനിക്ക് ജോലി.

0: അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും ഈ സംസ്ഥാന ജീവനക്കാർക്ക് ഇടയിൽ ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ ഒരു കവിതാ മത്സരത്തിന് ക്ഷണിച്ചിരുന്നു കലാമുദിയിലൊക്കെ. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള ഒരു ചന്ദ്രഗിരി ദിവാകരൻ, കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കവിയാണ് ചന്ദ്രഗിരി ദിവാകരൻ, അദ്ദേഹമാണ് എൻ്റെ. അപ്പോൾ എന്നോട് വന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു കവിതാ മത്സരം നടത്തുന്നുണ്ട്, എന്നെ അദ്ദേഹത്തിന് അറിയാം, അപ്പോൾ ഈ മത്സരത്തിന് അയക്കാമെന്ന് പുള്ളിയാണ് എന്നോട് വന്ന് പറഞ്ഞത്. ചെറുപ്പത്തിലേക്ക് എഴുതുമായിരുന്നു, നാടകങ്ങൾക്ക് ഗാനങ്ങളൊക്കെ എഴുതുമായിരുന്നു, കുറെ കവിതകളൊക്കെ എഴുതിയതല്ല. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്ക് അയക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ അയച്ചു. അയച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു അറിയിപ്പ് കിട്ടി, നിങ്ങൾക്ക് കവിതാ മത്സരത്തിൽ ഒന്നാം സമ്മാനം കിട്ടി. വിഷയം ഇതായിരുന്നു, മൗസല പർവ്വം. അത് എന്ന് പറഞ്ഞാൽ ഇവിടെ അധർമ്മം കൊടികുത്ത് വാഴുക ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ എന്നാണ് അതിൻ്റെ കേന്ദ്ര ആശയം. അറിയുന്നു ഞാനെന്ന് കൃഷ്ണ, നിന്റെ അവതാര കഥകളിൽ നിന്ന് എത്ര വയാലും, അല്ലെങ്കിൽ എന്തേ അവതരിക്കാത്തു നീ, വല്ലാതെ അധർമ്മം പുനരും ഈ വേളയിൽ. കലിയുഗ കാകോളം വിഷമയ ധൂളികൾ ഉലകാക പേമാരി പെയ്തിടുമ്പോൾ, ഗോവർദ്ധനക്കിരി കുടയുമായി നീ എന്തേ ഗോപാലബാലക, എത്താത്തത് എന്ത് നീ എന്ന് പറഞ്ഞിട്ടാണ് ആ കവിത അങ്ങനെ പോകുന്നു. അപ്പോൾ എന്നിട്ട് അവസാനം പറയായി, ഏരക പുല്ലിൽ ഒടുങ്ങുന്നു യാദവർ, ഏതോ നിഷാദിൻ്റെ അമ്പേറ്റ് വീണ നീ, അവിരാമം ഒഴുകും ഈ അവതാര കഥയുടെ അവസാന ചിഹ്നവും ഇട്ടുപോകെ. അറിയുന്നു ഞാനെന്ന് കൃഷ്ണ, നിന്റെ അവതാര കഥകളിൽ നിന്ന് എത്ര വ്യാജം, ദൂരെയായ ഏതോ കടലിരമ്പം, ദ്വാരക വീണ്ടും കടലെടുക്കാൻ. ഈ ഇന്ത്യ മഹാ രാജ്യത്തിൽ നമ്മൾ കാത്തു സൂക്ഷിച്ച പലതും ഒക്കെ പോവുക. എനിക്ക് കടമ്പനീട്ടയും മധുസൂദൻ നായരും കൂടിയാണ് തരുന്നത്. അതെന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അനർഹ നിമിഷമായി ഞാൻ അതിനെ കാണുന്നു. അതാണ് എന്റെ കവിതയിലേക്കുള്ള കാൽവെപ്പിന്റെ ഒരു തുടക്കം.
1: പിന്നീട് ഇപ്പോഴും
0: എഴുതാറുണ്ട്, പിന്നെ ചെറുകഥയിലേക്ക് അല്പം കടന്നിട്ടുണ്ട്.
1: കവിതാ പുസ്തകങ്ങള്
0: പ്രസിദ്ധീകരിക്കാൻ പോണേയുള്ളൂ. ഈ സീതായനാണ് എന്റെ കവിത, 46 കവിതകൾ കൂടുന്ന സീതായൻ. അതിലൊരു ആമണി സന്ധ്യകൾ ഇങ്ങ് പോയി എന്നും പറഞ്ഞൊരു കവിതയുണ്ട്, അത് ഹൗസിംഗ് ബോർഡിന്റെ തിരുവാതിരയ്ക്ക് വേണ്ടി കളിക്കാൻ വേണ്ടി എഴുതിയത്.
1: ഈ ആകാശവാണിയിൽ അവതരിപ്പിച്ചു എന്ന് പറഞ്ഞത് ഏത്?
0: അത് മൗസലപർവ്വ.
1: റേഡിയോയിൽ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്?
0: ഞാൻ ഈ പാട്ട് എനിക്ക് ഭയങ്കര പഴയ പാട്ട് നിങ്ങൾ ആവശ്യപ്പെട്ട് ഇന്ന് പോലും കേട്ട്, ഈ ആകാശവാണിയിലെ നല്ല പാട്ടുകൾ നമുക്ക് കേട്ടുള്ളൂ, അതുകൊണ്ട് ഞാനത് എപ്പോഴും കേൾക്കും.
1: അപ്പൊ അങ്ങനെയാണെങ്കിൽ സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ, പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന നല്ലൊരു ഇഷ്ടഗാനം?
0: ആ ചന്ദനമണി വാതിൽ വാദിചാരി.
1: ഓക്കെ, അപ്പൊ ശരി, അപ്പൊ സാറിനെ കാണാനും പരിചയപ്പെടാനും കഴിഞ്ഞാൽ വളരെ സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴിയിലൂടെയുള്ള യാത്രയിൽ ഇപ്പോൾ ഞങ്ങൾ എത്തിയിട്ടുള്ളത് കാഞ്ഞിരുമറ്റം പള്ളിയിലാണ്. വലിയ പള്ളി, മലയപ്പള്ളി എന്നിങ്ങനെ രണ്ട് പള്ളികൾ ഇവിടെയുണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാടായ ചക്കരക്കഞ്ഞി വയ്ക്കുന്നതിനും മലയപ്പള്ളിയിൽ തേങ്ങ ഉടയ്ക്കുന്നതിനുമൊക്കെയായി ധാരാളം ആളുകൾ ഇന്നും ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ പള്ളിയുടെ ചരിത്രവും മറ്റു വിശേഷങ്ങളുമൊക്കെ പങ്കുവയ്ക്കുന്നതിനായി പള്ളി കമ്മിറ്റി അംഗമായ ഒരാൾ നമ്മോടൊപ്പം ചേരുന്നു.
1: എൻ്റെ പേര് സൂഫി കാഞ്ഞിമറ്റം എന്നാണ് അറിയപ്പെടുന്നത്. ഞാൻ കാഞ്ഞിമറ്റം സ്വദേശിയാണ്. നിലവിൽ കാഞ്ഞിമറ്റം പള്ളിയുടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാണ്. അതാണ്ട് 800 വർഷങ്ങൾക്ക് മുമ്പ് കാഞ്ഞിമറ്റത്ത് വന്നെത്തിയ ഒരു ആത്മീയ ഗുരുവാണ് ഷെയ്ഖ് ഫരീദുദ്ദീൻ അലി അള്ളാഹു. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ആത്മീയതയ്ക്കുള്ള ഒരു വലിയൊരു അന്തരീക്ഷമായി ഈ പ്രദേശം മാറുകയായിരുന്നു. അതുപോലെ തന്നെ നാനാജാതി മതസ്ഥരുടെ സംഗമ കേന്ദ്രമാണ്. എല്ലാ വർഷവും ജനുവരി 14 ഇവിടെ കൊടുവത്ത് ചന്ദനക്കുട മഹോത്സവം നടക്കാറുണ്ട്. അവിടെ നമുക്ക് ഒട്ടനവധി ആളുകൾ, നമുക്ക് കേരളത്തിൽ നിന്നും പുറത്തു നിന്നുമായിട്ട് ആയിരക്കണക്കിന് ആളുകളാണ് കാഞ്ഞിമറ്റം പള്ളിയിൽ ആ ദിവസങ്ങളിൽ എത്തിച്ചേർന്നത്. 12, 13, 14, 15 ദിവസങ്ങളിലാണ് ഈ കൊടുവത്ത് ചന്ദനക്കുട ഇവിടെ നടക്കുന്നത്. പ്രധാനപ്പെട്ട ദിവസമാണ് ജനുവരി 14.
2: അത് ഈ മകരവിളക്കിന്റെ
1: മകരവിളക്കിന്റെ അന്ന് അതേ ദിവസമാണ് നമുക്കിവിടെ

0: കൊടുവത്ത് ചന്ദനപ്പുറം. അപ്പോൾ നമുക്കിവിടെ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഈ പള്ളിയുടെ മുകളിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ, മലയപ്പള്ളിയുടെ ഭാഗം നോക്കിയാൽ മകരജ്യോതി കത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഞങ്ങളുള്ള ആളാണ് പിന്നെ മരങ്ങളൊക്കെ വലുതായതിനു ശേഷം കാണാതെയാണ്. പിന്നെ ശബരിമലയ്ക്ക് പോകുന്ന തീർത്ഥാടകർ ഒട്ടുമിക്ക ആളുകളും നമ്മുടെ കാഞ്ഞിരപ്പള്ളി സന്ദർശിക്കുകയും ഇവിടെ തേങ്ങ കൊടുക്കുകയും ഇവിടെ വഴിപാട് ഇപ്പൊ ചക്രക്കഞ്ഞിയൊക്കെ ആണെങ്കിൽ ചക്രക്കഞ്ഞിയൊക്കെ കുടിച്ചിട്ടാണ് അവര് ഇവിടെ നിന്ന് പോകാറുള്ളത്. പിന്നെ ശൈഖുബരി തല്ലിയുള്ളവൻകുവിന്റെ ശിഷ്യനാണ് നിസാമുദ്ദീൻ, ഡൽഹിയിലുള്ള നിസാമുദ്ദീൻ. പിന്നെ നമ്മുടെ കാഞ്ഞിരമുറ്റം എന്ന് പറയുന്നത് കാഞ്ഞിരമുറ്റം കാഞ്ഞിര മരങ്ങളാൽ തിങ്ങി നിന്ന ഒരു പ്രദേശമാണ് ഇവിടെ. ഇവിടെ ബഹുമാനപ്പെട്ട ശൈഖുബരി തല്ലിയുള്ളവൻകു ഇവിടെ വന്നിരിക്കുകയും ഇതിലെ അന്ന് പാല മുൻകുന്നം റാന്നി ഈരാറ്റുപേട്ട ഭാഗത്തു നിന്ന് പോകുന്നവരൊക്കെ മലചരക്കുമായിട്ട് ഇതിലേക്ക് കൂടിയാണ് നടന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോഴത്തേക്കും ശൈഖുബരി തല്ലിയുള്ളവൻകുവിനെ അവർ നിരന്തരം കാണുകയും അപ്പോൾ ഇവിടെ വരുന്ന ഇതിലേക്ക് പോകുന്ന ആളുകൾക്ക് പല പല സമയങ്ങളിലായിട്ട് ആ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അസുഖങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ശൈഖുബരി തല്ലിയുള്ളവൻകു അത് അറിയുകയും പിന്നെ അതിന് വേണ്ട ഇലകൾ കൊണ്ടുള്ള പിന്നെ മരുന്നുകൾ അന്ന് കൊടുക്കുകയും അങ്ങനെ കഠിനമായ വയറുവേദന വന്ന ആളുകളെല്ലാം ഇങ്ങനെ ഈ ശൈഖുബരി തല്ലിയുള്ളവൻകു കൊടുത്ത മരുന്നുകളിൽ വയറുവേദന മാറിയിട്ടൊക്കെ ഉള്ള. അപ്പം അങ്ങനെ ആളുകൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പോകാറുണ്ട്. ആളുകളെല്ലാം ഇങ്ങനെ അറിഞ്ഞ ആളുകൾ ഇങ്ങനെ രോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ഇവിടെ വരാൻ തുടങ്ങി. പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉള്ള സമയമാണല്ലോ. അപ്പം അന്ന് ചക്കരയിൽ അരിയിട്ട് വേവിച്ച് അപ്പം കുറേ പേർക്ക് കുടിക്കാറുണ്ട്. അങ്ങനെയാണ് ആ ചക്രക്കഞ്ഞി ഇവിടെ ഒരു നേർച്ചയായിട്ട് വരികയും പിന്നെ പിന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ പിതാവ് മരണപ്പെട്ടു പോയാണ് ശൈഖുബരി തല്ലിയുള്ളവൻകു. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സ്മാരകങ്ങളുണ്ട്. പല രാജ്യങ്ങളിലും പല ഇതുപോലെ കവികളും എഴുത്തുകാരുമെല്ലാം ശൈഖുബരി തല്ലിയുള്ളവൻകുവിൻ്റെ ജീവചരിത്രങ്ങൾ ഇംഗ്ലീഷിലൊക്കെ എഴുതി പുസ്തകങ്ങളാക്കിയിട്ടുള്ള പല കാര്യങ്ങളും. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാ ആളുകളും ഈ ജനുവരി ദിവസങ്ങളിൽ ഇപ്പോൾ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളും അവരുടെ ബന്ധുക്കളും എല്ലാ ജാതിയിലുള്ള ആളുകളും നമ്മളിവിടെ ഒത്തുചേരും. ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇവിടെ ഒരേ പ്രദേശങ്ങളിലും ചക്രക്കഞ്ഞി വെക്കലും അത് കുടിക്കലും ഇപ്പോൾ അത് അവിടെ വേറെ ഒന്നുമില്ല, ആരുണ്ടാക്കിയാലും അത് കുടിക്കാൻ ആളുകൾ ക്യൂവാണ്. അപ്പം അങ്ങനെ എല്ലാവരും വന്ന് ചക്രക്കഞ്ഞി കുടിക്കലും പിന്നെ അവരുടെ പരിചയപ്പെടൽ അങ്ങനെയാണ്. പിന്നെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മളിപ്പോൾ ഈ പൂച്ചാക്കെ പാണാവള്ളി ഫോട്ടോ വെച്ച് നിന്നൊക്കെ ആളുകൾ നടന്നൊക്കെയായിരുന്നു ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ കുറേ ആളുകൾ വള്ളത്തിൽ വരുമായിരുന്നു. ഈ മുറ്റം മുഴുവനും ആളുകൾ അന്നും ഇന്നും വരെ ഈ കുടുംബത്തിൻ്റെ സമയങ്ങളിൽ ഇവിടെ ആളുകളെ ഇവിടെയൊക്കെയാണ് കിടക്കുന്നത്. എന്തോ ഒരു പ്രത്യേക ഒരു ആത്മീയ അനുഭൂതിയാണ്. പിന്നെ കാഞ്ഞിരമുറ്റം എന്ന് പറയുന്നത് തന്നെ ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാവരും ഒരേ മനസ്സാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രത്യേക ഒരു അന്തരീക്ഷമാണ്. ഇവിടെ എല്ലാവരും ഒന്നാണ്. പിന്നെ ഇവിടെ പ്രധാനപ്പെട്ട നേർച്ച എന്ന് പറയുന്നത് ഇവിടെ മൗലൂദ്, റാത്തീബ്, അത് യാസീൻ ഓതും, പിന്നെ പട്ട് മൂടുന്ന പരിപാടിയാണ് ഇവിടെ. പിന്നെ മലയപ്പള്ളി ഉണ്ട്, അവിടെ തേങ്ങ കൊടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. തേങ്ങ അവിടെ പിടിക്കും ആളുകൾ.
1: അതാണ് ഈ വാവരു സ്വാമി.
0: വാവര് ഇവരുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട്. വാവരുമായിട്ടൊരു ഒരു ബന്ധമുള്ള ആളുകളാണ് ഇവരൊക്കെ. അപ്പൊ അവിടെ നമ്മള് മലയപ്പള്ളിയിൽ തേങ്ങ കൊടുക്കാനുള്ള സ്ഥലവും സൗകര്യമുണ്ട്. അപ്പൊ നമ്മൾ തേങ്ങ കൊടുക്കും. പിന്നെ ഈ പള്ളിയിൽ ഒരുപാട് ആളുകൾ ഇതുപോലെ തന്നെ സഹായവും ഒക്കെ ആയിട്ട് നമുക്കിവിടെ അപേക്ഷകൾ വരും. അപ്പൊ അത് നമ്മള് ഉചിതമായ തീരുമാനത്തിൽ എടുത്തിട്ട് നമുക്കത് വേണ്ട സഹായങ്ങൾ നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കും, ആളുകൾക്ക് കൊടുക്കാറുണ്ട്.
1: ചക്കരക്കഞ്ഞി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊണ്ടുവരുവാണോ?
0: ചക്കരക്കഞ്ഞി വെക്കുന്ന സാധനങ്ങളുടെ തൊട്ടടുത്ത കടകളിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. പിന്നെ എല്ലാവരും നമ്മൾ കൊണ്ടുവരും. അവർക്ക് അവര് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ അവരിങ്ങനെ ചൂട്ടും മടലും ഒക്കെ ആയിട്ട് ജനുവരിയിലാണ് കൊടുക്കുന്നതെങ്കിൽ അവരൊരു നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും വീട്ടിൽ
1: മടവേറ്റ്
0: വെക്കും. അണ്ടും ഇങ്ങനെ അവരപ്പോ നമ്മുടെ വീട്ടിലെ മക്കളും ഒക്കെ വരുമ്പോഴത്തേക്ക് അവരിങ്ങനെ തലയിൽ ചുമന്നുകൊണ്ട് അതിങ്ങനെ അവര് നമുക്ക് രസമാണ് അത് കാണാൻ വേണ്ടി. നമ്മളിപ്പോ ചാലക്കപ്പാറ, അരയങ്കാവ്, കുളിയിട്ടിക്കര, കീച്ചേരി ഇങ്ങനെയുള്ള ഭാഗം, ആമ്പല്ലൂര്, പാർപ്പാവൂട്, ചെത്തിക്കോട്, ഇവിടെ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ പൂത്തോട്ട, ചെമ്പ്, കാട്ടിക്കുന്ന് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിൽ നിന്നൊക്കെ ആളുകൾ ഇങ്ങനെ
1: ഞങ്ങളുടെ അവിടെ നിന്നൊക്കെ വരും. അപ്പൊ ഞങ്ങളും കാത്തിരിക്കുമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ഇഷ്ടംപോലെ സാധനങ്ങൾ മറ്റേ കൊണ്ടുതരും അന്ന്. അപ്പൊ നമ്മള് കുഞ്ഞുങ്ങളല്ലേ, അപ്പൊ നമ്മൾക്ക് ഇങ്ങനെ കുറെ സാധനങ്ങൾ അവർ കൊണ്ടുതരുമായിരുന്നു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കാഞ്ഞിരപ്പറ്റം കൊടുത്തു വരാൻ വേണ്ടി കാത്തിരിക്കുമായിരുന്നു. പിന്നെ ഇപ്പൊ താങ്കളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പി യുടെ ഒരു വാർത്തയിലൊക്കെ നിറഞ്ഞ ഒരാളാണല്ലോ. അപ്പൊ എന്തായിരുന്നു ആ സംഭവം, അതൊന്ന് പറയാം.
0: ആ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ ഞാൻ തൃപ്പൂണിത്തുറ പേട്ട എന്ന് നമ്മൾ എസ് എൻ എസ് ലേക്ക് വരുന്നത് വഴിക്ക് ഒരു മൂന്ന് മാനുക്കോള് ഈ നമ്മുടെ മെട്രോയിൻ്റെ ഫുട്പാത്തിലെ മൂന്ന് മാനുകൾ തുറന്നു വെച്ചേക്കുവായിരുന്നു. പിന്നെ അവിടുന്ന് മാനുകൾ താഴത്തോട്ട് പോയി വളരെ കനം കുറഞ്ഞ രീതിയിലാണ് അവിടെ ഈ മാനുകളുടെ മുകളിൽ വെച്ചേക്കുന്നത്. എനിക്ക് രണ്ടര മൂന്ന് മീറ്ററോളം താഴ്ചയുണ്ട്.

0: കനാലിന്റെ. അപ്പൊ നമ്മൾ അതിലേക്ക് ഇപ്പൊ നമ്മളെ കുട്ടികൾ ശരിക്കും പറഞ്ഞാൽ ഈ കാഴ്ചയെ കണ്ടാണല്ലോ ഫുട്പാത്തിൽ കൂടെ നടന്നു പോകുന്നത്. പെട്ടെന്ന് നമ്മളെ കയ്യിൽ നിന്ന് വിട്ടുപോയി കഴിഞ്ഞാൽ കുട്ടികൾ നേരെ നമ്മൾ ഈ കനാലിലേക്കാണ് പോകുന്നത്. അത് ഭയങ്കര ഒരു, ഞാനത് നിലയിൽ പോകുന്ന വഴിക്കാണ് എനിക്ക് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എനിക്ക് അത് കണ്ടപ്പോൾ തന്നെ ഞാൻ അത്ഭുതപ്പെട്ടുപോയി. എനിക്ക് എനിക്ക് ഭയാനകരമായിപ്പോയി. നമുക്കൊക്കെ ചെറിയ കുഞ്ഞുങ്ങളുള്ളതാണല്ലോ, അത് ഒട്ടനവധി ആളുകൾ സഞ്ചരിക്കുന്ന പാതയല്ല. പ്രത്യേകിച്ച് ഈ മെട്രോന്റെ എന്നൊക്കെ പറയുമ്പോൾ മനോഹരമായിട്ട് കിടക്കുവാണല്ലോ. അപ്പൊ ആളുകൾ താഴത്തോട്ട് നോക്കാതെ തന്നെ ഇങ്ങനെ കുട്ടികളൊക്കെ ആണെങ്കിൽ നടന്നു പോകുമല്ലോ. പക്ഷെ അത് അപ്പൊ അങ്ങനെ ഞാനത് എന്റെ ശ്രദ്ധയപ്പെടുകയും ഞാൻ പ്രതിഷേധം എന്ന നിലയിൽ ഒരു പ്രതിഷേധ ബോർഡ് കയ്യിലൊരു ബോർഡൊക്കെ പിടിച്ച് ഞാൻ ആ മാൻഹോളിൽ ഇരുന്നു
1: കൊണ്ട് ദിവസം
0: ഞാൻ കണ്ടത് വൈകിട്ട് 6 മണി ആണ് കണ്ടത്. ഞാൻ അപ്പൊ തന്നെ അത് ലൈവായിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തായിരുന്നു. അപ്പൊ തന്നെ ജനങ്ങള് ഒരുപാട് പേര് അത് ഷെയർ ചെയ്യുകയും ചെയ്തു. പിന്നെ പിറ്റേ ദിവസം ഞാൻ ഇതുപോലെ തന്നെ രാവിലെ തന്നെ ഒരു ചെറിയ ബോർഡൊക്കെ മാൻഹോളിലൊക്കെ പറഞ്ഞു കയറി ഞാനിങ്ങനെ മാൻഹോളിൻ്റെ അകത്ത് കയറി ഇരുന്ന് പ്രതിഷേധിച്ച്. അപ്പൊ അത് മൊത്തത്തിൽ അത് ജനങ്ങളെ ഏറ്റെടുത്ത് എന്ന് പറഞ്ഞാൽ റെസിഡൻസ് അസോസിയേഷനും സോഷ്യൽ മീഡിയകള് പിന്നെ ലോക്കൽ വാർത്താ ചാനലുകള് പിന്നെ ടി വിയിലും ഒക്കെ വന്ന് പത്രങ്ങളിലെല്ലാം പത്രങ്ങളിലും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് വാർത്ത ഉൾപ്പെടെ പത്രങ്ങളിലെല്ലാത്തിലും ഉണ്ടായിരുന്നു. അതായത് അധികാരികളിലേക്ക് പെട്ടെന്ന് എത്തി. അത് പിന്നെ ഇപ്പൊ ഇരുമ്പിന്റെ പ്രത്യേക തരം ഷീറ്റ് ഉപയോഗിച്ച് അത് അത് അടച്ചു അത് മനോഹരമാക്കിയത്.
1: അപ്പൊ താങ്കൾക്ക് അഭിനന്ദനങ്ങൾ.
0: പാട്ട് ശെഖിനെ പറ്റി പാട്ട്
1: പറഞ്ഞു.
0: ഞാനൊരു എഴുത്തുകാരനാണ്, പാട്ടാണ് കൂടുതൽ എഴുതുന്നത്. അപ്പൊ എന്റെ ഈ കാഞ്ഞിപുരത്തിന്റെ സ്നേഹനിലാവ് എന്ന് പറയുന്ന ഒരു മദക് ഗാനങ്ങൾ അതിന്റെ ഉദ്ഘാടനം ചെയ്തത് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയാണ്.

0: ഓക്കെ, വളരെ
1: ഞാൻ
0: നന്നായിട്ടുണ്ട്.
1: സ്വന്തമായിട്ട് എഴുതിയ
0: ആണല്ലേ? ആ, മാപ്പിളപ്പാട്ടുകൾ എഴുതി പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
1: അപ്പൊ ഒരുപാട് ഗാനങ്ങൾ ഇപ്പൊ കണ്ണൂർ ഷെരീഫ്, രേഖന, അഫ്സല്, ഒട്ടനവധി ആളുകൾ എന്റെ പാട്ടുകൾ.
0: ഓ അല്ലേ. പിന്നെ മാപ്പിളപ്പാട്ട് അല്ലാതെ മറ്റേ ഒപ്പനപ്പാട്ടുകളോ അങ്ങനത്തെ?
1: ഒപ്പനപ്പാട്ടുകളും ഇങ്ങനെ രേഖന എന്റെ പ്രശസ്ത മാപ്പിളപ്പാട്ട് ഗായികയാണല്ലോ രേഖന, എന്റെ ഒരു പാട്ട് ഇങ്ങനെ പാടിയിട്ടുണ്ട്.
0: പാടിയിട്ടുണ്ട് അല്ലേ?
1: പിന്നെ പ്രണയ ഗാനങ്ങളൊക്കെ
0: എഴുതാറുണ്ട്. സിനിമാ ഗാനങ്ങൾ,
1: സിനിമാ
0: ഇഷ്ടമുണ്ടോ പാടാൻ?
1: സിനിമയിൽ എഴുതിയിട്ടില്ല, സിനിമയിൽ സിനിമാ പാട്ടുകളൊക്കെ നമ്മൾ പാടാറുണ്ട്.
0: അപ്പോൾ ഇഷ്ടപ്പെട്ട ഒരു പാട്ട്?

0: വിവിധ മതവിഭാഗങ്ങളുടെ ധാരാളം ആരാധനാലയങ്ങൾ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിനി ഇവിടുത്തെ പ്രശസ്ത ദേവീ ക്ഷേത്രമായ കൂട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങൾ കേൾക്കാം.
1: പേര് മോഹൻദാസ്, സെക്രട്ടറി കാഞ്ഞിരമറ്റം ക്ഷേത്ര സംബന്ധിനി സമാജം. കാഞ്ഞിരമറ്റം ക്ഷേത്ര സംബന്ധിനി സമാജത്തിൻ്റെ കീഴിൽ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത്. ഒന്ന് അയ്യൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവും, രണ്ട് കാഞ്ഞിരമറ്റം കൂട്ടേക്കാവ് ഭഗവതി ക്ഷേത്രവും. നമ്മളിപ്പോൾ സംസാരിക്കുന്നത് കാഞ്ഞിരമറ്റം കൂട്ടേക്കാവ് ഭഗവതി ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്തിൽ നിന്നാണ്. കേരളത്തിലെ 64 ഭദ്രകാളി ക്ഷേത്രങ്ങളിലെ മൂല ക്ഷേത്രമാണ് കൊടുങ്ങല്ലൂർ. കൂട്ടേക്കാവ് ഭഗവതി ക്ഷേത്രം കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യമാണ്. ക്ഷേത്രത്തിൻ്റെ പ്രധാന ദേവതയായ ഭദ്രകാളി വടക്കോട്ടും ശിവൻ കിഴക്കോട്ടും കൃഷ്ണനും നാഗദേവങ്ങളും ഉപദേവന്മാരായിട്ടും ആണ് നിലവിലെ പ്രതിഷ്ഠാ സങ്കല്പങ്ങൾ. ഇവിടുത്തെ ഉത്സവം കുംഭമാസത്തിൽ മകം നാള് ഭഗവതിയുടെ പിറന്നാളായിട്ടും പൂരം നാള് തൂക്കം ദിവസമായിട്ടും ആഘോഷിച്ചു വരുന്നു.
2: ഇവിടെ തൂക്കമാണോ
1: പ്രധാനമായിട്ടുള്ളത്?
2: തട്ട് കാണുന്നത്
1: വണ്ടി 8 ദിവസം ഉത്സവമായിട്ടാണ് ഇപ്പൊ കൊണ്ടാടുന്നതാണ്. കുംഭമാസത്തില് അരിയറോട് ആരംഭിക്കും. അരിയർ ചടങ്ങോട് ആരംഭിച്ചിട്ട്
2: അതെന്താ ചടങ്ങ് എന്ന് പറയാമോ?
1: അത് താലപ്പൊലിയാണ്. താലപ്പൊലി സങ്കല്പം തലേ ഒരു ഇതായിട്ട് താലപ്പൊലിയായിട്ട് ആരംഭിച്ചിട്ട് താലപ്പൊലി തന്നെയാണ് ഇവിടെ പ്രധാനം. പക്ഷെ അത് അരിയറോ താലപ്പൊലിയോട് കൂടി ആരംഭിച്ചിട്ട് 8 ദിവസം 8-ാം ദിവസമാണ് പൂരം ആയിട്ട് വരുന്നത്. ആ ദിവസം അതിന് തൂക്കവും പിറ്റേ ദിവസവും ആറാട്ടുമായിട്ടും ആണ് നടന്നു വരുന്നത്. ഉത്സവത്തിൻ്റെ ആദ്യ ദിനമായ അരിയർ ചടങ്ങോട് കൂടി 7 ദിവസത്തെ കളവുണ്ട്. 5 ദിവസം 4 കേട് കളവും 6-ാം ദിവസം 8 കയ്യും 7-ാം ദിവസം മകം ദിവസം 16 കേട് കള വരുന്നത്. കളമെടുത്തും പാട്ടും
2: പ്രാധാന്യമാണ്.
1: പിറ്റേ ദിവസം ഈ പൂരത്തിനാള് കളമൊന്നുമില്ല. പൂരത്തിന് നമ്മളുടെ തൂക്കം മാത്രമേ ഉള്ളൂ. 2 ദിവസത്തെ തൂക്കം. ഈ 7-ാം ദിവസം മകം വളരെ പ്രധാനമായിട്ട് അവിടെ ആഘോഷിക്കുന്നത്. അന്ന് ഇവിടുന്ന് ഭഗവതി അയ്യൻകോൽ ശാസ്താവിൻ്റെ അമ്പലത്തിൽ പോയിട്ട് ശാസ്താവിനെ സ്വീകരിച്ച് കൂട്ടേക്കാൽ കൊണ്ടുവന്നിട്ട് ശിവനയോട് കൂട്ടിയിട്ട് 5 അരപ്പുറത്തുള്ള ഉത്സവം വളരെ ഗംഭീരമായിട്ട് ഈ കഴിഞ്ഞ 2026 വരെ ആഘോഷിച്ചിരുന്നത്. അടുത്ത വർഷം നമ്മൾ പല രീതിയിലുള്ള പദ്ധതികൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പിന്നെ സപ്താഹം എല്ലാ 25 വർഷമായിട്ട് കണ്ടിന്യൂസ് തുടർച്ചയായിട്ട് സപ്താഹം നടന്നു വരുന്നുണ്ട്. ഈ വർഷം 2026 സപ്താഹം അത് ഓഗസ്റ്റ് 2-ാം തീയതി ഓഗസ്റ്റ് 9-ാം തീയതി വരെയാണ്. നവരാത്രി വളരെ അധികം വിപുലമായി കൊണ്ടാടുന്നുണ്ട്. ലാസ്റ്റ് ദിവസം 3 ദിവസം വളരെ നവരാത്രിക്ക് ലക്ഷാർച്ചന അതുപോലെ ദീപക്കാഴ്ച അങ്ങനെയുള്ള വളരെയധികം വിവിധ രീതിയിലുള്ള ക്ഷേത്ര ചൈതന്യം വർദ്ധിപ്പിക്കാനുള്ള കളഭാഭിഷേകം ചതുച്ചനിലയിൽ ഇവയെല്ലാം കൊണ്ടാണ് കൊണ്ടാടുന്നത്. എല്ലാ രീതിയിലും നമ്മളിപ്പോൾ ഇവിടെ ആദ്യം ഏപ്രിൽ മാസം വിഷുണ്ട്, വിഷു ആഘോഷമുണ്ട്. വിഷു കഴിഞ്ഞപ്പോൾ നമ്മുടെ തിരുവോണത്തിന് വലിയ പൂക്കൾ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ അതിനിടയിൽ വരുന്നതാണ് സപ്താഹം വരുന്നത്. ഇവിടുത്തെ തന്ത്രി പുലയന്നൂർ മനയിലുള്ള അനുജൻ നാരായണ നമ്പൂതിരിപ്പാടാണ് ക്ഷേത്ര മേൽശാന്തി നാഗഞ്ചേരി മന നാരായണ നമ്പൂതിരി.
2: അപ്പോൾ ഇതൊരു പാട്ടിൻ്റെ പരിപാടി കൂടിയാണ്. പിന്നെ ഇഷ്ടമുള്ള പാട്ട്, സിനിമ പാട്ട് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട പാട്ട് പറയാനുണ്ടോ?
1: മലയാളി പാട്ടുമെല്ലാം

0: മുസ്ലിം ഹിന്ദു ആരാധനാലയങ്ങളുടെ വിശേഷങ്ങളൊക്കെ നമ്മൾ കേട്ടു. അപ്പൊ നമ്മൾക്ക് ഇനി ഒരു ക്രിസ്ത്യൻ പള്ളിയുടെ വിശേഷങ്ങളാണ് അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ആ വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നതിനായി ഒരാൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം.
1: എന്റെ പേര് ജോർജ് റീസ്, കാഞ്ഞിരത്തെ സ്വദേശിയാണ്. കാഞ്ഞിരത്ത് സെന്റ് ഇഗ്നേഷ്യസ് പള്ളി ഇടവക്കാരനാണ്. ഏകദേശം 350 ഇടവക്കാരുള്ള ദേവാലയമാണ് സെന്റ് ഇഗ്നേഷ്യസ് പള്ളി. കാഞ്ഞിരത്തിന്റെ വളർച്ചയ്ക്ക് സുപ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള ദേവാലയമാണ് സെന്റ് ഇഗ്നേഷ്യസ് പള്ളി. കാരണം യു പി മുതൽ ഹയർ സെക്കൻഡറി വരെ ക്ലാസ്സുകൾ നടക്കുന്ന വലിയൊരു സ്കൂള് പള്ളിക്ക് സ്വന്തമായിട്ടുണ്ട്. ഈ നാട്ടിലെ ഒട്ടേറെ പേർക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിന് കാരണമായത് ഈ സ്കൂളാണ്. 1939 സ്കൂൾ സ്ഥാപിച്ചത്. ചെറിയ യു പി സ്കൂളായിട്ടാണ് സ്ഥാപിച്ചതെങ്കിലും പിന്നീട് അത് വളർന്ന് ഹയർ സെക്കൻഡറി തലത്തിൽ 10,000 കുട്ടികളുള്ള സ്കൂളായി മാറി. അതുപോലെ 1,100 അധ്യാപകരൊക്കെ ഉള്ള സ്കൂളായി മാറി. ഒരു കാലഘട്ടത്തിൽ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഈ നാട്ടിലെ 50 കഴിഞ്ഞിട്ടുള്ള ആളുകൾ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും വിദ്യാഭ്യാസം തുടങ്ങിയത് ഈ സ്ഥാപനമാണ്.
0: പള്ളിയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ സ്കൂളിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ ഇപ്പൊ ഇവിടെ ഒരു മാനസിക വെല്ലുവിളി നേരിടുന്നവർ അല്ലെങ്കിൽ ബുദ്ധിപരമായ വൈകല്യമുള്ളവർക്കും ഒക്കെ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ സ്ഥാപനത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ?
1: അതിനടുത്ത് പ്രവർത്തിക്കുന്ന വലിയൊരു സ്ഥാപനമാണ് പെലിക്കൻ സെന്റർ. സെന്റ് ജോർജ് ശ്രീവാ പള്ളിയുടെ ചേർന്ന് സഭയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് പെലിക്കൻ സെന്റർ. റവറൻ ഫാദർ സാംസൺ മേലോത്താണ് അത് നയിക്കുന്നത്. 200 ഇൻമേറ്റ്സ് ഉണ്ട്. മറ്റ് അസുഖങ്ങൾ കൊണ്ട് മാനസിക വിഭ്രാന്തികൾ കൊണ്ടൊക്കെ വിഷമിക്കുന്ന ആളുകളാണ് താമസിക്കുന്നത്. മറ്റാരും ആശ്രയമില്ലാത്ത നിർദ്ധനരായ ആളുകളെ സഹായിക്കുന്നതിനും അവരെ പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത്. അത് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു പുണ്യപ്രവൃത്തിയാണ് ചെയ്യുന്നത്. പിന്നെ കാഞ്ഞിരത്തിന് അനുഗ്രഹീതമായ മോസ്ക് ഉണ്ട്, തങ്കളച്ചൻ്റെ പള്ളി എന്ന് ഞങ്ങൾ പറയുന്നത്. അപ്പുറത്തെ തൃപ്പൂർക്കുളത്ത് അമ്പലമുണ്ട്, ശിവപാർവതിമാരുടെ അമ്പലമാണ്. അവിടെ പാർവതി മംഗല്യം എന്ന വിശിഷ്ട വഴിപാടൊക്കെ ഉണ്ട്. ഏറ്റവും പഴക്കമുള്ളൊരു അമ്പലമാണ്. അതിൻ്റെ പഴക്കം പറയാൻ ഇപ്പോൾ കഴിയുന്നില്ല. ഏറ്റവും ആദ്യത്തെ ക്ഷേത്രമാണ് ഞങ്ങളെല്ലാം വിശ്വസിച്ച് പോരുന്നത്. തൊട്ടടുത്ത് വിത്തേരിക്കാവ് എന്ന് പറഞ്ഞ മറ്റൊരു ക്ഷേത്രമുണ്ട്. അത് പാടത്താണ് ഇരിക്കുന്നത്. അവിടുത്തെ പ്രധാന ഉത്സവം എന്ന് പറയുന്നത് മാർച്ച് ഏപ്രിൽ മാസങ്ങളാണ് വരാറുള്ളത്. മുടിയേറ്റ് ആണ് അവിടുത്തെ പ്രധാന ഉത്സവത്തിൻ്റെ ഒരു വിശേഷത. അത് കാണുന്നതിന് എല്ലാവരും രാത്രി ഒരു 2-3 സമയം വരെയും അമ്പലത്തിൽ പാടത്ത് ഉറക്കളിച്ചിരിക്കാറുണ്ട്. അങ്ങനെയുള്ള കുറച്ച് വിശേഷമായ കാര്യങ്ങളാണ് കാഞ്ഞിരത്തുള്ളത്. കാഞ്ഞിരത്തെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത് ഇതൊക്കെയാണ്. ദേവാലയങ്ങളെ കുറിച്ച് ചോദിച്ചാൽ പറയാനുള്ളത് ഇതൊക്കെയാണ്. പിന്നെ മതസൗഹാർദ്ദം, എല്ലാവരും നല്ല സൗഹാർദ്ദമാണ്. മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മൂന്നും ഒരുപോലെ ഉള്ള സ്ഥലമാണ് കാഞ്ഞിരത്ത്. പക്ഷേ യാതൊരു തരത്തിലുള്ള വർഗീയമായ കാര്യങ്ങളുമില്ല. എല്ലാവരും പരസ്പരം സഹകരിച്ചു പോകുന്നു എന്നതാണ് നാടിന്റെ വിശേഷത.
0: അപ്പോ ഇതൊരു പാട്ടിന്റെ പരിപാടി കൂടിയാണ്. സാറിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: ഇഷ്ടപ്പെട്ട പാട്ട് ചോദിച്ചാൽ ഇൻ ഹരിഹർ നഗറിൽ ഏകാന്ത ചന്ദ്രിക എന്നുള്ള പാട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ടാണ്.

0: പാട്ടിൻ്റെ നാട്ടുവഴിയിൽ അടുത്തതായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ എത്തിയിട്ടുള്ളത് അധ്യാപികയും വളർന്നുവരുന്ന ഒരു എഴുത്തുകാരിയുമായ ശ്രീമതി സുജ സോണിയാണ്.
1: പേര് സുജ സോണി. കാഞ്ഞിരമറ്റത്ത് ചാലക്കപ്പാറയിലാണ് താമസിക്കുന്നത്. ഞാനൊരു ടീച്ചറാണ്. കേംജെ പബ്ലിക് സ്കൂളിൽ, നമ്മുടെ കാഞ്ഞിരമറ്റം മോസ്കിനോട് ചേർന്ന ഒരു സ്കൂളുണ്ട്. സ്കൂളിലെ അധ്യാപികയാണ്. കാഞ്ഞിരമറ്റത്തെ കുറിച്ച് പറയാന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചതും വളർന്നതും എന്നെ കല്യാണം കഴിച്ചിരിക്കുന്നതും കാഞ്ഞിരമറ്റത്ത് തന്നെയാണ്. കാഞ്ഞിരമറ്റത്തിൽ അതിൻ്റെ കോട്ടയം ബോർഡറിലുള്ള അരിയങ്കാവിൽ നിന്നുള്ള സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പം അരിയങ്കാവ് എന്ന് പറയുമ്പോൾ അരിയങ്കാവ് ദേവീക്ഷേത്രം, പണ്ട് മുതലെയുള്ള കുഞ്ഞിലേ മുതൽ ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലം മുതലേ വളരെ ക്ലോസ് ആയിട്ട് നിൽക്കണം. പിന്നെ അരിയങ്കാവിലെ പൂരം എന്ന് പറയുന്നത് നമ്മുടെ നാനാജാതി മതസ്ഥര് എല്ലാവരും ഭയങ്കര സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന ഒരു പൂരമാണ്. ഏപ്രിൽ മാസത്തിലാണത്. അതിന് അതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻ്റ് ഇതെന്ന് പറയുന്നത് ഗരുഡൻ തൂക്കാണ്. അപ്പം നമ്മുടെ കേരളത്തിൽ മറ്റ് ഞാനങ്ങനെ കേട്ടിട്ടില്ല. കേരളത്തിൽ
2: ഒരുപാട്
1: തൂക്കം ഇതാണ്. ഗരുഡൻ തൂക്കം എന്ന് പറയണത് എന്തോ ഒരു പ്രത്യേക വികാരമാണ് അത് കാഞ്ഞിരമറ്റക്കാർക്ക്. അത് ജാതി മതഭേദമൊന്നുമില്ലാതെ എല്ലാവരും ആഘോഷിക്കുന്ന അത് കാഞ്ഞിരമറ്റത്തിൻ്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു. കാഞ്ഞിരമറ്റം പള്ളി കൊടുകുത്താണെങ്കിലും അരിയങ്കാവ് പൂരമാണെങ്കിലും നമ്മുടെ കീച്ചേരി പള്ളി പെരുന്നാളാണെങ്കിലും എല്ലാവരും കൂടി ചേർന്ന് അതൊരു വളരെ ഒരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട്. കാഞ്ഞിരമറ്റത്തിൻ്റെ ഒരു പ്രത്യേകത. പിന്നെ എല്ലാ ക്ഷേത്രങ്ങളും പള്ളികളും മോസ്കും ഒക്കെ കൊണ്ട് സമ്പന്നമാണ്.
2: പിന്നെ വേറെ ഇപ്പം ഒരു ടീച്ചറാണ് എന്നതിലെ പോലെ ഒരു സാഹിത്യകാരി കൂടിയാണ്, എഴുത്തുകാരി കൂടിയാണ് അല്ലേ, അറിയപ്പെട്ട് വരുന്ന അല്ലേ ഒരു എഴുത്തുകാരി. അപ്പൊ ഏത് മേഖലയാണ്
1: കൂടുതലും കവിതകള്, ചെറിയ ചെറിയ കവിതകളൊക്കെ എഴുതി FBയിലൊക്കെ പോസ്റ്റ് ചെയ്യുമായിരുന്നു. അത് പണ്ടൊക്കെ എഴുതി ഇങ്ങനെ നമ്മൾ ഡയറിയിലൊക്കെ എഴുതി വെക്കുമായിരുന്നു. പക്ഷെ അങ്ങനെ പ്രസിദ്ധപ്പെടുത്താൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞാണ് അങ്ങനെ പതുക്കെ FBയിലൊക്കെ എഴുതി തുടങ്ങിയത്. FBയിൽ എഴുതി തുടങ്ങി. ഇപ്പം സാഹിത്യപരമായിട്ട് ബന്ധമായിട്ടുള്ള ആൾക്കാരുമായിട്ടൊക്കെ പരിചയമായപ്പോൾ നമുക്കത് ഒന്നും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. അത് എഴുത്തിനായിട്ട് ഞാൻ ഇരുന്നതല്ല, എന്നിലേക്ക് വന്നു ചേർന്നതാണെന്ന് പറയാം. അങ്ങനെ കവിത എഴുതി, അങ്ങനെ പിന്നെ നമ്മളെ ചുറ്റുപാടുകളും കാണുന്ന ഓരോ ഇതുകളൊക്കെ കാണുമ്പോഴും അത് വിഷമമായിട്ട് തീരുന്ന സഹജീവികളുടെ ബുദ്ധിമുട്ടൊക്കെ കാണുമ്പോൾ അത് നമ്മുടെ ആ വിഷമം സങ്കടമൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് ഞാനത് എഴുതി വയ്ക്കുമായിരുന്നു. അങ്ങനെ എഴുതി എഴുതിയാണ് കഥകൾ എഴുതി. ഞാനിപ്പോൾ ഈ അടുത്തിടെ ഏപ്രിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു, ഗുഡ്ഗാവിലെ കടുവ പാഠങ്ങൾ എന്നും പറഞ്ഞൊരു പുസ്തകം. അത് കഥയാണ്, ചെറു 10 ചെറുകഥകൾ. അപ്പം അത് വായിച്ചവരൊക്കെ ഭയങ്കര നല്ല അഭിപ്രായം പറയണം, അതുകൊണ്ട് സന്തോഷം തോന്നി. അങ്ങനെ
2: ആണല്ലേ. ഏതെങ്കിലും മത്സരങ്ങളിലൊക്കെ
1: മത്സരങ്ങളിൽ കവിതകളിലൊക്കെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് സമ്മാനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അങ്ങനെ കഥ സമാഹാര അർക്കീപ്പൊക്കെ നമുക്ക്, പിന്നെ നമ്മുടെ പഞ്ചായത്തിൻ്റെ വക ഒരു ആദരവൊക്കെ കിട്ടിയിട്ടുണ്ട്. കാഞ്ഞിരമറ്റം ആമ്പല്ലൂർ പഞ്ചായത്തിൻ്റെ വക. പിന്നെ കവിതകൾക്കൊക്കെ കുറെ പ്രൈസൊക്കെ കിട്ടിയിട്ടുണ്ട്.
2: സ്കൂൾ കാലം തൊട്ടേ എഴുതുമായിരുന്നു.
1: സ്കൂൾ കാലം തൊട്ടൊക്കെ എഴുതിയിരുന്നു. ഞാൻ കോളേജിലൊക്കെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒക്കെ എഴുതുമായിരുന്നു. പക്ഷെ അതൊന്നും എൻ്റെ കയ്യിലില്ല ഇപ്പോഴും. അതൊക്കെ അന്നേരം നമ്മളതങ്ങനെ സീരിയസ് ആയിട്ടൊന്നും എടുത്തിട്ടില്ല. മനസ്സിൽ തോന്നണ അങ്ങനെ എഴുതി വയ്ക്കുന്നു.
2: മത്സരങ്ങളിലൊന്നും പങ്കെടുത്തില്ല.
1: സ്കൂളിലൊന്നും അങ്ങനെ ഒന്നും ഞാൻ മത്സരത്തിലൊന്നും പങ്കെടുത്തിട്ടില്ല. അന്നൊന്നും അങ്ങനെ സീരിയസ് ആയിട്ട് ചിന്തിച്ചിട്ടില്ല. പിന്നെ കുറച്ച് നാളായൊരു 5-10 വർഷങ്ങളോളം ആയുള്ളൂ ഞാനങ്ങനെ ഇത് ഇച്ചിരി കാര്യമായിട്ടൊക്കെ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടൊക്കെ എഴുതി അത് അങ്ങനെ തന്നെ കളഞ്ഞു. അത്രയല്ല, അതൊന്ന് സൂക്ഷിച്ച് വെക്കണമെന്നോ അത്രയൊക്കെ ഉള്ള ബോധമൊന്നും ഉണ്ടായില്ല എന്ന് തോന്നുന്നു. അന്ന് ഇന്നാണ് അതങ്ങനെ ചിന്തിക്കണത്, അത് എഴുതി വെച്ചിരുന്ന ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പം ചിന്തിച്ച് തുടങ്ങിയപ്പോൾ ഇങ്ങനെ ഓരോ ഫ്രണ്ട്സും റിലേറ്റീവ്സും എൻ്റെ മോനും ഒക്കെ പറഞ്ഞു അത് ഇങ്ങനെ എഴുതി വെച്ചിട്ട് എന്തിനാ അമ്മ പ്രസിദ്ധീകരിക്കുക, അങ്ങനെ പറഞ്ഞു.
2: ആദ്യമായിട്ടാണ് ഈ ഗുഡ്ഗാവിലെ കടുകുപാടങ്ങൾ ആദ്യത്തെ പുസ്തകമാണ്?
1: ആദ്യത്തെ പുസ്തകമായിട്ട് എഴുതിയേക്കണം.
2: ചെറുകഥ, അതാണ് ആദ്യത്തെ ചെറുകഥ. ബാക്കി മുഴുവൻ കവിതകളാണ് അല്ലേ?
1: കവിതകളാണ്, കവിതകൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇനി എഴുതണം എന്നാണ് ആഗ്രഹം. പോസിറ്റീവ് കിട്ടിയത് കൊണ്ട് നമുക്ക് അത് എഴുതാനായിട്ട്.
2: എഴുതിയതില് ഇപ്പൊ ഏറ്റവും നമ്മൾക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കവിത
1: ഉണ്ട്. ഓൾമോസ്റ്റ് ഫേസ്ബുക്കിലൊക്കെ ഏറ്റവും

0: ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് ഒരു മാമ്പഴക്കാലം എന്ന് പറഞ്ഞു, നമ്മുടെ നാടിനോട് ചേർന്ന് നമ്മുടെ ഗൃഹാതുരത്വം തോന്നുന്ന പണ്ടത്തെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരു കവിത മാമ്പഴക്കാലാണ്. അത് ഒത്തിരി പേര് നല്ലതാന്ന് പറഞ്ഞിട്ടുണ്ട്.
1: പാടാമോ അതിനെ പറ്റി, അതിൻ്റെ കുറച്ച് വരികൾ?

0: ഇനിയും ഒരുപാട് കവിതകളും കഥകളും ഒക്കെ എഴുതി ഒത്തിരി
1: സാഹിത്യ
0: രംഗത്ത് നല്ലൊരു നിലയിലേക്ക് എത്താനായിട്ട് ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ.
1: താങ്ക് യു.
0: ഇനി നമ്മൾക്ക് പാട്ടൊക്കെ കേൾക്കാറുണ്ടോ? റേഡിയോയിൽ പരിപാടികളൊക്കെ കേൾക്കാം.
1: പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കൂടുതലും സിനിമാ പാട്ടുകളാണ്. പിന്നെ ലളിതഗാനങ്ങളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പാട്ട് പഴയ പാട്ട്, പുതിയ പാട്ടുകളോട് വലിയ താല്പര്യമില്ല. കേൾക്കാറുണ്ട് എങ്കിലും പഴയ പാട്ടാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം.
0: എങ്കിൽ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പറയാമോ?
1: നമ്മുടെ കെ ജയകുമാർ സാറിൻ്റെ ദീപം ദീപം സന്ധ്യാദീപം എന്ന് പറഞ്ഞൊരു പാട്ടില്ലേ, രവീന്ദ്ര മാഷ് സംഗീതം നൽകി, ഭയങ്കര ഇഷ്ടമാണ്. ഒത്തിരി പഴയ പാട്ടുകളുണ്ട് അതിൽ, എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നതാണ്.
0: ശരി ശരി, അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാൻ കേട്ടോ.
1: താങ്ക് യു.

0: പ്രിയരെ, ഇന്നത്തെ പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് നമ്മൾ ഇതുവരെ കേട്ടത് എറണാകുളം ജില്ലയിലെ കാഞ്ഞിരമറ്റത്തെ വിശേഷങ്ങളാണ്. അടുത്ത ആഴ്ച പുതിയ നാടും അവിടുത്തെ വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്താം. എല്ലാവർക്കും നന്ദി.
1: പ്രിയ ശ്രോതാക്കളെ, പാട്ടിന്റെ നാട്ടുവഴി ഇവിടെ പൂർണ്ണമാകുന്നു.
2: പാട്ടിന്റെ നാട്ടുവഴികൾ
0: നിർവഹണം റിയ, സഹകരണം ശ്രീദേവി എം പി, സി കെ ശ്രീകല,

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-24-26-397 അല്ലെങ്കിൽ 24-26-387 അല്ലെങ്കിൽ 94-46-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഉച്ചകഴിഞ്ഞ് 3 പരസ്പരം തത്സമയ ഫോണിൻ പരിപാടി. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 കഴിഞ്ഞ് 6 സെക്കൻഡ്. ആകാശവാണി FM വാർത്തകൾ. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. കൊളംബിയയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പ്യാഡിൽ സ്വർണമെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3rd പതിപ്പാണിത്. ദേശീയ ആരോഗ്യ ഗവേഷണ കരട് നയത്തിൽ നിർദ്ദേശങ്ങൾ ക്ഷണിച്ച് കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R സുഗതന്റെ സത്യപ്രതിജ്ഞ വിയൂർ സെൻട്രൽ ജയിലിൽ നാളെ നടക്കും. രാവിലെ 11 ജയിൽ സൂപ്രണ്ടിന്റെ മുറിയിലായിരിക്കും സത്യപ്രതിജ്ഞ. ജുറാസിക് പാർക്ക്, ദ പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ ലഹരി വിരുദ്ധ പ്രചാരണ പരിപാടിയുടെ പുതിയ ഘട്ടത്തിന് തുടക്കമായി. വികസിത ഭാരതത്തിനായി ലഹരി മുക്ത യുവത എന്ന ആശയത്തിൽ മത്സരങ്ങൾ നടക്കും. ആകാശവാണി FM വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. പ്രിയ ശ്രോതാക്കൾക്ക് 4 പോക്കുകളിലേക്ക് സ്വാഗതം. പ്രിയരെ, ഖത്തർ മുൻ ഭരണാധികാരി ഷെയ്ഖ് ഹമദ് ബിൻ ഖലീഫ അൽ താനിയുടെ നിര്യാണത്തെ തുടർന്നുള്ള ദേശീയ ദുഃഖാചരണമാണല്ലോ ഇന്ന്. 4 സോങ് റിക്വസ്റ്റുകളും അതിനോട് അനുയോജ്യമായിരിക്കുന്നതാവട്ടെ എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. നിങ്ങളുടെ വാട്സാപ്പ് മെസ്സേജുകൾക്കായി കാത്തിരിക്കുന്നു. 4 ഇത് ആരംഭിക്കുകയാണ്. 4 വാട്സാപ്പ് മെസ്സേജുകൾ

അയക്കേണ്ട നമ്പർ 94 46 45 58 88. പാട്ടുകളും വിശേഷങ്ങളുമായിട്ടുള്ള മെസ്സേജുകൾ അയച്ചോളൂ. വാട്സാപ്പിലേക്ക് അയക്കേണ്ട നമ്പർ 9446 4558. നിങ്ങൾക്കിഷ്ടമുള്ള പാട്ടുകൾ ഒരു മെസ്സേജിന് പുറം.

നമുക്ക് നാലുമണി പൂക്കളിലെ മെസ്സേജിലേക്ക് പോകാം. പ്രിയ നാലുമണിപ്പൂവേ, നിനക്ക് സുഖമാണോ? ഞങ്ങൾ അരൂരുള്ള ഒരു പ്രിൻറ്റിംഗ് സ്ഥാപനത്തിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ട്രീസ ചേച്ചിയുടെയും സുധയുടെയും ഹാപ്പി ബർത്ത്ഡേ ആണ്. അവർക്ക് വിഷ് നേർന്നുകൊണ്ട് ഒരു കാട്ടുചമ്പകം എന്ന സോങ് വേണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സ്പെഷ്യൽ ഡെഡിക്കേഷൻ ഉണ്ട് സുനിച്ചേട്ടനും സവിത ചേച്ചിക്കും സ്റ്റാഫിനും വേണ്ടിയിട്ട്. അപ്പോൾ ബർത്ത്ഡേ ആരുടെയാണ്? ട്രീസ ചേച്ചിയുടെയും സുധയുടെയും ഹാപ്പി ബർത്ത്ഡേ ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ ട്രീസ ചേച്ചിക്കും സുധയ്ക്കും നാലുമണിപ്പൂക്കളിലെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ ആശംസകൾ നേരുകയാണ്. പിന്നെ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് സുനിച്ചേട്ടനും സവിത ചേച്ചിക്കും സ്റ്റാഫിനും എല്ലാവർക്കും വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ചോദിച്ച പാട്ട് പെട്ടെന്ന് കേട്ടിട്ട് വരാം.

അപ്പോൾ സ്മിതയും ബർത്ത്ഡേ കൂട്ടുകാരുമൊക്കെ പാട്ട് ആസ്വദിച്ചല്ലോ അല്ലേ. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് നോക്കാം. ഇത് അയച്ചേക്കുന്നത് കളമശ്ശേരി ചെങ്കമ്പുഴ നഗറിൽ നിന്ന് അർത്ഥനയാണ്. അമൽ ചേട്ടന് വേണ്ടി പാട്ട് വേണം, സുനിൽ ചേട്ടന് വേണ്ടി പാട്ട് വേണം, ആദിക്ക് വേണ്ടി പാട്ട് വേണം. ആഹാ, കുറച്ചധികം പേരുണ്ടല്ലേ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്തതായിട്ട്. ശരി, അപ്പോൾ എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ച് തരാമല്ലോ. അർത്ഥന എന്താ ചെയ്യുന്നത്, പഠിക്കുകയാണോ? അർത്ഥന ചോദിച്ചേക്കുന്ന സമ്മറിൻ ബേത്ത്ലഹേമിലെ ഒരു നല്ല പാട്ടാണ്. അപ്പോൾ ചോദിച്ചേക്കുന്ന ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്ന എല്ലാവരുടെയോടും പറഞ്ഞേക്കൂ, ഇതേ പാട്ട് വരുന്നു എന്നൊന്ന് കേൾക്കാം.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഓബറോൺ മോൾ ഇടപ്പള്ളി.
3: നാലുമണിപ്പൂക്കളിലേക്ക് തിരിച്ചു വരാം. ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് SBI പാടിയ പാൽനിലാവിലെ

എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരാമോ. സാബുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്, സാബു ആലുവയിൽ നിന്നാണ്. ഇത് കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സാബു ചോദിച്ച പാട്ട് കേട്ടിട്ട് വരാം കേട്ടോ.

നാലുമണിപ്പ്, ഹോ ആർ യു? ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ആ പിന്നെ പരാതിയാണല്ലോ, ഞാൻ ഇഷ്ടംപോലെ പാട്ട് ചോദിക്കുന്നുണ്ട്, ഒന്നും കാണുന്നില്ല, മെസ്സേജസ് കാണുന്നില്ല, വെക്കുന്നില്ല. ഓക്കെ, എന്തായാലും ഇപ്പോൾ മെസ്സേജ് വായിച്ചല്ലോ. ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത് സോണികയാണ്, നോർത്ത് പറവൂരിൽ നിന്ന്. ഇന്നിപ്പോൾ സോണിക ചോദിച്ചിരിക്കുന്നത് രാവിൻ്റെ ഏകാന്ത പൊങ്കാല എന്ന സിനിമയിലെ പാട്ടാണ്. എന്തായാലും സോണിക ചോദിച്ച പാട്ട് കേട്ടിട്ട് നോക്കുവരാം.

0: കൊച്ചി.
1: നാലുമണിപ്പൂക്കളിലേക്ക് മടങ്ങി വരാം. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നാലുമണിപ്പൂവേ, നമസ്കാരം, സുഖമാണല്ലോ? ആ, ഇവിടെ എല്ലാവരും സുഖമായിരിക്കുന്നു. ജാനകിയമ്മയുടെ ഓർമ്മയ്ക്കായി ഒരു ഗാനം കേൾപ്പിക്കാമോ? തീർച്ചയായിട്ടും. ജാനകിയമ്മ ആലപിച്ച ഏതെങ്കിലും ഒരു നല്ല ഗാനം എല്ലാവർക്കും വേണ്ടി. ഇത് ചോദിച്ചിരിക്കുന്നത് പൂച്ചക്കളിൽ നിന്ന് വി കെ സോമനാണ്. അതോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ശശിധരൻ കടുങ്ങല്ലൂർ ആലുവയിൽ നിന്ന്. ആ മഹാഗായിക ജാനകിയമ്മയുടെ ഒരു പഴയ ഗാനം കേൾപ്പിക്കാമോ? കൊച്ചി എഫ് എം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി. തീർച്ചയായിട്ടും ജാനകിയമ്മയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനൊപ്പം ആ ഓർമ്മയ്ക്കായി നമുക്ക് നല്ലൊരു ഗാനം ഇപ്പോൾ കേൾക്കാം.

0: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
1: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറിൻ ഡ്രൈവ്.

നാലോണി പൂക്കളുടെ അടുത്ത മെസ്സേജിലേക്ക്. ഹായ്, നമസ്കാരം നാലോണി പൂവേ. ഗുഡ് ഈവനിങ്, സുഖമാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ നോർത്ത് പറവൂരിൽ നിന്നും

സിനി. എനിക്ക് കണ്ണെഴുതിയ പൊട്ടും തൊട്ട് മൂവിയിലെ മീനക്കൊടി കാറ്റ് എന്ന സോങ് വെച്ച് തരാമോ? എന്നെ ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ്. വളരെ സ്നേഹത്തോടെ സിനി ചോദിച്ചിരിക്കുന്ന പാട്ട് ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സ്നേഹം എന്നൊന്നും നിലനിൽക്കട്ടെ. സിനിക്കും ഹസ്ബൻഡിന് വേണ്ടി, ഹസ്ബൻഡിൻ്റെ പേര് പറഞ്ഞിട്ടില്ല കേട്ടോ, എന്തായാലും സിനിക്കും ഹസ്ബൻഡിന് വേണ്ടിയിട്ട് ചോദിച്ച പാട്ട് കേട്ടിട്ട് വരാം.

0: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൗരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
1: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യു ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
0: ഭക്ഷണം, താമസം, യാത്ര സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
1: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
0: സന്ദർശിക്കൂ

0: www.irctctourism.com.
1: അടുത്ത മെസ്സേജിലേക്ക്. ഹായ് നാലുമണി പൂവേ, ഞാൻ താജാണ് കോഴിക്കുളത്തുനിന്ന്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ? ആർക്കു വേണ്ടിയാണെന്നറിയോ? എൻ്റെ മോൻ തൻസിലിന് വേണ്ടിയാണ്. അവൻ്റെ ജന്മദിനമായിരുന്നു ശനിയാഴ്ച. ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ തൻസിൽ മോനെ. മോനു വേണ്ടി അപ്പ ചോദിച്ചിരിക്കുന്നത് പപ്പയുടെ സ്വന്തം അപ്പോസിലെ എൻ പൂവേ പൊൻപൂവേ എന്ന ജാനകിയമ്മയുടെ ആ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അവന് ഒത്തിരി ഇഷ്ടമുള്ള പാട്ടായിരിക്കും. എന്തായാലും താജിനും മോനും വേണ്ടിയിട്ട് ജാനകിയമ്മയുടെ ഈ പാട്ട് കേട്ടിട്ട് വരാം.

ഹായ് നാലുമണിപ്പൂവേ, എനിക്ക് സമൂഹം എന്ന സിനിമയിലെ തൂമഞ്ഞൻ നെഞ്ചിലൊതുങ്ങുന്നു എന്ന ഗാനം വെക്കുമോ? വെക്കാമല്ലോ. ആരാ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ആർദ്ര, ആദിത്യ, അനന്യ മലപ്പുറത്തുനിന്നാണ്. അപ്പോൾ മൂന്ന് പേർക്കും വേണ്ടിയിട്ട് തൂമഞ്ഞൻ എന്ന പാട്ട് കേട്ടിട്ട് വരാം.

ഗുഡ് ഈവനിങ് നാലുമണി പോവേ. ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന സിനിമയിലെ ഒരു കുഞ്ഞു പൂവിൻ്റെ ഇതളിൽ ഈ പാട്ട് വെച്ചു തരുമോ? ഈ ഇഷ്ടഗാനം ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അത് കലകി. നമുക്ക് വേണ്ടി നമ്മളല്ലാതെ പിന്നെ ആരെ ഡെഡിക്കേറ്റ് ചെയ്യാനാണതല്ലേ? ഇത് മെസ്സേജ് അയച്ചിരിക്കുന്നത് സൽമയാണ്, സൽമ ജമാലുദ്ദീൻ ഇടയക്കുന്നത്തുനിന്നാണ്. എന്തായാലും സൽമയ്ക്ക് ചോദിച്ച പാട്ട് ഇതാ വരുന്നു.

നാലുമണിപ്പൂക്കളിലെ അവസാന മെസ്സേജിലേക്ക് പോവുകയാണ് ഫാസ്റ്റായിട്ട്. ഹായ് നാലുമണിപ്പൂവേ, എത്ര ദിവസമായി ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് എൻ്റെ ചേട്ടായിക്ക് വേണ്ടിയാണ് ഞാൻ ഈ പാട്ട് ചോദിക്കുന്നത്. ചേട്ടായി നാട്ടിലില്ല, ഖത്തറിലാണ്. എനിക്ക് എല്ലാ ദിവസവും ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് വല്ലാത്ത മിസ്സിങ് ആണ്. എന്താ ചെയ്യുക ചേട്ടായി, അവിടെ ഇവിടെ പോയില്ല, മെസ്സേജ് അയക്കുന്ന ആരോ നോക്കട്ടെ. ലക്ഷ്മി പ്രിയയാണ് അങ്കമാലി എന്ന്. എന്തായാലും ലക്ഷ്മി പ്രിയ വിഷമിക്കേണ്ട, ചേട്ടായിക്ക് വേണ്ടിയിട്ട് ചോദിച്ച പാട്ട് ഏതാന്ന് പറയട്ടെ. നമ്മ വീട്ടു പിള്ളേ എന്ന സിനിമയിലെ ഉൻകൂടവേ എന്ന പാട്ടാണ്. ആ പാട്ടെന്തായാലും കേട്ടോ, ചേട്ടായിയോട് ഫോൺ വിളിക്കുമ്പോൾ അന്വേഷണം പറയണം കേട്ടോ ഞങ്ങളുടെ.

പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മെസ്സേജ് വായിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, പരാതി പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. നിരാശപ്പെടേണ്ട, നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട്.

0: പ്രിയപ്പെട്ടവരെ, അങ്ങനെ നാലുമണിപ്പൂക്കളുടെ സമയം അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നാലുമണിപ്പൂക്കളിലേക്ക് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുകയാണ്. മെസ്സേജ് വായിക്കാത്ത ഒത്തിരി ആൾക്കാരുണ്ട്, പരാതി പറഞ്ഞിരിക്കുന്ന ആൾക്കാരുണ്ട്. നിരാശപ്പെടേണ്ട, നാലുമണിപ്പൂക്കൾ വീണ്ടും നാളെ വൈകിട്ട് 4 മണിക്ക്. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. വെണ്ണക്കര ഗവൺമെൻറ് ഹൈസ്കൂളിൽ HST സോഷ്യൽ സയൻസ്, UPST എന്നീ തസ്തികകളിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക അധ്യാപക ഒഴിവിലേക്ക് നാളെ രാവിലെ 10 കൂടിക്കാഴ്ച നടത്തും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491-251-5872, 0491-251-5872.
1: ക്രിയാറ്റിനിൻ യൂറിയ, യൂറിക് ആസിഡ് കൂടുതലോ?
2: ഡയാലിസിസ് ഒഴിവാക്കാൻ ഹോമിയോപ്പതിയിൽ നൂതന മരുന്നുകളുമായി ഡോക്ടർ യഹ്യാസ് വെൽനസ് ക്ലിനിക് ആലുവ.
1: 9447007786.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: ചങ്ങനാശ്ശേരി താലൂക്കിൽ മുൻഗണന PHH അഥവാ പിങ്ക് വിഭാഗത്തിലുള്ള റേഷൻ കാർഡിനുള്ള അപേക്ഷ ഈ മാസം 17 വരെ ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ അക്ഷയ കേന്ദ്രം വഴിയോ സിറ്റിസൺ ലോഗിൻ വഴിയോ നൽകാവുന്നതാണ്. ഫോൺ നമ്പർ 0481-242-1660, 0481-242-1660.
6: മെഗാ കളക്ഷൻ, മെഗാ വില കുറവ്. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ. മൈജി ഫ്യൂച്ചർ എപ്പിക്കിൽ മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
0: പാലക്കാട് ജില്ലയിൽ വിവിധ പദ്ധതികളിലെ ഒഴിവുകളിലേക്ക് രജിസ്റ്റേർഡ് വെറ്റിനറി ഡോക്ടർമാരെയും ABC സെന്ററുകളിലെ ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് ഒഴിവുകളിലേക്കും തൽക്കാലികടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് നാളെ രാവിലെ 11 മുതൽ 12:30 വരെ കൂടിക്കാഴ്ച നടത്തും. ഉദ്യോഗാർത്ഥികൾ വെറ്റിനറി ബിരുദ സർട്ടിഫിക്കറ്റും കേരള വെറ്റിനറി കൌൺസിൽ രജിസ്റ്റർ ചെയ്ത സർട്ടിഫിക്കറ്റും ഓപ്പറേഷൻ തിയേറ്റർ അസിസ്റ്റന്റ് ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുമായി പാലക്കാട് VH റോഡിലുള്ള ജില്ലാ മൃഗസംരക്ഷണ ഓഫീസറുടെ ചേംബറിൽ എത്തിച്ചേരണം.
7: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
8: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ 2026-27 അധ്യയന വർഷത്തെ 1st semester ബിരുദ ബിരുദാനന്തര ബിരുദ കോഴ്സുകളിലെ ക്ലാസുകളുടെ ആരംഭം ഈ മാസം 16 വ്യാഴാഴ്ചയിലേക്ക് മാറ്റിവെച്ചു. 5 വർഷ ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമുകൾ, LLB, സർട്ടിഫിക്കറ്റ് ഡിപ്ലോമ പ്രോഗ്രാമുകൾ എന്നിവയ്ക്കും ഈ മാറ്റം ബാധകമാണ്. ബിടെക് പ്രോഗ്രാമുകൾക്ക് ഈ മാറ്റം ബാധകമല്ല.
9: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച സ്വർണ്ണ ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസിൽ വിവിധ വിഷയങ്ങളിലായി അസിസ്റ്റന്റ് പ്രൊഫസർ ഒഴിവിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. IPR ജൂറിസ്പ്രൂഡൻസ്, കൊമേഴ്സ്, ഇക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, MSc, MTech എന്ന വിഷയങ്ങളിലാണ് ഒഴിവുകൾ. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ സ്വയം സാക്ഷ്യം വഹിച്ച അപേക്ഷയുടെ കോപ്പിയും വയസ്സ്, യോഗ്യത എന്നിവ തെളിയിക്കുന്നതിന്റെ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പിയും ഡയറക്ടർ ഇന്റർ യൂണിവേഴ്സിറ്റി സെന്റർ ഫോർ IPR സ്റ്റഡീസ്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല എന്ന വിലാസത്തിലേക്ക് ഈ മാസം 17 മുമ്പായി ലഭിക്കത്തക്ക വിധം അയക്കണം. കൂടുതൽ വിവരങ്ങൾ qsat.ac.in/news എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 92-49-05-35-63. നമ്പർ ആവർത്തിക്കാം, 92-49-05-35-63. സേവന വാർത്തകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.

ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 23 സെക്കൻഡ്. AIR FM വാർത്തകൾ. അയോധ്യ ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തിന് സുപ്രീംകോടതി നിർദ്ദേശം. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3ാം പതിപ്പാണിത്. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, തട്ടിപ്പ് തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. PSC പരീക്ഷാക്രമക്കേടിൽ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇടുക്കി മാങ്കുളത്ത് വെള്ളച്ചാട്ടത്തിൽ വീണ് വിനോദസഞ്ചാരി മരിച്ചു. ആന്ധ്രാപ്രദേശ് സ്വദേശി സലീമാണ് മരിച്ചത്. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 153 പേർ കൂടി അറസ്റ്റിലായി. 149 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ഈ മാസം 20. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടത് AIR FM വാർത്തകൾ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ധ്വനി എന്ന ചിത്രത്തിലെ ഗാനം, പാടിയത് യേശുദാസ്, P. സുശീല. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ് അലി.

0: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
1: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മെറീൻ ഡ്രൈവ്.
0: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മെറീൻ ഡ്രൈവ്, കൊച്ചി.
2: എം ഡി രാജേന്ദ്രന്റെ വരികൾക്ക് മോഹൻ സിത്താര ഈണം നൽകി. സുജാത പാടിയ ഗാനം ചിത്രം അന്യർ.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഓബ്രോൺ മോഡ് ഇടപ്പള്ളി.
3: ചിത്രം എന്ന സിനിമയിലെ ഒരു ഗാനം എം ജി ശ്രീകുമാർ പാടിയത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം കണ്ണൂർ രാജൻ.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഞാറ്റുവേല.
1: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം.

0: ഓണക്കാല പച്ചക്കറി കൃഷിയുടെ നല്ല തുടക്കത്തിന് നമുക്ക് തിരുവാതിര ഞാറ്റുവേലയുടെ ഗുണങ്ങൾ കൂടി ലഭിച്ചപ്പോൾ നാമ്പിട്ട ചെടികൾ തഴച്ചു വളരാനും കൂടുതൽ കരുത്തോടെ വിവിധ ഘട്ടങ്ങളിൽ എത്താനുമൊക്കെ സഹായിച്ചു. കൃത്യമായ നിരീക്ഷണവും വളപ്രയോഗവും കരുതലുമാണ് കൃഷിയുടെ വിജയരഹസ്യം എന്നിരിക്കെ വീട്ടമ്മമാരും ഓണക്കാല പച്ചക്കറി കൃഷിയിലേർപ്പെട്ടിരിക്കുന്ന മറ്റെല്ലാവരും സദ്യയ്ക്കുള്ള വിഭവങ്ങൾ വിളവെടുക്കുന്നതുവരെയുള്ള ഓരോ ഘട്ടങ്ങളിലും നന്നായി ശ്രദ്ധ ചെലുത്തണം. വിഷമില്ലാത്ത ഓണസദ്യ ഒരുക്കാനുള്ള പ്രതിജ്ഞ നിറവേറ്റാൻ കുടുംബത്തിന്റെ കൂട്ടായ പരിശ്രമം ആവശ്യമാണ്. ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശാബ്ദ കാലത്തിലേറെയായി ജൈവ കാർഷിക രംഗത്ത് നിറസാന്നിധ്യമായ ശ്രീമതി വിജയ ഭാസ്കറാണ്. വീട്ടിൽ പൂക്കൾ കൊണ്ട് വർണ്ണപ്രപഞ്ചം തീർത്തിരിക്കുന്ന ഈ വീട്ടമ്മ പച്ചക്കറി കൃഷിയിലേക്ക് ചുവടുമാറ്റിയപ്പോൾ അത് പൊതുസമൂഹത്തിനും ഏറെ ഗുണപ്രദമായി മാറി. തന്റെ കൃഷി അറിവുകൾ പകർന്നു നൽകിയതിലൂടെ ഇന്ന് നൂറുകണക്കിന് ആളുകൾ കേരളത്തിൽ അങ്ങോളമിങ്ങോളം കൃഷിരംഗത്ത് ചുവടുറപ്പിച്ചതിന്റെ ചാരിതാർത്ഥ്യവും സംസ്ഥാന അവാർഡ് ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ കരസ്ഥമാക്കിയ ശ്രീമതി വിജയ ഭാസ്കറിനുണ്ട്. ഈ ജൈത്രയാത്രയിൽ ഭർത്താവ് ശ്രീ ഭാസ്കരൻ നായരുടെ കരുത്ത് കൂടുതൽ പ്രചോദനമാകുന്നുണ്ട്. ഓണക്കാല വിഭവങ്ങൾ വിളയിക്കാനൊരുങ്ങിയ വീട്ടമ്മമാരോട് താൻ നിത്യേന കൃഷിയിടത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും അനുവർത്തിക്കേണ്ടതായ മറ്റു കാര്യങ്ങളുമൊക്കെ ശ്രീമതി വിജയ ഭാസ്കറിന് പറയാനുണ്ട്. ഈ കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം.
1: എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ എല്ലാവരും ഓണത്തിലേക്കുള്ള പച്ചക്കറി കൃഷിയുടെ ഒരുക്കത്തിലായിരിക്കും. ഞാനും കുറേ പച്ചക്കറി തൈകൾ നട്ടിട്ടുണ്ട്, കുറേ വിത്തുകൾ മുളച്ച് വന്ന ഇതുണ്ട്, അങ്ങനെ കുറേ ഇതുണ്ട്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് എല്ലാ ചെടികളും ഒരുവിധം വളർന്ന് നാലലപ്പരുവായതുണ്ട്, ആറലപ്പരുവായതുണ്ട്, കുറച്ചും കൂടെ വലുതായതുണ്ട്. ഇതെല്ലാം എത്രയൊക്കെ ആണെങ്കിലും ശരി, നമുക്ക് ഓണത്തിന് നല്ല ഭംഗിയായിട്ട് വിളവെടുക്കാൻ സാധിക്കത്തക്ക രീതിയിലുള്ള ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. കുറച്ച് വളങ്ങളുടെ ഇതാണ് ഞാൻ പറയുന്നത്. ആദ്യം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്ത് വളം ചെയ്യണമെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് അത് ഒന്നും മുടക്കം വരാതെ എല്ലാം നമ്മൾ കൊച്ചു കുഞ്ഞുങ്ങളെ നോക്കുന്നത് പോലെ അത് ഭംഗിയായിട്ട് ഒന്ന് ചെയ്തിട്ട് ഒരാഴ്ച കഴിയട്ടെ, അങ്ങനെ ഒരു ഇത് പാടേയില്ല. എല്ലാം അതിൻ്റെ രീതിയിൽ, അതിൻ്റെ ചിട്ടവട്ടത്തോടുകൂടി അത് ചെയ്യണം. അപ്പം ഞാൻ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, ഏറ്റവും നല്ല വളമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാൽ ഫിഷ് അമിനോ ആസിഡാണ്. അത് സെപ്പറേറ്റ് ഒഴിച്ചു കൊടുക്കാൻ ആരും നിൽക്കണ്ട. ഫിഷ് അമിനോ ആസിഡ് ഉണ്ടാക്കി വെച്ചിട്ട് എന്നും നമ്മൾ വെള്ളം ഒഴിക്കണതിൻ്റെ കൂട്ടത്തിൽ ഒരു ചെറിയ ഒരു അംശം അതിലേക്ക് ചേർത്തിട്ട് മണ്ണൊന്ന് ഇളക്കി ഒഴിച്ചു കൊടുക്കുക വെള്ളം. പിന്നെ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം വെച്ച് ഫിഷ് അമിനോ അരിച്ചെടുത്ത് 3 ml ഒരു ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഫിഷമിനെ നിങ്ങളൊന്ന് സ്പ്രേ ചെയ്തു നോക്കൂ. അപ്പോൾ ആ ചെടിയുടെ വളർച്ചയും അതിൽ വരണ പൂക്കളും അതൊക്കെ കാണുമ്പോൾ നമുക്ക് എന്ത് സന്തോഷമാവുമെന്നറിയാമോ? അങ്ങനെ ചെയ്യുക. അത് ഒരു വളം. പിന്നെ വേണ്ടത് നമ്മൾ എന്താന്ന് വെച്ചാൽ, കുറച്ച് ശർക്കര എടുക്കുക, കുറച്ച് ചാണകം എടുക്കുക, കുറച്ച് കടലപ്പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്കെന്നും പറയും, അതെടുക്കുക. അത് മൂന്നും കൂടെ ബയോഗ്യാസിൻ്റെ സ്ലെറിയോ കഞ്ഞിവെള്ളോ നമ്മൾ അരി കഴുകണ വെള്ളമോ ഒന്നും കളയരുത്. നമുക്കൊന്നും കളയാനില്ല. എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലെ വേസ്റ്റ് ഒന്നും നമുക്ക് കളയാനില്ല. എല്ലാം നമുക്ക് പച്ചക്കറിക്ക് ഉപയോഗിക്കാം. അതെല്ലാം കൂടെ വെള്ളത്തിലേക്ക് ഇട്ട് ക്ലോക്ക് വൈസിനെ ഇളക്കി ഒരു 3 ദിവസം വയ്ക്കുക. 3 ദിവസം വെച്ച് കഴിഞ്ഞിട്ട് അന്നത്തെ ദിവസം ഫിഷ് അമിനോ എടുക്കണമെന്നില്ല. അല്ലാ, കുറച്ച് ഫിഷ് അമിനോ ചേർത്താലും കുഴപ്പമില്ല. അത് 1 കപ്പ് വെള്ളം എടുത്ത് 10 കപ്പ് വെള്ളം ചേർത്ത് എല്ലാ ചെടിയുടെ ചുവട്ടിലും ഒഴിച്ചു കൊടുക്കും. ഈ പച്ചക്കറി കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ നിരീക്ഷണം അതാണ് അതിന് വേണ്ടത്. എന്നും നോക്കുക, പുഴുണ്ടോ, ഇല വാടിയിട്ടുണ്ടോ, അത് ചെയ്തിട്ടോ, അതെല്ലാം നോക്കി കൃഷി ചെയ്താൽ പച്ചക്കറി എന്ന് പറയുന്നത് നമുക്ക് പറിച്ചാൽ തീരാത്ത അത്രയും പച്ചക്കറി നമുക്ക് കിട്ടും. അത് അനുഭവിച്ചറിയുന്ന ഒരു വ്യക്തിയായതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശദമായിട്ട് പറയണത്. ഈ മുകളിൽ ചെടികളൊക്കെ നോക്കാൻ കയറുമ്പോൾ അതിലൊക്കെ കളകൾ ഇങ്ങനെ പൊടിച്ചു വരാറുണ്ട്. മുറ്റത്തൊക്കെ കുറച്ച് പുല്ലുകൾ കാണും, അതെല്ലാം പിഴുതെടുത്തോണ്ട് വന്ന് ഒരു ബക്കറ്റിലേക്ക് ഇടുക. ഒരു ബക്കറ്റിലേക്ക് ഇട്ടിട്ട് ഒരു വലിയ കഷ്ണം ശർക്കര ഇടുക. ശർക്കര എന്ന് പറയുന്നത് കൃഷിക്ക് ഏറ്റവും അത്യാവശ്യമായ ഒരു സാധനമാണ്. എൻ്റെ സാറ് പഠിപ്പിച്ചതനുസരിച്ച് ഞാൻ ചെയ്യണത് വെച്ച് നോക്കുമ്പോൾ അത് നല്ലൊരിതാണ്. ഒരു മണമോ നാറ്റമോ ഒന്നും

വരില്ല. ആ പുല്ലെല്ലാം കൂടെ ഒരു ബക്കറ്റിലേക്ക് ഇട്ട് വെച്ച് ഒരു വലിയ ഉണ്ട ശർക്കരയും ഇട്ട് കുറച്ച് വെള്ളം, ഏത് വെള്ളമാണെങ്കിലും ശരി, ഇനി നിങ്ങളുടെ കയ്യിൽ ഒന്നും ഇല്ല, സ്ലറിയില്ല, കഞ്ഞിവെള്ളം ഇല്ല, ഒന്നും ഇല്ല എങ്കിൽ വെറും പച്ചവെള്ളം ഒഴിച്ചു വെച്ച് ആ പുല്ലിനെ കുത്തിത്താത്ത് നല്ലപോലെ വെള്ളത്തിൽ താഴ്ത്തു വെക്കുക. ദിവസം അങ്ങനെ ചെയ്യുക. ഒരു അഞ്ചാറ് ദിവസം ചെയ്യുമ്പോൾ നമ്മുടെ പച്ച ചാണകം എങ്ങനെ കിട്ടും, അതുപോലെ നല്ല ഒരു പച്ച നിറത്തിലുള്ള നല്ലൊരു വെള്ളം കിട്ടും. അത് വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല, അത് അതേപോലെ തന്നെ മുക്കിയെടുത്ത് നമുക്ക് ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുക. പിന്നെ നിങ്ങളുടെയൊക്കെ വീട്ടിൽ നിങ്ങൾ മീനും ഇറച്ചിയൊക്കെ കഴിക്കണവരുണ്ടാവും ധാരാളം. അപ്പൊ അത് കഴുകണ വെള്ളമൊക്കെ വേഗം അങ്ങെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒഴിച്ച് കളയാതെ അതിനൊരു ഇതിൽ ചേർത്ത് വെച്ച് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് എല്ലാ ചെടിയുടെ ചുവട്ടിലും കൊണ്ട് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഒന്നാമത്തെ കാര്യം, പിന്നെ കീടങ്ങൾ വരണമെന്ന് പറയണം. പയറിനാണെങ്കിൽ മുഞ്ഞ വരണമെന്ന് പറയണം. ഇതൊന്നും അധികമായിട്ട് എനിക്ക് വന്ന് കണ്ടിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നിങ്ങൾ പറയും മാഡത്തിന് ഒന്നും ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ചുവട്ടിൽ തന്നെ ഇരിക്കും. ആണ്, അതിന്റെ കുഞ്ഞിലെ രണ്ടില പ്രായം തൊട്ട് നമ്മൾ പയറൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മുഞ്ഞയില്ല, ഒന്നുമില്ല. പയർ വന്നു കഴിഞ്ഞാൽ ചാഴി വരും. അപ്പൊ ആ ചാഴി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഫിഷമിനെ അങ്ങോട്ട് അടിച്ചു കൊടുക്കുക. അതിന്റെ മണം കേൾക്കുമ്പോഴേ ചാഴി പോവും. എന്ന് പറഞ്ഞാൽ അത് വലിയ നാറ്റം അങ്ങനെയല്ല, ചാഴിക്ക് ആ ഫിഷമിനോട് ഗന്ധം ഇഷ്ടമല്ല, അതുകൊണ്ട് അത് പോവും. അപ്പൊ അതേപോലെ തന്നെ നമ്മൾ എല്ലാ ചെടികളും ആ ഒരു 15 ദിവസത്തിലൊരിക്കൽ സ്യൂഡമോണസ് എന്ന് പറയുന്ന ഒരിതുണ്ട്, അത് 20 ഗ്രാം എടുത്ത് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി എല്ലാ സ്പ്രേയും ചെയ്യാം, ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം. അപ്പൊ അത് അതൊരു വളമായി. ഞാൻ ചെയ്യണത് ഈ ഫിഷമിനോ ഈ പച്ചച്ചാണകവും ഇതെല്ലാം കൂടെ കലക്കി കടലപ്പിണ്ണാക്കൊക്കെ ചേർത്ത ഒരു വളം, പിന്നെ അല്ലാതെ പച്ചിലകൾ ഇട്ടുള്ള വളം. പിന്നെ നമുക്ക് പൂക്കളൊക്കെ വന്നു തുടങ്ങുമ്പോൾ എഗ്ഗമിനോ ആസിഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്, മുട്ട വെച്ച് ചെയ്യണം. എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട്, ഇപ്പം ഞാൻ അത് പറഞ്ഞ് വിശദീകരിച്ച് പറയണമെന്നൊന്നുമില്ല, എല്ലാവർക്കും അതറിയാം. എഗ്ഗമിനോ ആസിഡ് മുട്ട വന്ന് തുടങ്ങി എന്ന് നമുക്ക് തോന്നുമ്പോൾ അതേപോലെ തന്നെ 3 ml എടുത്ത് 1 ലിറ്റർ വെള്ളത്തിലാക്കി സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ചെയ്യുന്നത് വൈകുന്നേരങ്ങളിലായിരിക്കണം. എഗ്ഗമിനോ സ്പ്രേ ചെയ്യുമ്പോൾ ഒരു സ്പ്രേ ചെയ്യാവുള്ളൂ. അപ്പോൾ അതിൽ വരണ പൂക്കളെല്ലാം, തക്കാളിയൊക്കെ ആണെങ്കിൽ അതിൽ വരണ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോകത്തുമില്ല, അതിലെല്ലാത്തിലും കാപിടിക്കുകയും ചെയ്യും. അത് ചെയ്യുക. പിന്നത്തെ കാര്യം, വീടിന് ചുറ്റും ചെടികളുടെ ഇടയിലൊക്കെ ഓരോ ബന്ദിപ്പൂക്കൾ വെച്ചു കൊടുക്കുക. എനിക്ക് അന്നും ഇന്നും എപ്പോഴും എൻ്റെ വീട്ടിൽ 2 ബന്ദിയെങ്കിലും കാണും. ഇപ്പോഴത്തെ ബന്ദി എന്ന് പറയുന്നത് ഹൈബ്രിഡാണ്, അപ്പം നമ്മൾ അതിന് വിത്ത് അതിൽ നിന്ന് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ കൊണ്ട ഒടിച്ച് ഇച്ചിരി വെള്ളത്തിലിട്ട് വെച്ചാൽ 2 വേര് വരും. അപ്പം അതങ്ങ് നട്ടു കൊടുക്കുക. നമ്മൾ ഈ കൊണ്ട മുറിക്കുന്നതോടൊപ്പം തന്നെ അതിന് ബ്രാഞ്ചസ് വരും. ഒരു ബന്ദിച്ചെടിയിൽ 35-40 പൂ വരാനുള്ള ഇതുണ്ട്. അങ്ങനെ വരും, വന്നിട്ടുണ്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ്. അപ്പം ബന്ദിപ്പൂക്കൾ ചുറ്റും വയ്ക്കുക. അപ്പം ഗുണം രണ്ടാണ്, കീടങ്ങളൊന്നും വരത്തുമില്ല, എല്ലാവരും പൂക്കളിലേക്ക് പോളിനേഷൻ നടക്കാനും നമുക്ക് എളുപ്പം. അതും ചെയ്യാം. പിന്നെ എന്താണെന്ന് വെച്ചാൽ, കീടങ്ങൾ വരികയാണെങ്കിൽ അങ്ങനെ ഭയങ്കര കീടങ്ങളാണ്, യെല്ലോ ട്രാപ്പ് കെട്ടുക, കുറേ യെല്ലോ ട്രാപ്പ് അവിടെ അവിടെ കെട്ടിയിട്ട് കഴിഞ്ഞാൽ അതെല്ലാം അതിൽ പിടിക്കും. പിന്നെ വീണ്ടും ഇത് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യുക, കുറച്ച് കാന്താരി എടുക്കുക, വെളുത്തുള്ളി എടുക്കുക, അത് രണ്ടും കൂടെ മിക്സിയിലിട്ട് നന്നായിട്ട് അടിച്ചിട്ട് വേപ്പെണ്ണയും കൂടെ ചേർത്ത് കുറച്ച് ഗോമൂത്രം കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് സ്പ്രേ ചെയ്ത് കൊടുക്കുക. അത് ഉണ്ടാക്കി കുറേ ദിവസം വെക്കരുത്, ഒരു 3 ദിവസമോ 4 ദിവസമോ. അത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആ വെളുത്തുള്ളിയുടെ മണം അങ്ങ് പോവും. അല്ലെങ്കിൽ അത് അടച്ചു വെച്ചിട്ട് വീണ്ടും 2 കുടം വെളുത്തുള്ളി എടുത്ത് ചതച്ച് അതിലൂടെ ചേർത്തടിക്കുക. ഇതും കൂടെയൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഒരു കീടങ്ങളും വരില്ല, ഒരു ഇതും ഉണ്ടാവത്തില്ല. പിന്നെ നമ്മൾ നോക്കേണ്ടത്, നമ്മൾ എന്നും നോക്കുക ചെടിയെ, രാവിലെയോ വൈകുന്നേരമോ ആ തോട്ടത്തിലൂടെ നടക്കുക, അവരോടൊന്ന് സംസാരിക്കുക. അവർ ജീവനുള്ള ആൾക്കാരാണ്, അതിലെന്തെങ്കിലും കേടുണ്ടെങ്കിൽ എടുത്ത് മാറ്റുക. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പച്ചക്കറി കൃഷി എന്ന് പറയുന്നത് ഇതിലപ്പുറം വേറെ ഒന്നും വേണ്ട. നമ്മൾ എങ്ങനെ അവരോട് സ്നേഹം കാണിക്കണോ അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ തരണ എന്താണ്, പച്ചക്കറികൾ തന്നെയാണ് നമുക്ക് തരണത്. ധാരാളം പച്ചക്കറികൾ കിട്ടണം. എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണ, ഓണം വരികയാണ്, എല്ലാവരും നല്ലോണം കൃഷി ചെയ്യുക. കൃഷി ചെയ്ത് ധാരാളം പച്ചക്കറികൾ എല്ലാവരും ഉണ്ടാക്കിയെടുക്കുക. എന്താണെന്ന് വെച്ചാൽ, വെളിയിൽ നിന്നൊരു പച്ചക്കറി വാങ്ങിക്കാതെ നമ്മുടെ വീട്ടിലെ പച്ചക്കറി വെച്ച് ചെയ്യാൻ എല്ലാവർക്കും കഴിയട്ടെ. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, പച്ചക്കറി കൃഷി ചെയ്യാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവരോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ വീട്ടിലെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ വിഷമില്ലാത്ത ഒരു 5 ഗ്രോ ബാഗ് അല്ലെങ്കിൽ ചെടിച്ചട്ടി, അതിൽ ഒരു 5 എണ്ണം പച്ചക്കറി നിങ്ങളൊന്ന് വെച്ചു നോക്കൂ. പച്ചക്കറി കൃഷിക്ക് സമയമില്ല എന്ന് ആരും പറയരുത്. കടകളിലൊക്കെ പോയി മണിക്കൂറോളം നിന്ന് നമ്മൾ സാധനം മേടിക്കുന്നുണ്ട്. ഒന്നും വേണ്ട, രാവിലെ നമ്മുടെ വീട്ടിലേക്ക് കയറി 2 പച്ചമുളക് അടത്തി എടുക്കാം, 2 കറിവേപ്പില എടുക്കാം, 1 വഴുതനങ്ങ എടുക്കാം, 1 വെണ്ടയ്ക്ക എടുക്കാം. ഒന്നും വേണ്ട, 2 ചീര, 2 മുരിങ്ങയില, ഇതൊക്കെ തന്നെ ധാരാളം മതി. അപ്പം അതുകൊണ്ട് കൃഷി ചെയ്യാത്തവരോട് എനിക്ക് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും ഒരു 5 ഗ്രോ ബാഗെങ്കിലും വെച്ച് പച്ചക്കറി കൃഷി ചെയ്യണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ ജീവിതത്തിലെ ഒരുപാട് അസുഖങ്ങളും കാര്യങ്ങളും ഉള്ള ഞാൻ ഇന്നിപ്പോൾ നിങ്ങളുടെയൊക്കെ
മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കുന്നുണ്ടെങ്കിൽ ഈ 10-11 കൊല്ലം ഞാൻ കൃഷിയിലൂടെ ആ കൃഷിയെ ഇഷ്ടപ്പെട്ട് അതിനോട്

ഗ്രഹിച്ച് കഴിഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് അസുഖം എന്ന് പറഞ്ഞൊരു കാര്യമൊന്നും ഓർക്കാനുള്ള എനിക്ക് സമയം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് അസുഖം ഇല്ലാഞ്ഞിട്ടല്ല, ഇന്നലെയാണെങ്കിലും ഇന്നലെയും മിനിങ്ങാന്നും ആണെങ്കിലും രണ്ട് ദിവസം ഞാനും എൻ്റെ ഹസ്ബൻഡും രണ്ട് ജോലിക്കാരുണ്ടായിരുന്നു. ജോലിക്കാരെന്ന് പറഞ്ഞൊരു വിഭാഗം മനുഷ്യൻ സൃഷ്ടിച്ചിട്ടൊന്നുമില്ല. അവർ ജോലി ചെയ്യും, അവരുടെ കൂടെ നിൽക്കും. നമ്മൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവരുടെ കൂടെ നിന്ന് എൻ്റെ ടെറസിൻ്റെ മുകളിൽ മുഴുവൻ പാകി വെച്ച തൈകൾ നട്ടു, ഇനി നടാനുള്ളതിന് വേണ്ടി എല്ലാം ചെയ്തു വെച്ച് വളർന്നതിന് വളം കൊടുത്തു. പിന്നെ ആദ്യം പറയേണ്ട ഒരു കാര്യം, നമ്മുടെ കൃഷിസ്ഥലം നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക. ഒരു ചെടി നിൽക്കുമ്പോൾ അത് കാണാനൊരു ഭംഗി ഉണ്ടായിരിക്കണം. എന്നു വെച്ചാൽ പഴുത്ത ഇലകളും അതും ഇതുമൊക്കെ തൊഴിഞ്ഞ് അവിടെയും ഇവിടെയൊക്കെ വീണ് കിടന്ന അതിൽ നിന്ന് തന്നെ കൃമികളും കീടങ്ങളും വന്ന് അത് തന്നെ കൃഷിക്ക് ദോഷമായിട്ട് വരും. അതേപോലെ തന്നെ ഒരു പഴുത്ത ഇല നിന്ന് അതിനെ വെട്ടിക്കളയുക. പിന്നെ ഒരു കാ പറിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വിളവെടുത്തു കഴിഞ്ഞാൽ അന്ന് തന്നെ അതിന് വളം വീണ്ടും കൊടുക്കണം. വളം കൊടുത്താലേ അത് വീണ്ടും വീണ്ടും വരുള്ളൂ. അല്ലാതെ അവിടെ നിൽക്കുന്ന കായെല്ലാം പറിച്ചെടുത്ത് വീട്ടിൽ കൊണ്ടുപോയിട്ട് അതിന് മൂന്ന് ദിവസം കഴിഞ്ഞ് കൊടുക്കുക, നാല് ദിവസം കഴിഞ്ഞ് കൊടുക്കുക, നമ്മളങ്ങനെ ഭക്ഷണം ഇടന്ന് നമുക്ക് പറ്റുമോ? ഇല്ലല്ലോ. അതുപോലെ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിന് നല്ലോണം ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വളം കൊടുക്കുക. വളം കൊടുത്തു കഴിഞ്ഞാൽ അവർ നമുക്ക് ധാരാളം പച്ചക്കറി തരും. തരുമെന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവത്തിലൂടെ ഉള്ളതാണ് ഞാൻ ഈ പറയണത് മുഴുവനും. ഞാൻ ഈ 11 കൊല്ലം കൊണ്ട് ചെയ്യണതാണ്. ഞാൻ ഒരു രണ്ടു ദിവസം ഒരു ചെടിക്കൊന്നും കൊടുക്കാതിരുന്ന് നോക്കട്ടെ, അതിൽ നിന്ന് എനിക്കൊന്നും കിട്ടാറില്ല. കഴിഞ്ഞ ഒരാഴ്ച ഞാൻ പഴയ ചെടികളിൽ നിന്നതിന് വെള്ളം ഒഴിച്ച് മാത്രം കൊടുത്തു. അപ്പം ചെന്ന് പറിക്കാനൊന്നുമില്ല, രണ്ട് കുഞ്ഞ് വെണ്ടയ്ക്ക രണ്ട് കുഞ്ഞ് വഴുതനങ്ങ കാണും. ഇന്നലെ അതിനെല്ലാത്തിനും പഴയ ചെടികൾക്ക് അതിന് കുറേ പച്ചച്ചാണകം, ഈ വെയിലത്തിട്ട് ഉണക്കിയ ചാണകം ആരും ഉപയോഗിക്കരുത്. പച്ചച്ചാണകത്തിന് കിട്ടണത്തോളം ഇത് വേറൊന്നിനുമില്ല. എനിക്കറിയാം ഇനി ഒരു ഒരാഴ്ച കഴിയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് നിറയെ പറിക്കാൻ കിട്ടും. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നല്ലതായിട്ട് കൃഷി ചെയ്ത് ഇത്തവണത്തെ ഓണം എല്ലാവരും ധാരാളം പച്ചക്കറികൾ പറിച്ച് നല്ല സദ്യ ഉണ്ടാക്കി, നല്ലതായിട്ട് വിഷമില്ലാത്ത പച്ചക്കറി പറിച്ച് വിഷമില്ലാത്ത ഭക്ഷണം ഉണ്ടാക്കി മക്കൾക്കും അമ്മയ്ക്കും അച്ഛനും എല്ലാവർക്കും കൊടുത്ത് ഓണം നന്നായിട്ട് ആഘോഷിക്കട്ടെ എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. നന്ദി, നമസ്കാരം.

പ്രായം കൃഷിക്ക് ഒരു തടസ്സമേയല്ല എന്ന് തെളിയിച്ച വ്യക്തിയാണ് തിരുവനന്തപുരം അരുവിക്കരയിലെ ശ്രീമതി വിജയഭാസ്കർ. മനസ്സോടെ മുന്നിട്ടിറങ്ങിയാൽ വിജയം ഉറപ്പെന്ന് തെളിയിച്ച ഇത്തരം നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. മുന്തിയ വില കൊടുത്ത് വിഷം വാങ്ങേണ്ടതില്ല എന്ന് മലയാളി തീരുമാനിച്ചാൽ വരുമാന വർദ്ധനവിനൊപ്പം സന്തോഷവും കുടുംബത്തിന്റെ ആരോഗ്യവും കാത്തുസൂക്ഷിക്കാൻ സാധിക്കും.

0: പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3.
1: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
0: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 50 സെക്കൻഡ്. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്.
1: കേന്ദ്രാവിഷ്കൃത വികസന പദ്ധതികളെക്കുറിച്ചുള്ള പരമ്പര. പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന.
2: ചെറുകിട വ്യാപാരികൾ

കർഷകർക്കും കടയുടമകൾക്കും വാർദ്ധക്യകാലത്ത് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നതിനായി കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത പദ്ധതിയാണ് പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജന. ഈ പദ്ധതിയുടെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തേത് സ്ഥിരമായ പെൻഷൻ. ഗുണഭോക്താവിന് 60 വയസ്സ് പൂർത്തിയാകുമ്പോൾ പ്രതിമാസം 3000 രൂപ പെൻഷനായി ലഭിക്കും. ഇതൊരു കോൺട്രിബ്യൂട്ടറി പദ്ധതിയാണ്. അപേക്ഷകൻ മാസം തോറും എത്ര രൂപയാണോ അടയ്ക്കുന്നത് അത്രയും തുക കേന്ദ്ര സർക്കാരും അക്കൌണ്ടിലേക്ക് നിക്ഷേപിക്കുന്നു. കുടുംബ സുരക്ഷയാണ് രണ്ടാമത്തെ സവിശേഷത. പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കെ ഗുണഭോക്താവ് മരണപ്പെട്ടാൽ പങ്കാളിക്ക് പെൻഷൻ തുകയുടെ 50%, അതായത് 1500 രൂപ കുടുംബ പെൻഷനായി ലഭിക്കും. ഇനി ആർക്കൊക്കെ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാം എന്ന് നോക്കാം. 18 വയസ്സിനും 40 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ, വാർഷിക വിറ്റുവരവ് 1.5 കോടി രൂപയിൽ താഴെയുള്ള ചെറുകിട വ്യാപാരികൾ, ചില്ലറ വ്യാപാരികൾ, കടയുടമകൾ, റെസ്റ്റോറന്റ് ഉടമകൾ, കമ്മീഷൻ ഏജന്റുമാർ തുടങ്ങിയ സ്വയം തൊഴിൽ ചെയ്യുന്ന എല്ലാവർക്കും ഈ പദ്ധതിയിൽ ചേരാവുന്നതാണ്. എന്നാൽ ആദായനികുതി അടയ്ക്കുന്നവർ EPFO, ESIC, NPS എന്നിവയിൽ അംഗങ്ങളായവർക്കും പ്രധാനമന്ത്രി ശ്രമയോഗി മാൻധൻ യോജന പോലുള്ള മറ്റ് പെൻഷൻ പദ്ധതികളിൽ അംഗമായവർക്കും പ്രധാനമന്ത്രി ലഘുവ്യാപാരി മാൻധൻ യോജനയിൽ ചേരാൻ കഴിയില്ല. അപേക്ഷിക്കുന്ന സമയത്തെ പ്രായത്തിനനുസരിച്ചാണ് മാസവിഹിതം നിശ്ചയിക്കുന്നത്. 18 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 55 രൂപയും 29 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 100 രൂപയും 40 വയസ്സിൽ ചേരുന്നവർ പ്രതിമാസം 200 രൂപയുമാണ് അടയ്ക്കേണ്ടത്. ആധാർ കാർഡ്, സേവിംഗ്സ് ബാങ്ക് അക്കൌണ്ട്, ബാങ്ക് അക്കൌണ്ടിൽ നിന്നുള്ള ഓട്ടോ ഡെബിറ്റ് സൌകര്യത്തിനായുള്ള സമ്മതപത്രം എന്നീ അവശ്യരേഖകൾക്കൊപ്പം നേരിട്ടോ അല്ലെങ്കിൽ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാം. സ്വന്തമായി അപേക്ഷിക്കാൻ മാൻധൻ .in എന്ന പോർട്ടൽ സന്ദർശിക്കാവുന്നതാണ്.

പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. ഇന്ന് 6:50 കാർഷിക ജീവനം. ചോളം, കമ്പം തുടങ്ങിയ വിവിധ തരത്തിലുള്ള ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന അരയൻകാവിലുള്ള ലതിക രാജപ്പന്റെ കൃഷിവിശേഷങ്ങൾ ഇന്ന് 6:50 കാർഷിക ജീവനത്തിൽ.

ഇന്ന് 8:05 യുവവാണി ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസിലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു ആദ്യ ഭാഗം. ഇന്ന് 8:05 യുവവാണി. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 കഴിഞ്ഞ് 4 45 സെക്കൻഡ്. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡൽഹി റിലേ.

0: കൃഷിവിശേഷങ്ങൾ. 7:20 വിപണി, 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. ജോലി നഷ്ടമാകുന്ന IT കോർപ്പറേറ്റ് തൊഴിൽ മേഖലകൾ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ. ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ചൂളമടി സംഗീതത്തിലെ അച്ഛൻ മകൻ കോംബോ. വിസിലിംഗ് സംഗീതം പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവരെ പരിചയപ്പെടുത്തുന്നു ആദ്യഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം. 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം. നാളത്തെ പരിപാടികൾ 9:00 News@9 ഡൽഹി റിലേ.
1: ഈ കഥ ഒരു നേഴ്സും അവളുടെ മനസ്സിന്റെയും സംഭാഷണമാണ്. സാലറി വന്നല്ലേ, ഒരു പുതിയ ജിമിക്കി ആയാലോ?
2: വേണ്ട, ആദ്യം സേവിങ്സ്.
1: ആദ്യം ജിമിക്കി. ശ്രദ്ധിക്കൂ, എല്ലാ മാസവും കുറച്ച് സേവ് ചെയ്യൂ, അല്പം ഇൻവെസ്റ്റും ചെയ്യൂ, പിന്നെ കുറച്ച് എമർജൻസിക്കായും മാറ്റിവെക്കൂ. അങ്ങനെയാകൂ ടെൻഷൻ ഫ്രീ.
2: എന്നാലും ആ ജിമിക്കി
1: പോകുന്നു, അതോ ഇഞ്ചക്ഷൻ വേണോ?
3: RBI പറയുന്നു,
1: ധനകാര്യത്തിൽ അറിവുള്ള സ്ത്രീ ധനികയായ സ്ത്രീ.
0: 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 ചിത്രപതംഗം. അഭിനേതാവ് ശ്രീജിത് രവിയും ഗാനരചയിതാവും നിർമ്മാതാവുമായ മുരളി നീലാംബരിയും പങ്കെടുത്ത പരിപാടി അവസാന ഭാഗം. 10:00 ഡോക്ടർ എം ബാലമുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി. അന്നവാർപ്പ് രാമസ്വാമി വയലിൻ, കോയമ്പത്തൂർ രാമസ്വാമി മൃദംഗം. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ.
4: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും. MyG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. MyG ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.
5: പ്രകാർ PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് റോസി തമ്പി. 6:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, ഡൽഹിറിലെ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ, വിപണി. 6:32 പ്രധാന പത്രവാർത്തകൾ. 6:37 ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര, NN കക്കാടിന്റെ സഹ്യന്റെ കാൽക്കൽ എന്ന കവിത. 6:45 പ്രാദേശിക വാർത്തകൾ, കോഴിക്കോട് റിലേ. 6:55 മുതൽ 7:25 വരെ FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. 7:10 ഈ ഗാനം, ഇന്നത്തെ ഗാനം, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭം, മഹാശ്ചര്യം. 7:25 വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
2: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളിക്കാൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: എല്ലാ LED TV പർച്ചേസിനൊപ്പവും 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED TV ഫിനാൻസ് പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ.
2: പിട്ടാപ്പള്ളി ഏജൻസീസ്.
1: 7:35 FM ഡയറി തുടരും. സമകാലികം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026. 7:50 നോവൽ പാരായണം. തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. സേവന വാർത്തകൾ,

0: എന്തു പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 SNIMS FM ഹെൽത്ത് ലൈൻ. സൈനസൈറ്റിസ് കാരണങ്ങളും ചികിത്സയും. ENT വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ കണ്ണനുണ്ണിയുമായി അഭിമുഖം. 8:25 ഇന്ന് ഈ നിലയത്തിൽ നിന്ന് ചോദ്യം ഉത്തരം ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, ആകാശവാണി FM വാർത്തകൾ. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. തുടർന്ന് ചില്ലുജാലകം. 10:55 നാട്ടുവിശേഷം. 11 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചിന്തുപാട്ട്. കുമ്പളം ശ്രീ മുരുക ചിന്തുപാട്ട് സംഘം അവതരിപ്പിച്ചത്. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം, ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് July 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: September 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്രോൺ മോൾ, ഇടപ്പള്ളി.
0: 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്ന പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം, ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. 4 മണിപ്പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5 മണിക്ക് ആകാശവാണി FM വാർത്തകൾ. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം ലളിതഗാനം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.
3: വാങ്ങുന്നത് എന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ
4: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
3: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
0: 6:50 കിസാൻ വാണി. മഴക്കാലത്തെ മത്സ്യകൃഷി പരിപാലനവും മുൻകരുതലുകളും എന്ന വിഷയത്തിൽ സംസാരിക്കുന്നു കർഷകനായ അരുൺദാസ് NH. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 മുതൽ 9 മണിവരെ FM ഈവനിംഗ്. ഇതിൽ സമകാലികം. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: എന്നും രാവിലെ 10:30.
5: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
6: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: 8:05 വിടരുന്ന മുട്ടുകൾ. അമരാവതി ഗവൺമെന്റ് UP സ്കൂളിലെ കുട്ടികൾ അവതരിപ്പിക്കുന്ന പരിപാടികൾ, 1 ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം, തക്ഷൻ കുന്നസ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. 8:50 മഹിതം മലയാളം. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9 മണിക്ക് News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 കഥാപ്രസംഗം.

0: രംഗം തിരുവനന്തപുരം റിലേ. 10 മണിക്ക് സ്മൃതിരാഗം, 11 മണിക്ക് ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ. ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
1: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള ഗാനം. പാടിയത് യേശുദാസ്. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: നിങ്ങൾ കേട്ടത് മധുരം ഗീതം. സേവന വാർത്തകൾ. എറണാകുളം ജില്ലയിൽ പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ പ്രവർത്തിച്ചു വരുന്ന വിജ്ഞാൻ വാർഡുകളിലേക്ക് കോർഡിനേറ്റർമാരുടെ താൽക്കാലിക നിയമനത്തിനായി ഒരു വർഷത്തേക്ക് പ്രതിമാസം 8,000 രൂപ ഓണറേറിയം വ്യവസ്ഥയിൽ കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ള ബിരുദധാരികളായ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട യുവതീ യുവാക്കളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. പ്രവൃത്തി പരിചയമുള്ളവർക്ക് മുൻഗണന. നാളെ രാവിലെ 11 മണിക്ക് കാക്കനാട് സിവിൽ സ്റ്റേഷൻ 3-ാം നിലയിൽ പ്രവർത്തിക്കുന്ന പട്ടികജാതി വികസന ഓഫീസിൽ അപേക്ഷകൾ ഹാജരാക്കണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0484-29-52-235. നമ്പർ ആവർത്തിക്കാം, 0484-29-52-235.
1: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈജി ഫ്യൂച്ചർ എപ്പിക്, മറിൻ ഡ്രൈവ്, കൊച്ചി.
0: കോട്ടയം ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ സിസിടിവി ടെക്നീഷ്യൻ കോഴ്സിൽ സൌജന്യ പരിശീലനം നൽകുന്നു. കോട്ടയം ജില്ലയിലെ തൊഴിൽരഹിതരായ 18 മുതൽ 49 വയസ്സ് പ്രായമുള്ള യുവതീ യുവാക്കൾക്ക് അപേക്ഷിക്കാം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും ചെയ്തു കൊടുക്കുന്നു. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 0481-230-3307. നമ്പർ ആവർത്തിക്കാം, 0481-230-3307.
2: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
3: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണം ബുക്ക് ചെയ്യാം.
2: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
4: യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ഈ ഓണാവധി കാലം നിങ്ങൾക്കായി ഇന്ത്യൻ റെയിൽവേയുടെ പൊതുമേഖലാ സ്ഥാപനമായ IRCTC ഒരുക്കുന്നു ഭാരത് ഗൌരവ് ടൂറിസ്റ്റ് ട്രെയിൻ.
5: ഓഗസ്റ്റ് 22 ആരംഭിച്ച് 12 ദിവസം നീളുന്ന യാത്രയിൽ ഡൽഹി, ആഗ്ര, ജയ്പൂർ, അഹമ്മദാബാദ്, സ്റ്റാച്യൂ ഓഫ് യൂണിറ്റി എന്നിവ സന്ദർശിക്കാം.
4: ഭക്ഷണം, താമസം, യാത്രാ സൗകര്യം എന്നിവ ഉൾപ്പെടെ 21,190 രൂപ മുതൽ.
5: ബുക്കിംഗിന് വിളിക്കൂ 8287932082.
4: സന്ദർശിക്കൂ www.irctctourism.com.
6: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: വടക്കാഞ്ചേരി ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്വീപ്പർ, ക്ലീനർ തസ്തികയിൽ ഒഴിവ്. ദിവസവേതനാടിസ്ഥാനത്തിലാണ് നിയമനം. താൽപര്യമുള്ളവർ ഈ മാസം 17-ാം തീയതിക്കകം fcipalakkad@gmail.com ഇൻസ്റ്റിറ്റ്യൂട്ടിലോ അപേക്ഷ സമർപ്പിക്കണം. ഇമെയിൽ ഐഡി ഒരിക്കൽ കൂടി, fcipalakkad@gmail.com. ഫോൺ നമ്പർ 0492225-6677. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.
7: ചേച്ചിയല്ല, ഇതാണ് മൊബൈൽ ചാർജ് ചെയ്യാനാ.
8: നിന്റെ ബുദ്ധി ചാർജ് ചെയ്യ്.
7: ഇത്തരം പബ്ലിക് പോർട്ടിൽ ഫോൺ ചാർജ് ചെയ്താൽ പേഴ്സണൽ ഡാറ്റ പബ്ലിക് ആവും.
8: കണ്ടില്ലേ
7: പപ്പ, നിക്കു ഞാൻ പേ ചെയ്യാം. നോ സിഗ്നൽ. ഇനി എന്ത് ചെയ്യും? ഫ്രീ വൈഫൈ ഉണ്ടല്ലോ.
8: ഏയ് മണ്ടത്തരം നിർത്ത്.
7: പേയ്മെന്റ്സിനായി നോ ഓപ്പൺ വൈഫൈ. അങ്ങനെ ഫ്രോഡിനോട് പറയൂ ബൈ ബൈ. RBI പറയുന്നു
8: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. മൂന്ന് മാസത്തിൽ കൈവരിച്ചത് 11.37% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. വാർത്തകൾ വിശദമായി. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്നാണ് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ കാലയളവിൽ 11.37% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. ഹോച്ചിമിൻ സിറ്റിയിൽ നിന്ന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:35 മുംബൈ വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ നോർക്കയുടെ ഏകോപനത്തിൽ മുംബൈയിൽ നിന്ന് തിരിച്ച് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ച ശേഷം കൊട്ടാരക്കരയിലെ വസതിയിലേക്ക് എത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരത്തെ അറിയിച്ചിരുന്നു. സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ചർച്ച നടത്തി. KSRTCയുടെ പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി ഉൾപ്പെടെയുള്ള 12 വിവിധ അജണ്ടകളെക്കുറിച്ച് വിശദമായ ചർച്ച നടത്തിയതായും പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായി ട്രാൻസ്പോർട്ട് നയം ഉണ്ടാക്കുമെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു.
1: ഞങ്ങളും അവരും എത്തിച്ചേർന്ന ഒരു കോൺസെൻസസ് എന്താന്ന് പറഞ്ഞാൽ, എല്ലായിടത്തും പ്രിയദർശിനി ഒരു പ്രശ്നമല്ല, എന്നാൽ ചില സ്ഥലങ്ങളിൽ അത് ഗുരുതരമായ പ്രശ്നം അവരുടെ പ്രൈവറ്റ് ബസ്സുകളുടെ വരുമാനത്തിൽ ഉണ്ടാക്കി. പ്രിയദർശിനി സ്കീമിന്റെ ഭാഗമായിട്ട് ഉണ്ടായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ പ്രശ്നങ്ങൾ വളരെ സൂക്ഷ്മതലത്തിൽ ഏതൊക്കെ പ്രദേശത്താണ് ഉണ്ടായിട്ടുള്ളത് എന്ന് പഠിക്കുന്നതിന് വേണ്ടി ഡി പത്മകുമാർ IAS ചെയർമാനും ഡോക്ടർ ശ്രീദേവി വൈസ് ചെയർമാനുമായിട്ടുള്ള 5-അംഗ കമ്മിറ്റി ഹാവുകയാണ്. പ്രശ്നങ്ങൾ പഠിച്ച് ഗവൺമെന്റിന് 45 ദിവസത്തിനകത്ത് തന്നെ റിപ്പോർട്ട് തരുന്നതിന് വേണ്ടിയാണ് കമ്മിറ്റി വെച്ചത്.
0: എന്നാൽ പ്രതിസന്ധികൾക്ക് പരിഹാരമായിട്ടില്ലെന്നും സമിതിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള 6 ആഴ്ച സമയം പുനഃപരിശോധിക്കണമെന്നും ചർച്ചകൾക്ക് ശേഷം സ്വകാര്യ ബസ് ഉടമകൾ പ്രതികരിച്ചു. ബസ് സർവീസ് നിർത്തിയിട്ടുള്ള സമരം തൽക്കാലമില്ലെന്നും മറ്റു കാര്യങ്ങൾ സംഘടനകളുമായി കൂടിയാലോചിച്ച ശേഷം തീരുമാനിക്കുമെന്നും ബസ് ഉടമകൾ അറിയിച്ചു. വൈദ്യുതി ഉൽപ്പാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കാൻ മന്ത്രി സണ്ണി ജോസഫ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. വൈദ്യുതി മേഖലയിലെ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ പാലക്കാട് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. തദ്ദേശ സ്ഥാപന തലത്തിലും സമിതികൾ രൂപീകരിക്കണമെന്നും മന്ത്രി നിർദ്ദേശം നൽകി. രാജ്യത്തുടനീളം 7 ESI ആരോഗ്യരക്ഷാ പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തെലങ്കാനയിൽ തുടക്കം കുറിക്കും. തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലെ ESI ആശുപത്രികളിൽ 668 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾക്കാണ് അദ്ദേഹം തുടക്കം കുറിക്കുന്നത്. 53 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ഭൂമി തരംമാറ്റം, ഡിജിറ്റൽ സർവേ പരാതികൾ, പട്ടയ പ്രശ്നം എന്നിവയ്ക്ക് സമയബന്ധിതമായി പരിഹാരം കാണുന്നതിന് നടപടി സ്വീകരിക്കുമെന്ന് റവന്യൂ മന്ത്രി AP അനിൽകുമാർ. കാസർഗോഡ് കളക്ടറേറ്റ് മിനി കോൺഫറൻസ് ഹാളിൽ റവന്യൂ അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. PSC പരീക്ഷാക്രമക്കേടിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഉയർന്നുവന്നിരിക്കുന്ന ആരോപണങ്ങളുടെ നിജസ്ഥിതി അന്വേഷണത്തിലൂടെ പൊതുസമൂഹത്തിന് ബോധ്യമാകേണ്ടത് കമ്മീഷന്റെ കൂടി ആവശ്യകതയാണെന്ന് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നിയമാനുസൃതമായി ആവശ്യപ്പെടുന്ന പക്ഷം കൈമാറുമെന്നും PSC അറിയിച്ചു. പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലക്കേസിൽ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ചെന്താമര കുറ്റക്കാരനെന്ന് പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതി. ജില്ലാ അഡീഷണൽ ജഡ്ജി കെന്നത്ത് ജോർജാണ് വിധി പ്രഖ്യാപിച്ചത്. ശിക്ഷാവിധി മറ്റന്നാൾ പ്രഖ്യാപിക്കും. 2025 ജനുവരി 27 തിരുത്തമ്പാടത്തെ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ കൊലപ്പെടുത്തിയതാണ് കേസ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും

0: ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: ഇന്ന് വൈകിട്ട് 7 മണി മുതൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയേക്കുമെന്ന് KSEB അറിയിച്ചു. പവർ എക്സ്ചേഞ്ച് വഴി ആവശ്യമായ വൈദ്യുതി ലഭ്യമാകാത്ത സാഹചര്യത്തിലാവും നിയന്ത്രണം ഏർപ്പെടുത്തുകയെന്നും KSEB വ്യക്തമാക്കി. വൃക്കരോഗബാധിതർക്ക് ജീവധാര ചികിത്സാ സഹായ പദ്ധതിയുമായി പാലക്കാട് നഗരസഭ. വീട്ടിൽ ഡയാലിസിസ് സാധ്യമാക്കുന്ന പെരിറ്റോണിയൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തുന്നത് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളാണ് പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: ആരോഗ്യ സന്നദ്ധ ജീവകാരുണ്യ പ്രവർത്തകർ, ആശുപത്രികൾ, റെസിഡന്റ് അസോസിയേഷനുകൾ എന്നിവരുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവരുമായുള്ള യോഗം നാളെ നടക്കും. പെരിറ്റോണിയൽ ഡയാലിസിസ് രീതി സംബന്ധിച്ച് നഴ്സിംഗ് പഠിച്ചവർക്ക് പ്രായോഗിക പരിശീലനം നൽകും. വാർഡ് അടിസ്ഥാനത്തിൽ സർവേ നടത്തി വൃക്കരോഗ സാധ്യത ഉള്ളവരെ കണ്ടെത്തി മുൻകൂട്ടി മെഡിക്കൽ സഹായം ലഭ്യമാക്കാനും പദ്ധതിയുണ്ട്. പാലക്കാട് നഗരസഭയ്ക്ക് കീഴിലുള്ള പ്രൈമറി ഹെൽത്ത് സെന്ററുകൾ, മറ്റ് പൊതു ആരോഗ്യ കേന്ദ്രങ്ങൾ, ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജി യൂണിറ്റ് എന്നിവയുടെ സേവനവും പദ്ധതിക്കായി പ്രയോജനപ്പെടുത്തും.
1: സംസ്ഥാനത്ത് ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കുന്നു. കണിച്ചാൽ ഗ്രാമപഞ്ചായത്തിലെ മാഴശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ മറ്റ് പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT റൂക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. കാർഷിക വിനോദസഞ്ചാര കേന്ദ്രങ്ങളായ കാന്തല്ലൂരിനെയും വട്ടവടയെയും ബന്ധിപ്പിക്കുന്ന വനപാത തുറന്നുകൊടുക്കുന്നതിന്റെ സാധ്യതകൾ ഇടുക്കി ജില്ലാ ഭരണകൂടം പരിശോധിക്കുന്നു. ആനമുടിച്ചോല ദേശീയോദ്യാനത്തിലൂടെ കടന്നുപോകുന്ന കാന്തല്ലൂർ SP പുരം പാത തുറന്നാൽ നിലവിൽ മണിക്കൂറുകൾ ദൈർഘ്യമുള്ള കാന്തല്ലൂർ വട്ടവട യാത്ര മിനിറ്റുകളായി ചുരുങ്ങും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
3: സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ. കാന്തല്ലൂരിൽ നിന്ന് വട്ടവടയിലെത്തുവാൻ നിലവിൽ 110 കിലോമീറ്റർ യാത്ര ചെയ്യേണ്ടതുണ്ട്. വനംവകുപ്പ് അടച്ചുപൂട്ടിയ ദേശീയോദ്യാനത്തിലൂടെയുള്ള പാത തുറന്നാൽ ഇത് 30 കിലോമീറ്ററായി ചുരുങ്ങും. വട്ടവട, കാന്തല്ലൂർ, മറയൂർ പഞ്ചായത്തുകളിലെ ആയിരക്കണക്കിന് ജനങ്ങളുടെ ജീവിതത്തെ ഈ തീരുമാനം സ്വാധീനിക്കും. പ്രദേശത്തെ വിനോദസഞ്ചാര മേഖലയുടെ കുതിപ്പിനും പാത തുറക്കുന്നത് വഴിതെളിക്കും. ഭരണകൂടത്തിന്റെ പുതിയ ഇടപെടലിനെ വലിയ പ്രതീക്ഷയോടെയാണ് ഇവർ കാണുന്നത്.
1: ലോർഡ്സിൽ നടന്ന വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. രണ്ടാം ഇന്നിംഗ്സിൽ 113 റൺസ് നേടിയതിലൂടെ ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ലോകകപ്പ് ഫുട്ബോൾ സെമിഫൈനൽ മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ഈ മാസം 20-നാണ് ഫൈനൽ. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ യോഗം മറ്റന്നാൾ തിരുവനന്തപുരത്ത് ചേരും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിളിച്ചു ചേർക്കുന്ന യോഗത്തിൽ വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ പങ്കെടുക്കും. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ വിദ്യാർത്ഥി യുവജന സംഘടനകളുടെ സജീവ പങ്കാളിത്തം ഉറപ്പുവരുത്താനുള്ള ചർച്ചകൾ നടക്കും. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP കൌൺസിലർ R. സുഗതന്റെ സത്യപ്രതിജ്ഞ VU സെൻട്രൽ ജയിലിൽ നടക്കും. കാപ്പ കേസിൽ പ്രതിയായതിനാൽ ജയിലിൽ നിന്ന് പുറത്തുവിടാനാകാത്ത സാഹചര്യമാണെന്നും ജയിലിൽ സത്യപ്രതിജ്ഞ നടത്താമെന്ന സർക്കാർ ഹൈക്കോടതിയിൽ അറിയിച്ചതിനെ തുടർന്നാണ് കോടതി ഉത്തരവ്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തെ മൊത്തം കയറ്റുമതിയിൽ വളർച്ച രേഖപ്പെടുത്തിയതായി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം. 3 മാസത്തിൽ കൈവരിച്ചത് 11.3% വളർച്ച. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച മലയാളികൾ അടക്കമുള്ള 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. സംസ്ഥാനത്തെ സ്വകാര്യ ബസ്സുകളുടെ പ്രതിസന്ധി പരിഹരിക്കാൻ ട്രാൻസ്പോർട്ട് നയം രൂപീകരിക്കുമെന്ന് മന്ത്രി CP ജോൺ. വൈദ്യുതി ഉൽപാദന വിതരണ പ്രസരണ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് മണ്ഡലാടിസ്ഥാനത്തിൽ സമിതികൾ രൂപീകരിക്കുമെന്ന് മന്ത്രി സണ്ണി ജോസഫ്. PSE പരീക്ഷാക്രമക്കേടിന്റെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നതായി കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ. ഇംഗ്ലണ്ടിനെതിരെ വനിതാ ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റൺസിന്റെ തകർപ്പൻ ജയം. ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന നേട്ടം സ്വന്തമാക്കി ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
4: ആകാശവാണി വാർത്താവീക്ഷണം. ആകാശവാണി കൊച്ചി FM

2:3 സമയം 6 മണി കഴിഞ്ഞ് 40:43. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം അമ്പിളി രാജശേഖരൻ പാടിയ ഗാനം. ചിത്രം സ്വാമി അയ്യപ്പൻ. ഗാനരചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ.

ചിത്രം ആദാമിന്റെ മകൻ അബു. രമേഷ് നാരായൺ വരികളെഴുതി, ശങ്കർ മഹാദേവൻ, രമേഷ് നാരായൺ എന്നിവർ പാടിയത്. ഗാനരചന റഫീഖ് അഹമ്മദ്.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. കൊച്ചിയിൽ ഇന്ന് രേഖപ്പെടുത്തിയ കൂടിയ താപനില 32.32 ഡിഗ്രി സെൽഷ്യസ്. കുറഞ്ഞ താപനില 26.4 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ് 33 സെക്കൻഡ്. ഇപ്പോൾ കാർഷിക ജീവനം. കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.

0: ചോളം, കമ്പ് തുടങ്ങിയ വിവിധ തരത്തിലുള്ള ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന അരയൻകാവിലുള്ള ലതിക രാജപ്പന്റെ കൃഷിവിശേഷങ്ങൾ.
1: നമസ്കാരം, കാർഷിക ജീവനത്തിലേക്ക് സ്വാഗതം. പലതരത്തിലുള്ള കൃഷി ചെയ്യുന്നവരുണ്ട്, അതായത് സമ്മിശ്ര രീതിയിലെ കൃഷി ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ നെൽകൃഷി, കിഴങ്ങ് വർഗ്ഗങ്ങൾ എല്ലാം കൃഷി ചെയ്യുന്നവരുണ്ട്, പലതരത്തിൽ ചെയ്യുന്നവരുണ്ട്. അതിൽ നിന്നെല്ലാം വിഭിന്നമായി നമ്മുടെ നാട്ടിൽ അധികം പേരങ്ങനെ ചെയ്യാത്തൊരു കൃഷിയാണ് ചെറുധാന്യങ്ങളുടെ കൃഷി രീതികൾ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഈ ഒരു ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാം എന്നുള്ള ആ ഒരു ചിന്ത, അല്ലെങ്കിൽ അതിലേക്ക് എത്തിയത് എങ്ങനെയാണ്?
2: ചെറുധാന്യം എല്ലാം ചെയ്തു കഴിഞ്ഞാൽ ഭൂമിയുള്ള ചെറുധാന്യമുണ്ട്, അത് ആ ഉമി കുത്തിയെടുക്കാൻ പറ്റിയ മില്ല് നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല. എറണാകുളത്ത് എവിടെയോ ഒരെണ്ണം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് ഇങ്ങനെ അറിഞ്ഞു, പക്ഷെ അത് എവിടെയാണെന്ന് കൃത്യമായിട്ടില്ല. അപ്പൊ അതുകൊണ്ട് അത് എല്ലാം ഇവിടെ ചെയ്താൽ നമുക്കത് ഉപയോഗിക്കാൻ പറ്റില്ല. മണിച്ചോളം ചുമന്നത് വെള്ളയുണ്ട്, പിന്നെ കമ്പുണ്ട്. ഇതൊക്കെയാകുമ്പോൾ നമുക്ക് കൃഷി ചെയ്ത് വിളവെടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് ഉപയോഗിക്കാം. കഞ്ഞി വെച്ച് കുടിക്കാനോ, അല്ലെങ്കിൽ ഉണക്കി പൊടിച്ചിട്ട് പുട്ടുണ്ടാക്കാം, ഉഴുന്നും കൂട്ടി അരച്ച് ദോശ ഉണ്ടാക്കാം. അതുകൊണ്ട് പായസം വെച്ചാൽ നല്ല സൂപ്പർ, അടപ്രഥമനൊക്കെ പുറകെ പോകും, അത്രയ്ക്ക് ടേസ്റ്റ് അതിന്റെ പായസം. മണിച്ചോളം വെള്ളയുണ്ട്, ചുമലയുണ്ട്, മഞ്ഞക്കളറ് സാധാരണ ചോളം, പിന്നെ മഴവിൽ കളറ്, മഴവിൽ പോലത്തെ പല കളറിലെ ഒരു കതിരയിലുണ്ടാകണമുണ്ട്. രണ്ട് മാസത്തിന് മുമ്പൊക്കെ അതിന്റെയൊക്കെ വിളവെടുത്തതേ ഉള്ളൂ.
1: ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാൻ പറ്റിയ കാലാവസ്ഥ വേനൽക്കാലമാണോ?
2: ഇത് കൃഷി ചെയ്ത് അതിന്റെ കതിര് വിളഞ്ഞു വരുമ്പോഴത്തേക്കും മഴയായി കഴിഞ്ഞാൽ രണ്ടു മഴ വീണാൽ മതി, മുഴുവനും ആ കതിരയിൽ അതുമേ തന്നെ നിന്നത് കിളുക്കും, നമുക്കത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ മഴ കഴിയുമ്പോൾ അത് കൃഷി ചെയ്യുകയാണ്. വേനപ്പകൽ അത് മൂത്ത് കിട്ടിയാലേ നമുക്ക് ഉണക്കിയൊക്കെ എടുക്കാൻ പറ്റുള്ളൂ. ജനുവരി, ഫെബ്രുവരി അങ്ങനെയുള്ള സമയത്ത് കൊണ്ടുവന്ന് കൃഷി ചെയ്തിട്ട് ഞങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ചെയ്ത് വന്നപ്പോഴത്തേക്കും മെയ് ജൂണൊക്കെ ആയി വന്നപ്പോൾ മഴയായി, ഈ കതിരയിലും തന്നെ നിന്ന് മൂത്ത് വന്നതൊക്കെ കിളുത്തും പോയി, മൂത്തിട്ട് കിട്ടണമില്ല.
1: സാധാരണ പച്ചക്കറി വിത്ത് പാകുന്ന പോലെ തന്നെയാണോ ചെറുധാന്യങ്ങൾ? എങ്ങനെയാണ് നമ്മൾ ഇത് പാകേണ്ട രീതി?
2: മണ്ണ് കളച്ച് തടം പോലെ കോരിയിട്ട് അതിനകത്ത് ഇച്ചിരി ചാണാപ്പൊടിയോ ചില എല്ലുപൊടിയോ വേപ്പും പിണ്ണാക്കും ഒക്കെ ഇട്ട് മൂടി അതിന്റെ പുറമെ പാവുമാണ് ചെയ്യുന്നത്. അതിനധികം പാകി കഴിഞ്ഞിട്ട് പുറമെ അധികം മണ്ണിടരുത്, ചെറിയ ധാന്യമല്ലേ, അതുകൊണ്ട് മണ്ണ് കൂടിപ്പോയാൽ കിളുത്തു വരാൻ താമസം, കിളുക്കൂല. അപ്പൊ അങ്ങനെ പാകി വെള്ളം ഒഴിച്ച് നനച്ചും ഒക്കെ കൊടുത്ത് കിളുത്തു പൊങ്ങിക്കഴിഞ്ഞിട്ട് അത് കൂടുതൽ തിങ്ങിയാ നിൽക്കണമെങ്കിൽ പറിച്ച് മാറ്റി വെക്കണം. 30 സെന്റിമീറ്റർ വീതം അകലത്തിൽ പാകാനൊക്കെയാണ് ഞങ്ങൾക്ക് അന്ന വിത്ത് തന്നപ്പോ പറഞ്ഞു തന്നെ. അപ്പൊ ഞാനത് അങ്ങനെ ഒന്നിച്ച് പാകും, പാകിയിട്ട് പറിച്ചു മാറ്റി വെക്കുകയോ ചെയ്യാറ്. ഇതുപോലെ തടം പോലെ എടുത്ത് അതിനകത്ത് വളവിട്ട് പറിച്ചു നടും. അതല്ല പറിച്ചു നടാൻ ഉദ്ദേശം ഇല്ലെങ്കിൽ പാകുമ്പോ നമ്മൾ അകത്തി അകത്തി ഇങ്ങനെ കുത്തി കുത്തി കൊടുത്താൽ മതി. അപ്പൊ അത് ഓരോന്ന് ഓരോന്ന് എടുത്ത് കുത്തി കൊടുക്കും. ഞാറ് പോലെ തന്നെ കുഞ്ഞിതാ, ഒട്ടും കരുത്തും ഇതൊന്നും ഉണ്ടാകും. അപ്പൊ ശകലം പൊക്കമൊക്കെ വെച്ച് ഇതിൽ കരുത്തായിട്ട് വേണം പറിച്ചു നടാൻ. അപ്പൊ ഞാൻ ആദ്യം ഇങ്ങനെ ഒന്നിച്ച് പാകിയിട്ട് പറിച്ച് ഗ്രോ ബാഗിലൊക്കെ വയ്ക്കുക ചെയ്ത, ഗ്രോ ബാഗിൽ, പിന്നെ 1 ലിറ്ററിന്റെ കുപ്പിക്കകത്ത്, 1 കിലോ കൊള്ളുന്ന ആദ്യ ടിന്നുകളിൽ. തൈകൾ ഒത്തിരി ആയിപ്പോയി, അപ്പൊ പറിച്ചു വയ്ക്കാൻ സ്ഥലമില്ലാതെ വന്നപ്പോൾ അങ്ങനെയൊക്കെ പറിച്ചു വെച്ച് ഒരുവിധം നല്ല വിളവ് എനിക്ക് കിട്ടിയായിരുന്നു.
1: പറിക്കാൻ പാകമായി എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കിയെടുക്കാം? ഇപ്പൊ നമ്മുടെ നാട്ടിൽ ധാരാളം കണ്ടുവരാത്ത ഒരു ധാന്യങ്ങളാണല്ലോ.
2: അത് പൂ വരുമ്പം തൊട്ട് നമ്മൾ ഇത് ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ട് അതിൽ ശ്രദ്ധിച്ചു. അപ്പോൾ പൂ വന്ന് അത് കഴിഞ്ഞ് ആ പൂ കൊഴിഞ്ഞു പോയി കായാകുമ്പോൾ അറിയാം, കായായിരിക്കുമ്പോൾ അത് കുഞ്ഞിലെ പച്ച നിറമായിരിക്കും. മൂത്ത് വരുന്നതനുസരിച്ച് ആ വെള്ളച്ചോളം വെളുത്ത് വെളുത്ത് വെളുത്ത് വരും. അപ്പം നന്നായിട്ട് വെളുത്ത് മണിക്ക് മുഴുപ്പും ഒക്കെ വരുമ്പോഴത്തേക്കും നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാം. എന്നിട്ടും മനസ്സിലായില്ലെങ്കിൽ ഒരെണ്ണം പറിച്ച് കുറച്ച് നോക്കിയാൽ അറിയാം. ഇപ്പം നല്ല മുറുക്കം വന്നു കഴിഞ്ഞാൽ മൂത്തെന്നുള്ളത് അറിയാം, കിളുന്താണെങ്കിൽ ചെളുകളാന്നിരിക്കും. അങ്ങനെയാണ് അത് മനസ്സിലാക്കി ആദ്യമൊക്കെ ചെയ്തത്.
1: വിത്ത് പാകുമ്പോ ഉറുമ്പ് അങ്ങനത്തെ ചെറു പ്രാണികള്?
2: ഇല്ല, ഉറുമ്പ് അങ്ങനെയുള്ള പ്രാണികളൊന്നും ഇവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഒന്നും അങ്ങനെ കൊണ്ടുപോകാറില്ല. എനിക്ക് മുഴുവനും തന്നെ കിളുത്ത് കിട്ടിയിട്ടുണ്ട്. വെള്ളത്തിലിടുമ്പോ അറിയാം അതില് പൊട്ട പോലെയുള്ളത് പൊങ്ങിക്കിടക്കുമല്ലോ. അപ്പൊ അത് നമ്മൾ വാരിക്കളഞ്ഞിട്ട് വെള്ളത്തിനടിയിൽ താന്നു കിടക്കുന്നത് മാത്രമാണ് പാണ്. അതുകൊണ്ട് പാടുന്നത് മുഴുവനും കിളുത്ത് കിട്ടാറുണ്ട്.
1: സാധാരണ പച്ചക്കറി കൃഷി ചെയ്യുമ്പോൾ ഉള്ള പോലത്തെ രോഗബാധ കീടങ്ങളുടെ ആക്രമണം അങ്ങനെ എന്തെങ്കിലും ഒക്കെ ചെറുധാന്യങ്ങളുടെ ഇലകളിലോ അല്ലെങ്കിൽ പൂവാകുമ്പോഴോ ഒക്കെ വരാറുണ്ടോ? എങ്ങനെയാണ്?
2: ഇലയിലൊക്കെ ഇങ്ങനെ ഇല ചുരുട്ടി പച്ച പുഴുവോ എന്റെ ഉള്ളിൽ വരും. അപ്പൊ അതങ്ങനെ കാണുമ്പോഴേ എടുത്ത് ചുരുണ്ടിരിക്കണ അത്രയും ഭാഗം ഇല മുറിച്ച് നിലത്തിട്ട് ചവിട്ടി അരിച്ച് കൊന്നു കളയും. പിന്നെ

0: ഇത് പൂക്കളതിന് മുമ്പ് ഇതുപോലെ ഈ ഇലയിൽ തന്നെ കുരുകുരാന്നുള്ള ഒരു തരം പ്രാണിയുണ്ട്. പയറിനൊക്കെ മുഞ്ഞ വരൂല്ല, അതുപോലെ വേറെ ഒരു തരം പ്രാണിയുണ്ട്. അപ്പൊ അതിന് എന്തെങ്കിലുമൊക്കെ ജൈവ കീടനാശിനി വീട്ടിലുള്ളത് ഞാൻ അടിച്ചു കൊടുക്കും. അപ്പൊ അത് അടിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അതിന്റെ പ്രയോജനം കാണുന്നുണ്ട്. കായൊക്കെ ആയി കഴിയുമ്പം കിളികൾ വന്ന് തിന്നും, അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ വലിയ ഉപദ്രവം അതിന് വന്നില്ല. സ്ഥിരം ഈ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചോണ്ടിരിക്കണം. അവിടെ ഇവിടെയൊക്കെ ഒരേലെ പുഴുവും ഇതൊക്കെ വരുമ്പോഴേ നോക്കി കൊന്ന് പോകണം.
1: കമ്പ് നല്ല രീതിയിൽ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ കമ്പ് വിളവെടുത്തതിന് ശേഷം നെല്ലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉമിയെല്ലാം കളഞ്ഞ് അങ്ങനെ
0: കമ്പാണേലും മണിച്ചോളാണേലും അത് മൂത്തന്ന് കണ്ടു കഴിഞ്ഞാൽ അത് കണ്ടിച്ചെടുത്ത് നമ്മൾ വെയിലത്തിട്ട് ഒരു മൂന്നാല് ദിവസം ഉണക്കണം. അപ്പൊ അത് ശരിക്കും ഉണങ്ങി അതിൽ നിന്ന് ഉതിർന്നൊക്കെ പോരാൻ തുടങ്ങിക്കഴിയുമ്പോ ഞാൻ ചെയ്യുന്ന പണി ചാക്കിനൊക്കെ ഇട്ട് നെല്ല് മെതിക്കണ പോലെ കാലിന് ചവിട്ടി മെതിച്ച് എടുക്കുകയാണ്. എന്നാലും അതിലിങ്ങനെ പോരാതെ ഓരോന്നൊക്കെ അവിടെ ഇവിടെ ഇരിക്കുക. അത് പിന്നെ കൈകൊണ്ട് അടത്തിയെടുത്ത് കയറ്റി ഉമിയൊക്കെ കളഞ്ഞ് അങ്ങനെ അത് നെല്ല് ചെയ്യുന്നത് പോലെ തന്നെയാണ്. ചിലരിങ്ങനെ വെള്ളത്തിയിട്ട് കുതിർത്തിയൊക്കെ ചെയ്യാം, ഞാനത് ചെയ്തിട്ടില്ല. അത് എന്തൊക്കെ വന്നാലും വെള്ളത്തിലിട്ട് കുതിർത്തി കഴിയുമ്പോഴത്തേക്കും ഇത് വ്യത്യാസം വരുമെന്നുള്ള ഞാനിങ്ങനെ മെതിച്ചെടുക്കുക ചെയ്യാറ്.
1: ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം എല്ലാവർക്കും നല്ല രീതിയിൽ മനസ്സിലാക്കി തുടങ്ങി. ആരോഗ്യത്തിന് വളരെ വേണ്ടപ്പെട്ട ഒരു ഘടകം തന്നെയാണ് ചെറുധാന്യങ്ങള്. നമ്മള് സ്വന്തമായിട്ട് അത് കൃഷി ചെയ്യാന്ന് പറയുമ്പോ അതിലൊരു വലിയ ആനന്ദം അല്ലേ?
0: അതൊരു വലിയ സന്തോഷമല്ലേ. ഷുഗർകാര് സ്ഥിരവും ഒരു നേരം അത് കഴിക്കുവാണെങ്കിൽ ഷുഗറൊക്കെ വളരെ കുറവുണ്ടാവും.
1: നിലക്കടല കൃഷി ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് നിലക്കടലയുടെ വിത്ത്? നമ്മൾ എങ്ങനെയാണ് അത്, ഇതുപോലെയൊക്കെ തന്നെയാണോ വിത്ത് പാകി മുളപ്പിക്കുന്ന ഒരു രീതിയെല്ലാം?
0: അതും ഇതുപോലെ തന്നെ മണ്ണില് ആവുക, കപ്പലിന്റെ പാകി മൂന്നാല് ദിവസം കഴിയുമ്പോ അത് കിളുത്ത് വരും. കിളുത്ത് പടന്നു വരുമ്പോഴേ ഇതിന്റെ പൂ വരും. മണ്ണിനടിയിലല്ലേ കായ ഉണ്ടാകും. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞിട്ട് അങ്ങനെ ഇടുന്ന മൂത്ത് വരുമ്പോഴത്തേക്ക് തണ്ടൊക്കെ ഉണങ്ങി വരും. അപ്പൊ അങ്ങനെ ആ സമയത്താ പറിക്കണം. അതല്ല ഇടയ്ക്ക് മഴ പെയ്യുവാണെങ്കിൽ ഒരുവിധം ഉണ്ടായ മൂത്ത കായ എല്ലാം വീണ്ടും കിളുത്ത് പൊങ്ങി വരും.
1: മഴ ഒട്ടും പറ്റാത്ത
0: മഴ അതിനും പറ്റൂല. അതും ഈ പറഞ്ഞ പോലെ മഴയില്ലാത്ത സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. മഴയുള്ളപ്പോ അത് മുഴുവന് അടിയിൽ കിടക്കുന്ന കപ്പലിന്റെ എല്ലാം കിളുത്തു പോരും. മൂത്തതാണ് അത് മുഴുവൻ കിളുത്തു പൊങ്ങും.
1: നമുക്ക് തന്നെ അടുത്ത വർഷത്തേക്ക് വിത്ത് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുമോ?
0: നിലക്കടലയുടെ അതേ വിത്ത് ഇങ്ങനെ പറിച്ചെടുക്കുമ്പോഴത്തേക്കും അതിൽ നല്ലതും മുഴുത്തതും നോക്കി എടുത്ത് ഉണക്കി സൂക്ഷിച്ചു വെച്ചാണ് പിന്നെയും ചെയ്യണത്.
1: നല്ല രീതിയിൽ മുളച്ചു വരാറുണ്ട് അല്ലേ നമ്മുടെ വിത്ത് ഉപയോഗിച്ചാലും?
0: വിത്ത് ഉപയോഗിച്ചാലും മുളച്ചു വരാറുണ്ട്. സീസണിലല്ലാത്ത സമയത്താകുമ്പോ അഴിയും, അങ്ങനെ കായ ഉണ്ടാവണില്ല. പക്ഷെ സീസണിലാണെങ്കിലും ഇങ്ങനെ ഉണ്ടായാലും നമുക്കത് കിട്ടുകയുള്ളൂ. അല്ലാത്തപ്പോ ഉണ്ടാകുന്നത് മഴ വന്നു കഴിഞ്ഞാൽ മുഴുവൻ കിളുത്തു പൊങ്ങി വീണ്ടും അവിടെ തൈയായിട്ട് നിൽക്കുകയും ചെയ്യും. മറ്റേ മണിച്ചോളം കമ്പ് ആദ്യത്തെ പ്രാവശ്യം കൃഷി ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ വിത്തെടുത്ത് വെച്ച് പിന്നെയും പാകി കിളിപ്പിച്ചായിരുന്നു. അത് ഉണങ്ങിക്കഴിയുമ്പോ അതിൽ നിന്ന് നല്ല മുഴുത്തതും ഒക്കെ നോക്കി പെറുക്കി മാറ്റി വയ്ക്കും.
1: ജൈവവളമാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് ഈ കൃഷിക്കെല്ലാം. എങ്ങനെയാണ് ജൈവവളം ഉൽപ്പാദിപ്പിക്കുന്നത്?
0: വളക്കള വേസ്റ്റ് കൊണ്ട് വളം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ എല്ലുപൊടി മേടിക്കും, എഴുപ്പും പിണ്ണാക്കും മേടിക്കും, ചാണകം മേടിക്കും. പിന്നെ കോഴിവളം കിട്ടുവാണെ അതും മേടിക്കും. അത് കിട്ടുമ്പം ആ 10-15 ചാക്കൊക്കെ മേടിച്ചു വയ്ക്കും. ഈ വർഷം മേടിച്ചു വെച്ചാൽ അടുത്ത വർഷം ആകുമ്പോഴത്തേക്ക് പൊടിഞ്ഞ് നല്ല പൊടിയായിട്ടിരിക്കുകയും ചെയ്യും. നമുക്ക് ഉപയോഗിക്കാനും ഒക്കെ സുഖം. അങ്ങനെ കിട്ടുവാണെങ്കിൽ മേടിച്ചു വെച്ച് അത് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ഇതുപോലെ കിട്ടിയില്ല. കഴിഞ്ഞ പ്രാവശ്യം 10-15 ചാക്കയും മേടിച്ചതാണ്. അങ്ങനെ ജൈവവളം തന്നെ. പിന്നെ വീട്ടില് അത് കത്തിക്കുന്നതിന്റെ ചാര ഉള്ളതൊക്കെ അത് ഉപയോഗിക്കും.
1: ഇപ്പൊ ഒരുപാട് നാളായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് ചോളം, കമ്പ, ഇതെല്ലാം വാണിജ്യ അടിസ്ഥാനത്തിൽ, അതായത് ഒരു വിൽപ്പന എന്നുള്ള രീതിയിലേക്ക് എത്താറുണ്ടോ? എങ്ങനെയാണ് അതോ നമ്മുടെ
0: ചോളം ഒക്കെ ഇവിടെ ഉണ്ടായി കഴിഞ്ഞാൽ എടുത്തു കഴിഞ്ഞാൽ അത് വെറുതെ ഉപ്പിട്ട് പുഴുങ്ങി തിന്നും. പിന്നെ ഉണക്കി നമുക്കത് ചോളം മലരായിട്ട് പൊരിച്ചെടുക്കാം.
1: ചെറുധാന്യങ്ങൾ ഇവിടെ ധാരാളം നിൽക്കുന്നതിന്റെ ഇടയിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള ഔഷധ സസ്യങ്ങളും കാണാനുണ്ട്. എന്തൊക്കെയാണ് ഇവിടെ ഉള്ളത് ഔഷധ സസ്യങ്ങൾ?
0: അടലോടകമുണ്ട്, പനിക്കൂർക്കയുണ്ട്, ചുമക്കൂർക്കയുണ്ട്, തുളസി, കച്ചോലം, ആര്യവേപ്പുണ്ട്, കയ്യുണ്ണയം, കൊടവൻ. കൊടവൻ ഇവിടെ ഇല്ലായിരുന്നു. അത് എന്റെ വീട്ടിൽ പോയപ്പോഴും പറിച്ചുകൊണ്ട് വന്ന് ചെടിച്ചട്ടിയിൽ വെച്ച് പിടിപ്പിച്ച് ഇപ്പൊ അങ്ങനെ ഇവിടെ പറമ്പിലൊക്കെ ഉണ്ട്. കറുക വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ദശപുഷ്പങ്ങൾ പത്തും ഉണ്ട്.
1: ദശപുഷ്പമൊക്കെ അന്വേഷിച്ച് ആവശ്യക്കാർ വരാറുണ്ടോ എന്തെങ്കിലും ഒക്കെ ആയിട്ട്?
0: ആരെങ്കിലും ഒക്കെ ഇതുപോലെ എന്തെങ്കിലും പറയുമ്പോ ഞാനിവിടെ ഉണ്ടെന്ന് പറയുമ്പോ അന്നേരം വന്ന് മേടിച്ചോണ്ട് പോകും. ആടലോട് അങ്ങനെയുള്ളതൊക്കെ ഒന്ന്. പിന്നെ മുറുകൂട്ടിയുണ്ട്. എന്ത് എവിടെ നിന്ന് കിട്ടിയാലും എല്ലാം കൊണ്ടുവന്ന് നട്ടുപിടിപ്പിക്കും. ഇവിടെ ആകെ നേരത്തെ ഉണ്ടായിരുന്നത് ഈ പറഞ്ഞ പോലെ ആടലോടകവും അത് മാത്രമേ ഈ പറമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇവിടെ മേടിച്ചപ്പം ആ ഈ പറമ്പിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ബാക്കി ഇതൊക്കെ കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചതാണ്.
1: വീടിന്റെ മുറ്റത്ത് തന്നെയായിട്ട് ധാരാളം പച്ചക്കറി കൃഷി ചെയ്തിട്ടുണ്ട്. അതായത് മുളക്, വെണ്ട, വഴുതന, അങ്ങനെ ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ പച്ചക്കറികളും നല്ല രീതിയിൽ വിളഞ്ഞു പാകമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തൊക്കെയാണ് പച്ചക്കറി കൃഷിയുള്ളത്?
0: പച്ചക്കറി മുളക്

0: അത് പലതരം ഉണ്ട്. പടവലുണ്ട്, പീച്ചില്, പിന്നെ കുക്കുംബർ. കുക്കുംബർ നീളമുള്ള സൈസ് ഉണ്ട്, നീളം ഇല്ലാത്ത സൈസ് ഉണ്ട്. 1 മീറ്ററോളം നീളം വെക്കുന്ന ഒരു മോഡലുണ്ട്. അത് രണ്ടു തരം ഉണ്ട്. പയറ്, വെണ്ട.
1: അപ്പൊ എങ്ങനെയാണ്, തനിയാണോ ഇതെല്ലാം ചെയ്യുന്നത്?
0: എല്ലാം തന്നെയാ ചെയ്യുന്നത്. പിന്നെ ഗ്രോ ബാഗിലാണ് ഇഞ്ചി, മഞ്ഞൾ. ചേട്ടന് സുഖയില്ലാണ്ട് വന്ന് കഴിഞ്ഞ വർഷം സ്ട്രോക്ക് ഒക്കെ വന്ന് പിന്നെ ഇപ്പൊ പറമ്പിലധികം കിളയ്ക്കുമെന്നുള്ളതും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഇഞ്ചി മഞ്ഞളൊക്കെ 10-16 ചാക്കിൽ വീതം ഞാൻ നട്ടേക്കണം. കാച്ചില് ചാക്കില്, മധുരക്കിഴങ്ങ് ചാക്കില് നട്ടിട്ടുണ്ട്. ഇപ്പൊ 2 ഗ്രോ ബാഗിൽ നട്ടിട്ടുണ്ട്. കൂർക്കയുണ്ട്. ഡ്രാഗൺ ഫ്രൂട്ട് വെള്ള ഇപ്പൊ 2 കായ എടുത്തു. അടുത്ത കായ 3-ാമത്തെ ആയിട്ടുണ്ട്. ചുമന്നതിലായിട്ടില്ല. പിന്നെ നനകിഴങ്ങ് 9 ചാക്കിൽ, അത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പൊ മുഴുവനും ചാക്കിലാണ് ഇപ്പൊ പരിപാടി. പിന്നെ കണ്ടിച്ചേമ്പ് 2-3 ചാക്കിലുണ്ട്. ചെറുചേമ്പ് 2 ചാക്കില്. എല്ലാം ചാക്കിൽ എനിക്ക് നടാൻ പറ്റുന്നതെല്ലാം ഞാൻ ചാക്കിലേക്ക് ആക്കിയിട്ടുണ്ട്. പിന്നെ ഊരാളിച്ചേമ്പ് പറമ്പിൽ നട്ടിട്ടുണ്ട്. കസ്തൂരി മഞ്ഞൾ ഞാൻ ചാക്കില നട്ടേക്കണം. മാങ്ങായിഞ്ചി പറമ്പിൽ നട്ടിട്ടുണ്ട്. അങ്ങനെ ഓരോ ചാക്കില്ലാതെ ആയപ്പോ കുറെ പറമ്പിലേക്കും കൂടി ആക്കി.
1: ഇപ്പൊ ഏകദേശം എത്ര സ്ഥലമുണ്ട് ഇത് മൊത്തത്തില്?
0: ഇത് ആകെ മൊത്തം 26 സെന്റ്.
1: 26 സെന്റ് സ്ഥലത്തില് നമുക്ക് ഒരു ഒരു തരി പോലും മണ്ണ് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം പലതരത്തിലുള്ള പച്ചക്കറികള്, അതുപോലെ ഔഷധ സസ്യങ്ങള്, അതുപോലെ മില്ലറ്റ്. ഇനി അത് അതും കൂടാതെ ഈ വീടിന്റെ മുൻവശത്ത് നല്ല ഭംഗിയുള്ള മനോഹരമായ ഒരു ഗാർഡനും ഉണ്ട്. നിറയെ അലങ്കാര സസ്യങ്ങളും ഉണ്ട്,
0: ചെടികളും ഉണ്ട്, എല്ലാം ഉണ്ട്.
1: കൃഷി ചെയ്യാൻ സ്ഥലമില്ല, അതുകൊണ്ടാണ് കൃഷി ചെയ്യാത്തതെന്ന് ഒരുപാട് പേര് പറയാറുണ്ട്. പക്ഷെ ഒരു 26 സെന്റ് സ്ഥലത്തിന്റെ ഉള്ളിൽ ഇത്രയൊക്കെ ചെയ്യാം എന്ന് നമുക്ക് ഇവിടെ വന്നാൽ മനസ്സിലാകുന്നുണ്ട്. പലതരത്തിലുള്ള ഓർക്കിഡ് എല്ലാം കാണുന്നുണ്ട്. ഇത് എങ്ങനെയാണ്, അതായത് നമ്മള് വിൽപ്പനയുണ്ടോ?
0: ഒന്നും വിൽപ്പനയൊന്നുമില്ല. എങ്കിലൊക്കെ വരുമ്പോ ചെടികൾ കണ്ട് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ വേണ്ടവർക്ക് മുഴുവനും ചെടികൾ കൊടുക്കാറുണ്ട്. ഇപ്പൊ ഒരു 5-10 പാത്രത്തിലായിട്ട് താമര, ആമ്പലും അതും ഉണ്ട്.
1: അപ്പൊ എങ്ങനെയാണ് ഇതിനെല്ലാം കൂടി സമയം കണ്ടെത്തുന്നത്?
0: രാവിലെ അടുക്കളയിലെ പള്ളി കഴിഞ്ഞ് പിള്ളേരെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഫ്രീ ആണ്. പിന്നെ പണികൾ തുടങ്ങും. അപ്പൊ വെയിലായി കഴിഞ്ഞാൽ ഇവിടെയെങ്കിലും നിന്നിട്ട് പണിയാൻ പറ്റില്ല. ഭയങ്കര വെയിലല്ലേ. രാവിലെയും വൈകുന്നേരവും ആണ് കൂടുതലും. കൃഷിഭവനിൽ നിന്ന് തൈകൾ കിട്ടി, അത് നട്ടുകൊണ്ടിരിക്കുക. പിന്നെ ഞാൻ പായ് പിടിപ്പിച്ചിട്ടുണ്ട്. കയ്യില് വരെ ഇവിടെ കൃഷിയുണ്ട്. കയ്യില് ഞാൻ പായിട്ടുണ്ട്. നേരത്തെ പായിയത് 1-2 ചുവടവിടെ നിൽപ്പുണ്ട്.
1: അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ നാട്ടില് വളരുന്ന സസ്യങ്ങൾ അല്ലെങ്കിൽ തണുപ്പ് കൂടുതലുള്ള പ്രദേശങ്ങളിലെ ഇതുണ്ടാവുള്ളൂ അങ്ങനെയൊക്കെ പറയുന്നത് വെറുതെ ആണെന്ന് തോന്നുന്നു അല്ലേ?
0: വലിപ്പമില്ല. വലിപ്പം ഇച്ചിരി കുറവായിരുന്നു. ഇപ്പൊ ഈ വേനപ്പോയില് ചെയ്തോണ്ട് വലിപ്പം ഇച്ചിരി കുറവായിരുന്നു.
1: കൃഷിഭവനുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണ്?
0: ഇടയ്ക്ക് എന്തിനെങ്കിലൊക്കെ പോവും വിളിക്കുകയും ചെയ്യാറുണ്ട്. പോവില്ല, നടാ സ്ഥലം വേണ്ടേ. മുളക് ഒരുപാട് തരമുണ്ട്. മുളക് തന്നെ ഏതാണ്ട് ഒരു 10-50 ഗ്രോ ബാഗിൽ കൂടുതൽ നിൽപ്പുണ്ട്. പറഞ്ഞ പോലെ മുളക് ഞാൻ വർഷങ്ങളായി കടയിൽ നിന്ന് മേടിക്കാറും ഇല്ല. ഞാൻ ഇവിടെ ഉണ്ടാകുന്ന മുളക് മുഴുവൻ കൊണ്ടാട്ടായിട്ട് ഉണക്കുക. ഡ്രൈ മെഷീൻ ഉണ്ട്, അപ്പൊ അതിലും വെച്ച് ഉണക്കും.
1: അതുപോലെ ഇപ്പൊ മഴക്കാലത്ത് നമുക്ക് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ലേ? വേനൽക്കാലത്ത് ഈ പറമ്പ് നിറയെ ഇപ്പൊ പച്ചക്കറിയായിട്ടും പലതരത്തിലുള്ള കൃഷികളാണല്ലോ. അപ്പൊ എങ്ങനെയാണ് ഇതിനെല്ലാം വെള്ളം, നമുക്ക് വെള്ളം സുലഭമായിട്ടുണ്ടോ ഇവിടെ?
0: കിണറ്റില് ഇപ്പൊ പറ്റാറില്ലായിരുന്നു, പക്ഷെ ഈ വർഷം പറ്റി. നന വേനപ്പോയില് എനിക്ക് 2-2.5 മണിക്കൂറോളം നനച്ചാല് ചെടി ഉൾപ്പെടെ തീരുള്ളേ. അപ്പൊ അങ്ങനെ പിന്നെ ചെടിക്ക് 1.5 പച്ചക്കറിക്ക് ഡെയിലി നനയ്ക്കണം. അപ്പൊ അങ്ങനെ നനച്ചു വന്നപ്പോഴത്തേക്കും ഒരാഴ്ച 2 ആഴ്ചയോളം പൈപ്പിലി വെള്ളം വന്നില്ല. അപ്പൊ പൈപ്പിലി വെള്ളം വരാതെ വന്നപ്പോഴത്തേക്കും എല്ലാത്തിനും അത് കിണറ്റിലെ വെള്ളം തന്നെ ആയപ്പോഴത്തേക്കും ഈ പ്രാവശ്യം പറ്റി. കിണറ്റിലെ വെള്ളം കൊണ്ടാണ് നനയ്ക്കണം. പൈപ്പ് വെള്ളം ഇവിടെ അലക്കാനും അങ്ങനെയുള്ള ആവശ്യങ്ങൾക്കൊക്കെ എടുക്കണതാ. അപ്പൊ വരാതെ വന്നപ്പോ അതും ഇത് തന്നെ ആയപ്പോഴത്തേക്കും ഈ പ്രാവശ്യം വെള്ളം പറ്റി എന്താണോ. പിന്നെ എങ്ങും പോകേണ്ടി വന്നില്ല. 2-3 ദിവസമൊരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും മഴയും തുടങ്ങിയപ്പോഴത്തേക്കും പിന്നെ പൈപ്പുകൾ വന്നപ്പോ വെള്ളമായി.
1: പലതരത്തിലുള്ള കൃഷികൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കണ്ട് മനസ്സിലാക്കാനായിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ധാന്യങ്ങളെ പറ്റി കൂടുതൽ അറിയാനൊക്കെ ആയിട്ട് എങ്ങനെയാണ് ആളുകൾ സമീപിക്കാറുണ്ടോ?
0: ഇപ്പൊ വരാറുണ്ട് ആൾക്കാരൊക്കെ. ചെറുത്തക്കാളിയൊക്കെ ഇഷ്ടംപോലെ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പൊ അന്നേരം അവർക്ക് ഇങ്ങനെ ഫോട്ടോ ഇടുമ്പോഴത്തേക്കും ഇവിടങ്ങളിൽ നിന്നൊക്കെ കാഞ്ചിരമിറ്റത്തും അവിടുന്ന് ഇവിടുന്നൊക്കെ ആൾക്കാരത് കാണാനും വിത്ത് മേടിച്ചോണ്ട് പോകാനും ഒക്കെ ആയിട്ട് വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു വിത്തായിട്ടില്ല, പഴുത്ത തക്കാളി നിങ്ങൾക്ക് വരാൻ കൊണ്ടുപോയി അതിൽ നിന്ന് വിത്തെടുത്തോളാം. ഞാൻ അതിന്റെ വിത്ത് എടുക്കാറില്ല ചെറുത്തക്കാളിയുടെ. അത് തന്നെ എങ്ങനെയാണോ വീണ് ഇഷ്ടംപോലെ എനിക്ക് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ 2-3 ദൈപ്പയ്യടെ കിട്ടിയാൽ പറിച്ചു വെച്ചിട്ടുണ്ട്.
1: അത് നമ്മളുടെ സാധാരണ തക്കാളിയുടെ പോലെ തന്നെയാണോ അതിന്റെ ടേസ്റ്റ്?
0: ടേസ്റ്റ് അത് തന്നെയാ. കുഞ്ഞിതാ. സലാഡ് ഉണ്ടാക്കാൻ നല്ല സലാഡ് തക്കാളി എന്നൊക്കെ പറയുന്നത്. ഒരു പുളിപ്പും മധുരവും കൂടി ആയിട്ട് ഞാനത് സാമ്പാറിലൊക്കെ ഇടും. മറ്റേ വലിയ തക്കാളി ഇല്ലാത്ത സമയത്ത് ഇത് പറിച്ചോണ്ടൊന്ന് അതിടും. ഇവിടെ ഉണ്ട് പിള്ളേര് പറിച്ചു തിന്നോളൂ ഇഷ്ടം പോലെ. കൊലയായിട്ട് ഉണ്ടായി കിടക്കണ കാണാനൊരു പ്രത്യേക ഭംഗിയാ.
1: എന്തൊക്കെ പുരസ്കാരങ്ങളാണ് കിട്ടിയിട്ടുള്ളത്?

0: വനിതാ വിങ്ങിന്റെ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ പഞ്ചായത്തിൽ നിന്ന് അന്താരാഷ്ട്ര വനിതാ ദിനത്തിന് ഒറ്റ അവാർഡ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞങ്ങള് SLC ഗ്രൂപ്പിന്റെ ഒരെണ്ണം കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഒരു ഇതുപോലെ പച്ചക്കറിയുടെ ഇതെല്ലാം തൈകളും വിത്തുകളും ചട്ടിയൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്, അവരുടെ ഒരു അവാർഡ് കഴിഞ്ഞ കൊല്ലം ഓണത്തിന് കിട്ടി.
1: നമ്മുടെ ഈ പരിപാടി കേൾക്കുന്ന ശ്രോതാക്കളോട് എന്താണ് പറയാനുള്ളത് കൃഷിയെ കുറിച്ച്?
0: കൃഷി ചെയ്യുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. അത് നമ്മൾ ചെയ്യുന്നത് എപ്പോഴും ജൈവവളം മാത്രം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഏറ്റവും നല്ലതാണ്. ആ പച്ചക്കറി കൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുക. ഞങ്ങളിവിടെ കൃഷി ചെയ്യുന്നത് ഞാൻ ചെയ്യുന്ന മുഴുവൻ ജൈവവളം, ഒരു രാസവളം ഉപയോഗിക്കാറില്ല. ഉണ്ടാകുന്ന പച്ചക്കറികൾ തന്നെയാണ്, ഞങ്ങൾക്ക് സ്ഥിരം പച്ചക്കറിയാണ്. കൃഷി ചെയ്യുന്നത് മനസ്സിനും ശരീരത്തിനും ഒക്കെ ആരോഗ്യമാണ്. അത് കൃഷിയും ചെയ്ത് നടക്കുന്നതുകൊണ്ടാണോ എനിക്ക് ഇത്രയും പ്രായമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് വലിയ അസുഖങ്ങളൊന്നുമില്ല. ഒരു ശകലം ഷുഗറിന്റെ പ്രശ്നം മാത്രമേ ഉള്ളൂ, വേറെ വലിയ അസുഖങ്ങളൊന്നുമില്ല. എനിക്ക് കൃഷി ചെയ്യാതിരുന്നാലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. സമയം പോകൂല, അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സമയം പോണ അറിയില്ല. ഇപ്പൊ രാവിലെ പിള്ളേര് കൊണ്ടയാക്കി വെച്ചൊന്ന് 10 മണിയാകുമ്പോ നിന്ന് കഴിഞ്ഞാൽ 1 മണി 1.5 ആവണത് പോലും ഞാൻ അറിയാറില്ല. ഒരു വെള്ളം കുടിക്കാനോ ഒന്നിനും കയറാറുമില്ല. ആര് ഭർത്താനത്തിനും ഒന്നും വന്നില്ലെങ്കിൽ ഇത്രയും സമയം അങ്ങോട്ട് നിന്ന് തുടർച്ചയായിട്ട് ഓരോ പണികൾ ചെയ്തു പോകും. വീടായ ഒരു കാന്താരിക്കുടിയെങ്കിലും കുഴിച്ചു വെക്കണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. അത്യാവശ്യത്തിന് നമുക്കൊരു ഉള്ളിയും മുളക് കുടിക്കാൻ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ വെറുത്ത് ചെയ്യാമല്ലോ. പക്ഷെ എനിക്കിവിടെ പലതരം കാന്താരികളുണ്ട്, അതൊക്കെ ഞാൻ വാട്ടി ഉണങ്ങും. ഈ പറഞ്ഞ പോലെ ചില ദിവസം ഇപ്പൊ എന്തെങ്കിലും ഒരു ഇച്ചിരി മോര് കാച്ചി വേറെ ഒന്നും എണ്ണാൻ കൊണ്ടല്ലേ ഇത് എന്താറെന്നെ എടുത്ത് വറുത്ത് കഴിഞ്ഞാൽ സുഖാ ചോറുണ്ണാൻ. തൈര് കൊണ്ടാട്ടം കൂട്ടി വേറെ ഒന്നും വേണ്ട, ചോറുണ്ണാൻ അത് തൈര് കൊണ്ടാട്ടം മാത്രം മതി.
1: എല്ലാ വീട്ടമ്മമാർക്കും, വീട്ടമ്മമാർക്ക് എന്നല്ല കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു മാതൃക തന്നെയാണ്. ഇതുപോലെ എല്ലാവർക്കും കൃഷിയിലെ ഒരു താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നാട്ടില് ഈ പുറമേ നിന്നുള്ള വേറെ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പച്ചക്കറിയൊക്കെ ഒഴിവാക്കാം. ഇതുപോലെ എല്ലാവരും വിചാരിക്കുകയാണെങ്കിൽ, അല്ലെ?
0: എല്ലാരും വിചാരിക്കുകയാണെങ്കിൽ അത് ഒഴിവാക്കാം. നമുക്കിപ്പോ സ്ഥലമില്ല എന്ന് പറഞ്ഞ് കൃഷി ചെയ്യാണ്ടിരിക്കേണ്ട. ഇപ്പോ ഗ്രോ ബാഗൊക്കെ മേടിക്കാൻ പൈസ ഇല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ ഓരോ സാധനങ്ങൾ മേടിക്കുന്ന പാക്കറ്റ്, ഇപ്പൊ 5 കിലോ ഗോതമ്പ് മേടിച്ച ആ പാക്കറ്റിൽ നമുക്ക് കൃഷി, 5 കിലോ അരി മേടിക്കുന്ന ചാക്കിൽ ചെയ്യാം. ഇതിലെല്ലാം മണ്ണ് നിറച്ച്, മണ്ണില്ലേ അടിയിൽ കൂടുതലും കരികിൽ ഇടുക, കുറച്ച് ചാണകപ്പൊടിയും ശകലം ചകരിച്ചോറും ഇച്ചിരി മണ്ണും കൂടി ഉണ്ടെങ്കിൽ അത് കൂട്ടി ഇളക്കിയാൽ അത് മതി. ഒരു ശകലം മണ്ണ് പേരിനിട്ടാലും മതി. ഇനിയിപ്പോ ഒട്ടും മണ്ണ് ഇടാനില്ലാത്തവരും ഈ ചാണകപ്പൊടിയും ചകരിച്ചോറും കോഴിവളവും ഒക്കെ മാത്രം ഇട്ട് കൃഷി ചെയ്യുന്ന ഒത്തിരി പേരുണ്ട് വാർക്കപ്പൊക്കത്തൊക്കെ. ഒരു തരി മണ്ണ് പോലും ഉപയോഗിക്കാതെ ഞാൻ ഇവിടെ ഇപ്പം മണ്ണുണ്ടെങ്കിലും ഞാൻ എന്ത് നട്ടാലും അതിനകത്ത് ആ കരികിലാണ്. ഇപ്പൊ ഇന്നലെ ചാക്കിൽ ഞാൻ ഒരു ചേന കഷ്ണം വെച്ചിട്ടുണ്ടായി, 1.25 ചാക്ക് കരികില് വാഴയുടെ ഉണങ്ങിയ കൈയും കരികിലൊക്കെ തന്നെ ഇട്ടാ. എന്നിട്ടാണ് അതിന്റെ പുറമെ ഇച്ചിരി മണ്ണിട്ടിട്ട് പിന്നെ അടുക്കള വേസ്റ്റ് കൊണ്ടുണ്ടാക്കിയ വളം ഉണ്ടായിരുന്നു അത് ഇട്ട് അതിന്റെ പുറമെ എല്ലു കൂടി ഇട്ട് അതിന്റെ പുറമെ വേപ്പും പിണ്ണാക്കി ഇട്ട് കുറച്ച് മണ്ണിട്ടിട്ട് അതിന്റെ പുറമെ ചേന വെച്ച് വീണ്ടും മണ്ണിട്ട് മൂടി പിന്നെ ആ മണ്ണിന്റെ പുറമേയും കരികിലൊക്കെ ഇട്ട് മൂടി വെച്ചേക്കുക. ഇനിയിപ്പോ അത് 1-2 ആഴ്ച ഉള്ള 1 മാസം കഴിയുമ്പോൾ കിളുത്ത് വരും. ഈ കരികിലാ മുങ്ങുമ്പോൾ ചാക്ക ഒത്തിരി അങ്ങ് താഴുകയും ചെയ്യും ഇതെല്ലാം. അപ്പൊ പിന്നെയും കരികിലേയും വളവും മണ്ണും ഒക്കെ ഇട്ട് കൊടുക്കും.
1: ചോടുള്ള ഇഷ്ടം നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പൊ ഇനിയും ഒരുപാട് കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും.
2: വിവിധ തരത്തിലുള്ള ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുന്ന അരയൻകാവിലുള്ള ലതിക രാജപ്പന്റെ കൃഷിവിശേഷങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. കൃഷിരീതിയെക്കുറിച്ച് കൂടുതൽ അറിയുന്നതിനായി ശ്രോതാക്കൾക്ക് ലതിക രാജപ്പനെ വിളിക്കാവുന്നതാണ്. നമ്പർ 99 47 14 48 81. അടുത്തതായി കാർഷിക നിർദ്ദേശങ്ങൾ. വിവിധ കാർഷിക വിളകളെ ബാധിക്കുന്ന വാട്ടരോഗങ്ങൾ, വേരുചീയൽ തുടങ്ങി മണ്ണിലൂടെ പകരുന്ന എല്ലാ കുമിൾ രോഗങ്ങളെയും പ്രതിരോധിക്കുന്നതിനായി മണ്ണിൽ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകം ഉപയോഗിക്കാവുന്നതാണ്. ഇതിനായി 90 കിലോ ഉണങ്ങിയ ചാണകത്തിന് 10 കിലോ വേപ്പിൻ പിണ്ണാക്ക് എന്ന തോതിൽ 1-2 കിലോ ട്രൈക്കോഡെർമയുമായി 25% ഈർപ്പത്തിൽ കൂട്ടിക്കലർത്തി തണലുള്ള സ്ഥലത്ത് കൂന കൂട്ടിയിടുക. ചാക്കോ പ്ലാസ്റ്റിക് ഷീറ്റോ കൊണ്ട് കൂന മൂടുകയും വേണം. 4-5 ദിവസത്തിന് ശേഷം വെള്ളം തളിച്ച് കൂന ഇളക്കി വീണ്ടും.

മൂടിയിടുകയും ചെയ്യുക. 3 ദിവസം കഴിഞ്ഞ് ഈ മിശ്രിതം വിളകൾക്ക് മണ്ണിൽ ചേർത്ത് നൽകാവുന്നതാണ്. വള്ളിപ്പയറിന്റെ കരിമ്പൻ കേടിനെതിരെ പ്രതിരോധ നടപടികൾ സ്വീകരിക്കണം. പയറിന്റെ തണ്ടുകളിൽ കറുത്ത പൊട്ടുകളുണ്ടായി ക്രമേണ ഇലകൾ മഞ്ഞളിക്കുകയും പൊഴിഞ്ഞുപോവുകയും ചെയ്യുന്നതാണ് രോഗലക്ഷണം. ഇത് ഒരു മഴക്കാല രോഗമാണ്. ഇതിനെ പ്രതിരോധിക്കുന്നതിനായി 20 ഗ്രാം സ്യൂഡോമോണാസ് ഫ്ലൂറസൻസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി ഇലകളിലും തണ്ടുകളിലും തളിക്കാവുന്നതാണ്. ഇനിയൊരു നാടൻ പാട്ട് കേൾക്കാം.

0: കാർഷിക ജീവനം.
1: കൃഷി അറിവുകളും അനുഭവങ്ങളും.
2: കാലാവസ്ഥ അറിയിപ്പ്. ഇന്ന് കേരളത്തിൽ കാലവർഷം ദുർബലമായിരുന്നു. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും ചില സ്ഥലങ്ങളിൽ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന പരസ്പരം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഭയം, ദേഷ്യം, വിഷാദം, ഉത്കണ്ഠ, മദ്യാസക്തി എന്നീ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കൊപ്പം ചർച്ച ചെയ്യുന്നു. പാരന്റിംഗ് അഥവാ കുട്ടികളുടെ രക്ഷാകർത്തൃത്വം എങ്ങനെ ഉത്തരവാദപൂർണമാക്കാം? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ യു വിവേക് മറുപടി നൽകുന്നു. ഇതേക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 242 6397 അല്ലെങ്കിൽ 0484 242 6387 അല്ലെങ്കിൽ 9444 55888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി പറയാം. 0484 242 6397 അല്ലെങ്കിൽ 0484 242 6387 അല്ലെങ്കിൽ 9444 55888. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 20:19. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോളമൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 22,800 രൂപ, ആലപ്പുഴ 23,000, കോട്ടയം 25,800 രൂപ, എറണാകുളം 22,700, കൊച്ചി റെഡി 22,500, ആലുവ 23,700, വടക്കൻ പറവൂർ 24,200. കൊപ്ര കിൻഡിലിന് ആലപ്പുഴ തെളിവ്

21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,500, വടക്കൻ പറവൂർ 13,300. തേങ്ങാപ്പിണ്ണാക്ക് കിണ്ടിലിന് എറണാകുളം 3,900, വടക്കൻ പറവൂർ 3,800. കാപ്പിക്കുരു കിണ്ടിലിന് കട്ടപ്പന 36,000. നാളികേരം തൊണ്ടിലാത്തത് 1,000 കോട്ടയം 26,000, എറണാകുളം 27,500, തൊടുപുഴ 1,000 24,500. കയ്യർ കിണ്ടിലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 5,300. കുരുമുളക് അൺഗാർബിൾ കിണ്ടിലിന് കൊച്ചി ഗാർബിൾ 71,600, കൊച്ചി അൺഗാർബിൾ 69,600, ആലുവ 67,500, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 69,000, കട്ടപ്പന 69,500. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,700, തൊടുപുഴ 3,100, കട്ടപ്പന 2,700. ചുക്ക് കിണ്ടിലിന് കൊച്ചി 30,000, തൊടുപുഴ 25,000. റബ്ബർ ലോഡ് കിണ്ടിലിന് കോട്ടയം 24,500, മൂവാറ്റുപുഴ 22,000, തൊടുപുഴ 26,100. മഞ്ഞൾ കിണ്ടിലിന് കൊച്ചി 16,000, തൊടുപുഴ 22,500. പുൽതൈലം കിണ്ടിലിന് കൊച്ചി 1,71,000, ആലുവ 1,65,000. കശുവണ്ടിപ്പരിപ്പ് കിണ്ടിലിന് കൊല്ലം 81,400. പൈനാപ്പിൾ കിണ്ടിലിന് എറണാകുളം 4,000, അടയ്ക്ക 1,000 എറണാകുളം 5,500. നേന്ത്രക്കായ് പച്ച കിണ്ടിലിന് എറണാകുളം 3,900, മൂവാറ്റുപുഴ 5,000, തൊടുപുഴ 18,000. നിങ്ങൾ കേട്ടത് വിപണി, ഇന്നത്തെ കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു.

0: ഇന്ന് 10 മണിക്ക് ഡോക്ടർ എം ബാലമുരളികൃഷ്ണയുടെ സംഗീത കച്ചേരി, അന്നവാർപ്പ് രാമസ്വാമി വയലിൻ, കോയമ്പത്തൂർ രാമസ്വാമി മൃദംഗം. ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 മണി കഴിഞ്ഞ് 24:47. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിൽ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ വിശദമായി. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി

0: പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെ ആവണമെന്ന് സുപ്രീംകോടതി. അസമിലെ ഫോറിനേഴ്സ് ട്രൈബ്യൂണലുകൾ വിദേശികളായി പ്രഖ്യാപിച്ച 27 പേരുടെ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ പരാമർശം. ട്രൈബ്യൂണൽ ഉത്തരവുകൾ ശരിവച്ച ഗുവാഹത്തി ഹൈക്കോടതിയുടെ വിധിയും സുപ്രീംകോടതി റദ്ദാക്കി. ദേശീയ ഐക്യം ശക്തിപ്പെടുത്തുന്നതിനുള്ള മികച്ച സംരംഭമാണ് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് പദ്ധതിക്ക് കീഴിലുള്ള NCCയുടെ കേഡറ്റ് എക്സ്ചേഞ്ച് പ്രോഗ്രാമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നശാമുക്ത് ഭാരത് അഭിയാൻ, സ്വച്ഛ് ഭാരത് അഭിയാൻ എന്നിവയുൾപ്പെടെയുള്ള NCCയുടെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളെയും അദ്ദേഹം പ്രശംസിച്ചു. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് നാട്ടിലെത്തിക്കും. വിയറ്റ്നാം എയർലൈൻസിന്റെ വിമാനം ഇന്ത്യൻ സമയം രാത്രി 9:30 മുംബൈ ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തിച്ചേരുമെന്ന് വിയറ്റ്നാമിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കൊട്ടാരക്കര സ്വദേശികളായ AC തോമസ്, ഭാര്യ ലോവേനി തോമസ് എന്നിവരുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്നും നാളെ രാവിലെ 6:30 പുറപ്പെടുന്ന എയർ ഇന്ത്യ വിമാനത്തിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചു. കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഉന്നതതല വ്യവസായ പ്രതിനിധി സംഘം സ്പെയിനിലെത്തി. ഇന്ത്യയുടെ സാമ്പത്തിക വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി സംഘം ബെൽജിയം, ഫിൻലൻഡ് എന്നീ രാജ്യങ്ങളും സന്ദർശിക്കുന്നുണ്ട്. ഈ മാസം 17 വരെയാണ് സന്ദർശനം. സാമ്പത്തിക സേവനങ്ങളുമായി ബന്ധപ്പെട്ട സൈബർ സുരക്ഷാ ഭീഷണി, ഡാറ്റ മോഷണം, ഒറ്റപ്പെട്ട തട്ടിപ്പുകൾ തുടങ്ങിയവയിൽ മാത്രമായി ഒതുങ്ങുന്നില്ലെന്ന് കേന്ദ്ര സർക്കാർ. ഇലക്ട്രോണിക്സ് വിവരസാങ്കേതിക മന്ത്രാലയത്തിന്റെ 2025-26 റിപ്പോർട്ടിൽ ഇക്കാര്യം വ്യക്തമാക്കുന്നു. വിശദാംശങ്ങളിലേക്ക്.
1: സൈബർ സുരക്ഷാ അപകട സാധ്യതകൾ, ഇടപാടുകളിലെ സമഗ്രത, ഉപഭോക്താക്കളുടെ വിശ്വാസം, പ്രവർത്തന തുടർച്ച, ഡിജിറ്റൽ അടിസ്ഥാന സൌകര്യങ്ങളിലുള്ള ആത്മവിശ്വാസം എന്നിവയിലേക്ക് വ്യാപിച്ചിട്ടുണ്ടെന്ന് മന്ത്രാലയം ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കിയ റിപ്പോർട്ടിൽ പറയുന്നു. സാമ്പത്തിക മേഖലയുടെ ദ്രുതഗതിയിലുള്ള ഡിജിറ്റൽ പരിവർത്തനത്തിലെ സൈബർ അപകട സാധ്യതകളും വർദ്ധിച്ചു വരികയാണ്. ബാങ്കിംഗ്, ഇൻഷുറൻസ്, സാമ്പത്തിക സേവനങ്ങൾ എന്നിവയെ രൂപപ്പെടുത്തുന്ന സൈബർ സുരക്ഷാ രംഗത്തിന്റെ സമഗ്രമായ വിശകലനം ഡിജിറ്റൽ ത്രെഡ് റിപ്പോർട്ട് നൽകുന്നു. സൈബർ ഭീഷണികളെ നേരിടുന്നതിന് ധനകാര്യ സ്ഥാപനങ്ങൾ, സൈബർ സുരക്ഷാ പ്രൊഫഷണലുകൾ ഉൾപ്പെടെയുള്ളവർ മുൻകൈയെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. തെലങ്കാനയിലെ ESI ആശുപത്രിയിലാണ് ഉദ്ഘാടന ചടങ്ങ്. തെലങ്കാനയ്ക്ക് പുറമെ അസം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, കോട്ട, രാജസ്ഥാൻ എന്നിവിടങ്ങളിലെ ESI ആശുപത്രികളിലാണ് പദ്ധതി ആരംഭിക്കുന്നത്. അയോധ്യയിലെ രാമജന്മഭൂമി ക്ഷേത്രത്തിൽ ലഭിച്ച സംഭാവനകൾ സംബന്ധിച്ച് നിലവിലെ വിശദാംശങ്ങൾ സമർപ്പിക്കാൻ ഉത്തർപ്രദേശ് സർക്കാരിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തോട് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. സംഭാവനകളുടെ ദുരുപയോഗം സംബന്ധിച്ച് CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കും ക്ഷേത്ര ട്രസ്റ്റിനും കോടതി നോട്ടീസ് അയച്ചു. കഴിഞ്ഞ മാസം 13 ഉത്തർപ്രദേശ് സർക്കാർ 3 പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ തുടക്കമാകും. മേളയുടെ 3 പതിപ്പാണിത്. ഒരു റിപ്പോർട്ട്.
1: വസ്ത്രധാരണം, ഫാഷൻ, സുസ്ഥിരത, സാങ്കേതികവിദ്യ, നവീകരണം, നിക്ഷേപം, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയിൽ ആഗോളതലത്തിൽ രാജ്യം കൈവരിക്കുന്ന നേട്ടങ്ങൾ വിളിച്ചോതുന്നതാണ് ഭാരത് ടെക്സ് രാജ്യാന്തരമേള. 4 ദിവസം നീളുന്ന മേളയിൽ 20,000-ത്തിലധികം വസ്ത്ര ടെക്സ്റ്റൈൽ ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കും. 14 രാജ്യങ്ങളിൽ നിന്നുള്ള അന്താരാഷ്ട്ര പ്രദർശകർ പങ്കെടുക്കുമെന്ന് ഭാരത് ടെക്സ് ട്രേഡ് ഫെഡറേഷൻ ചെയർമാൻ നരേൻ ഗോയങ്ക പറഞ്ഞു. നിർമ്മാതാക്കൾ, കയറ്റുമതിക്കാർ, നിക്ഷേപകർ, അന്താരാഷ്ട്ര പ്രതിനിധി സംഘങ്ങൾ, കരകൌശല വിദഗ്ധർ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങിയവയും മേളയുടെ ഭാഗമാകും. 11 സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തവും ഇത്തവണയുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഈ വർഷം ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി 232 ബില്യൺ US ഡോളറിലധികമാണെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 11.37% വളർച്ച രേഖപ്പെടുത്തിയതായി വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. രത്നങ്ങൾ, ആഭരണങ്ങൾ, എഞ്ചിനീയറിംഗ് സാധനങ്ങൾ, ജൈവ അജൈവ രാസവസ്തുക്കൾ, ഇലക്ട്രോണിക് സാധനങ്ങൾ എന്നിവ ജൂണിലെ വ്യാപാര കയറ്റുമതി വളർച്ച രേഖപ്പെടുത്തിയവയിൽ ഉൾപ്പെടുന്നു. കൊളംബിയയിൽ നടന്ന 56th അന്താരാഷ്ട്ര ഫിസിക്സ് ഒളിമ്പിയാഡിൽ സ്വർണ മെഡൽ നേടിയ ഇന്ത്യൻ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. ഇന്ത്യൻ യുവശക്തിയുടെ വിജയമാണ് ഈ മെഡൽ നേട്ടമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാന

0: സംസ്ഥാനത്തെ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സഹായം അഭ്യർത്ഥിച്ച് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യയുമായി മന്ത്രി ബിന്ദു കൃഷ്ണ ചർച്ച നടത്തി. ഡൽഹിയിൽ ശ്രംശക്തി ഭവനിലായിരുന്നു കൂടിക്കാഴ്ച. കേരളത്തിലെ ഐടി കമ്പനികളിലെ ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട നടപടി മന്ത്രി ബിന്ദു കൃഷ്ണ കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. കേന്ദ്ര ഗ്രാമവികസന മന്ത്രാലയത്തിന്റെ VBGRAMJI പദ്ധതികളുടെ നടത്തിപ്പ് വിലയിരുത്തുന്നതിന് കേന്ദ്രസംഘം എറണാകുളം ജില്ലയിൽ സന്ദർശനം നടത്തി. ജൂലൈ 15 വരെ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിലാണ് സംഘം സന്ദർശനം നടത്തുന്നത്. ജില്ലാ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരുമായി കേന്ദ്രസംഘം ആശയവിനിമയം നടത്തി. കേരളത്തിൽ ആദ്യമായി മണ്ണിടിച്ചിൽ സാധ്യത കണ്ടെത്തി മുന്നറിയിപ്പ് നൽകാനുള്ള സംവിധാനം കണ്ണൂരിൽ ആരംഭിക്കും. കണിച്ചാർ ഗ്രാമപഞ്ചായത്തിലെ മാടശ്ശേരി മലയിലാണ് പുതിയ സംവിധാനം ഒരുങ്ങുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: മണ്ണിന്റെ ഘടന, മഴയുടെ അളവ്, ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ എന്നീ വിവരങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടോ എന്ന് മുന്നറിയിപ്പ് നൽകുന്ന സംവിധാനമാണിത്. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി, IIT, റൂർക്കി, KDISC എന്നിവയുടെ നേതൃത്വത്തിലാണ് 2 കോടി രൂപയോളം ചെലവഴിച്ചുള്ള സംവിധാനം ആരംഭിക്കുന്നത്. 2022 34 മണ്ണിടിച്ചിൽ കണിച്ചാറിൽ അനുഭവപ്പെട്ടിട്ടുണ്ട്. പദ്ധതി വിജയിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കും.
0: ടെസ്റ്റ് ക്രിക്കറ്റിൽ ചരിത്രം കുറിച്ച് ഇന്ത്യൻ വനിതകൾ. ഇംഗ്ലണ്ടിനെതിരെ ലോർഡ്സിൽ നടന്ന ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് 270 റണ്ണിന്റെ തകർപ്പൻ ജയം. ഒന്നാം ഇന്നിംഗ്സ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യ ഉയർത്തിയ 457 റൺ വിജയലക്ഷ്യം പിന്തുടർന്ന ഇംഗ്ലണ്ടിന്റെ ഇന്നിംഗ്സ് 186 അവസാനിച്ചു. ഇതോടെ ലോർഡ്സിൽ ആദ്യമായി ടെസ്റ്റ് വിജയം സ്വന്തമാക്കുന്ന വനിതാ ടീമെന്ന നേട്ടവും ഇന്ത്യ സ്വന്തമാക്കി. ലോർഡ്സിൽ ആദ്യമായി സെഞ്ചുറി നേടിയ വനിതാ താരമെന്ന ചരിത്ര നേട്ടം ഇന്ത്യയുടെ യസ്തിക ഭാട്ടിയ കരസ്ഥമാക്കി. ഇന്ത്യ ഇംഗ്ലണ്ട് ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബർമിംഗ്ഹാമിലാണ് മത്സരം. 3 മത്സരങ്ങളടങ്ങിയതാണ് പരമ്പര. ലോകകപ്പ് ഫുട്ബോൾ ജേതാക്കളെ അറിയാൻ ഇനി 7 കൂടി. ഈ മാസം 20 ഫൈനൽ. മറ്റന്നാൾ നടക്കുന്ന ആദ്യ സെമിയിൽ ഫ്രാൻസ് സ്പെയിനെ നേരിടും. വ്യാഴാഴ്ച നടക്കുന്ന സെമി പോരാട്ടത്തിൽ അർജന്റീന ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടും. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ആക്രമണം നടത്തിയതായി ഇറാൻ. റഡാർ കേന്ദ്രങ്ങൾ, മിസൈൽ, ഡ്രോൺ താവളങ്ങൾ എന്നിവയ്ക്ക് നേരെയുണ്ടായ US വ്യോമ ആക്രമണങ്ങൾക്കുള്ള മറുപടിയാണിതെന്ന് ഇറാന്റെ സായുധസേനാ വിഭാഗം അറിയിച്ചു. ഒമാൻ തീരത്ത് വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം രൂക്ഷമായത്. ഇതേ തുടർന്ന് ഹോർമുസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗതവും തടസ്സപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് ഈ മാസം 26. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും നമോ ആപ്പ്, MyGOV എന്നിവയിലൂടെയും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയും പങ്കുവയ്ക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 24 വരെ സ്വീകരിക്കും. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. പ്രധാന വാർത്തകൾ വീണ്ടും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 2 മലയാളികൾ ഉൾപ്പെടെ 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. ജോർദാൻ, ബഹ്റൈൻ, കുവൈത്ത് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ലോർഡ്സിലെ ആദ്യ ടെസ്റ്റ് വിജയം നേടുന്ന വനിതാ ടീമെന്ന റെക്കോർഡ് സ്വന്തമാക്കി ഇന്ത്യ. ഇംഗ്ലണ്ടിനെ തോൽപ്പിച്ചത് 270 റൺസിന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത പ്രക്ഷേപണം 8:35.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 7 കഴിഞ്ഞ് 35:18. പ്രിയ ശ്രോതാക്കളിപ്പോൾ FM ഈവനിംഗ്. ഏവർക്കും സ്വാഗതം ഇന്നത്തെ FM ഈവനിംഗിലേക്ക്. FM ഈവനിംഗിൽ ആദ്യം സമകാലികം.
3: തൊഴിൽ മേഖല ഏറെ പ്രവചനാതീതമാണ്. ഇന്ന് ജോലിയെക്കുറിച്ചുള്ള ധാരണകൾ ദിനം പ്രതി മാറ്റിയെഴുതപ്പെടുകയാണ്. സമയം, സ്ഥലം, ഭാഷ ഇവയൊന്നും ഇന്ന് ജോലി ചെയ്യാൻ പ്രതിബന്ധമാകുന്നില്ല. ഇങ്ങനെ രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി ചെയ്യുന്നവരാണ് IT മേഖലയിലും കോർപ്പറേറ്റുകളിലും ഏറെയും. യുവജനങ്ങൾക്ക് ഏറെ തൊഴിൽ നൽകുന്ന ഈ മേഖലകളിലെ കൂട്ട പിരിച്ചുവിടൽ വലിയ ആശങ്ക

0: ആളുകളാണ് സൃഷ്ടിക്കുന്നത്. ജോലി സ്ഥിരത എന്നത് ഒരു മരീചികയാവുകയാണോ? സമകാലികം ഇന്ന് അന്വേഷിക്കുന്നത് ഐടി കോർപ്പറേറ്റ് രംഗത്തെ പിരിച്ചുവിടലുകളെക്കുറിച്ചാണ്.
1: ഞാന് 3 വർഷത്തോളം മെഡിക്കൽ കോഡിംഗ് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തിരുന്നു. US ആസ്ഥാനമായിട്ടുള്ള ഒരു കമ്പനിയാണ് ഞാൻ വർക്ക് ചെയ്ത കമ്പനി.
0: ഐടി മേഖലയിലെ തന്റെ ജോലി 5 മാസം മുൻപ് നഷ്ടപ്പെട്ടതിനെ കുറിച്ച് പേര് വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കാത്ത ഒരു തൊഴിലാളി.
1: 900 എംപ്ലോയീസ് ഉണ്ട് അവിടെ വർക്ക് ചെയ്യുന്നത്. പെട്ടെന്നൊരു നിമിഷം HR വന്ന് പറഞ്ഞു നിങ്ങളെ ടെർമിനേറ്റ് ആക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ എന്ത് കാര്യത്തിലാണെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞതാണ് കമ്പനി ലോസിലാണ്, കമ്പനിക്ക് തീരെ പ്രോഫിറ്റ് ഇല്ല എന്നൊക്കെ പറഞ്ഞു. അത് നിങ്ങളുടെ ക്വാളിറ്റി ആൻഡ് പ്രൊഡക്ഷൻ എന്നുള്ള രീതിയിലല്ല നിങ്ങളെ റാൻഡമായിട്ട് സെലക്ട് ചെയ്തെന്നുള്ളൂ അങ്ങനെ പറഞ്ഞത് അവര്. എന്റെ ടെർമിനേഷൻ നടക്കുന്നത് 1 ജനുവരി 16 16 ടെർമിനേറ്റ് ചെയ്യുന്ന ടൈമില് ഇവര് നമ്മളോട് ചെയ്യുന്ന സമീപനം ഭയങ്കര ായിട്ടുള്ള ഒരു അനുഭവമാണ്. കാരണം നമുക്ക് വാഷ്റൂമിലേക്കോ നമ്മളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളോടോ സംസാരിക്കാനോ ഒന്നിനും അവർ അനുമതി ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു തടങ്കിലാക്കിയ രൂപത്തിലായിരുന്നു അവര് നമ്മളോട് പെരുമാറിയിരുന്നത്. ഞങ്ങളെ ടെർമിനേറ്റ് ചെയ്ത ടൈമിൽ തന്നെ കേരളത്തിന് പുറത്ത് ഇവർക്ക് ഹയറിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോഴൊന്നും ഇവർക്ക് ഈ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും പറഞ്ഞാൽ 5 ദിവസമുള്ളൂ വർക്കിന്റെ ഒരാഴ്ചയില്. നമ്മളോട് അധികമായിട്ടുള്ള ജോലിഭാരം തന്നിട്ട് നമ്മൾക്ക് ശനിയും ഞായറും നമുക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു രീതിയിലേക്ക് അവരെത്തിക്കും നമ്മളെ. അതായത് ക്വാളിറ്റി പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് കോംപ്രമൈസ് ചെയ്യാൻ ഒരിക്കലും സമ്മതിക്കില്ല. പ്രൊഡക്ഷനിലൊക്കെ നല്ല പ്രഷറാണ് തരുന്നത്. ഏറ്റവും കൂടുതൽ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് കേരള ബ്രാഞ്ചസ് ആണ്. എന്നിട്ട് പോലും ഇവിടെ ഇങ്ങനെയാണ് നടക്കുന്നത്, പ്രോഫിറ്റ് ഇല്ല എന്നാണ് അവർ പറയുന്നത്. ഒരു എംപ്ലോയിക്ക് വേണ്ട സാമാന്യമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഉണ്ടാവുമല്ലോ, അത് കിട്ടാത്തോണ്ട് ഞങ്ങൾ ചോദിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഈ ബ്രാഞ്ചസ് ഒക്കെ എടുത്ത് കളയാൻ കാരണം. കാരണം ഞാൻ കോയമ്പത്തൂരിലോടും വർക്ക് ചെയ്തതാണ്. അവിടെ പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു പ്രശ്നം വരില്ല, ഒരു 15 ദിവസത്തിന്റെ കാലയളവെങ്കിലും തരണമായിരുന്നു. എന്താണ് റീസൺ? നമുക്കൊരു റൈറ്റ്സ് ഉണ്ടാവുമല്ലോ. മിനിമം ശരിക്കും ഒരു 3 മാസത്തിന് മുന്നേ ഒരു എംപ്ലോയിനോട് പറയണം ടെർമിനേഷന്റെ കാര്യങ്ങളൊക്കെ. ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് നമ്മളോട് നിങ്ങൾ ഈ കമ്പനിക്ക് വേണ്ട എന്ന് പറയുമ്പോ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. കാരണം ഞാൻ അവിടെ 3 വർഷം വർക്ക് ചെയ്ത ചില കമ്പനികളിൽ ഇങ്ങനൊന്നുമില്ല, അവിടെ ഇതായിട്ടുള്ള മാനേജ്മെന്റിന്റെ ഇതുണ്ടാവും. പിന്നെ അവിടെ 5 ദിവസം മാത്രമേ വർക്കിംഗ് ഉള്ളൂ. എംപ്ലോയീസിനെ നല്ല ട്രീറ്റ് ചെയ്യുന്ന കമ്പനീസ് ഉണ്ട്, തഴയുന്ന കമ്പനിയും ഉണ്ട്. ഓഫീസ് ടൈം പറയണത് 9 to 6 ആണ്. 7:30 വന്നിട്ട് രാത്രി 8 മണി വരെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പോരാ കഴിഞ്ഞിട്ട് പിന്നെ നമ്മള് വീക്കെൻഡിലും വർക്ക് ചെയ്യേണ്ടി വരും.
0: ഐടി മേഖലയിൽ ജോലി ചെയ്യുന്ന വിഷ്ണു
2: ഇവിടെ ഏകദേശം ഒരു 800 പേര് പറഞ്ഞു വിട്ടു. അത് അപ്പൊ കമ്പനി പെട്ടെന്ന് ടെർമിനേറ്റ് ചെയ്യായിരുന്നു. അപ്പം ഇതില് അതിലൊരു ഭാഗമാണ് ഞാനും. പല ആംഗിളുകളുള്ളതാണ് ഈ ഒരു ഇതിനകത്ത്. അതായത് ലോക സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഐടി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട വർക്കുകളെല്ലാം വരുന്നത് അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നാണ്. ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ നേരിടുന്ന ചെറിയ ചെറിയ ചലനങ്ങളും വലിയ ചലനങ്ങളും ഇവിടെ ഒരു വലിയ ചലനമായിട്ട് തന്നെ അനുഭവപ്പെടുന്നു. അപ്പം നമ്മള് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ജോലികളും, സാധാരണ എന്ന് പറയുന്നത് ഐടി സെക്ടറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പല ജോലികളും, അതില് സോഫ്റ്റ്വെയർ ഉണ്ടാവും, ഡെവലപ്പിംഗ് ഉണ്ടാവും, കോഡിംഗ്, മെഡിക്കൽ കോഡിംഗ്, അങ്ങനെ എല്ലാത്തിനെയും ബാധിക്കുന്നു. അപ്പം അതിനകത്ത് ഇപ്പോഴുള്ള നിയമനിർമ്മാണങ്ങളിൽ ചില വ്യത്യാസം വരുത്തേണ്ടതാണ്. ഇപ്പോ കാണുന്ന ഒരു പുതിയ ട്രെൻഡാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ട്രെയിൻ ചെയ്യുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു നിയമം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വഴി നേടുന്ന വരുമാനത്തിൽ കിട്ടുന്ന പ്രോഫിറ്റ്, ആ പ്രോഫിറ്റ് കമ്പനിയിൽ ഉണ്ടായിരുന്ന എംപ്ലോയീസുമായിട്ട് ഷെയർ ചെയ്യണം. അതായത് ആ പ്രോഫിറ്റ് കമ്പനിക്ക് മാത്രമായിട്ട് അവകാശപ്പെട്ടതല്ല, അതിൽ നിന്ന് വരുന്ന പ്രോഫിറ്റ് എംപ്ലോയീസിനും കൂടെ ഷെയർ ചെയ്യണം എന്നുള്ളൊരു നിയമമുണ്ട്. അതുകൊണ്ടും അങ്ങനെ ഒരു നിയമം വരുന്നത് ജീവനക്കാർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആവുന്നതാണ്. പിന്നെ തൊഴിൽ ചൂഷണങ്ങൾ, അതായത് 8 മണിക്കൂർ ജോലി, 1 മണിക്കൂർ റെസ്റ്റ്, അത് കഴിഞ്ഞിട്ടുള്ള അധികമായിട്ട് വർക്ക് ചെയ്യുന്ന 1 മണിക്കൂറും ഡബിൾ പേ ഒക്കെ ചെയ്യണമെന്നാണ് ഇപ്പോഴത്തെ നിയമം. അത് കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടോ എന്ന് നോക്കേണ്ടത് അതാത് സ്ഥലങ്ങളിലുള്ള ഭരണകൂടത്തിന്റെ ബാധ്യതയാണ്. ജോലി അത് സ്ഥിരമായിട്ടുള്ള ജോലിയാണ്. പിന്നെ പുതിയ നിയമങ്ങൾ പ്രകാരം 300 ജീവനക്കാരുള്ള ചില സ്ഥാപനങ്ങളിൽ നിന്നും ആരെങ്കിലും പിരിച്ചുവിടുവാണെങ്കിൽ അങ്ങനെയുള്ള പിരിച്ചുവിടൽ കമ്പനികൾ അറിഞ്ഞിരിക്കണം. ഇപ്പോഴുള്ള കമ്പനികളിൽ ആരാണ് ഇതിന്റെ മാനേജ്മെന്റിന്റെ ഹയർ അതോറിറ്റി, ഹു ഈസ് ദ റെസ്പോൺസിബിൾ പേഴ്സൺ, അതായത് ആരാണ് ഇതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ്, ഇതെല്ലാം കൃത്യമായിട്ട് നമുക്കൊരു ഇതുണ്ടാകണം. കാര്യം എന്ന് വെച്ചാൽ ഇന്നത്തെ രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും ഡാറ്റയാണ്. ഇന്ന് ഇവിടെ നടക്കുന്ന ഒരു കമ്പനി നാളെ വേറൊരു രാജ്യത്തെ മാറ്റി അവിടെയുള്ള ജീവനക്കാരെ വെക്കാനായിട്ട് അധികം സമയം എടുക്കത്തില്ല. അതായത് ഫിസിക്കൽ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ഇല്ല, നമുക്കൊരു ലാപ്ടോപ്പ് ലാപ്ടോപ്പിനകത്ത് ചെയ്യുന്ന വർക്ക് അടുത്ത് ആ ലാപ്ടോപ്പ് മാറ്റേണ്ട കാര്യം പോലുമില്ല. വേറൊരു സ്ഥലത്തേക്ക് അത് മാറ്റി ഇവിടെ നടക്കുന്ന ജോലി വേറൊരു സ്ഥലത്തേക്ക് ആക്കാനായിട്ട് പറ്റും. അതാണ് ഗവൺമെന്റുകൾ ശ്രദ്ധിക്കേണ്ടത്. അത് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ പുതിയ ലോകത്തിലേക്ക് വരുമ്പോഴത്തേക്കും ഐ ടി ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴത്തേക്കും അതിനകത്ത് വ്യത്യാസമുണ്ട്. ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞത് നമുക്ക്

0: ഫിസിക്കലായിട്ട് ഒരു പ്രൊഡക്ഷൻ കാണാൻ പറ്റുന്നില്ല, അതും സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഓരോ കമ്പനികളുടെയും എംപ്ലോയേഴ്സ് അവർ ഇൻവിസിബിൾ ആണ്. എംപ്ലോയേഴ്സും അതിന്റെ ടോപ്പ് ലെവൽ മാനേജ്മെന്റും ഇൻവിസിബിൾ ആണ്. ദേ ആർ റീപ്ലേസബിൾ, പെട്ടെന്ന് അവർ റീപ്ലേസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ കൂടെ ഉണ്ട്. സോ അങ്ങനെയുള്ളത് ഒരു സമൂഹത്തിന് നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്നതാണ്. ഒരു വർഷത്തേക്ക് ഏറ്റവും കൂടുതലും ടാക്സ് അടയ്ക്കാൻ പറ്റുന്ന കെൽപ്പുള്ള ഒരു വർക്ക് ഫോഴ്സ് ആണ് ഐ ടി മേഖലയിലുള്ളത്. അതുകൂടാതെ കമ്പനി നിലനിൽക്കുന്ന ഏരിയയിലുള്ള പലരുടെയും ജീവിതവും ഇതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണ്. സോ കൃത്യമായിട്ട് നിയമനിർമ്മാണങ്ങൾ ഇതിനെ ഫോക്കസ് ചെയ്തുകൊണ്ട് തന്നെ ചെയ്യണം എന്നാണ് എന്റെ കാഴ്ചപ്പാട്.
1: ഐ ടി മേഖലയിലെ പ്രതിസന്ധികളെ കുറിച്ച് കോഴിക്കോട് സ്വദേശിയായ ജസീൽ അബൂബക്കർ.
2: ഐ ടി മേഖലയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് 10 വർഷത്തോളമായി. ഐ ടി മേഖലയിൽ ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഇഷ്യൂ ആണ് ഇപ്പോൾ കേരളത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ തൊഴിലാളികളെ പിരിച്ചുവിടുക. ഈ 10 വർഷമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,

0: വിടുക. ഈ 10 വർഷമായിട്ട് കണ്ടുവരുന്ന ഒരു പ്രതിഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പ് ഇത്രയും ആളുകൾ ഈ ഫീൽഡിലേക്ക് വരുന്നില്ലായിരുന്നു. ഇപ്പോൾ അത് ഈ ഫീൽഡിലേക്ക് അല്ലെങ്കിൽ ഐടി മേഖലയിലേക്ക് ഒരുപാട് ആളുകൾ കടന്നു വരുന്നു. അത് സ്വാഭാവികമായിട്ടും ഈ ജോലിയുടെ ഒരു ഡിമാൻഡിനെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർക്ക് ഹ്യൂമൻ റിസോഴ്സസ് ഓൾറെഡി അവർക്ക് ഒരുപാട് പേരെ അവരെ അവൈലബിൾ ആയിട്ട് പുറത്ത് കിട്ടുന്നുണ്ട്. അപ്പൊ ആ ഒരു ഇതായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ കണക്കുകൾ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 2.5 ലക്ഷത്തോളം ഐടി തൊഴിലാളികളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ടാക്സ് അടയ്ക്കുന്നത് ഈ ഐടി തൊഴിലാളികളുടെ ഭാഗത്തു നിന്നാണ്. അതായത് ഐടി എംപ്ലോയീസ് ആണ് നമ്മളുടെ കണക്കുകൾ അതാണ് പറയുന്നത്. എന്നിട്ടും ഈ കേരളത്തിൽ ഒരു സുരക്ഷയും ഇല്ലാത്ത, ജോബ് സെക്യൂരിറ്റി ഇല്ലാത്ത ഒരു മേഖല എന്ന് പറയുമ്പോൾ അത് ഐടി മേഖലയിലാണ്. അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടി നിലകൊള്ളാനുള്ള ഒരു നിയമം, അവരുടെ ജോബ് സെക്യൂരിറ്റി എപ്പോഴും കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു വ്യവസ്ഥ നിലവിൽ കേരളത്തിലില്ല. കാരണം വിദേശ കമ്പനികളാണ് കൂടുതലും ഐടി മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. കമ്പനികളെ നമ്മൾ രാജ്യത്തേക്ക് ആകർഷിക്കണം അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ഇവിടെ വേണം. അതേസമയം ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്ക് അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കേണ്ട ഒരു ജോലിയുടെ ഒരു സുരക്ഷ അത് ഉറപ്പുവരുത്താനും കഴിയേണ്ടതുണ്ട്. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടൊന്നുമല്ല. ആളുകളെ പിരിച്ചുവിട്ടിട്ടുണ്ട് പല കാരണങ്ങൾ പറഞ്ഞിട്ട്. പക്ഷെ അന്ന് അവർക്കെതിരെ ശബ്ദമുയർത്താനോ അവരെ തടയാനോ ആരും മുന്നോട്ട് വന്നില്ല. ഇന്ന് കേരളത്തിൽ ഈ വിഷയം വന്നപ്പോൾ മലയാളികൾ അല്ലെങ്കിൽ ഇവിടുത്തെ 900 കുടുംബങ്ങൾ പട്ടിണിയിലേക്ക് പോകുന്നു വന്നപ്പോൾ മുന്നിട്ടിറങ്ങി സപ്പോർട്ട് ചെയ്തുകൊണ്ട് വന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയം ഇത്രയും വലിയൊരു ജനശ്രദ്ധ നേടിയത്. ഇങ്ങനെയുള്ള കമ്പനികൾ ഇങ്ങനെയുള്ള ആക്ഷൻസുകൾ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിന് ശക്തമായൊരു നിയമനിർമ്മാണം ഉണ്ടാകണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നാളെ ഈ കേരളത്തിലെ മറ്റ് ഐടി കമ്പനികളിലും എല്ലാ കോർപ്പറേറ്റ് കമ്പനികളിലും നമ്മളിത് പ്രതീക്ഷിക്കേണ്ടി വരും. ഞങ്ങളുടെ ജോബ് സെക്യൂരിറ്റി കിട്ടണം. 1-2 മാസത്തെ ശമ്പളം തന്നിട്ട് ഇനി നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ എന്ന് തെരുവിലേക്ക് ഇറക്കി വിടുന്നത് തൊഴിലില്ലായ്മയുടെ വ്യാപ്തി കൂട്ടുകയുള്ളൂ. ഈ രാത്രിയും പകലും ഒരുമിച്ച് വർക്ക് ചെയ്യേണ്ടി വരിക, അല്ലെങ്കിൽ രാത്രി വർക്ക് ചെയ്യുന്നത് 12 മണിക്കൂറും 14 മണിക്കൂറായിട്ട് കണ്ടിന്യൂസ് വർക്ക് ചെയ്യേണ്ടി വരിക, 14 ദിവസം 16 ദിവസം ഒരു ദിവസം പോലും അവധിയില്ലാതെയൊക്കെ വർക്ക് ചെയ്യേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ആരോഗ്യത്തെയും മാനസിക സമ്മർദ്ദങ്ങൾ കൂട്ടും. എല്ലാ തരത്തിലും മാനസിക ശരീരാരോഗ്യത്തെ അത് ബാധിക്കുന്നതാണ്. ലോകവ്യാപകമായിട്ടുള്ള ഒരു 8 മണിക്കൂർ എന്നുള്ള ഒരു ജോലി സമയമുണ്ട്, പക്ഷെ അത് പാലിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഈ നിയമങ്ങൾ വരുമ്പോൾ ഇതിനൊക്കെ ഒരു വ്യക്തത വരുത്തണം. അത് ഏത് മേഖലയിലാണെങ്കിലും എല്ലാ തൊഴിലാളികൾക്കും അവരുടെ അവകാശങ്ങളും അവരുടെ കർത്തവ്യങ്ങളും അത് ഒരുപോലെ നമുക്ക് ഫൈനലൈസ് ചെയ്യാൻ പറ്റണം. അതാണ് ഇതില് നിർബന്ധമായിട്ട് ചെയ്യേണ്ടത്.
1: തൊഴിൽ നിയമങ്ങൾ വിദേശ കമ്പനികൾക്ക് ബാധകമല്ലേ?
2: വിദേശത്തുള്ള കമ്പനി, അത് ഏത് കമ്പനി ആയാലും, ഏത് രാജ്യത്താണോ പ്രവർത്തിക്കുന്നത്, ആ രാജ്യത്തിന്റെ ഏത് സ്റ്റേറ്റിലാണോ പ്രവർത്തിക്കുന്നത്, ആ സ്റ്റേറ്റിന്റെ നിയമം ബാധകമാണ്.
1: അഡ്വക്കേറ്റ് മറിയാമ്മ മേഴ്സി ജോർജ്.
2: അത് അങ്ങനെ എടുത്തു പറയാൻ കാരണം എന്താണെന്ന് വെച്ചാല്, ഇപ്പൊ ഇന്ത്യയിലൊരു നിയമം ഉണ്ടല്ലോ കോമൺ ആയിട്ട്, അതല്ലാതെ ഇപ്പൊ തന്നെ ഇപ്പൊ കേരളത്തിൽ കേരളത്തിന്റേതായ നിയമങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഇപ്പൊ കേരള ഷോപ്സ് ആക്ട്, ഷോപ്സ് ആൻഡ് കൊമേഴ്സ്യൽ ആക്ട് ഉണ്ടല്ലോ നിലവില്, അതുപോലെ കേരള ഹെഡ് ലോഡേഴ്സ് വെൽഫെയർ ആക്ട്, അങ്ങനെയുള്ള ആക്ടുകളൊക്കെ അത് കേരളത്തിന്റെ മാത്രം തനതായ ആക്ടാണ്. അത് ഇപ്പൊ കേരളത്തിലാണ് ഈ വിദേശ കമ്പനി പ്രവർത്തിക്കണമെങ്കിൽ ഈ ആക്ടിന് കീഴിൽ വരുന്ന പ്രവൃത്തിയാണ് അവർ ചെയ്യണമെങ്കിൽ ഈ കേരളത്തിലെ ആക്ട് അവർക്ക് ആപ്ലിക്കബിൾ ആണ്. അപ്പൊ ഏത് രാജ്യത്തു നിന്ന് ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നു എന്നുള്ള കമ്പനി എന്നുള്ളതല്ല, ഏത് രാജ്യത്താണോ പ്രവർത്തിക്കുന്നത്, ഏത് സ്റ്റേറ്റിലാണോ പ്രവർത്തിക്കുന്നത്, അവിടുത്തെ തൊഴിൽ നിയമം അവർക്ക് ബാധകമാണ്. അതാണ് ഇന്ത്യയിലെ പൊതുനിയമം, പൊതുവായിട്ടുള്ള കാര്യം. പിന്നെ ചില സാമ്പത്തിക തർക്കങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഈ ചില കമ്പനികൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഈ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും നിയമപരമായ പ്രശ്നങ്ങൾ അത് ഇന്ന സ്ഥലത്തെ ജൂറിസ്ഡിക്ഷൻ ബോംബെ ജൂറിസ്ഡിക്ഷൻ ആണ് അല്ലെങ്കിൽ ചെന്നൈ ഹൈക്കോടതിയുടെ കീഴിൽ വരുന്ന ജൂറിസ്ഡിക്ഷൻ ആണെന്നൊക്കെ പറഞ്ഞ് അവർ പ്രത്യേകമായിട്ട് നോട്ടിഫൈ ചെയ്താൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അവിടെ ജൂറിസ്ഡിക്ഷൻ വരും എന്ന് മാത്രമേ ഉള്ളൂ. അതായത് ആ തർക്കം ആ സ്റ്റേറ്റിന്റെ നിയമത്തിന്റെ കോടതി കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ വരും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അപ്പോഴും ഇന്ത്യയിലെ തൊഴിൽ നിയമം തന്നെയാണ് ഇതിന് ബാധകം. അതാണ് അതിനകത്ത് പറയുന്നത്. പിന്നെ ഈ ചില സ്ഥാപനങ്ങൾക്ക് ഇപ്പൊ സർക്കാർ പ്രഖ്യാപിച്ച ഒഴിവാക്കുന്ന സ്ഥാപനമൊക്കെ ഉണ്ട്. അതങ്ങനെ സർക്കാർ പ്രഖ്യാപിച്ച് ഒഴിവാക്കിയ സ്ഥലം ചില നിയമങ്ങളൊക്കെ അവരതിൽ നിന്ന് ഒഴിവാക്കി എന്ന് പറഞ്ഞ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളതാണെങ്കിൽ അങ്ങനെ ആ ഇത് ചിലപ്പോ അവർക്ക് ബാധകമാവും. അതല്ലാതെ ഏത് ഐടി കമ്പനിയോ അല്ലെങ്കിൽ ഏത് കമ്പനിയും ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടുത്തെ തൊഴിൽ നിയമം ആണ് ബാധകം. ഇന്ത്യയിലെ തൊഴിൽ നിയമമാണ്, കേരളത്തിലാണ് കേരളത്തിലെ തൊഴിൽ നിയമമാണ്. ഏത് ആക്ടിന്റെ അടിയിൽ വരും എന്നുള്ളതനുസരിച്ച് ആ തൊഴിൽ നിയമം അവർക്ക് ബാധകമാണ്. വിദേശ കമ്പനി അവിടെയാണ് അവരുടെ ഉറവിടം എന്ന് മാത്രമേ ഉള്ളൂ, അതെവിടെ പ്രവർത്തിക്കുന്നു എന്നുള്ളതനുസരിച്ചാണ് ആ നിയമം ബാധകം. അതാണ് ഒരു കോമൺ ആയിട്ട് വിദേശ കമ്പനികൾ ഇവിടെ പ്രവർത്തിക്കുകയാണെങ്കിൽ ഇവിടെ ഏത് നിയമമാണ് ബാധകം എന്നുള്ളതിനെ കുറിച്ച് പറയാനുള്ളത്.
1: ഇതേക്കുറിച്ച് തൊഴിൽ മന്ത്രി അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ സമകാലികത്തോട്.
3: ലോകവ്യാപകമായി ഒരു വലിയ ഭീഷണിയായി നിൽക്കുകയാണ് തൊഴിൽ സുരക്ഷിതത്വം. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം, കേരളത്തെ സംബന്ധിച്ചിടത്തോളം പതിറ്റാണ്ടുകൾ നിന്ന പോരാട്ടത്തിനൊടുവിലാണ് നിരവധി നിയമങ്ങൾ തൊഴിലാളികളെ സംരക്ഷിക്കുന്നത് നമ്മുടെ രാജ്യത്ത് നടപ്പാക്കിയത്. സ്വാതന്ത്ര്യത്തിന് മുമ്പും പിമ്പുമായി സ്വാതന്ത്ര്യ

0: സ്വാതന്ത്ര്യ കാലഘട്ടത്തിലുമായി നിരവധി തൊഴിലാളി സംരക്ഷണ നിയമങ്ങൾ നമ്മുടെ രാജ്യത്ത് പാസ്സാക്കി അതിന്റെ പിൻബലത്തിൽ ജീവനക്കാർക്ക് സംരക്ഷണം കൊടുത്തു വരികയായിരുന്നു. ആഗോളതലത്തിൽ തന്നെ AI സാധ്യതകൾ അത് വ്യാപകമായതോടുകൂടി തൊഴിലവസരങ്ങൾ കുറഞ്ഞു വരികയും മൾട്ടിനാഷണൽ കമ്പനികളിൽ നിന്നും ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിടുന്ന കാഴ്ച ലോകമെമ്പാടും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അത് നമ്മുടെ നാട്ടിലും യാഥാർത്ഥ്യമായപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ലേബർ ഡിപ്പാർട്ട്മെന്റ് വളരെ വ്യക്തമായ ഇടപെടലുകൾ നടത്തുകയുണ്ടായി. അവർക്കിവിടെ വേർട്ടിക്കൽ കിട്ടാനില്ല, പ്രത്യേകിച്ച് ജോലി ചെയ്യാനില്ല, അതുകൊണ്ട് ജീവനക്കാരെ പിരിച്ചുവിടുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഫിനാൻഷ്യൽ ലോസോ ഇന്റർനെറ്റിലെ രേഖകൾ പ്രകാരം 1,000 കോടി രൂപയുടെ ലാഭത്തിൽ പോകുന്ന കമ്പനിയാണ്. അപ്പോ ഏതെങ്കിലും സന്ദർഭത്തിൽ ഒരു ക്രൈസിസ് വന്നാൽ പല സെന്ററുകളിൽ നിന്നായി ആളുകളെ ഒഴിവാക്കിയാൽ കുറേശ്ശെ ഒഴിവാക്കിയാൽ മനസ്സിലാവും. കേരളം എന്ന സംസ്ഥാനത്ത് നിന്ന് മുഴുവൻ അടച്ചു കൂട്ടുന്നതും അങ്ങനെ പുതിയ ലേബർ കോഡിലെ IR കോഡ് അനുസരിച്ച് 60 ഡേയ്സ് നോട്ടീസ് തരേണ്ടതാണ് സംസ്ഥാന സർക്കാരിന്. അങ്ങനെ ഒന്നും തരാതെ എല്ലാ നിയമങ്ങളെയും ലംഘിച്ചുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല. ഗവൺമെന്റ് ഇടപെടൽ നടത്തി. പക്ഷെ പല മേഖലകളിലും ഈ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് വളരെ ഗൗരവത്തോടുകൂടി സർക്കാർ കാണുന്നു. സാധ്യമായ സംവിധാനങ്ങൾ സന്ദർഭത്തിനനുസരിച്ച് ചെയ്യാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്.
1: ആഗോള സാഹചര്യങ്ങളിൽ വരുന്ന മാറ്റങ്ങളാണ് പലപ്പോഴും കോർപ്പറേറ്റ് IT മേഖലകളിലെ തൊഴിൽ നഷ്ടങ്ങൾക്ക് കാരണമാകുന്നത്. AI തുടങ്ങിയ പുതിയ സാങ്കേതിക വിദ്യയുടെ വരവും ഇതിന് ആക്കം കൂട്ടുന്നു. മാറുന്ന സാഹചര്യങ്ങളെ നേരിടാൻ എപ്പോഴും സജ്ജമായിരിക്കുക, മാറ്റങ്ങൾക്കനുസരിച്ച് പുതിയ സാങ്കേതിക വിദ്യകളിൽ പ്രാവീണ്യം നേടുക, ഇവയൊക്കെ ഒരു വ്യക്തിയെ മറ്റൊരു തൊഴിൽ കണ്ടെത്താൻ സഹായിച്ചേക്കാം. എപ്പോഴും തൊഴിൽ അന്വേഷകരാകാതെ തൊഴിൽദായകരാകാനും യുവത മുന്നോട്ട് വരേണ്ടിയിരിക്കുന്നു. തൊഴിൽ രംഗം തന്നെ പ്രവചനാതീതമാകുന്ന കാലത്ത് മറ്റെന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുക?
2: നിർവഹണം MV ശശികുമാർ, സഹകരണം ആഭാലാൽ, അവതരണം ആകാശവാണി കൊച്ചി നിലയം.
3: സേവന വാർത്തകൾ. ഷൊർണൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് 2ാംഘട്ട ലാറ്ററൽ എൻട്രി ഡിപ്ലോമ സ്പോട്ട് അഡ്മിഷൻ നാളെ രാവിലെ 9 മണി മുതൽ 10 വരെ നടക്കും. +2 VHSC, ITI, KGCE റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട മുഴുവൻ വിദ്യാർത്ഥികളും പുതുതായി അപേക്ഷിച്ചവർക്കും പങ്കെടുക്കാം. മറ്റ് സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടിയവരിൽ ബ്രാഞ്ച് മാറ്റമോ കോളേജ് മാറ്റമോ ആവശ്യമുള്ളവർക്കും അവസരം വിനിയോഗിക്കാം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0466 22 20 45 0. നമ്പർ ആവർത്തിക്കാം. 0466 22 20 45 0. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിൽ നിന്ന് പാറ്റേൺ CBC പദ്ധതികൾ പ്രകാരം വായ്പയെടുത്ത് ദീർഘകാലമായി കുടിശ്ശിക വരുത്തിയിട്ടുള്ള കോട്ടയം ജില്ലയിലെ സ്ഥാപനങ്ങൾക്കും സംഘങ്ങൾക്കും നിബന്ധനകൾക്ക് വിധേയമായി ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഈ മാസം 31 വരെ നടത്തും. ക്ഷമിക്കണം, അടുത്ത മാസം 31 വരെ നടത്തും. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0481 25 60 58 6. നമ്പർ ആവർത്തിക്കാം. 0481 25 60 58 6.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ്ബന്ധു നിയമ സാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: പുതിയ ഗാഡ്ജറ്റും അപ്ലയൻസും ഇനി നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് സ്വന്തമാക്കാം.
2: മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ കൊച്ചിയിൽ 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.
3: സ്റ്റേഡിയം എഫക്റ്റിൽ വേൾഡ് കപ്പ് ആസ്വദിക്കാൻ കാൽപന്തും കളക്കൻ ഓഫറുമായി പിട്ടാപ്പള്ളി ഏജൻസീസ്.
4: എല്ലാ LED ടിവി പർച്ചേസിനൊപ്പം 6,000 രൂപ വില വരുന്ന സൗണ്ട് ബാർ വെറും 999 രൂപയ്ക്ക്. പഴയ ടിവിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ 12,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്. എല്ലാ LED ടിവി ഫിനാൻസ് പർച്ചേസിനൊപ്പം ഉറപ്പായ സമ്മാനങ്ങൾ.
3: പിട്ടാപ്പള്ളി ഏജൻസീസ്.
5: പട്ടികജാതി വികസന വകുപ്പിന്റെ ഈ ഗ്രാന്റ് സ്കോളർഷിപ്പ് പദ്ധതിയുടെ ആനുകൂല്യ വിതരണം സുഗമമായി നടത്തുന്നതിന്

0: സപ്പോർട്ടിംഗ് എഞ്ചിനീയറെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിന് അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകർ പട്ടികജാതി വിഭാഗത്തിൽ പെടുന്നവരും ബിടെക് ഡിഗ്രി, എംസിഎ, എംഎസ്സി, ഐടി, എംഎസ്സി കമ്പ്യൂട്ടർ സയൻസ് എന്നിവയിൽ ഏതെങ്കിലും കോഴ്സ് പാസ്സായവരും ആയിരിക്കണം. ഉയർന്ന പ്രായപരിധി 35 വയസ്സ്. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രായം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം ഈ മാസം 21-നകം കാക്കനാട് സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന ജില്ലാ പട്ടികജാതി വികസന ഓഫീസിൽ സമർപ്പിക്കണം. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 04-8-4-24-22-25-6. നമ്പർ ആവർത്തിക്കാം, 04-8-4-24-22-25-6.
1: एक प्रकार से पीएम जय अब गरीबों की जय बन गई है.

0: आयुष्मान भारत प्रधानमंत्री जन आरोग्य योजना के तहत लगभग 60 करोड़ लोग बने हैं 5 लाख रुपए के मुफ्त उपचार के हकदार। अब तक 12 करोड़ से भी ज्यादा मुफ्त उपचार किए जा चुके हैं, जिससे गरीब परिवारों के चिकित्सा खर्च में लगभग 2 लाख करोड़ रुपए की बचत हुई। आज ही आयुष्मान ऐप डाउनलोड कर आयुष्मान कार्ड बनाएं। ज्यादा जानकारी के लिए 1455 पर कॉल करें।
1: 72 നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നത്തിന് പേര് ക്ഷണിച്ചു. ഭാഗ്യചിഹ്നമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ചുണ്ടൻ വള്ളം തുഴഞ്ഞു നീങ്ങുന്ന വേഴാമ്പലിനാണ് പേര് നിർദ്ദേശിക്കേണ്ടത്. 90 74 59 45 78 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് സന്ദേശമായാണ് എൻട്രികൾ അയക്കേണ്ടത്. ഭാഗ്യചിഹ്നത്തിന് നിർദ്ദേശിക്കുന്ന പേര്, നിർദ്ദേശിക്കുന്നയാളുടെ പേര്, വിലാസം, ഫോൺ നമ്പർ എന്നിവ യഥാക്രമം ഒറ്റ സന്ദേശത്തിൽ അയക്കുകയാണ് വേണ്ടത്. എൻട്രികൾ ലഭിക്കേണ്ട അവസാന തീയതി ഈ മാസം 15 വൈകുന്നേരം 3 മണിക്ക്. വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറയാം. 90 74 59 45 78. ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ പി ജി ഡിപ്ലോമ പ്രോഗ്രാമുകളിലെ SC ST കാറ്റഗറിയിൽ ഉൾപ്പെടെയുള്ള ഒഴിവുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. പ്രവേശന പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റിൽ നിന്നാണ് പ്രവേശനം നടത്തുക. ഈ മാസം 17 രാവിലെ 10 മണിക്ക് അതത് പഠന വകുപ്പുകളിൽ പ്രാദേശിക ക്യാമ്പസുകളിൽ പ്രവേശന പരീക്ഷ നടക്കും. യോഗ്യരായവർ അസൽ രേഖകൾ സഹിതം അതത് പ്രാദേശിക കേന്ദ്രം മേധാവി, പഠന വകുപ്പ് മേധാവി മുമ്പാകെ ഹാജരാകണം. ഒഴിവുകൾ സംബന്ധിച്ച വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.ssus.ac.in. ഒരിക്കൽ കൂടി, www.ssus.ac.in.
2: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപെറ്റ പന്തിരുകളും,
3: നാട്ടുപ്രമാണിമാരെല്ലാം വടുതല നായർക്കെതിരായി. അദ്ദേഹത്തെ കണക്കിലധികം ദ്രോഹിക്കാൻ തുടങ്ങി. നായർ ലവലേശം കൂട്ടാക്കിയില്ല. നെഞ്ചുവിരിച്ച് കൂസലന്യെ അദ്ദേഹം അവർക്കിടയിൽ നടന്നു. അദ്ദേഹം ഒരു നാൾ തന്റെ വിശാലമായ തെങ്ങിൻ തോട്ടത്തിൽ ഉലാത്തുകയായിരുന്നു. പടിഞ്ഞാറൻ ചക്രവാളം ചെമന്നു തുടുക്കാൻ തുടങ്ങിയിരുന്നു. മലകളുടെ പിന്നിൽ സൂര്യബിംബം മറയുന്ന കാഴ്ച തെങ്ങിൻ തോട്ടത്തിൽ നിന്നുകൊണ്ട് നായർ നോക്കിക്കാണും. മനസ്സ് പ്രകൃതിയുടെ അഭൗമമായ ഭംഗിയിൽ ലയിക്കും. നിമിഷങ്ങളോളം നിർവൃതിയിൽ ലയിച്ച് അദ്ദേഹം അങ്ങനെ നിൽക്കും. പെട്ടെന്നാണ് ആജാനബാഹുവായ ഒരു മനുഷ്യൻ വടുതല നായരുടെ മുന്നിൽ വന്നു നിന്നത്. നായർ സൂക്ഷിച്ചു നോക്കി. ആളെ മനസ്സിലാകുന്നില്ല. ആരാ? എവിടെന്നാ?

0: നായർ അന്വേഷിച്ചു. ഞാൻ പട്ടേരിയുടെ ചാർച്ചയിൽപ്പെട്ട ആളാണ്. പേര് ബ്രഹ്മദത്തൻ. പട്ടേരി ആവശ്യപ്പെട്ടതനുസരിച്ച് വന്നതാണ്, ആഗതൻ അറിയിച്ചു. വടുതല നായർ ബ്രഹ്മദത്തൻ എന്നു പേരുള്ള മനുഷ്യനെ സൂക്ഷിച്ചു നോക്കി. മാറിൽ പൂണൂൽ തെളിഞ്ഞു മിന്നുന്നു. പൂണൂലിൽ ഒരു താക്കോൽ കോർത്തിട്ടുണ്ടായിരുന്നു. കഴുത്തിൽ സ്വർണം കെട്ടിയ രുദ്രാക്ഷമാല. കൈവിരലുകളിലെല്ലാം സ്വർണമോതിരം. നെറ്റിയിൽ രാവിലെ ചാർത്തിയ കളഭക്കുറി മായാതെ കിടപ്പുണ്ടായിരുന്നു. ഒറ്റ നോട്ടത്തിൽ പരമയോഗ്യൻ. പട്ടേരിക്ക് സുഖം തന്നെയല്ലേ? അതെ. എന്താ വിശേഷം? എന്നെ അറിയിക്കാൻ പറഞ്ഞ കാര്യം എന്താണ്? നമുക്ക് നടന്നുകൊണ്ട് സംസാരിക്കാം. കുറച്ചധികം സംസാരിക്കാനുണ്ട്, ബ്രഹ്മദത്തൻ പറഞ്ഞു. എന്നാൽ എന്റെ ഭവനത്തിലേക്ക് പോകാം. അവിടെ ഇരുന്ന് സൗകര്യമായി സംസാരിക്കാമല്ലോ. ഇന്നത്തെ ദിവസം മുഴുവൻ ഇരിപ്പായിരുന്നു. നായർക്ക് വിരോധമില്ലെങ്കിൽ നമുക്ക് കുറച്ച് നടക്കാം, ബ്രഹ്മദത്തൻ പറഞ്ഞു. ഒരു വിരോധവും ഇല്ല, നടക്കാം. അവർ നടന്നു. വിശേഷം എന്താച്ചാ പറയൂ, വടുതല നായർ. പട്ടേരിക്ക് മനസ്സിനൊരു കുണ്ഠിതം. വടുതലയെ കണക്കിലധികം ഉപദ്രവിച്ചതിൽ കുറ്റബോധം. ഇന്നലെ ഒരു സംഭവവുമുണ്ടായി. പറയൂ. ഇന്നലെ രാത്രി പട്ടേരി ഒരു സ്വപ്നം കണ്ടു. കുടുംബ പരദേവത സ്വപ്നത്തിൽ വന്ന് പട്ടേരിയോട് പറഞ്ഞത്. എന്താ പറഞ്ഞത്? ഒരു പുഞ്ചിരിയോടെ നായർ ചോദിച്ചു. ആ വടുതല നായരെയും അമദനെയും മിത്രങ്ങളായി കരുതണം. അവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കണം. വിദ്യ ബ്രാഹ്മണൻ മാത്രം മനസ്സിലാക്കിയാൽ പോരാ, എല്ലാ മനുഷ്യരും മനസ്സിലാക്കണം. വടുതല നായരോടും അമദനോടും മാപ്പ് പറയണം. പരദേവത ഇങ്ങനെ പട്ടേരിയെ ഉപദേശിച്ചുത്രേ, ബ്രഹ്മദത്തൻ അറിയിച്ചു. വടുതല നായർക്ക് പെട്ടെന്ന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇങ്ങനെയും സംഭവിക്കുമോ? പട്ടേരിക്ക് മനസ്സു മാറുമോ? ബ്രഹ്മദത്തനെ വിശ്വസിക്കാതിരിക്കാനും ആവുന്നില്ല. ബ്രാഹ്മണ്യം മിന്നിത്തിളങ്ങുന്ന മുഖം, ശാന്തഗംഭീരമായ മുഖം, നിഷ്കളങ്കമായ പെരുമാറ്റം. പട്ടേരിക്ക് ഇപ്പോഴെങ്കിലും തോന്നിയല്ലോ, എനിക്ക് സന്തോഷമായി, വടുതല നായർ പറഞ്ഞു.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.
2: മെഗാ കളക്ഷൻ, മെഗാ വില കുറവ്. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ. മൈജി ഫ്യൂച്ചർ എപ്പിക്കൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. മൈജി ഫ്യൂച്ചർ എപ്പിക്, മറൈൻ ഡ്രൈവ്, കൊച്ചി.
3: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 8 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. ഇപ്പോൾ AIR FM വാർത്തകൾ. രാജ്യത്ത് 7 ESI ആരോഗ്യ പരിപാലന പദ്ധതികൾക്ക് കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ നാളെ തുടക്കം കുറിക്കും. 668 കോടി രൂപയുടെ പദ്ധതികൾ 53 ലക്ഷം ഗുണഭോക്താക്കൾക്ക് പ്രയോജനപ്പെടും. വിയറ്റ്നാം ബോട്ടപകടത്തിൽ മരിച്ച 15 ഇന്ത്യക്കാരുടെ മൃതദേഹങ്ങൾ ഇന്ന് മുംബൈയിലെത്തിക്കും. കൊട്ടാരക്കര സ്വദേശികളുടെ മൃതദേഹങ്ങൾ മുംബൈയിൽ നിന്ന് വിമാനമാർഗം നാളെ തിരുവനന്തപുരത്ത് കൊണ്ടുവരും. പൌരത്വം നിർണയിക്കുന്നതും ഒരാളെ വിദേശിയായി പ്രഖ്യാപിക്കുന്നതും നിയമാനുസൃതമായ നടപടികളിലൂടെയാകണമെന്ന് സുപ്രീംകോടതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആഗോള ടെക്സ്റ്റൈൽ മേളയായ ഭാരത് ടെക്സ് 2026 നാളെ ന്യൂഡൽഹിയിൽ തുടക്കമാകും. വ്യാജ മാരത്തോൺ രജിസ്ട്രേഷൻ തട്ടിപ്പുകാർക്കെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. വെബ്സൈറ്റുകൾ, ഇൻസ്റ്റഗ്രാം എന്നിവ വഴി പരസ്യങ്ങൾ പ്രചരിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ് നടക്കുന്നതായും ഇതിനെതിരെ ജാഗ്രത പുലർത്തണമെന്നും മുന്നറിയിപ്പ്. ജുറാസിക് പാർക്ക്, ദി പിയാനോ എന്നീ ഹോളിവുഡ് സിനിമകളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച സാം നീൽ അന്തരിച്ചു. 78 വയസ്സായിരുന്നു. സിഡ്നിയിലായിരുന്നു അന്ത്യം. ജോർദാൻ, ബഹ്റൈൻ, കുവൈറ്റ് എന്നിവിടങ്ങളിലെ അമേരിക്കൻ സൈനിക താവളങ്ങളിൽ ആക്രമണം നടത്തി ഇറാൻ. ഇന്ത്യ ഇംഗ്ലണ്ട് പുരുഷ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരം നാളെ. ഇന്ത്യൻ സമയം വൈകുന്നേരം 3:30 ബിർമിംഗ്ഹാമിലാണ് മത്സരം.

0: നിങ്ങൾ കേട്ടത് AIR FM വാർത്തകൾ.
1: ശാസ്ത്രദീപ്തി.
2: നിഗൂഢതകളുടെ പുസ്തകം. അമേരിക്കയിലെ യേൽ സർവകലാശാലയുടെ ലൈബ്രറിയിൽ MS 408 എന്ന നമ്പറിൽ 240 പേജുകളുള്ള ഒരു കൈയെഴുത്ത് പുസ്തകമുണ്ട്. വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഈ പുസ്തകം ലോകത്തെ ഏറ്റവും നിഗൂഢമായ പുസ്തകമെന്നറിയപ്പെടുന്നു. അതിനുള്ള കാരണങ്ങൾ പലതാണ്. ഒന്ന്, അത് ആരാണ് എഴുതിയെന്ന് ആർക്കും അറിയില്ല. രണ്ടാമത്, അത് ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടതെന്നും അറിയില്ല. കഴിഞ്ഞില്ല, അതിലുള്ള പല ചിത്രങ്ങളും നിഗൂഢമാണ്. ആ ചിത്രങ്ങളിലുള്ള സസ്യങ്ങൾ ഒരു സസ്യശാസ്ത്രജ്ഞനും ഇതേവരെ എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. 24 സെൻറ്റിമീറ്റർ നീളവും 16 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഈ പുസ്തകത്തിന് ഏതാണ്ട് 600 വർഷങ്ങൾ പഴക്കമുണ്ടെന്നാണ് കാർബൺ ഡേറ്റിംഗ് ഉപയോഗിച്ചുള്ള പഠനത്തിലൂടെ കണക്കാക്കിയിരുന്നത്. കൈകൾ കൊണ്ട് എഴുതിയിരിക്കുന്ന ഈ പുസ്തകത്തിൽ കൈകൾ കൊണ്ട് തന്നെ വരച്ചിരിക്കുന്ന ധാരാളം ചിത്രങ്ങളുണ്ട്. ഭാവനയിലുള്ള സസ്യങ്ങൾക്കൊപ്പം കോട്ടകൾ, കുളിക്കുന്ന സ്ത്രീകൾ, ജ്യോതിഷ സംബന്ധമായ ചിത്രങ്ങൾ, സൂര്യൻ, ചന്ദ്രൻ എന്നിങ്ങനെ വിവിധങ്ങളായ ധാരാളം ചിത്രങ്ങളും വരച്ചിരിക്കുന്നു. 1912 പോളിഷ് ബുക്ക്സെല്ലറായ വിൽഫ്രഡ് വോയിനിച്ച് ആ ബുക്ക് ഉണ്ടായിരുന്ന ജെസ്യൂട്ട് കോളേജിൽ നിന്നും അത് വാങ്ങുകയും അതിൻ്റെ പ്രത്യേകതകൾ ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്തു. പിന്നീട് അത് അമേരിക്കയിൽ അദ്ദേഹം കൊണ്ടുപോവുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ പേരിനോട് ചേർത്താണ് അതിനെ വോയിനിച്ച് മാനുസ്ക്രിപ്റ്റ് എന്ന് വിളിച്ചത്. പിന്നീട് ധാരാളം പഠനങ്ങളും ഗവേഷണങ്ങളും അതിനെ അധികരിച്ചുണ്ടായി. അതുവരെ പരിചിതമല്ലാത്ത ഒരു ഭാഷയിലാണ് അത് എഴുതപ്പെട്ടതെന്ന് അവർ കണ്ടെത്തി. ഓരോ പേജിലും കൃത്യമായ അകലത്തിൽ ചില വാക്കുകളും അക്ഷരങ്ങളും ഒരേപോലെ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്നു. അടുത്തടുത്ത 2 പേജുകളിൽ 2 കൈകൾ ചേർത്ത് എഴുതിയതുപോലെയാണ് അത് കാണപ്പെട്ടത്. കൂടാതെ 3ാമതൊരു കൈകൾ കൊണ്ട് ചിത്രം വരച്ച പോലെയും. വായിക്കാൻ കഴിഞ്ഞില്ല എന്നതുകൊണ്ട് അതിലെ നിഗൂഢതയെ കൈയൊഴിയാൻ ഗവേഷകർ തയ്യാറായില്ല. അവർ ധാരാളം സാധ്യതകൾ മുന്നോട്ട് വെച്ചു. പുതിയൊരു ഭാഷയുണ്ടാക്കുവാനുള്ള ശ്രമമാണ് ഈ പുസ്തകത്തിലൂടെ ആരോ നടത്തിയെന്നായിരുന്നു ഒരു പഠനം. മറ്റു ചിലർ വിശ്വസിക്കുന്നത് 13ാം നൂറ്റാണ്ടിൽ ഫിലോസഫറായ റോജർ ബാക്കൺ എഴുതിയതായാണ്. ഇതിൽ കോഡ് ഭാഷകൾ ധാരാളമായി ഉണ്ടായിരുന്നതിനാൽ കോഡുകൾ വിശദീകരിക്കുന്ന വിദഗ്ധർ അതെന്താണെന്ന് കണ്ടെത്താൻ വലിയ ശ്രമം നടത്തിയെങ്കിലും ഒന്നും വിജയകരമായില്ല. യുദ്ധകാലത്ത് ജർമ്മനിയുടെ കോഡുകൾ കണ്ടെത്തിയ ബ്രിട്ടീഷ് വിദഗ്ധരും അമേരിക്കൻ വിദഗ്ധരുമൊക്കെ ഈ സംഘത്തിൽ പങ്കാളികളായി. ലാറ്റിൻ ഭാഷയെ തന്നെ മറ്റൊരു രീതിയിൽ മാറ്റിക്കൊണ്ട് മറ്റൊരു കോഡിലേക്ക് മാറ്റിയതെന്ന് ഒരു സംഘം വാദിച്ചു. വാമൊഴി ഭാഷയെ കോഡുകളുമായി ചേർത്ത് തയ്യാറാക്കിയതാണെന്നും വാദങ്ങൾ ഉയർന്നു. പുസ്തകത്തിന്റെ മറ്റൊരു പ്രത്യേകത, എവിടെയും ഒരു തെറ്റോ തടയലോ വെട്ടിത്തിരികളോ ഇല്ല എന്നാണ്. അത്രയും കൃത്യമായി ആരോ എഴുതിയതാണ് എന്നർത്ഥം. ഒരിക്കൽ IBMന്റെ സഹായത്തോടെ ഈ അക്ഷരങ്ങളെ കണ്ടെത്താനായി വിവിധ ഗ്രൂപ്പുകളാക്കി തിരിയുകയുണ്ടായി. 100,000-ൽ അക്ഷരങ്ങളും അവ ചേർന്ന 35,000-ത്തിനടുത്ത് വാക്കുകളും ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നിരുന്നാലും കൂടുതലായി ഒന്നും കണ്ടെത്താൻ കഴിയാതെ വരികയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. വിൽഫ്രഡ് വോയിനിച്ചിന്റെ മരണത്തിനു ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ അത് യേൽ സർവകലാശാലയ്ക്ക് സമ്മാനിച്ചു. 2020 ഒരാൾ ഇതിലെ കോഡുകൾ ഡീകോഡ് ചെയ്തെന്നും അത് ഹിബ്രു ഭാഷയിലെ അക്ഷരങ്ങളാണെന്നും വാർത്തകളുണ്ടായിരുന്നു. ഇതിൽ ആദ്യത്തെ 10 പേജുകളിൽ ഔഷധ ഗുണമുള്ള സസ്യങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കുന്നതെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. എന്നാൽ അതിനും ഔദ്യോഗികമായ സ്ഥിരീകരണമില്ല. ടെക്നോളജി ഇത്രയൊക്കെ വളർന്ന ഈ ആധുനിക കാലത്തും വോയിനിഷ് മാനുസ്ക്രിപ്റ്റ് ആർക്കും പിടികൊടുക്കാതെ നിഗൂഢതകൾ പേറിയ ഒരു പുസ്തകമായി ഇന്നും നിലനിൽക്കുന്നു.
0: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അഭേഷ് രഘുവരൻ, അസിസ്റ്റന്റ് പ്രൊഫസർ, സെന്റർ ഫോർ സയൻസ് ഇൻ സൊസൈറ്റി, കുസാറ്റ്.
1: ശാസ്ത്രദീപ്തി.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്.
3: പ്രിയരെ, എല്ലാവർക്കും യുവവാണിയിലേക്ക് സ്വാഗതം. ഗായകർ ഒരുപാട് നമ്മുടെ യുവവാണിയിൽ അതിഥികളായി പങ്കെടുത്തിട്ടുണ്ട്. എന്നാൽ വളരെ വ്യത്യസ്തമായി പാട്ടുപാടുന്ന ഒരു അച്ഛനും മകനുമാണ് ഇന്നത്തെ യുവവാണിയിൽ പങ്കെടുക്കുന്നത്. അനിൽ ജേക്കബ്, മകൻ ക്രിസ്റ്റി അനിൽ എന്നിങ്ങനെയാണ് അവരുടെ പേരുകൾ. കൂടുതൽ പരിചയപ്പെടുത്തുന്നതിന് മുൻപ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വ്യത്യസ്തമായി അവരെങ്ങനെയാണ് പാടുന്നതെന്ന് നമുക്കിപ്പോൾ കേട്ടിട്ട് വരാം.

0: ക്രിസ്റ്റിയനിൽ അച്ഛൻ അനിൽ ജേക്കബ്. അപ്പോൾ ചൂളമടിച്ച് പാട്ട് പാടുന്നത് വളരെ പ്രൊഫഷണലായി വേദികളിൽ അവതരിപ്പിക്കുന്ന രണ്ടുപേരാണ് ഇവർ, അതായത് വിസ്ലിംഗ് സംഗീതം. അപ്പോൾ ഇവരെങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് വന്നതെന്നും അവരുടെ കൂടുതൽ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുമെല്ലാം നമുക്ക് ഇന്നത്തെ യുവവാണിയിലൂടെ ചോദിച്ചറിയാം, ഒപ്പം അവരുടെ സംഗീതം ആസ്വദിക്കുകയും ചെയ്യാം. അപ്പോൾ ഈ പരിപാടിയിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം.
1: താങ്ക് യു.
0: അപ്പോൾ എങ്ങനെയാണ് ഈ രംഗത്തേക്ക് വന്നത് എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം ഇന്നത്തെ യുവവാണി. അനിൽ ജേക്കബ് ആണ് അതിന് മറുപടി നമ്മളോട് പറയുന്നത്.
2: നമസ്കാരം. വിസ്ലിംഗ് എന്നത് താരതമ്യേന പുതിയൊരു കലയായിട്ട് വേണം കരുതാനായിട്ട്. സാധാരണ ആളുകൾ വോക്കലിലൂടെ പാടുന്നത്, ഞങ്ങളെപ്പോലെ കുറച്ച് ആൾക്കാർ വിസിലിലൂടെ പാടുകയാണ്. ഇത് എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ ആരംഭിച്ചതാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ ഫാദർ ചെറുതായിട്ട് വിസിൽ ചെയ്യുമായിരുന്നു. അന്ന് കാവാലം, ചുണ്ടൻ വള്ളം മുതലായ പാട്ടുകളൊക്കെ ചാച്ചൻ വിസിൽ ചെയ്യുന്നത് കേട്ടാണ് ഞാൻ ചെറുപ്പത്തിൽ വളർന്നത്.
0: അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര്
2: ജേക്കബ്, ഇപ്പോൾ ഇല്ല. അപ്പോൾ ചാച്ചനിങ്ങനെ ഒക്കേഷണലി വിസിൽ ചെയ്യുന്നതൊക്കെ കേട്ടിട്ട് വളർന്നത്. അപ്പോൾ ഈ വിസിലിംഗ് എന്ന് പറയുന്നത് എൻ്റെ രക്തത്തിലേക്ക് വന്നു. അങ്ങനെ പതുക്കെ പതുക്കെ പാട്ടുകൾ വിസിൽ ചെയ്ത് തുടങ്ങി. പിന്നീട് ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് വിസിൽ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ പല സ്ഥലത്തുണ്ടെന്ന് മനസ്സിലായതും, അങ്ങനെ ഒരു കൂട്ടായ്മ വിസിലിന് വേണ്ടിയിട്ട് ഫോം ചെയ്യാനിടയായതൊക്കെ, അങ്ങനെയാണ് വിസിലിംഗിലേക്ക് എത്തുന്നത്.
0: താങ്കളുടെ സ്ഥലം എവിടെയാണ്?
2: ഞാൻ എറണാകുളം ജില്ലയിലെ കൂത്താട്ടുകുളം സ്വദേശിയാണ്.
0: വിസിലിംഗ് കൂട്ടായ്മ എവിടെയാണ് തുടങ്ങിയത്?
2: വിസിലിംഗ് കൂട്ടായ്മ എറണാകുളം ബേസ് ചെയ്തിട്ടാണ് ഉള്ളത്. എന്നാൽ ലോകത്തിലെ എമ്പാടുമുള്ള മലയാളി വിസിലർമാരുടെ ഒരു കൂട്ടായ്മയാണിത്. വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്നറിയപ്പെടും. ലോകത്തിൽ പല സ്ഥലത്തായിട്ട് പല ജോലികൾ ചെയ്യുന്ന ചെറുപ്പക്കാർ മുതൽ വയസ്സായവർ വരെയുള്ള സ്ത്രീകൾ പുരുഷന്മാർ വ്യത്യാസമില്ലാതെ നടക്കുന്ന ഒരു ഓർഗനൈസേഷനാണ്. വളരെ നല്ല രീതിയിൽ പ്രോഗ്രാമുകളുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നു. ഞാൻ അതിൻ്റെ ഒരു ഫൗണ്ടറും മെമ്പറും ഒരു ഭാരവാഹിയുമാണ്.
0: ശരി, എത്ര പേരുണ്ട് ആ കൂട്ടായ്മയിൽ?
2: ഇപ്പോൾ ഏകദേശം 600 മെമ്പേഴ്സാണ് ഈ അസോസിയേഷനുള്ളത്.
0: അപ്പോൾ നമുക്ക് ക്രിസ്റ്റിയിലേക്ക് വരാം. ക്രിസ്റ്റി എന്താണ് ചെയ്യുന്നത്?
1: ഞാനിപ്പോൾ പ്ലസ് ടു പഠിക്കുന്നു.
0: എവിടെയാ?
1: ഞാൻ കൂത്താട്ടുവത്തിനടുത്തുള്ള മൂവാറ്റുപുഴ എന്ന സ്ഥലത്ത്.
0: അവിടെയാണ് പ്ലസ് ടു പഠിക്കുന്നത്? ഓക്കെ. അപ്പോൾ അച്ഛൻ്റെ കണ്ടിട്ടാണോ ഈ വിസിലിംഗിലേക്ക് വന്നത്?
1: എൻ്റെ ചെറുപ്പത്തിലെ അപ്പ ഇങ്ങനെ പാടി നടക്കുമ്പോൾ അത് കേട്ട് ഞാൻ ചുമ്മാ പാടി പഠിച്ച് അങ്ങനെ വന്നതാണ്.
0: ശരി, സാധാരണ എല്ലാം അച്ഛന്മാർ ചെയ്യുന്നു എന്ന് കരുതി മക്കൾക്ക് അതിൻ്റെ ഒരു വാസന ഉണ്ടാവണം എന്നില്ല, പക്ഷെ ക്രിസ്റ്റിക്ക് അത്
1: ഉണ്ടായല്ലേ.
0: ഒരു ഏത് പ്രായത്തിലാണ് ഇങ്ങനെ വിസിലിംഗ് തുടങ്ങിയത് ക്രിസ്റ്റി?
1: ഞാനൊരു 3-ാം ക്ലാസ്സിലോ 4-ാം ക്ലാസ്സിലോ പഠിക്കാൻ തുടങ്ങി.
0: അതിങ്ങനെ ആദ്യ അച്ഛനെയാണോ കേൾപ്പിച്ചത്?
1: ഞാൻ ചുമ്മാ വീട്ടുകൂടെ നടക്കുമ്പോ പാടി നടക്കുമായിരുന്നു അങ്ങനെ.
0: അപ്പോ ഒടുവിൽ അച്ഛന കൂട്ടായ്മയിലൊരു അംഗമാക്കി. ശരി, അപ്പോ നമുക്ക് ഇവരുടെ രണ്ടുപേരുടെയും മറ്റൊരു പാട്ട് ആസ്വദിച്ചിട്ട് വരാം.

0: അപ്പോൾ ഈ വിസിലിങ്ങിന്റെ കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, ഇത്രയും ആളുകളെ കണ്ടുപിടിച്ചത് എങ്ങനെയാണ്? അത് അവിടെ ഇവിടെയൊക്കെ ആളുകൾ ഉണ്ട് എന്നറിഞ്ഞത് എങ്ങനെയാണ്?
1: സോഷ്യൽ മീഡിയ ഇതിന് വളരെയധികം ഞങ്ങളെ സഹായിച്ചു. നമ്മൾ വിസിൽ ചെയ്ത് പാട്ടുപാടി ഫേസ്ബുക്ക് അല്ലെങ്കിൽ ഇൻസ്റ്റാ പോലെയുള്ള മീഡിയകളിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്യുമ്പോൾ ഒത്തിരി ആൾക്കാർ, ഇതിന് കഴിവുള്ള ആൾക്കാർ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങി. അങ്ങനെ ചില ചില സ്ഥലങ്ങളിൽ ഞങ്ങൾ മീറ്റപ്പ് വെച്ചു. ഒരേ മനസ്സുള്ള, ഒരേ ഇഷ്ടങ്ങളുള്ള ആൾക്കാർ ഒരുമിച്ച് കൂടി പുതിയ പുതിയ പദ്ധതികളിലേക്കും. അങ്ങനെ ഇന്നിപ്പോൾ ഈ സംഘടനയുടെ ഭാഗമായിട്ട് ഒത്തിരി അച്ചീവ്മെൻറ്റ്സ് കരസ്ഥമാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, അതോടൊപ്പം തന്നെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സും കരസ്ഥമാക്കാനായിട്ട് ഞങ്ങളുടെ സംഘടനയിലെ ഒട്ടനവധി ആൾക്കാർക്ക് സാധിക്കുകയുണ്ടായി.
0: ക്രിസ്റ്റിയോടാണ് അടുത്ത ചോദ്യം. സ്കൂളിൽ ഇതൊക്കെ അവതരിപ്പിക്കാറുണ്ടോ?
2: സ്കൂളിൽ എനിക്ക് ചാൻസ് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ആനുവൽ ഡേക്കും അങ്ങനെ പരിപാടികളൊക്കെ വരുമ്പോൾ എന്നെ അതിൽ കൂട്ടാറുണ്ട്.
0: ഇതൊക്കെ ആദ്യം കേട്ടപ്പോൾ എങ്ങനെയായിരുന്നു പ്രതികരണം സ്കൂളിലെ കൂട്ടുകാരുടെയും ടീച്ചേഴ്സിൻ്റെയൊക്കെ?
2: എല്ലാവരും നല്ല പ്രോത്സാഹനം തന്നു, അങ്ങനെ എല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്തു.
0: ഇപ്പോഴും സപ്പോർട്ട് കിട്ടും?
2: സപ്പോർട്ടുണ്ട്.
0: അപ്പോൾ വേദികളിൽ അച്ഛനോടൊപ്പം ഒരുപാട് പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ.
2: അവതരിപ്പിച്ചിട്ടുണ്ട്.
0: ഏത് പ്രായം മുതലാണ് വേദികളിൽ അവതരിപ്പിക്കാൻ തുടങ്ങിയത്?
2: ഞാൻ അതേ പ്രായം തൊട്ട്, ഒരു 5-ാം ക്ലാസ്സൊക്കെ തുടങ്ങിയപ്പോൾ തൊട്ട് പോകാറുണ്ട്.
0: അപ്പോൾ ഈ ഒരു ചെറിയ കൊച്ച് ഇങ്ങനെ വേദികളിൽ വന്നതെന്ന് വിസിൽ ചെയ്ത് പാട്ട് പാടുന്ന കാണുമ്പോൾ പ്രതികരണമൊക്കെ എങ്ങനെയായിരുന്നു ആളുകളുടെ?
2: നല്ല കയ്യടിയും നല്ല സപ്പോർട്ടും കിട്ടാറുണ്ട്.
0: പ്രോത്സാഹനം
2: ഒരുപാട് നല്ലപോലെ കിട്ടാറുണ്ട്
0: അല്ലേ? ഓക്കെ, ശരി.
1: ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയിൽ കുറച്ചധികം കഴിവുള്ള കൊച്ചുകുട്ടികൾ കുറച്ചു കാലം മുമ്പും ഇപ്പോഴും എല്ലാം കുഞ്ഞു പിള്ളേർ വരാറുണ്ട്, പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം. പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്ത്രീ പുരുഷ വ്യത്യാസം ഇല്ലാതെയാണെന്ന് പറഞ്ഞല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ സംഘടനയുടെ പ്രസിഡന്റ് തന്നെ ഒരു സ്ത്രീയാണ്. അതുപോലെ ഒത്തിരി പെൺകുട്ടികളൊക്കെ ഈ സംഘടനയിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുടെ പ്രോഗ്രാമുകളിലൊക്കെ ഒത്തിരി വേദികൾ നമുക്ക് ഈ ഉത്സവങ്ങളോടനുബന്ധിച്ചും അല്ലെങ്കിൽ മറ്റുള്ള ഗാനമേള പോലെ അങ്ങനെ ഒത്തിരി വേദികളിൽ പെർഫോം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് ഈ വർഷങ്ങളിൽ സാധിച്ചു.
0: സാധാരണ ഇങ്ങനെ വിസ്ലിംഗ് എന്നൊക്കെ പറയുമ്പോൾ ചൂളമടിക്കുക എന്ന് പറയുമ്പോൾ നമ്മളത് ബന്ധിപ്പിക്കുന്നത് പുരുഷന്മാരുമായിട്ടാണ് കൂടുതൽ അല്ലേ? പക്ഷേ സ്ത്രീകളും ഈ രംഗത്ത് ഒരുപാടുണ്ട്.
1: തീർച്ചയായിട്ടും ഒരുപാടുണ്ട്. പലപ്പോഴും അവർക്ക് അവരുടെ കഴിവ് പുറത്തേക്ക് കാണിക്കാൻ ഒരു വേദി കിട്ടുന്നില്ല. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഈ വേൾഡ് ഓഫ് വിസിലേഴ്സ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം വന്നതോടുകൂടി ഞങ്ങളുടെ തന്നെ വാട്സാപ്പിലും ഞങ്ങളുടെ തന്നെ ഫേസ്ബുക്കിലും എല്ലാം അവരുടെ കഴിവുകൾ അവർക്ക് വിസിൽ ചെയ്ത് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ പല സ്റ്റേജ് പെർഫോമൻസിലും സ്ത്രീകൾ പെർഫോം ചെയ്യുമ്പോഴത്തേക്ക് കാണികളും അവർക്ക് വളരെ അധികം പ്രോത്സാഹനം കൊടുക്കുന്നുണ്ട്.
0: ഓക്കെ, ശരി. അപ്പോൾ ഇങ്ങനെ ചമ്മലൊക്കെ മൂലം ആരെങ്കിലുമൊക്കെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ ഇതൊരു അവസരമാണ്.
1: തീർച്ചയായിട്ടും.
0: ശരി, അപ്പോൾ നമുക്ക് അടുത്തൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.

0: ഈ വിസ്ലിംഗ് എന്ന് പറയുന്നത് നമുക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒന്നാണോ? അതോ ഇത് സ്വതസിദ്ധമായ ഒരു വാസനയുള്ളവർക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന കാര്യമാണോ?
1: അതിൻ്റെ ആൻസർ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം ചുണ്ട് കൂർപ്പിച്ച് വായു അകത്തേക്കോ പുറത്തേക്കോ ശക്തിയായി ബ്ലോ ചെയ്യുമ്പോഴാണ് വിസിലുണ്ടാവുന്നത്. എല്ലാവരും തന്നെ പലർക്കും വിസിൽ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പഠിക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളുടെ അസോസിയേഷൻ അതിന് ട്രെയിനിങ് കാര്യങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. ഈ ചെറുതായിട്ടെങ്കിലും വിസിൽ ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരെ അവർക്ക് വിസിലിങ്ങിലുള്ള കഴിവ് കൂടുതലാക്കി മെച്ചപ്പെടുത്തിയെടുക്കാനായിട്ടുള്ള ട്രെയിനിങ് ഞങ്ങൾ കൊടുക്കാറുണ്ട്.
0: ആണല്ലേ?
1: അപ്പോൾ ചോദ്യത്തിന് ഉത്തരം പറ്റുമെന്ന് തന്നെയാണ്.
0: ഓ ശരി.

0: ഒരുപാട് നമ്മുടെ ചുണ്ടുകളും ശ്വാസകോശവും ഒക്കെ ഇതിനു ഉപയോഗിക്കുന്നുണ്ട്. നമ്മൾ ഇത് പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ഉപയോഗിക്കുന്നുണ്ടെന്ന്. ഈ ശ്വാസം നിയന്ത്രിക്കാനും നമ്മുടെ ചുണ്ടുകളുടെ ആരോഗ്യമൊക്കെ സംരക്ഷിക്കാനും ഒക്കെ എന്താണ് ചെയ്യുന്നത്?
1: അതെ, നമ്മൾ കോവിഡ് സമയത്ത് ഓർക്കുന്നുണ്ട്, നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടിപ്പായിട്ട് ഈ ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ച് അങ്ങനെ ഒരു ടിപ്പൊക്കെ നമ്മൾ മെഡിക്കൽ ഇതായിട്ട് പറയുമായിരുന്നു. വിസിലിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ശ്വാസ നിയന്ത്രണമാണല്ലോ. അപ്പോൾ പല പാട്ടുകൾക്കും ശ്വാസം കൂടുതൽ നിയന്ത്രിച്ച്, പ്രത്യേകിച്ച് നമ്മൾ പുറത്തേക്ക് ഊതി വിടുകയാണ്, അപ്പോൾ ശ്വാസം മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിലൂടെ നമുക്ക് കുറച്ച് ആരോഗ്യപരമായ ബെനിഫിറ്റ്സും കിട്ടുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്.
0: ശരി. അപ്പൊ ഈ വിസ്ലിംഗിൽ തന്നെ പല രീതിയിലുള്ള ചൂളമടി ഉണ്ടോ?
1: അതെ, വിസ്ലിംഗ് പലരും പല രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന്, നമ്മൾ ചുണ്ടുകൾ കൂർപ്പിച്ച് വായു പുറത്തേക്ക് തള്ളുന്ന രീതി, ബ്ലോ ഔട്ട്. അത് ഒരുപക്ഷെ കൂടുതൽ ആൾക്കാർ സമൂഹത്തിൽ ചെയ്യുന്നത് അങ്ങനെയാണ്.
0: അത് ഒന്ന് നമുക്ക് ഉദാഹരണം കൂടെ കാണിച്ചു കൊടുത്താൽ രസമായിരിക്കും.
1: തീർച്ചയായിട്ടും പുറത്തേക്ക് വിസിൽ ചെയ്യുന്നത് ഇതാണ്, പുറത്തേക്ക് വിസിൽ ചെയ്യുന്നത്, നമ്മൾ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ചുണ്ട് കൂർപ്പിച്ചിട്ട് ബ്ലോ ഔട്ട് ചെയ്യുന്നത്. ഇത് തന്നെ അകത്തേക്ക് സെയിം രീതിയിൽ ചുണ്ട് കൂർപ്പിച്ച് പുറത്തേക്ക്, ചിലപ്പോൾ കേൾവിയിൽ വ്യത്യാസം തോന്നിക്കൊള്ളണമെന്നില്ല, പക്ഷേ കാണുന്ന ഒരാൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതുകൂടാതെ പിന്നെ പലരെയും കണ്ടിട്ടുണ്ടാവും ടീത്ത് വിസ്ലിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചിരിച്ച മുഖമായിട്ടിരിക്കും. ഉദാഹരണത്തിന് ഇത് ടീത്ത് വിസ്ലിംഗ് ആണ്. ഇതിനകത്ത് വായ ചുണ്ടുകൾ ചെറുതായിട്ട് തുറന്നിരിക്കും, പല്ലുകൾ ഒരു പക്ഷേ അകന്നിരിക്കുന്നില്ല, അവർ ആ ഒരു
0: പല്ലുകളെ ചേർത്ത് വെച്ചാണ് എനിക്ക്
1: അതെ
0: കാണുന്നത്.
1: അതെ അതെ. പിന്നെ മറ്റു ചില വിസലുകൾ, ഇപ്പോൾ ക്രിസ്റ്റിയുടെ തന്നെ വിസില് ചുണ്ടിൻ്റെ ഒരു കോണിലൂടെ ചെറിയ ഓപ്പണിങ്ങിൽ അതിലൂടെ ശ്വാസം വന്നിട്ടാണ്.
0: ഒന്ന് കാണിക്കാമോ അത്? ഓക്കെ. അപ്പോ ക്രിസ്റ്റിയുടെ ഇപ്പൊ ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാൽ ചുണ്ടിന്റെ ഒരു സൈഡിലൂടെയാണ് വരുന്നത്. ഇപ്പൊ നടുക്കുകൂടെയല്ല, ചുണ്ടിന്റെ നടുക്കുകൂടെയല്ല ശ്വാസം പുറത്തേക്ക്.
1: അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. കൂടുതൽ ശ്വാസം ചുണ്ട് കൂർപ്പിച്ച് പുറത്തേക്ക് വിടുന്ന രീതിക്ക് കുറച്ചും കൂടി ഇൻറ്റൻസ് ആയിട്ട് ചെയ്യാൻ പറ്റും, കുറച്ചും കൂടി തീവ്രത കൂടിയ ഉച്ചസ്ഥായിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ കരുതുന്നത്.
0: നമ്മുടെ ഈ പിച്ചും ടോണും ഒക്കെ നിയന്ത്രിക്കപ്പെടുന്നത് ഇങ്ങനെ പല രീതിയിലുള്ള വിസ്ലിംഗ് മൂലമാണ്.
1: തീർച്ചയായിട്ടും അങ്ങനെ പറയാൻ പറ്റില്ല, എല്ലാ രീതിയിലും ഈ പല രീതിയിലും വിസിൽ ചെയ്യുന്നവരും പല ലെവലിലുള്ള പാട്ടുകൾ പാടാറുണ്ട്. അപ്പം ഏത് രീതിയിൽ പാടിയാലും പിച്ച് മാനേജ് ചെയ്യാൻ പറ്റും, പറ്റുന്നുണ്ട്.
0: ശരി, അപ്പോൾ ഇനിയൊരു പാട്ട് കേട്ടാലോ?
1: തീർച്ചയായിട്ടും.

0: വിസൽ വിശേഷങ്ങളുമായി അച്ഛൻ മകൻ കോംബോ അനിൽ ജേക്കബ്, ക്രിസ്റ്റി അനിൽ എന്നിവർ അടുത്ത യുവവാണിയിൽ വീണ്ടും എത്തും. കാത്തിരിക്കുക.
1: ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം റിയ.
2: യുവവാണി സമാപിക്കുന്നു.

0: സേവന വാർത്തകൾ. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ ഓട്ടോ ഇലക്ട്രീഷ്യൻ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. SSLC മെക്കാനിക് ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിലുള്ള ITI NTCയുമാണ് യോഗ്യത. 3 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22.
1: കൊച്ചിക്ക് കണ്ട് മാത്രമല്ല, ഇനി എക്സ്പീരിയൻസ് ചെയ്ത് നോക്കിയും തിരഞ്ഞെടുക്കാം.
2: പുതിയ ഷോപ്പിംഗ് അനുഭവം ഒരുക്കി കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂമുമായി മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, ഇപ്പോൾ മറൈൻ ഡ്രൈവിൽ.
1: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറൈൻ ഡ്രൈവ്, കൊച്ചി.
0: തൃക്കാക്കര മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് വർക്കിംഗ് പ്രൊഫഷണൽസ് കോഴ്സുകളിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് സീറ്റുകൾ ഒഴിവുണ്ട്. പ്രോസ്പെക്ടസ് 2026 പ്രകാരം യോഗ്യത ഉള്ളവർ ഈ മാസം 17 രാവിലെ 12 മണിക്ക് കോളേജിൽ അസൽ രേഖകൾ സഹിതം ഹാജരാകണം. വിവരങ്ങൾക്ക് വെബ്സൈറ്റ് www.mec.ac.in. www.mec.ac.in. ഫോൺ നമ്പർ 0484 25 77 37 9. നമ്പർ ആവർത്തിക്കാം, 0484 25 77 37 9.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
4: കിടലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണം ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഓബ്രോൺ മോഡ്, ഇടപ്പള്ളി.
2: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, അതിശയിപ്പിക്കുന്ന വിലക്കുറവ്. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. വമ്പൻ ഓഫറുകൾ നിങ്ങളെ കാത്തിരിക്കുന്നു. മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മെയിൻ ഡ്രൈവ്, കൊച്ചി.
0: കൊച്ചിൻ ഷിപ്പ്യാർഡിൽ കരാർ വ്യവസ്ഥയിൽ സേഫ്റ്റി അസിസ്റ്റന്റുമാരെ നിയമിക്കുന്നു. മൊത്തം 13 ഒഴിവുകളുണ്ട്. SSLCയും ഫയർ ആൻഡ് സേഫ്റ്റിയിലെ ഡിപ്ലോമയുമാണ് യോഗ്യത. മിനിമം 1 കൊല്ലം സേഫ്റ്റി മേഖലയിലെ പ്രവർത്തന പരിചയം ഉണ്ടാകണം. അപേക്ഷിക്കുന്നതിനും വിവരങ്ങൾക്കും കൊച്ചിൻ ഷിപ്പ്യാർഡിന്റെ വെബ്സൈറ്റ് www.cochinshipyard.in. അവസാന തീയതി ഈ മാസം 22. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം ഗൈഡ്, മുഹമ്മദ് റഫി പാടിയത്. ഗാനരചന ശൈലേന്ദ്ര, സംഗീതം R.D. ബർമൻ.

0: സേവന വാർത്തകൾ. കോട്ടയം ജില്ലയിലെ SRC കമ്മ്യൂണിറ്റി കോളേജ് നടത്തുന്ന സർട്ടിഫിക്കറ്റ് ഇൻ മാനേജ്മെന്റ് ഓഫ് സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡേഴ്സ് പ്രോഗ്രാമിന് ഓൺലൈനായി അപേക്ഷിക്കുന്നതിനുള്ള തീയതി ഈ മാസം 15-ാം തീയതി വരെയാണ്. 12-ാം ക്ലാസ് വിദ്യാഭ്യാസ യോഗ്യതയുള്ള കോഴ്സിന് അപേക്ഷിക്കുന്നതിന് പ്രായപരിധിയില്ല. വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 99 95 11 30 19. നമ്പർ ആവർത്തിക്കാം: 99 95 11 30 19.
1: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറി. കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ്, ഒബ്റോൺ മോൾ, ഇടപ്പള്ളി.
0: പാലക്കാട് ജില്ലയിലെ സ്റ്റേറ്റ് റിസോഴ്സ് സെന്ററിന് കീഴിലുള്ള SRC കമ്മ്യൂണിറ്റി കോളേജിന്റെ ഡിപ്ലോമ ഇൻ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് പ്രോഗ്രാമിലേക്ക് ഓൺലൈനായി ഈ മാസം 15 വരെ അപേക്ഷിക്കാം. യോഗ്യത +2. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 98 47 88 68 28. നമ്പർ ആവർത്തിക്കാം: 98 47 88 68 28.
3: കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ, വമ്പൻ വിലക്കുറവും MyG ഫ്യൂച്ചർ എപ്പിക് ഷോറൂം. മൊബൈൽ, ലാപ്ടോപ്പ്, TV, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം ഇന്ന് തന്നെ സന്ദർശിക്കൂ. MyG ഫ്യൂച്ചർ എപ്പിക്, മെറീൻ ഡ്രൈവ്, കൊച്ചി.

0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: കപ്രശ്ശേരി മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് 1 ഫിസിക്കൽ സയൻസ്, ഇന്റഗ്രേറ്റഡ് സയൻസ് തുടങ്ങിയ ബാച്ചുകളിൽ ഏതാനും സീറ്റുകൾ കൂടി ഒഴിവുണ്ട്. സ്പോട്ട് അഡ്മിഷന് സ്കൂളിൽ നേരിട്ടെത്തി അപേക്ഷ സമർപ്പിക്കാം. വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 94 97 36 90 28. നമ്പർ ആവർത്തിക്കാം, 94 97 36 90 28.
4: വാങ്ങുന്നതെന്തും എക്സ്പീരിയൻസ് ചെയ്ത് തിരഞ്ഞെടുക്കാൻ.
5: 35,000 സ്ക്വയർ ഫീറ്റിൽ കൊച്ചിയിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ ആൻഡ് ഹോം അപ്ലയൻസസ് ഷോറൂം മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം ഇപ്പോൾ മറീൻ ഡ്രൈവിൽ.
4: ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മറീൻ ഡ്രൈവ്, കൊച്ചി.
3: കേരള സർക്കാർ നടപ്പാക്കുന്ന ഓപ്പറേഷൻ തൂഫാൻ, ദ നാർക്കോ ഹണ്ട് പദ്ധതിയുടെ ഭാഗമായി കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല 2026 ഓൾ കേരള ക്രിയേറ്റീവ് കൊറിയോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. കേരളത്തിലെ സർവകലാശാലകളിൽ നിന്നുള്ള യുവ കലാകാരന്മാരിൽ നിന്ന് മത്സരത്തിലേക്കുള്ള എൻട്രികൾ ക്ഷണിക്കുന്നു. ലഹരിക്കെതിരായ യുദ്ധം എന്നതാണ് മത്സരത്തിന്റെ പ്രമേയം. ഓരോ കോളേജിൽ നിന്നും ഒരു ടീമിനും സർവകലാശാല ക്യാമ്പസുകളിൽ നിന്ന് പരമാവധി 2 ടീമുകൾക്കും പങ്കെടുക്കാം. താൽപര്യമുള്ള ടീമുകൾ ഈ മാസം 17 രജിസ്റ്റർ ചെയ്യണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 98 47 74 24 05. നമ്പർ ആവർത്തിക്കാം, 98 47 74 24 05.
0: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാര കൊച്ചിയായി മാറും.
1: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
2: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
1: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാര ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മോൾ ഇടപ്പള്ളി.
3: ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ബാങ്കിംഗ് പേഴ്സണൽ സെലക്ഷൻ 2027-28 വർഷത്തെ പ്രൊബേഷണറി ഓഫീസർ, മാനേജ്മെന്റ് ട്രെയിനി തസ്തികകളിലേക്ക് ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അംഗീകൃത സർവകലാശാലയിൽ നിന്ന് ഏതെങ്കിലും വിഷയത്തിൽ ബിരുദമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. പ്രായം 2026 ജൂലൈ 1 20 വയസ്സ് പൂർത്തിയായിരിക്കണം. 30 വയസ്സ് കവിയാൻ പാടില്ല. ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷ സമർപ്പിക്കുന്നതിനും വെബ്സൈറ്റ് www.ibps.in. വെബ്സൈറ്റ് ഒരിക്കൽ കൂടി പറയാം, www.ibps.in.
4: കളക്ഷൻ വലുതാകുമ്പോൾ വിലയും ചെറുതാകണം. കേരളം കണ്ട ഏറ്റവും വലിയ ഷോറൂം, വലിയ കളക്ഷൻ ഇപ്പോൾ വമ്പൻ വിലക്കുറവിൽ. മൊബൈൽ, ലാപ്ടോപ്പ്, ടിവി, ഹോം അപ്ലയൻസസ്, കിച്ചൺ അപ്ലയൻസസ്, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് തുടങ്ങി എല്ലാം. ഇന്ന് തന്നെ സന്ദർശിക്കൂ മൈ ജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, മൈ ജി ഫ്യൂച്ചർ എപ്പിക്, മറീൻ ഡ്രൈവ്, കൊച്ചി.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്. ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം ഓട്ടോരാജ. ഇളയരാജ സംഗീതം നൽകി. ഇളയരാജ, എസ് ജാനകി എന്നിവർ പാടിയത്. ഗാനരചന പുലമൈ പിത്തൻ.

0: പാടാത കവിത അംഗത്തിൽ യാർ തന്നത്.
1: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM പ്രക്ഷേപണം ചെയ്തു വരുന്ന എന്തു പഠിക്കണം എന്താകണം കരിയർ ഗൈഡൻസ് പരിപാടിയുടെ ശബ്ദലേഖനം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ ഉണ്ടായിരിക്കുന്നതാണ്. ശ്രോതാക്കളുടെ ജോലി, ഉപരിപഠനം എന്നിവയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് കരിയർ കൺസൾട്ടന്റ് PR വെങ്കിട്ടരാമൻ മറുപടി നൽകുന്നു. വിളിക്കേണ്ട നമ്പർ 0484-2426-37 അല്ലെങ്കിൽ 0484-2426-97. മറ്റൊരു നമ്പർ 944-6455-88. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-2426-37. മറ്റൊരു നമ്പർ 0484-2426-97 അല്ലെങ്കിൽ 944-6455-88. വിളിക്കേണ്ട സമയം ബുധനാഴ്ച വൈകിട്ട് 4 മണി മുതൽ. അറിയിപ്പ് കഴിഞ്ഞു.
2: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
3: ഉച്ച കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, നിരത്തിൽ നല്ല തിരക്ക്. ആളുകൾ ചന്തയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഓരോ ഭാഗത്തുകൂടെയും രാമർ നടന്നു. അങ്ങനെ നടന്ന് നടന്ന് വളകൾ വിൽക്കുന്ന ചന്തയുടെ കവാടത്തിലെത്തി. വളച്ചെട്ടികളുടെ തമിഴും തെലുങ്കും കലർന്ന സംസാരം പെണ്ണുങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി ഈണത്തിലാക്കിയിരിക്കുന്നു. അവിടേക്ക് കയറണമോ വേണ്ടയോ എന്ന് ശങ്കിച്ചു. മടങ്ങിപ്പോകാമെന്ന് കരുതി. പിന്നെ വിചാരിച്ചു, അതുവഴി കടന്ന് ഹൽവ ചന്തയിലൂടെ അപ്പുറത്തെത്താം. തെല്ലൊരു വിമുഖതയോടെ വളച്ചന്തയിലേക്ക് രാമർ കടന്നു. ഇരുഭാഗത്തും കൗതുകത്തോടെ ചെറുതായൊന്ന് നോക്കി. സ്ത്രീകൾ വളകളും നെറ്റിപ്പൊട്ടുകളും തിരുപ്പനും തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വളകളിടാൻ നീട്ടിക്കൊടുക്കുന്ന ധാരാളം കൈകൾ. അവരുടെ നേരെ നിഗൂഢമായി ഒന്ന് നോക്കാൻ പോലും താൽപ്പര്യമില്ലാതെയാണ് രാമർ നടന്നിരുന്നത്. എന്നാൽ ഏതോ ഒരിടത്തെത്തിയപ്പോൾ രാമർ പെട്ടെന്ന് നിന്നു. അറിയാതെ നിന്നു പോവുകയായിരുന്നു. തൊട്ടുമുന്നിൽ വളരെ പരിചിതമായൊരു മുഖം. ഒരു നോട്ടത്തിന്റെ തെല്ലകലത്തിൽ മിന്നൽ പിണർത്തൊടുന്ന അനുഭവമായിരുന്നു അത്. രാമറിന് വിശ്വസിക്കാൻ കഴിയുമായിരുന്നില്ല. ഇനിയും കാണുമെന്ന് കരുതിയതല്ല. പക്ഷേ ഇത് തൊട്ടുമുന്നിൽ അവൾ. വളകൾ തിരഞ്ഞെടുത്തുകൊണ്ടിരുന്ന അവൾ ഇഷ്ടപ്പെടാത്തവ മാറ്റി മറ്റൊന്ന് എടുക്കുന്നതിനിടയിൽ രാമറിനെ കണ്ടു. നിങ്ങളോ? അവളുടെ ചോദ്യത്തിൽ അവിശ്വസനീയത. ഇഞ്ഞി ഇവിടെ? രാമറിന്റെ ശബ്ദം പതറിയിരുന്നു. ചന്തയിൽ വന്നതല്ലേ? പിന്നെ എന്തു ചോദിക്കണമെന്നറിയാതെ രാമർ പരിങ്ങി. അവളുടെ കൂടെ ഒരാൺകുട്ടിയുണ്ടായിരുന്നു. 10-12 വയസ്സ് പ്രായം. അവനെ നോക്കി നിന്നപ്പോൾ അവൾ പറഞ്ഞു, നിന്റെ ആങ്ങളെയാ, കാർത്തികേയൻ. നിങ്ങൾ ഇവിടെയാണല്ലേ? അതെങ്ങനെ അറിയാ? ഞാൻ ചോദിച്ചറിഞ്ഞിനി. എവിടെയാ നിന്റെ വീട്? മണിയൂര മന്ത്രവാദി ചേക്കോട്ടീന്റെ മോളാ ഞാൻ. ആ മറുപടി കേട്ടപ്പോൾ രാമർ ഉറപ്പിച്ചു, ഇവൾ ബുദ്ധിമതി തന്നെ. തന്റെ സംശയങ്ങൾക്കെല്ലാം ഒറ്റ വാചകത്തിൽ മറുപടി തന്നിരിക്കുന്നു. അവൾ വളയെടുക്കുന്നത്

0: അയാളോട് സംസാരിക്കുവാൻ സന്നദ്ധയായി. തിരക്കിൽ ആരും അവരെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഒരുപാട് ആളുകൾ വളച്ചന്തയിലുണ്ടെങ്കിലും അവിടെ താനും അവളും മാത്രമേ ഉള്ളൂവെന്ന തോന്നലിലായിരുന്നു അയാൾ. എന്നിട്ട് ഇനി എന്ത് സംസാരിക്കണമെന്നറിയാതെ രാമർ വിഷമിച്ചു. അപ്പോൾ അവൾ പറയുന്നത് കേട്ടു. നിങ്ങൾ അന്ന് കല്യാണത്തിന് വന്നപ്പോൾ കള്ളുകുടിക്കാൻ പോണവരെ തടഞ്ഞത് വലിയ കാര്യമായി. കാർന്നോമാരിപ്പോ കല്യാണം കഴിഞ്ഞ കള്ളുകുടിക്കാൻ പോവാറില്ല. രാമറിന് അതൊരു പുതിയ അറിവായിരുന്നു. കേട്ടപ്പോൾ സന്തോഷം. നിങ്ങൾ അന്ന് ശരിക്കും നല്ല ധൈര്യ കാണിച്ചത്. നാട്ടുകാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടായി. എന്തു പറയണമെന്നോ ചോദിക്കണമെന്നോ രാമറിന് അപ്പോഴും തോന്നിയില്ല. ഒടുവിൽ ഇങ്ങനെയൊരു ചോദ്യമാണ് നാവിൻ തുമ്പിൽ വന്നത്. പൂവെടീൻ്റെ അന്ന് അമ്പലത്തിൽ വരുമോ? ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അങ്ങനെ ചോദിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നിയത്. ഏതോ ഒരു പെൺകുട്ടിയോട് ഈ ചോദ്യം ചോദിക്കാമായിരുന്നുവോ? എന്നാൽ അത്തരമൊരു സന്ദേഹത്തെ നിരാകരിച്ചുകൊണ്ട് അവൾ പറഞ്ഞു, പൂവെടിക്കിനി ഒരാഴ്ചയല്ലേ ഉള്ളൂ. മറ്റൊന്നും ചോദിക്കാനാവാതെ ചന്തയിൽ നിന്നും ഇറങ്ങുമ്പോൾ അറിയപ്പെടാത്ത ഒരു ദേശത്തിൻ്റെ നാടുവാഴിയായ അനുഭവമായിരുന്നു രാമർക്ക്. എങ്കിലും അവളെ അവിചാരിതമായി കണ്ടുമുട്ടി എന്നത് വിശ്വസിക്കുവാൻ അയാൾക്ക് ഇനിയും കഴിഞ്ഞിരുന്നില്ല. അവളെ ഇനി ഒരു തരത്തിലും കാണുവാൻ പറ്റില്ല എന്നൊരു തോന്നൽ ചെറിയൊരു ദുഃഖമായി മനസ്സിലെവിടെയോ കുറേ കാലമായി കിടക്കുകയായിരുന്നു. ചന്തയിലേക്ക് വരാൻ തോന്നിയ നിമിഷത്തെ അഗാധമായി സ്നേഹിക്കുവാൻ അയാൾക്ക് തോന്നി. അതിന് പ്രേരകമായ കൊല്ലൻ കുഞ്ഞിക്കണ്ണന്റെ വാക്കുകളെ വളരെ പ്രേമപൂർവ്വം അയാൾ ഓർത്തുകൊണ്ടിരുന്നു. പിറ്റേന്ന് വൈകിട്ട് കുഞ്ഞിക്കേളുവിനെ കണ്ടപ്പോൾ യാതൊരു ശങ്കയും കൂടാതെ ചോദിച്ചു, മണിയൂര മന്ത്രവാദി ചെക്കോട്ടിയെപ്പറ്റി കേട്ടിട്ടുണ്ടോ നിങ്ങൾ? എന്തിന് കേൾക്കുന്നു? ഓറെ എനിക്കറിയാലോ. എന്താ ചോദിച്ചത്? മന്ത്രവാദം കഴിക്കാനുണ്ടോ? ഓറുടെ മോളെ അറിയോ നിങ്ങൾക്ക്? ഓർക്കൊറ്റ മോളെ ഉള്ളൂ, കല്യാണി. നാടുനായര സ്കൂളിൽ ഏഴാം ക്ലാസ് വരെ പഠിച്ചിട്ടുണ്ട്. ഇനി എന്താ നിനക്കറിയേണ്ടത്? കുഞ്ഞിക്കേളു ചോദിച്ചു. അതിന് മറുപടിയായി രാമർ ഒരു വാക്ക് മാത്രം പറഞ്ഞു, ഓളെ എനിക്കും അറിയാം. കുഞ്ഞിക്കേളു പൊട്ടിച്ചിരിച്ചു. അമ്പട കള്ളാ, ഇതായിരുന്നു നിന്റെ തിമർപ്പിന്റെ കാര്യം. നിനക്കപ്പോളേ തോന്നിയിരുന്നു ഏതോ ഒരു പെണ്ണ് നിന്നെ കുടുക്കീന്ന്. അത് നീ പറയാൻ കാത്തിരുന്നതാ ഞാൻ. ഓള് പറയാ, ഞാൻ കാരണോ കാർന്നോമാര് കല്യാണത്തിന്റെ അന്നുള്ള കള്ളുഷാപ്പിലേക്ക് പോക്ക് നിർത്തിയെന്ന്. ഓക്കത് വലിയ കാര്യായി. ഓൾ അതും പറഞ്ഞോ? അതിനർത്ഥം ഓക്ക് നിന്നെ പിടിച്ചു എന്നല്ലേ? ഓക്ക് നിന്നേക്കാൾ പഠിപ്പുണ്ട്. അതും നല്ലത് തന്നെ. നിന്നെ അക്ഷരം പഠിപ്പിക്കാലോ. അപ്പോൾ മനസ്സിലേക്ക് എന്തോ തികട്ടി വന്നിട്ടെന്നോണം രാമർ പറഞ്ഞു, ഞാൻ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല. എന്നെങ്കിലും ചിന്തിക്കണ്ടേ രാമറെ? അതിപ്പോഴേ തുടങ്ങിയാൽ എന്താ കുഴപ്പം?
1: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി. ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
2: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
3: മഹിതം മലയാളം ഇന്ന് അവതരിപ്പിക്കുന്നത്
4: ഡോക്ടർ ദേശമംഗലം രാമകൃഷ്ണൻ.
5: വാക്കറിവും നാട്ടറിവും. വള്ളുവനാട് ഏറനാട് പ്രദേശങ്ങളിലെ ഏതാനും ഭാഷാഭേദങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ആറ് നാട്ടിൽ 100 മലയാളം. തെക്കുവടക്കുകൾ തമ്മിൽ വായയിൽ വ്യത്യാസം, വയിൽ വ്യത്യാസം എന്നൊക്കെ കുഞ്ഞുണ്ണി പറഞ്ഞത് ഓർക്കുക. വൈയക്തികമായും പ്രാദേശികമായും ജാതീയമായും മതസംബന്ധിയായും മറ്റും ഭാഷാഭേദങ്ങൾ ഒരേ ഭാഷയ്ക്കകത്ത് സ്വാഭാവികമാണ്. സംസ്കാര സൂചകങ്ങളാണ് പദങ്ങൾ, പ്രത്യേകിച്ച് അവയുടെ ഭാഷാഭേദങ്ങൾ. ഒരു ഭാഷയിലെ പദങ്ങൾ അത് സംസാരിക്കുന്ന ജനതയുടെ ലോകബോധത്തിൻ്റെ അടയാളങ്ങളാണ്. മലപ്പുറം ഭാഷാഭേദം മലയാള ഭാഷാ പരിണാമത്തിൻ്റെ പ്രക്രിയയിൽ സുപ്രധാനമാകുന്നു. എന്തെന്നാൽ ഭാഷയുടെ പ്രാചീന ദശകളിലെ ഒട്ടേറെ പദങ്ങൾ അതിൽ നിലനിൽക്കുന്നുണ്ട് എന്നതാണ്. പ്രാചീന മലയാള കൃതികളിൽ കാണുന്നതും പിൽക്കാലത്ത് പ്രയോഗലുപ്തവുമായ പദങ്ങളാണ് അവ. എന്നാൽ സംസാര ഭാഷയിൽ ഇപ്പോഴും ഈ പ്രദേശത്തിൻ്റെ

0: വിവിധ ദിക്കുകളിൽ ശിഷ്ട സംസ്കൃതിയായി അത്തരം പദങ്ങൾ നിലകൊള്ളുന്നുണ്ട്. ഭാഷാഭേദങ്ങളിൽ കൂടുതലും ഉച്ചാരണ ഭേദങ്ങളാണ്. ഉദാഹരണം: മഷി, മസി, മശി, മൈ. പഴയ വള്ളുവനാട്, ഏറനാട് പ്രദേശങ്ങളിലെ, അതായത് ഇന്നത്തെ മലപ്പുറം, കോഴിക്കോട്, ഭാരതപ്പുഴയുടെ ഇരുകരകൾ, ആ പ്രദേശങ്ങളെയാണ് ഞാൻ വള്ളുവനാട്, ഏറനാടൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അവിടങ്ങളിലുള്ള ചില പദങ്ങളുടെ പഴമ ഒന്ന് നോക്കാം. ഒന്ന്, കഴനി. കയനി എന്ന് സാമാന്യമായിട്ട് പറയുന്നു. ശരിക്കുള്ള വാക്ക് കഴനി ആണ്, ഒരു മരമാണ് അത്. എന്നാൽ വയൽ എന്ന അർത്ഥത്തിലും ഈ പദം പഴയ മലയാളത്തിൽ ഉപയോഗിച്ചിരുന്നു. രണ്ട്, കൊളർക്കുക. അത് ഞാൻ അത്ര കൊളർത്തില്ല കേട്ടോ എന്ന് ഭാരതപ്പുഴയുടെ അക്കരെ ഇക്കരെയുള്ള ഗ്രാമങ്ങളിലെ ആളുകൾ ഇപ്പോഴും പറയുന്നു, ഞാനും പറയുന്നു. അത് ഞാൻ അത്ര ഓർത്തില്ല എന്ന അർത്ഥത്തിലാണ് അങ്ങനെ പറയുന്നത്. ഓർക്കുക, ശ്രദ്ധിക്കുക എന്ന് അർത്ഥം. കൊൾ എന്ന ക്രിയാധാതുവിൽ നിന്നാവാം ഈ വാക്കിൻ്റെ പിറവി. ചങ്ങായിച്ചി, ചങ്ങാതിയുടെ സ്ത്രീ സൂചകമാണ് ചങ്ങാതിച്ചി. അതിൻ്റെ ശബ്ദവികാരം വന്ന വാക്കാണ് ചങ്ങായിച്ചി. ചങ്ങാതിയും ചെങ്ങായിയും വ്യാപകമായി ഏറനാട് ഭാഗത്തുണ്ട്. ചങ്ങാതിച്ചിയും ചെങ്ങായിച്ചിയും പലയിടങ്ങളിലും ഭാഷാഭേദരൂപമായി കാണാം. നാല്, കടുപ്പം, പ്രയാസം, കാഠിന്യം എന്നൊക്കെയുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു. ആള് ഇത്തിരി കടുപ്പക്കാരനാണ് എന്ന് പറയുന്നിടത്ത് കാഠിന്യസ്ഥിതി ബോധിക്കുന്നു. കടുപ്പത്തിലൊരു ചായ വീര്യമുള്ള ചായയാണ്. പൊതുവേ കടു ധാതുവിൽ നിന്നാണ് പദനിഷ്പത്തി. യഗിറ്, മലപ്പുറത്ത് പ്രചാരമുള്ള ഒരു പഴയ പദമാണ് യഗിറ്. ആനക്കൊമ്പ്, പല്ല്, തേറ്റ എന്നൊക്കെയാണ് പഴയ മലയാള കൃതികളിൽ ഈ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ ഇന്നും മലപ്പുറം ഭാഗങ്ങളിൽ ഈ പദം ഉപയോഗിക്കുന്നുണ്ട്, ഈ അർത്ഥത്തിലല്ല. വേലി കെട്ടാൻ ഉപയോഗിക്കുന്ന ഇല്ലിമുൾ ചില്ലയാണ് എഗിറ്. മുള്ള് ആയിരിക്കാം അവിടെ ഉദ്ദേശിക്കുന്നത്. ഭാഷാഭേദ പഠനം, പഴയ മലയാള പദങ്ങളുടെ പഠനം എന്നിവ സാംസ്കാരികമായ പുതുവെളിച്ചം പകരും.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50.
3: കൊച്ചി ഇനി പഴയ കൊച്ചിയല്ല, ഹമാരാ കൊച്ചിയായി മാറും.
4: കിടിലൻ ഓഫറുകളും കോടിക്കണക്കിന് രൂപയുടെ സമ്മാനങ്ങളുമായി ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ജൂലൈ 16 മുതൽ കൊച്ചി ഇടപ്പള്ളിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു.
5: സെപ്റ്റംബർ 30 വരെ വെറും 5% മാത്രം അടിച്ച് സ്വർണ്ണ ബുക്ക് ചെയ്യാം.
4: സത്യസന്ധമായ പണിക്കൂലിക്ക് ഹമാരാ ചോയ്സ് ഗോൾഡൻ ഡയമണ്ട്സ് ഒബ്റോൺ മാൾ, ഇടപ്പള്ളി.

0: ആൻഡ് കോഴിക്കോട്.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: FM ഈവനിംഗിൽ ഇനി ഇന്നത്തെ FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, എന്താണ് ഹ്യൂമനോയിഡ് റോബോട്ടുകൾ? ആദ്യമായി പൌരത്വം ലഭിച്ച റോബോട്ട് ഏത്? ഉത്തരം, മനുഷ്യ ശരീരവുമായി സാമ്യമുള്ള രീതിയിൽ നിർമ്മിച്ച ഒരു സ്വയംഭരണ യന്ത്രമാണ് ഹ്യൂമനോയിഡ് റോബോട്ട്. മനുഷ്യരൂപവും കൃത്രിമ ബുദ്ധിയും സെൻസറുകളും ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്തിരിക്കുന്നതിനാൽ അവയ്ക്ക് മനുഷ്യരുമായി ഇടപഴകാനും മനുഷ്യർക്കായി രൂപകൽപ്പന ചെയ്ത ഉപകരണങ്ങൾ ഉപയോഗിക്കാനും കഴിയും. ഹോങ്കോങ് ആസ്ഥാനമായ ഹാൻസൺ റോബോട്ടിക്സ് 2016 വികസിപ്പിച്ചെടുത്ത സോഫിയ എന്ന ഹ്യൂമനോയിഡ് റോബോട്ട് ആണ് ആദ്യത്തെ റോബോട്ട് സിറ്റിസൺ. അവളുടെ പ്രകടനാത്മകമായ മുഖഘടനയും സംഭാഷണ രീതിയും കാരണം സൌദി അറേബ്യ നിയമപരമായ പൌരത്വം കൊടുത്തു.
4: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം, അവതരിപ്പിക്കുന്നത് റോസി തമ്പി. 6:37 ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, എൻ എൻ കക്കാടിന്റെ സഹ്യന്റെ കാൽക്കൽ എന്ന കവിത. 7 മണിക്ക് മഹിതം മലയാളം. എട്ടഞ്ചിന് SNIMS FM ഹെൽത്ത് ലൈൻ, സൈനസൈറ്റിസ് കാരണങ്ങളും ചികിത്സയും. ENT വിഭാഗം സീനിയർ റെസിഡന്റ് ഡോക്ടർ കണ്ണനുണ്ണിയുമായി അഭിമുഖം. 11 മണിക്ക് ചിന്തുപാട്ട്, കുമ്പളം ശ്രീമുരുക ചിന്തുപാട്ട് സംഘം അവതരിപ്പിച്ചത്. പ്രിയ ശ്രോതാക്കളെ, ഇതോടെ ഇന്നത്തെ FM ഈവനിംഗ് സമാപിക്കുന്നു. FM ഈവനിംഗ് വീണ്ടും കേൾക്കാം നാളെ ഇതേ സമയത്ത്. ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 59:37. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

സിത്താര കൃഷ്ണകുമാർ പാടിയ ഗാനം ചിത്രം മുപ്പൊഴുതും ഉൻകർപ്പനകൾ. ഗാനരചന താമരൈ, സംഗീതം ജി വി പ്രകാശ് കുമാർ.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3. സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ് 23 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചിത്രപതംഗം.
1: ഇന്ന് ചിത്രപതംഗത്തിൽ ശ്രീരാജ് രവിയും മുരളി നീലാംബരിയും അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം.
2: ഇന്നിപ്പോ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാന്ന് പറയുമ്പോൾ വലിയൊരു റിസ്ക് ഉണ്ട്. അത് വിജയിക്കുമോ എന്നുള്ളത്, കാരണം നിരവധി ചിത്രങ്ങൾ പരാജയപ്പെടുന്നതായിട്ടാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത്. എങ്ങനെയാണ്, ഇങ്ങനെ ഒരു തീം വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് വന്നതാണോ, അതോ ഇതിൽ പങ്കെടുക്കുന്ന ആർട്ടിസ്റ്റുകളോടുള്ള ഇഷ്ടമാണോ, എങ്ങനെയാണ് ഈ സിനിമ പ്രൊഡക്ഷനിലേക്ക് താങ്കൾ വന്നത്?
3: വടു ദ സ്കാർ എന്ന മൂവിയിലേക്ക് അതിൻ്റെ കഥയുമായിട്ട് ശ്രീജിത്ത് പൊയിൽക്കാവ് എന്ന ഡയറക്ടർ നമ്മളെ സമീപിച്ച സമയത്ത് ഈ ഒരു കഥ വായിച്ചതിന് ശേഷം മനസ്സിൽ തെളിഞ്ഞു വന്ന ചിത്രം എന്ന് പറയുന്നത് രവിയേട്ടനും ശ്രീജിത്തും തന്നെയാണ്. അപ്പോൾ അങ്ങനെയാണ് ഡയറക്റ്റായിട്ടാണ് നമ്മുടെ സിനിമയുടെ ഡയറക്ടറോട് നമ്മൾ ഈ കാര്യം സൂചിപ്പിച്ചതും പിന്നെ രവിയേട്ടനും ശ്രീജിത്തൊക്കെ ആയിട്ട് സംസാരിക്കുന്നതും. മറ്റൊരു ആംഗിള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എല്ലാവരും തന്നെ എൻജിനീയേഴ്സാണ്. ഇപ്പോൾ രവിയേട്ടനും ഞങ്ങളും ഒരു കോളേജിലാണ്, ഞാനും മനോജ് ഗോവിന്ദനും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാണ്. രവിയേട്ടൻ ഞങ്ങളുടെ
2: പ്രൊഡ്യൂസറാണ്.
3: അതെ അതെ. പിന്നെ എൻ്റെ മറ്റൊരു കോ പ്രൊഡ്യൂസറെ പ്രദീപ്, അദ്ദേഹം കൊല്ലം ടി കെ എം എഞ്ചിനീയറിംഗ് കോളേജ് പഠിച്ചാണ്. പിന്നെ രവിയേട്ടൻ അവിടുത്തൊരു അലുമിനിയാണ്, നമ്മുടെ ഒരു വലിയ ബിംബമാണ് അവിടുത്തെ. ശ്രീജിത്ത് അതുപോലൊരു എഞ്ചിനീയറാണ്. അപ്പോൾ ഈ കുറേ എഞ്ചിനീയേഴ്സിൻ്റെ ഒരു കൂട്ടായ്മ ചെയ്യുന്ന അവസരത്തിൽ ഒരു സിനിമ വളരെ ഭംഗിയായിട്ട്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലേക്ക് അതിൻ്റെ കലാമൂല്യമോ ഒന്നും ചോർന്നു പോവാണ്ട് അത് ടെക്നിക്കൽ സൈഡും കൃത്യമായിട്ട് നോക്കിക്കൊണ്ട് എത്ര ഭംഗിയായിട്ട് എത്ര എക്കണോമിക്കലായിട്ട് അല്ലെങ്കിൽ ഒപ്റ്റിമൈസേഷൻ ചെയ്ത് ചെയ്യാമെന്നുള്ളത് ഞങ്ങൾ സിനിമയെ സമീപിച്ചത് ഒരു എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് പോലെ തന്നെയാണ്. ഓരോ കാര്യത്തിലും അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അല്ലെങ്കിൽ ഓരോ കാര്യങ്ങളും നമ്മൾ തീരുമാനിക്കുന്ന

0: സമയത്താണെങ്കിലും ഒരു പ്രോജക്റ്റ് മാനേജ്മെൻ്റ് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ തന്നെ ഞങ്ങൾ നേരിട്ട് തന്നെയാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരുപാട് കോസ്റ്റ് ഫാക്ടർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റി. അതേപോലെ തന്നെയാണ് ഇപ്പോൾ രവിയേട്ടനും സുജിത്തും നമ്മളോട് സഹകരിച്ചതും. അപ്പോൾ ആ ഒരു സഹകരണവും ഇതെല്ലാം കൂടി ചേർന്നിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു സിനിമ, ഇതുപോലുള്ള നല്ല സിനിമ ചെയ്യണമെന്നുള്ളൊരാഗ്രഹം മനസ്സിലുള്ളതുകൊണ്ടാണ് ഇതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഒരു കമേർഷ്യൽ സിനിമ എപ്പോഴും നമുക്ക് മുമ്പിൽ, നേരത്തെ സാറ് പറഞ്ഞ പോലെ, ഒരു ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ആ റിസ്ക് ഏറ്റെടുക്കുന്നതിലും നല്ലത് നമുക്ക് നല്ല കഥകൾ ഇതുമായിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള ഒരു ധാരണയിലാണ് ഞങ്ങൾ സിനിമയിലേക്ക് വന്നതും. അതേപോലെ തന്നെ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരു അച്ഛൻ്റെയും മകൻ്റെയും പല ആത്മസംഘർഷങ്ങളും അവരുടെ സ്നേഹബന്ധങ്ങളും ആ മനോവിചാരങ്ങളും മനോവ്യഥകളും കൃത്യമായി വരച്ചിട്ടിരിക്കുന്ന ഒരു ചിത്രമെന്ന് ഈ വടൂദസ്കാറിനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെയാണ് സുജിത്ത് പോയിൽക്കാവ് അത് മേക്ക് ചെയ്തിരിക്കുന്നതും. ഇത് നമ്മൾ ആ കഥ വായിച്ച സന്ദർഭത്തിൽ തന്നെ മനസ്സിലായതുകൊണ്ടാണ് ഞങ്ങൾ ഈ സിനിമ ചെയ്യാൻ കമ്മിറ്റഡ് ആയതും.
1: താങ്കൾ ഒരു പക്ഷേ ഈ സിനിമയുടെ പ്രിവ്യൂ കണ്ടു കാണും, എങ്ങനെ വന്നിട്ടുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയാണ്, അതേക്കുറിച്ച് കൂടി പറയാമോ?
0: വളരെ നല്ല രീതിയിലാണ് അതിൻ്റെ വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ എറണാകുളത്താണ് ഇതിൻ്റെ എല്ലാ ടെക്നിക്കൽ ആസ്പെക്ട്സും നമ്മൾ ഡീൽ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ കളറിസ്റ്റ് ആയാലും സുരേഷ് ചിത്രാലയം എന്ന് പറഞ്ഞ ചിത്രാലയയിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള അദ്ദേഹമാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ സൗണ്ട് ചെയ്തിരിക്കുന്ന സന്ദീപ് ശ്രീധരൻ, പിന്നെ മ്യൂസിക് ചെയ്തിരിക്കുന്ന PD സൈഗാൾ, സൗണ്ട് ഡിസൈൻ, ഈ സിനിമയുടെ ഒരു സൗണ്ട് ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഥയുടെ ലാളിത്യത്തിന് അനുയോജ്യമായ രീതിയിൽ സൗണ്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന നിഖിൽ മോഹൻ, പിന്നെ ഈ പാട്ടുകൾക്ക് ഈ മനോഹാരിത കൈവന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതിൻ്റെ പ്രോഗ്രാമിംഗ് ആണ്. ആ പ്രോഗ്രാമിംഗ് ചെയ്ത സുനിലാൽ ചേർത്തല, അതിൻ്റെ റെക്കോർഡ് ചെയ്ത സന്തോഷ് രവങ്കൻ, ഇതെല്ലാവരും ഒരു സൗണ്ട് ആസ്പെക്ട്സ് ഇതിൽ വളരെ മനോഹരമായി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് കളർ ഗ്രേഡിങ്ങും ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളതിൻ്റെ ഒരു ഔട്ട് കാണുമ്പോൾ നമുക്ക് വളരെയധികം സംതൃപ്തിയാണ്. ക്യാമറമാൻ വിപിൻ പ്രത്യേകം പറയേണ്ട ഒരു പേരാണ്. അതുപോലെ തന്നെയാണ് വളരെ പ്രശസ്തനായ എഡിറ്ററാണ് രതിൻ രാധാകൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ എഡിറ്റിങ്ങും വളരെയധികം മനോഹരമാക്കിയിട്ടുണ്ട് ഈ സിനിമയെ.
1: നമ്മുടെ ഈ പാട്ടുകൾ ഇപ്പോൾ നിലനിൽക്കാത്തതിന് കാരണമായിട്ട് ഒരിക്കലും പി ഭാസ്കരൻ, ഭാസ്കർ മാസ്റ്റർ ഇവിടെ വന്നപ്പോൾ പറയാണ്ടായി, ഇന്ന് പാട്ടുകൾ പലതും സിനിമയിൽ പാടുന്നില്ല, ഒന്നില്ലെങ്കിൽ ആരും ചുണ്ടനക്കി പാടുന്നില്ല, നമ്മുടെ അശ്ലീലിയായി കേൾക്കുന്നു, അതില്ലെങ്കിൽ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ പാട്ട് കേൾപ്പിക്കുന്നു, ഇങ്ങനെയാണ് പാട്ടുകൾ വരുന്നത്. ഒരാൾ പ്രേംനസീർ പണ്ട് മുൻപിൽ നിന്ന് ചുണ്ടനക്കി പാടുമ്പോൾ ആ പാട്ട് ജനങ്ങളുടെ ഹൃദയത്തിലെത്തുമായിരുന്നു, ഇന്ന് അങ്ങനെ ഒരു സംഭവമില്ലെന്ന് പി ഭാസ്കരൻ തൻ്റെ അവസാന കാലത്ത് പറയുകയുണ്ടായി. ഇതിലെ പാട്ടുകൾ എങ്ങനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്, താങ്കളുടെ അഭിപ്രായം എന്താണ്?
0: ഇതിലെ പാട്ട് ഞങ്ങൾ ചിത്രചേച്ചിയുടെ പാട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് ചിത്രചേച്ചിയുടെ സ്റ്റുഡിയോ ചെന്നൈയിൽ പോയ സമയത്ത് പാട്ട് പാടിയതിന് ശേഷം ചിത്രചേച്ചി പറഞ്ഞത്, കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ ഞാൻ പാടിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഗാനം, ഒരു മെലഡി സോങ് ആയിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തതെന്നാണ് പറഞ്ഞത്. കാരണം അത്തരത്തിലുള്ള പാട്ട് എനിക്ക് കിട്ടാറില്ല എന്നാണ് അവർ പറഞ്ഞത്. എനിക്ക് അങ്ങനെ ഒരു പാട്ട് പാടാനായിട്ടുള്ള ഒരു അവസരം കിട്ടാറില്ല. അപ്പോൾ അത്രയും ഒരു മെലഡി ആയിട്ടുള്ള ഒരു പാട്ട് ആണ് ഈ ചിത്രത്തിലൂടെ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രധാന കാരണം ഇപ്പോൾ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള PD സൈഗാൾ, അദ്ദേഹം 2500-ഓളം പാട്ടുകൾ ചെയ്ത ആളാണ്. പക്ഷേ ഒരു സിനിമയുടെ പാട്ടുകൾ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം അതിനടുത്ത് എഫർട്ട് ഭയങ്കര കൂടുതലാണ്. നല്ല മിയാക്കി മെൽഹാർ, അതുപോലുള്ള രാഗങ്ങൾ സെലക്ട് ചെയ്തിട്ട്, ദർബാരി കാനഡ, അങ്ങനെയുള്ള രാഗങ്ങൾ സെലക്ട് ചെയ്ത് അതിലൂടെ പാട്ട് വന്ന സമയത്ത് ആ പാട്ട് മനോഹരമായിട്ടുണ്ട്. അത് ഇപ്പോൾ ഭാസ്കര മാഷും നമ്മുടെ ലെജൻഡറി ആയിട്ടുള്ള ആളുകൾ നിലനിന്നിരുന്നൊരു ഫീൽഡിലേക്ക് അതുപോലൊരു മെലഡി സോങ് അതിൻ്റെ ഒരു 10 അയലത്ത് അല്ലെങ്കിൽ 100 അയലത്തെങ്കിലും എത്താൻ ഞങ്ങൾക്ക് സാധിച്ചാൽ അത് വളരെ ഭാഗ്യമായിട്ടാണ് നമ്മൾ കരുതുന്നത്.

0: ഒരുപക്ഷെ ശ്രീജിത്ത് രവിയെ സംബന്ധിച്ച് ഈ സിനിമ വളരെ പ്രത്യേകതയുള്ളതാണ്. കാരണം മൂന്ന് തലമുറയാണ് ഈ ചിത്രത്തിൽ പങ്കെടുക്കുന്നത് അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന്. അതേക്കുറിച്ചൊന്ന് പറയാമോ, എങ്ങനെ അച്ഛൻ മകൻ?
1: ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മകനോടും നമ്മൾ പറയാറുള്ളത്, എൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞ പോലെ തന്നെ പഠിപ്പ് വളരെ വൃത്തിക്ക് നടന്നു പോട്ടെ, എൻ്റെ കൂട്ടത്തിൽ കല എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും അതിൻ്റെ കൂട്ടത്തിൽ നടക്കുന്നു നടക്കട്ടെ എന്ന് തന്നെയാണ് നമ്മളിപ്പോഴും പറയാറുള്ളത്. അവൻ്റെ ഉള്ളിൽ എന്തോ ഈ പറഞ്ഞ പോലെ കുറച്ച് അഭിനയിക്കാനുള്ളൊരു ആഗ്രഹവും ഒക്കെ ഉണ്ട്. അപ്പോൾ ചെറുപ്പത്തിൽ അങ്ങനെ സംഗതി ഒരു കുറച്ച് ഒരു കോവിഡ് സമയത്തുള്ളൊരു ഒരു ബേബി ആണെങ്കിലും, കാരണം അവൻ്റെ ഒരു UKG 1st class കാലഘട്ടമൊക്കെ കോവിഡ് സമയത്ത് അങ്ങ് പോയെങ്കിലും പല കാര്യങ്ങളും അവനിങ്ങനെ ആൾക്കാരെ കാണുന്നതും ഒബ്സർവ് ചെയ്യുന്നതും അത് ഇമിറ്റേറ്റ് ചെയ്യാൻ നോക്കുന്നതൊക്കെ നമ്മൾ ചിലപ്പോൾ എല്ലാ കുട്ടികളും ചെയ്യുമായിരുന്നു.

0: ആയിരിക്കും. പക്ഷെ നമുക്ക് നമ്മുടെ കുട്ടി ചെയ്യുമ്പോൾ അതിന് ഒരു എക്സ്ട്രാ ഡയമെൻഷൻ നമുക്ക് തോന്നാറുണ്ട്.
1: കുട്ടിയുടെ പേര് ഋതുഞ്ജയ്.
0: രണ്ടാമത്തെ ആളാണ്, മൂത്ത ആളുടെ പേര് ഋജ്രശ്വ എന്നാണ്. അവനിപ്പോ IIT മദ്രാസിൽ ഈ വർഷം ജോയിൻ ചെയ്യുന്നു. ഇയാള് ഋതുഞ്ജയ് ആറാം ക്ലാസ്സിൽ തൃശ്ശൂർ ദേവമാതയിൽ പഠിക്കുന്നു. അപ്പോൾ ഇയാള് ഇതിനോടൊരു ചെറിയ താല്പര്യം കാണിക്കുന്ന കണ്ടപ്പോഴാണ് ഞങ്ങൾ ശരിക്കും പറഞ്ഞ കോവിഡ് സമയത്ത് ഞാനും എൻ്റെ വൈഫും ഇവനും പിന്നെ മൂത്തവനൊക്കെ കൂടിയിട്ട്, അവന് കുറച്ച് എഡിറ്റിംഗ് ഒക്കെ താല്പര്യമുണ്ട് മൂത്തയാൾക്ക്, അപ്പോൾ അവൻ്റെ ഒരു എക്സസൈസ് ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ കോവിഡ് സമയത്ത് നമ്മൾ വെറുതെ ഇരിക്കുകയാണല്ലോ കുറച്ച് ഷോർട്ട് ഫിലിംസ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തു. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ തിരക്കേട്ടില്ല, ഞാൻ തന്നെ ക്യാമറയൊക്കെ ചെയ്ത്, അതിൻ്റെതായ കുറച്ച് കുഴപ്പങ്ങൾ അതിനുണ്ടായിരുന്നു, ടെക്നിക്കലി നമുക്ക് അറിയില്ലല്ലോ. അപ്പോൾ അത് എന്നാൽ വേറെ ആരും കൊണ്ടുവരാനൊന്നും സാധിക്കില്ല, കോവിഡാണ്. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്ത് തന്നെ നിന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടി ചെയ്തിട കുടുംബത്തിൽ നിന്ന് ചെയ്തിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു. പക്ഷെ ഇത് അത്യാവശ്യം ആൾക്കാർ തിരക്കേട്ടില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് അഭയനോട് ചിഞ്ചു പറഞ്ഞത് എന്ന പേരിൽ ഒരു സീരീസ് ആയിട്ടിത് ഒരു 4 എപ്പിസോഡ് ഞങ്ങൾ ചെയ്തു. ഞങ്ങളെ സൗകര്യപൂർവ്വം ഷൂട്ട് ചെയ്യുന്നു, സൗകര്യപൂർവ്വം എടുക്കുന്നു, സൗകര്യപൂർവ്വം എഡിറ്റ് ചെയ്യുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസ് കുറച്ച് ലിഫ്റ്റായപ്പോൾ ഞാൻ ഒരു ക്യാമറമാൻ എൻ്റെ സുഹൃത്ത് സുദീപിനെ ക്യാമറ വർക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നു. അപ്പോൾ കുറച്ചുകൂടി പ്രൊഫഷണൽ ആക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ നടത്തി. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ എപ്പിസോഡ് 4ാമത്തെ എപ്പിസോഡ് വന്നപ്പോഴേക്കും ഞാൻ മേപ്പടിയാൻ എന്ന സിനിമ ജോയിൻ ചെയ്യുന്നു. അതിൽ അജു വർഗീസിൻ്റെ പേജിലാണ് ഈ അവസാനത്തെ എപ്പിസോഡ് റിലീസ് ചെയ്യുന്നത്. അതിലെൻ്റെ മകൻ ചെറിയൊരു വേഷം ചെയ്യുന്നുണ്ട് ആ സീരീസിൻ്റെ ആ എപ്പിസോഡിൽ. അത് കണ്ടപ്പോൾ അജുവിൻ്റെ ഫണ്ടാസ്റ്റിക് ഫിലിംസ്, അജുവും കൂടി പാർട്ണറായിട്ടുള്ള ഫണ്ടാസ്റ്റിക് ഫിലിംസ് പ്രകാശൻ പറക്കട്ടെ എന്നൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനാകെ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നും അതിനകത്ത് ഇതുപോലത്തെ ഒരു 1ാം ക്ലാസ്സുകാരൻ വേണമെന്നും ഇവൻ കൊള്ളാമെന്നൊരു അഭിപ്രായം അജു പറഞ്ഞു. അങ്ങനെ അജു പറഞ്ഞിട്ടാണ് ഞാൻ ഷഹദിനെയും ധ്യാൻ ശ്രീനിവാസ്, ധ്യാനാണെന്ന് എഴുതിയിരിക്കുന്നത്, ഷഹദാണ് സംവിധായകൻ. അപ്പോൾ ഷഹദ് നിലമ്പൂർ. അപ്പോൾ രണ്ടുപേരും കാണാൻ ഇവനെയും കൊണ്ടുപോകുന്നു, അവർക്ക് അവൻ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നേരത്തെ പറഞ്ഞ പോലെ യാദൃശ്ചികമായിട്ടാണോ ആക്സിഡൻറ്റിലാണോ ചോദിച്ചാൽ അറിയില്ല, പക്ഷേ ഇറ്റ് ഹാപ്പൻഡ് ക്വൈറ്റ് എന്താ പറയുക, ഭയങ്കര ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു. ആ സമയത്ത് ഇവനെയും കൊണ്ട് നമ്മൾ കോഴിക്കോട് തിരുവമ്പാടി മുക്കം അവളെ പ്രകാശൻ പറക്കട്ടെ എന്ന സിനിമയിൽ ദിലീഷ് പോത്തൻ്റെ നിഷാ സാരംഗിൻ്റെ മകനായിട്ടും മാത്യുവിൻ്റെ അനിയനായിട്ടും ഇവൻ അഭിനയിക്കുന്നു. ഞാൻ അവൻ്റെ അസിസ്റ്റൻ്റായിട്ട് അവനെ കൂടെ പിടിക്കാനും അവനെ സഹായിക്കാനായിട്ട് ഞാൻ കൂടെ ചേരുന്നു. അവനത് ആ പ്രോസസ്സ് നന്നായി എൻജോയ് ചെയ്തു. അപ്പോൾ അവൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു ചെറിയ ടാലൻറ്റ് കിടപ്പുള്ളതായിട്ട് എനിക്കും പുറത്തുനിന്ന് നോക്കുമ്പോൾ എനിക്കും തോന്നി. പിന്നെ അതിനുശേഷം ഷഹദിൻ്റെ അനുരാഗം എന്നുള്ള സിനിമയിൽ ഒരു ചെറിയ വേഷം അവൻ ചെയ്തു. ഞാൻ ചെയ്തൊരു തമിഴ് പടത്തിൽ എൻ്റെ ചെറുപ്പം ചെയ്തു. ഒരു പരസ്യത്തിൽ ഞങ്ങൾ 3 പേരും അച്ഛൻ മകൻ മകൻ്റെ മകനായിട്ടല്ല, അച്ഛൻ്റെ സ്കൂൾ കാലഘട്ടമായിട്ട് എൻ്റെ മകനും ഒരു സിനിമാ കാലഘട്ടമായിട്ട് ഞാനും അച്ഛൻ്റെ കാലഘട്ടം അച്ഛനുമായിട്ട്
1: ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്.
0: അപ്പോൾ അതൊരു പരസ്യമായിരുന്നു, ഒരു ആഡ് ആയിരുന്നു. അപ്പോൾ അത് ഒരുമിച്ചൊരു ഫ്രെയിമിലില്ല, ഒരാളുടെ തന്നെ 3 കാലഘട്ടം തന്നെ, TG രവിയുടെ 3 കാലഘട്ടമാണ്.
1: ഒരുപക്ഷെ നിങ്ങൾ തമ്മിലൊരു സാദൃശ്യമുണ്ട്, അത്
0: മകനിലും ഉണ്ട്. അതുകൊണ്ടാണ് എൻ്റെ ചെറുപ്പത്തിൽ അഭിനയിക്കാൻ വേണ്ടി തമിഴ് പടത്തേക്ക് വിളിച്ചത്.
1: ഇതിനു മുമ്പ് ചിത്രങ്ങളിൽ താങ്കളും അച്ഛനും അച്ഛനും മകനുമായി വന്നിട്ടുണ്ടോ?
0: അച്ഛനും മകനുമായിട്ട് ഇല്ല,
1: നാടകത്തിൽ വന്നു.
0: നാടകത്തിൽ സിനിമയിലില്ല, ഒരേ ക്യാരക്ടറിന്റെ ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രായമായിട്ടുള്ള വർഷം അച്ഛനും രേഖാ ചിത്രത്തിലും യോഗിന്റെ പുസ്തകത്തിലും സെല്ലുലോയിഡിലും ഒക്കെ ഞങ്ങള് ചെറുപ്പം ഞാനും പ്രായമായിട്ടുള്ള പോർഷൻ അച്ഛനുമായിട്ട് കുറച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അച്ഛൻ മകനായിട്ട്
1: ഒരു കോമ്പിനേഷൻ
0: ഒരുമിച്ചുള്ള സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ അച്ഛൻ മകനായിട്ട് ഒരു മുഴുനീള ചിത്രം എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും വടുവാണ് അതിൻ്റെ ഒരു ബിഗിനിങ്.
1: അദ്ദേഹം ഒരുപാട് എന്താ പറയുന്ന എക്സ്പീരിയൻസ് ഉള്ള വ്യക്തിയാണ്. താങ്കളുടെ അഭിനയം കണ്ടു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പറയാറുണ്ടോ അച്ഛൻ എന്ന നിലയിൽ?
0: ഞങ്ങൾ ചർച്ച വളരെ ഹെൽത്തി ആയിട്ടുള്ള ചർച്ചകൾ ഉണ്ടാവാറുണ്ട് ആസ് ആക്ടേഴ്സ്. അത് അച്ഛൻ മകൻ എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആസ് ആക്ടേഴ്സ് എന്നെ അങ്ങനെ ഒരു ആക്ടറായിട്ട് പരിഗണിച്ചു എന്ന് പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം അക്കളയുടെ ആണ്. അപ്പോൾ മകനോട് പറയുന്ന പോലെയല്ല ഇത്, അതേ വേഷം മറ്റൊരു ആർട്ടിസ്റ്റ് ചെയ്താൽ പോലും ഒരു പക്ഷേ അച്ഛൻ ഇത് ഈ രീതിയിൽ തന്നെ സമീപിക്കുമായിരുന്നു തോന്നുന്നു. പക്ഷേ ഇതിലൊരു സുഖം കിട്ടിയെന്ന് വെച്ചാൽ ഞങ്ങൾ രാവിലെ തൃശ്ശൂരിൽ നിന്ന് ചാവക്കാട് വരെ യാത്ര ചെയ്യുന്ന ഒരുമിച്ച്, തിരിച്ച് പോകുമ്പോൾ ഒരുമിച്ച് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഈ സിനിമയ്ക്ക് അകത്ത് തന്നെയാണ്. അവിടുന്ന് പുറപ്പെട്ട് ഇങ്ങോട്ട് വരുമ്പോഴും തിരിച്ച് അങ്ങോട്ട് പോകുമ്പോഴും
1: ഒരേ വീട്ടിൽ തന്നെയാണ് നിങ്ങളെല്ലാം താമസിക്കുന്നത്?
0: അച്ഛൻ താമസിക്കുന്ന ചേട്ടൻ്റെ വീട്ടിലാണ്, പക്ഷേ ഞങ്ങളുടെ തൊട്ടടുത്താണ്. ഞാനൊരു ഫ്ലാറ്റിലാണ്, അപ്പോൾ ഞാൻ തൊട്ടടുത്താണ്. അപ്പോൾ ഞാൻ രാവിലെ അച്ഛനെ പിക്ക് ചെയ്തിട്ടാണ് ലൊക്കേഷനിലേക്ക് വരുന്നത്. അപ്പോൾ ഈ യാത്രയിലുടനീളം നമ്മൾ സിനിമയെ പറ്റി തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഈ പറഞ്ഞ 10ഓ 12ഓ ദിവസം കൊണ്ട് ഈ പടം മുഴുവൻ
1: ചോദിക്കാനിരിക്കുകയായിരുന്നു. എത്ര ദിവസം എടുത്തു ശരിക്കും ഈ സിനിമയുടെ പ്രോസസ്സ് തീരാൻ വേണ്ടിയിട്ട്?
2: ഇതിൻ്റെ ഷൂട്ടിംഗ് പ്രോസസ്സ് എന്നുള്ളത് ഒരു 13 ദിവസം എടുത്തുള്ളൂ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ പോലെ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ സിനിമയിൽ ഒരു പുതിയ ഒരു ആളെന്നുള്ള രീതിയിൽ അതൊക്കെ വളരെ അത്ഭുതമായിരുന്നു. കാരണം നമ്മൾ കേട്ടിരിക്കുന്ന കഥകളും ഒക്കെ വ്യത്യസ്തമാണ്. പക്ഷേ രവീട്ടനും ശ്രീജിത്തും അത്രയും കോപ്പറേറ്റ് ചെയ്തതുകൊണ്ടാണ് അവർ രാവിലെ വരുന്നു, യാതൊരു നിർബന്ധ ബുദ്ധിയൊന്നും ഇല്ലാണ്ട് നമ്മളുടെ കൂടെ സഹകരിച്ച് ആ ദിവസങ്ങൾ പെരുവേട്ട്

0: വേറൊരു ഇൻ്റർവ്യൂവിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ട്. അതായത് എനിക്കെൻ്റെ നാടക കാലഘട്ടങ്ങൾ ഓർമ്മ വരുന്നു. കാരണം ഒരു സ്ഥലത്ത് താമസിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ഉള്ള ഒരു രീതിയിൽ നമുക്ക് ആ സിനിമ തീർക്കാൻ പറ്റിയത്. ശ്രീജിത്തിന് അറിയായിരിക്കുമല്ലോ ഒരു എത്ര എത്ര സീൻസാണ് സാധാരണ ഒരു സിനിമയിൽ എടുക്കുന്നത്, ഞങ്ങൾ എത്ര സീൻസാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് ലേറ്റായി പോയിട്ടുള്ള സമയങ്ങളും എല്ലാം സഹകരിച്ച് ചെയ്തത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസങ്ങളിലൂടെ, പിന്നെ അതുപോലെ തന്നെ ഡയറക്ടറുടെ ശ്രീജിത്ത് പോയൽക്കാവിൻ്റെയും മറ്റ് ടെക്നീഷ്യൻസിൻ്റെയും കൃത്യമായ ഒരു പ്ലാനിങ്ങും അതിൽ ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത്രയും ദിവസങ്ങൾ കൊണ്ടത് ഷൂട്ട് ചെയ്ത് തീർക്കാനായിട്ട് സാധിച്ചത്.
1: ഇത്രയും നല്ല കൊച്ചു സിനിമകൾ വരേണ്ടിയിരിക്കുന്നു അല്ലേ? കാരണം വലിയ ബഡ്ജറ്റിലെ സിനിമകൾ വരുന്നു, പലതും പരാജയമാകുന്നു. അതിലും നല്ലത് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഇത്തരം കൊച്ചു സിനിമകൾ സാധാരണക്കാരുടെ ഇടയിൽ നിന്ന് തീർക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ഒരു സന്തോഷവും വലുതല്ലേ?
0: തീർച്ചയായിട്ടും. ഇപ്പോൾ നമുക്ക് ഒരു സിനിമ എന്നുള്ളത് എല്ലാവർക്കും വേണ്ടി ഒരു സിനിമ നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ. അതായത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഒരു 20 വയസ്സ് വരെയുള്ളവർക്ക് ഒരു സിനിമ ഉണ്ടാക്കണം, 25 വയസ്സ് വരെയുള്ളവർക്ക് സിനിമ ഉണ്ടാക്കണം, 30 വയസ്സ്, അങ്ങനെയാണ് ഇന്നത്തെ രീതികൾ.
1: ജെൻസി സിനിമ
0: എന്നൊക്കെ പറയുന്ന പോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള സിനിമകളാണ് ഇന്ന് വിജയിക്കുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ ഒരു 40-45 വയസ്സ് ഉള്ളവർക്കും അതിന് മുകളിലുള്ളവർക്കും അല്ലെങ്കിൽ അവനോ

0: സിനിമ ഉണ്ടാക്കണം, 25 വയസ്സ് വരെയവർക്ക് സിനിമ ഉണ്ടാക്കണം, 30 വയസ്സ്, അങ്ങനെയാണ് ഇന്നത്തെ രീതികൾ. അപ്പോൾ
1: ജെൻസി സിനിമകൾ,
0: ജെൻസി സിനിമ എന്നൊക്കെ പറയുന്ന പോലെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള സിനിമകളാണ് ഇന്ന് വിജയിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ സിനിമ എന്ന് പറഞ്ഞ ഒരു 40-45 വയസ്സ് ഉള്ളവർക്കും അതിന് മുകളിലുള്ളവർക്കും, അല്ലെങ്കിൽ അവനവനുമായിട്ട് ഒരച്ഛനായിട്ടും മകനായിട്ടും ഒക്കെ അവനവനുമായിട്ട് നമുക്ക് അതിൽ കാണാനും പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ എന്നുള്ള രീതിയിൽ ഈ വടു ദസ്കാർ എന്നുള്ള സിനിമ തീർച്ചയായിട്ടും ഒരു കുടുംബ ചിത്രം എന്നുള്ള രീതിയിൽ ആളുകൾക്ക് ഒന്നിച്ചു പോയി ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ദൃശ്യ വിരുന്നായിരിക്കും.
2: ഇന്ത്യ കണ്ട വലിയ വിപ്ലവ നായകനായ കനു സന്യാൾ ജയിൽ മോചിതനായ ദിവസം അവൾ ഒരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു. അയാൾ അവനെ കനു സന്യാൾ എന്ന് പേരിട്ടു വിളിച്ചു. ഇന്നോ നാളെയോ ചിലിയിലെ പോലെ വിപ്ലവം വരും എന്ന് പറഞ്ഞ്
3: കാത്തിരിക്കുകയാണ്.
2: ചില മനുഷ്യന്മാരിങ്ങനെയാ, ഈ കാലത്തിനനുസരിച്ച് ജീവിക്കാൻ അറിയില്ല.
1: നമുക്ക് ശ്രീജിത് രവിയോട് ചോദിക്കാനുള്ളത്, താങ്കൾ അച്ഛന് വേണ്ടി ഡബ് ചെയ്തിട്ടുണ്ട്, അതിന്റെ സാഹചര്യം എന്തായിരുന്നു ശരിക്കും?
4: ഇത് രണ്ട് സിനിമയിലാണ് സംഭവിച്ചിട്ടുള്ളത്. ഒന്ന് അശ്വാരൂഢൻ എന്ന സിനിമയിൽ, ജയരാജ് സാറിന്റെ സിനിമയിലാണ് ഒരിക്കൽ. സാറിന്റെ അതിന്റെ ഒരു ആവശ്യം പക്ഷെ കുറച്ച് വ്യത്യസ്തമായിരുന്നു. അതിൽ അച്ഛൻ അവൈലബിൾ ആയിരുന്നു, പക്ഷേ അച്ഛൻ ഓൾറെഡി അച്ഛൻ അതിൽ അച്ഛന് ചെറുപ്പകാലം ഉണ്ട്, ഒരു 40-45 വയസ്സുള്ള ഒരു കാലഘട്ടവും ഫ്ലാഷ് ബാക്കിൽ വരുന്നൊരു കാലഘട്ടവും, ഒരു 80 വയസ്സിൽ വരുന്ന ഒരു കാലഘട്ടമുണ്ട്. ഈ 80 വയസ്സിൽ വരുന്ന സമയത്ത് ഇത് അച്ഛനാണെന്ന് തിരിച്ചറിയാൻ പാടില്ല, കാരണം അച്ഛനെ കാണിക്കുന്നില്ല, ഡീറ്റെയിൽഡായിട്ട് കാണിക്കുന്നില്ല. ഒരു സിലുവറ്റ് പോലെ, ഒരു ഒരു നിഴൽ രൂപം പോലെ മാത്രമേ കാണിക്കുന്നുള്ളൂ. സായി ചേട്ടൻ്റെ അച്ഛനായിട്ടാണ്. അപ്പോൾ സായി ചേട്ടൻ അച്ഛനോട് സംസാരിക്കുന്നതായിട്ട് കാണുന്നത്, ആരാണ് അച്ഛൻ എന്ന് ഓഡിയൻസിന് തുടക്കത്തിൽ പിടികിട്ടരുത്, അതൊരു സസ്പെൻസ് പോലെ വെക്കണം. ഇത് പണ്ടുണ്ടായിരുന്ന ആ ക്യാരക്ടറാണെന്ന് തിരിച്ചറിയരുത്. ഒരു 40-45 വയസ്സിൻ്റെ സമയത്തുണ്ടായ ഒരു തീപിടുത്തത്തിൽ ഒരു പൊള്ളലേറ്റതിന് ശേഷമാണ് അച്ഛൻ അവിടുന്ന് ആ സ്ഥലത്ത് നിന്ന് അപ്രത്യക്ഷനാവുന്നത്. പിന്നീട് തിരിച്ചു വരുമ്പോൾ ഒരു മെയിൻ വില്ലൻ ക്യാരക്ടറിൻ്റെ അച്ഛൻ എന്നുള്ള രീതിയിലാണ് വരുന്നത്. അയാളാണ് ഇതിനൊക്കെ ഡ്രൈവ് ചെയ്യുന്നത് എന്നൊരു ഫീൽ ഉണ്ടാക്കുന്ന ഒരു ക്യാരക്ടറാണ്. ആ പടം കണ്ടവർക്കറിയാം. അപ്പോൾ അത് ടി ജി രവി ആണെന്ന് അച്ഛൻ്റെ ശബ്ദം കേട്ടാൽ അപ്പോൾ തിരിച്ചറിയാം. എന്നാൽ ഒരു തീപ്പൊള്ളലൊക്കെ ഏറ്റതിന് ശേഷം ലോജിക്കലി അയാളുടെ ശബ്ദം മാറുന്നതിനൊരു പരിധിയുണ്ടല്ലോ. അപ്പോൾ മാറാനും പറ്റില്ല, എന്നാൽ ശബ്ദം കേൾക്കുമ്പോൾ ടി ജി രവിയാണെന്ന് പെട്ടെന്ന് പിടുത്തം കിട്ടാനും പറ്റില്ല. എന്നാൽ പിന്നീട് ആലോചിച്ചാൽ ശരിയാണല്ലോ എന്ന് തോന്നുകയും വേണമെന്നൊരു ലോജിക് അത് കീപ്പ് ചെയ്യും വേണം. അങ്ങനെയാണ് ഒരു ഛായയുള്ള ശബ്ദം എന്നുള്ള രീതിയിലാണ്, ഒരേപോലത്തെ ശബ്ദം എന്നല്ല, ഒരു ഛായയുള്ള ശബ്ദം എന്നുള്ള നിലയ്ക്കാണ് എന്നോട് വന്നിട്ട് ഡബ് ചെയ്യാൻ പറയുന്നത്. അപ്പം ഞാൻ ചെയ്യുന്നത് 80 വയസ്സായുള്ള അച്ഛന് വേണ്ടിയിട്ടുള്ള ശബ്ദമാണ്. അച്ഛൻ ചെയ്തത് അച്ഛൻ്റെ 45-ാം വയസ്സ് വേണ്ടിയിട്ടുള്ള ശബ്ദമാണ് അച്ഛൻ കൊടുത്തത്. അപ്പോൾ ആദ്യം ഡബ് ചെയ്തപ്പോൾ തന്നെ ജയരാജ് സാർ അപ്പുറത്ത് കൺസോൾ എന്ന് പറഞ്ഞു. ഇത് പിന്നെ രവിചരണനെ ചെയ്ത പോലെ ചോദിച്ചു, കാരണം മൈക്കിൽ കൂടെ വരുമ്പോൾ ഇത് ഭയങ്കര ഒരു വളരെ സിമിലറാണ്. എന്നിട്ട് പിന്നെ ഞാനത് കുറച്ച് മാറ്റം വരുത്തിയിട്ടാണ് സത്യത്തിൽ അശ്വാരൂഢം ചെയ്തത്. പ്രാഞ്ചേട്ടൻ വന്നപ്പോൾ അച്ഛൻ സ്ഥലത്തുണ്ടായിരുന്നില്ല. അച്ഛൻ ആഫ്രിക്കയിൽ പോയിരിക്കുന്ന സമയം, ചേട്ടൻ ആഫ്രിക്കയിലായിരുന്നു. അപ്പോൾ അവിടെ ആയിരുന്ന സമയത്താണ് ഇതിന് ഡബ്ബിംഗ് വന്നപ്പെട്ടത്. അപ്പോൾ അച്ഛന് ആ സമയത്ത് ഇങ്ങോട്ട് വരാൻ സാധിക്കാത്ത പ്രാക്ടിക്കൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ, എന്നാൽ ശ്രീജിത്ത് അതിന് ചെയ്തതാണല്ലോ, അവൻ ആ ഒരു ഹിസ്റ്ററി അച്ഛൻ പറഞ്ഞപ്പോഴോ മറ്റോ ആണ് രഞ്ജിത് സാറ് പറഞ്ഞത് നമ്മെ അയാളൊന്ന് ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റംപ്റ്റ് എന്നുള്ള രീതി ചെയ്ത് നോക്കിയപ്പോൾ വലിയ തരക്കേടില്ല, മാച്ച് ആവുന്നുണ്ട് എന്നുള്ള ഫീലിലാണ്. ഇന്നെനിക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് ഞങ്ങൾ രണ്ടുപേരുടെയും ശബ്ദങ്ങൾ തമ്മിൽ നല്ല ചായയും, പിന്നെ അച്ഛൻ്റെ പൈലറ്റ് ഉണ്ടെങ്കിൽ ആ മോഡുലേഷൻ പിടിക്കാനും നമുക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരുന്നു. ഇന്ന് ചിലപ്പോൾ അച്ഛൻ്റെ ശബ്ദം അതിനേക്കാൾ ഇരുത്തം വന്നൊരു ശബ്ദമായിട്ടുണ്ട് എനിക്ക് അത്ര.
1: എങ്ങനെയാണ് ഇത് കേട്ടപ്പോൾ
4: ഡബ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ ഐഡിയ തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ ഐഡിയ ആയിപ്പോയല്ലോ എന്ന് പറഞ്ഞൊരു അവസ്ഥയായിരുന്നു. പക്ഷെ എന്നാലും കുഴപ്പമില്ലായിരുന്നു, പല ആൾക്കാരും തിരിച്ചറിഞ്ഞിട്ടില്ല. പിന്നെ പരമാവധി അച്ഛൻ്റെ മോഡുലേഷൻ കീപ്പ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചിട്ടുമുണ്ട്. അത് ഒരു പരിധിവരെ ഒരു 90% അതിൽ വിജയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറയുമ്പോൾ തന്നെയാണ് പല ആൾക്കാർക്കും ഞാനാണ് ചെയ്തതെന്ന് മനസ്സിലാവുന്നുള്ളൂ. അത് പക്ഷെ ഭയങ്കര ഒരു ഭാഗ്യമാണ് അച്ഛന് വേണ്ടി.
1: തീർച്ചയായും തൃശ്ശൂരിലെ ഒരു സ്ലാങ്ങിലായിരുന്നു.
4: അതിന് ഞാനുണ്ട്, അത് ഞാൻ എന്റെ ശബ്ദമുണ്ട്, അച്ഛന്റെ എന്ന രീതിയിൽ എന്റെ ശബ്ദമുണ്ട്. അപ്പൊ അത് നമുക്കൊരു ഒരു ഒരു ചലഞ്ച് ആയിരുന്നു.
1: പുതിയ പ്രോജക്ടുകളെ കുറിച്ച് എന്തെങ്കിലും പറയാം?
4: മലയാളത്തില് ഒരു HT5 എന്ന് പറഞ്ഞിട്ടൊരു ഒരു സിനിമ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ നെയിം അതാണോന്ന് എനിക്കറിയില്ല. പരോളെന്ന് സിനിമ ചെയ്ത സംവിധായകനാണത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ മെറി ബോയ്സ് എന്ന് പറഞ്ഞ സിനിമയിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. ഒറ്റക്കൊമ്പനിലൊരു വേഷം ചെയ്തിട്ടുണ്ട്. തമിഴിലാണ് കൂടുതൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കൂടുതൽ വേഷങ്ങൾ വരുന്നത്. ഇപ്പോൾ കാളി വെങ്കട് ഹീറോ ആയിട്ടൊരു പടം ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിർള ബോസ് എന്ന് പറഞ്ഞിട്ട് ജാനി മാസ്റ്റർ മകിഴ്ത്തിരുമേനിയുമായിട്ടൊരു പടം, ജയ് ഹീറോ ആയിട്ട് കറുപ്പർണകരം എന്ന് പറഞ്ഞ സിനിമ, ഇങ്ങനെ കുറച്ച് സിനിമകളാണ് തമിഴിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു കന്നഡ പ്രോജക്റ്റ് കൂടി സംസാരത്തിലുണ്ട്. ഇതൊക്കെയാണ്
1: വിശേഷം. വളരെ വിജയമാവട്ടെ, സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ ഈ

0: സിനിമയുടെ വിജയം നോക്കിയിട്ട് അടുത്ത പ്രോജക്റ്റ് അങ്ങനെയാണോ വിചാരിക്കുന്നത്, അതോ?
1: അങ്ങനെ ഇപ്പം നമ്മൾ ഒരു രണ്ട് പ്രൊഡക്ഷൻ കമ്പനീസാണ് ആക്ച്വലി, ഡോക്ടർ മനോജ് ഗോവിന്ദൻ എഡിറ്റ് ചെയ്യുന്ന വൈഡ് സ്ക്രീനും പിന്നെ എൻ്റെ തന്നെ ആയിട്ടുള്ള നീലാംബരി പ്രൊഡക്ഷൻസ്. അപ്പോൾ ഞങ്ങൾ ഈ സിനിമയ്ക്ക് ശേഷം രണ്ട് മൂന്ന് സിനിമകൾ വേറെ മനോജിൻ്റെ റിലീസ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമ്മളൊരു ഓണം കഴിഞ്ഞ് സെപ്റ്റംബറൊക്കെ ആകുമ്പോഴത്തേക്കും ഒരു പ്രോജക്റ്റിൻ്റെ ആലോചനയുണ്ട്, ഒരു വെബ് സീരീസ് ആലോചനയുണ്ട്.
0: വെബ് സീരീസ്
1: അപ്പോൾ വരുന്ന വഴിക്ക് ശ്രീതായിട്ട് ഡിസ്കസ് ചെയ്യായിരുന്നു. അത് ഒരു പക്ഷേ അതൊരു ചിലപ്പോൾ സിനിമയാകാം, അതല്ലെങ്കിൽ വെബ് സീരീസ് ആകാം. അതാണ് ഇനി വരുന്ന ഏറ്റവും അടുത്ത ഈ വർഷത്തെ ഒരു പ്രോജക്റ്റ് എന്ന് പറയാനുള്ളത്.
0: പലരും കളിയാക്കി പറയാറുണ്ട്, ഒരു ഫാൻസിക്ക് വന്ന് ഒരു സിനിമ എടുത്തു പോകുന്ന പ്രൊഡ്യൂസേഴ്സാണ് ഇന്ന് കാണുന്നതൊക്കെ, പക്ഷെ അങ്ങനെയല്ല.
1: ഇത് നമ്മൾ രണ്ട് രീതിയിലാണ് അത് കാണേണ്ടത്. അതായത് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ നമുക്ക് സമ്പത്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. ഒരുപാട് സമ്പത്ത് പല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഒരു പാഷനും കൂടി ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനാവശ്യമായിട്ടുള്ള മറ്റു യാതൊരു ചിലവുകളും ഞങ്ങൾക്കൊന്നുമില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ നമ്മുടെ ഒരു ലഹരി ഒരു പക്ഷേ ഇങ്ങനെയുള്ള നല്ല സിനിമകൾ എടുക്കാനും ഇതിലേക്ക് ഇൻവോൾവ് ആവാനും തന്നെയാണ്.
0: തീർച്ചയായും അത് ഒരു ലഹരിയായി ജനങ്ങൾ കൂടി ഏറ്റെടുക്കട്ടെ. ഈ ചിത്രത്തിന് എല്ലാവിധ വിജയങ്ങളും ആശംസിക്കുന്നു. ഇവിടെ നമ്മളുടെ ഈ പരിപാടിയിൽ വന്ന് ഇത്രയും നേരം സമയം ചെലവഴിച്ചതിന് രണ്ടുപേരോടും പ്രത്യേകം നന്ദി പറയുന്നു.
1: ഒരുപാട് സന്തോഷം സാർ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിൽ.
2: താങ്ക് യു.
3: ശ്രീജിത്ത് രവിയും മുരളി നീലാംബരിയും അതിഥിയായി പങ്കെടുത്ത ചിത്രപതംഗത്തിന്റെ അവസാന ഭാഗമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. നിർവഹണം MV ശശികുമാർ, നിർവഹണ സഹായം അൻവർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം MG ശ്രീകുമാർ പാടിയത് ചിത്രം കിന്നരിപ്പുഴയോരം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ, സംഗീതം MG രാധാകൃഷ്ണൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 10 മണി കഴിഞ്ഞ് 20 സെക്കൻഡ്. പ്രിയ ശ്രോതാക്കളെ, ഡോക്ടർ എം ബാലമുരളീകൃഷ്ണ അവതരിപ്പിച്ച സംഗീത കച്ചേരി ഇപ്പോൾ കേൾക്കാം. അന്നവാർപ്പ് രാമസ്വാമി വയലിൻ, കോയമ്പത്തൂർ രാമസ്വാമി മൃദംഗം. കച്ചേരിയിൽ ആദ്യമായി കാമവർദ്ധിനി രാഗത്തിൽ സ്വയം ചിട്ടപ്പെടുത്തിയ കൃതി മുരുക എന്ന് തുടങ്ങുന്നു ആദ്യതാളം.

சனி பாமரிது பாமா பாமரிது மங்கள் பாமரிதன்.